റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

സിഗർ 107.8 പ്രക്ഷേപണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനം 13, ക്രിസ്തുവർഷം 2026, ജൂൺ 27, ശനിയാഴ്ച. എല്ലാ മാന ശ്രോതാക്കൾക്കും പ്രക്ഷേപണ പരിപാടികളിലേക്ക് സ്വാഗതം.

കായിക മത്സര ലോകത്ത് ഏവരും ഓർമ്മിക്കുന്ന വ്യക്തിയാണ് ഷേസെ ഓവൻസ്. 1936 നടന്ന ബെർലിൻ ഒളിമ്പിക് മത്സരങ്ങളിൽ 4 മെഡലുകൾ നേടിയ കായിക

0: കറുത്ത വർഗ്ഗക്കാരനായിരുന്നു ജെസ്സി ഓവൻസ്. വർഗവിദ്വേഷവുമായി സദസ്സിലിരുന്ന ഹിറ്റ്ലർ ചാടിയെഴുന്നേറ്റ് ഇറങ്ങിപ്പോയി. വംശാഹന്ത നിറഞ്ഞ നിന്ദ്യമായ പെരുമാറ്റം ജെസ്സി ഓവൻസിന്റെ ഹൃദയത്തിൽ വിഷം പുരട്ടിയ അസ്ത്രമായി ചെന്ന് പതിച്ചു. പരസ്യമായി അവഹേളിക്കപ്പെട്ടതുമൂലമുണ്ടായ കോപം മൂലം അയാളുടെ ശ്രദ്ധ പതറി. ആദ്യത്തെ ചാട്ടം ഫൗളിൽ കലാശിച്ചു, രണ്ടാമത്തെ ചാട്ടവും പിഴച്ചു. ഇനി ഒരവസരം മാത്രം ശേഷിച്ച വേളയിൽ ഭയം അയാളെ കടന്നു പിടിച്ചു. അടുത്ത ചാട്ടവും പിഴച്ചാൽ അയാൾ ഒരിക്കലും ഫൈനലിൽ എത്തുകയില്ല. പെട്ടെന്ന് അയാളുടെ ചുമലിൽ ആരോ സ്പർശിച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ അത് ലുട്സ് ലോങ് തന്നെയായിരുന്നു, തൻ്റെ എതിരാളി. അയാളുടെ മുഖത്ത് സൗഹാർദ്ദത്തിൻ്റെ മനസ്മിതം തെളിഞ്ഞു നിന്നിരുന്നു. ലുട്സിൻ്റെ നിർദ്ദേശപ്രകാരം ജെസ്സി ഓവൻസ് ടേക്ക് ഓഫ് ലൈനിൻ്റെ പിറകോട്ട് അല്പദൂരം വിട്ട് ഒരു വര വരച്ചു. ആ വര നോക്കി ചാടുകയും ഫൗളാകാതെ ക്വാളിഫൈ ചെയ്യുകയും ചെയ്തു. തുടർന്നുള്ള രണ്ട് ദിവസങ്ങളിൽ അവർ സുഹൃത്തുക്കളായി. ലോകത്തിലെ വർഗവിവേചനങ്ങളെക്കുറിച്ചും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളെക്കുറിച്ചും അവർ ആശയങ്ങൾ പങ്കുവച്ചു. പിന്നെ നടന്ന മത്സരങ്ങളിൽ ജെസ്സി ഓവൻസ് 3 മെഡലുകൾ നേടി. 100 മീറ്റർ, 200 മീറ്റർ റിലേ. ഓരോ മത്സരത്തിലും ജെസ്സി ഓവൻസിനെ ആവേശപൂർവ്വം പ്രോത്സാഹിപ്പിച്ചിരുന്നവരുടെ മുൻനിരയിൽ ലുട്സ് ലോങ് ഉണ്ടായിരുന്നു. ഒടുവിൽ ലോങ് ജംപ് ഫൈനൽ മത്സരം വന്നു ചേർന്നു. ഈ ഇനത്തിൽ മുഖ്യ പ്രതിയോഗികൾ ലുട്സും ജെസ്സി ഓവൻസുമായിരുന്നു. മത്സരത്തിൽ ജെസ്സി ഓവൻസ് വിജയിച്ചു. കുപിതനായ ഹിറ്റ്ലർ നോക്കി നിൽക്കവേ ലുട്സ് ജെസ്സി ഓവൻസിന്റെ കൈകൾ ഉയർത്തിപ്പിടിച്ച് അവിടെ തടിച്ചുകൂടിയിരുന്ന ജനസാഞ്ചയത്തെ നോക്കി ജെസ്സി ഓവൻസ്, ജെസ്സി ഓവൻസ് എന്ന് ആഘോഷപൂർവ്വം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ജനം ആ ഉദ്ഘോഷമേറ്റുവാങ്ങി ഒന്നടങ്കം ആവർത്തിച്ചു. ലുട്സിന്റെ അസാധാരണമായ പ്രതികരണം സ്പോർട്സ് ചരിത്രത്തിലെ അപൂർവമായ സംഭവങ്ങളിലൊന്നാണ്. ഒരു മത്സരത്തിൽ പ്രതിയോഗിയെ പ്രോത്സാഹിപ്പിക്കുന്നതും പ്രതിയോഗിയുടെ വിജയം ആഘോഷിക്കുന്നതും സ്വാഭാവികമല്ല, സാധാരണവുമല്ല. പക്ഷേ ലുട്സ് സാധാരണതയുടെ വേലികൾ പൊളിച്ച് സ്വതന്ത്രനായതുമൂലം അസാധാരണ മനുഷ്യനായി തീർന്നു. ഈ അസാധാരണത്വം ചരിത്രത്തിൽ സ്മരണീയമായ ഒരു സംഭവമായി നിലകൊള്ളുന്നു. എല്ലാ 4 വർഷം കൂടുമ്പോഴും നടക്കുന്ന ഒളിമ്പിക് മത്സരങ്ങളിൽ ലുട്സ് എന്നും സ്മരിക്കപ്പെടുന്നു. ജെസ്സി ഓവൻസ്, ജെസ്സി ഓവൻസ് എന്നുദ്ഘോഷിക്കുന്ന ലുട്സിൻ്റെ ചിത്രം ഒളിമ്പിക് മത്സരങ്ങൾ നടക്കുന്ന അവസരങ്ങളിൽ ലോകമെങ്ങും ടെലിവിഷനിൽ കാണാറുണ്ട്. നമുക്കെല്ലാം സമൂഹം അംഗീകരിക്കുന്ന ചില സാധാരണ ശീലങ്ങളുണ്ട്. ചിലപ്പോൾ പാരമ്പര്യം സമ്മാനിച്ചത്, അന്ധവിശ്വാസങ്ങൾ സൃഷ്ടിച്ചത്, അജ്ഞതയും അറിവുകേടും നൽകിയത്. സാമ്പ്രദായികമായ നടപ്പിലുള്ള എല്ലാ പെരുമാറ്റങ്ങളും ശരിയാകണമെന്നില്ല. ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ശീലിച്ചവയിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കുവാൻ ധൈര്യം കാട്ടുന്നവരാണ് മഹത്തുക്കൾ. ശീലിച്ചവ മാത്രം ചെയ്യുമ്പോൾ അതിലൊരു സുരക്ഷാബോധമുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്വം വ്യക്തിപരമായി ഏറ്റെടുക്കേണ്ടി വരുന്നില്ല. എല്ലാവരും ചെയ്യുന്നതുപോലെ ഞാനും ചെയ്യുന്നു എന്നൊരു ന്യായം നമ്മളെ സുരക്ഷിതരാക്കുന്നു. ആൾക്കൂട്ടത്തിൽ മുഖമൊളിപ്പിച്ച് ശ്രദ്ധിക്കപ്പെടാതെ പോകാം. എന്നാൽ ആൾക്കൂട്ടത്തിൻ്റെ ഒളിവിൽ നിന്ന് പുറത്തു വന്ന് വ്യത്യസ്തരാകുന്നവരാണ് ശ്രദ്ധിക്കപ്പെടുന്നത്, മറ്റുള്ളവർക്ക് പ്രചോദനമായി തീരുന്നത്. നമ്മുടെ പൂർവ്വകാലവും സമൂഹവും പിന്നെ മനുഷ്യപ്രകൃതിയും പല മുൻവിധികൾ കൊണ്ടും നമ്മെ ബന്ധിച്ചു വച്ചിരിക്കുന്നു എന്ന സത്യം നാം മനസ്സിലാക്കണം. ഇതുമൂലം സംസ്കാരത്തിൻ്റെ വളർച്ച തടസ്സപ്പെടുന്നു. ഒന്ന് വ്യത്യസ്തമായി ചിന്തിക്കുവാൻ, വ്യത്യസ്തമായി പ്രവർത്തിക്കുവാൻ ശ്രമിക്കുന്ന മനുഷ്യരാണ് ചലനം സൃഷ്ടിക്കുന്നത്.
1: നീർച്ചാലുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീജി പൂവത്തിങ്കൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ യുകെ ബന്ധം നിർണായക നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസിനും സെനഗലിനും ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. 2015 പ്രധാനമന്ത്രി അവസാനമായി സീഷെൽസ് സന്ദർശിച്ചത്. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ 1 സംഘവും 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനയുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. ഉഭയകക്ഷി സഹകരണം അവലോകനം ചെയ്യുന്ന ഇരുവരും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ നാദപ്രഭു കെമ്പഗൌഡയുടെ ജന്മവാർഷികത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ യുകെ ബന്ധം നിർണായക നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ലണ്ടനിൽ ബിസിനസ് പ്ലീനറി സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിന്റെ വളർച്ചയ്ക്കായി പുതിയ അതിർത്തികൾ തുറന്നതിനാൽ ഇരു രാജ്യങ്ങളിലെയും ബിസിനസ് ഇടപഴകൽ വർദ്ധിപ്പിക്കാനും നവീകരണം ത്വരിതപ്പെടുത്താനും നിക്ഷേപങ്ങൾ അഭിവൃദ്ധിപ്പെടുത്താനും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്തെ ആദ്യ സഹകരണാധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. ടാക്സി ഡ്രൈവർമാരുടെ ഉന്നമനത്തിനാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ഭാരത് ടാക്സി പ്രാധാന്യം നൽകുന്നത്. സേവനദാതാക്കൾ എന്നതിൽ നിന്നും സംരംഭകർ എന്ന തലത്തിലേക്ക് ഉയർത്തുന്നതിലൂടെ ഈ പദ്ധതി ടാക്സി ഡ്രൈവർമാർക്ക് സ്വയം പര്യാപ്തതയും സാമ്പത്തിക സുരക്ഷിതത്വവും ഉറപ്പാക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11:00. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത്ത് പ്രക്ഷേപണം ചെയ്യും. ഇതിനു പുറമെ AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി, ദൂരദർശൻ, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത്ത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം പ്രാദേശിക നിലയങ്ങൾ മൻ കി ബാത്തിന്റെ പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 1:00 മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. തിരുവനന്തപുരം വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രത്തിന്റെ പുതിയ ഡയറക്ടറായി പ്രമുഖ ശാസ്ത്രജ്ഞൻ ഡോക്ടർ യു പി രാജീവിനെ നിയമിച്ചു. VSSCയിലെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു അദ്ദേഹം. ISRO യുടെ ചരിത്രപ്രധാനമായ ഒട്ടുമിക്ക വിക്ഷേപണ വാഹനങ്ങളുടെയും മിഷൻ ഡിസൈനുകളിലും സിമുലേഷനുകൾക്കും നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഡോക്ടർ രാജീവ്. വെനസ്വേലയിൽ തുടർച്ചയായ 2 ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 920 ആയി. 3,300 പേർക്ക് പരിക്കേറ്റു. തലസ്ഥാനത്തിന് സമീപം ഇന്നലെയുണ്ടായ ഭൂകമ്പത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളുടെ സന്നദ്ധതയെ സ്വാഗതം ചെയ്ത പ്രസിഡന്റ് ഡെൽസി റോഡ്രിക്സ് വെനസ്വേലയ്ക്ക് ലഭിച്ച ഐക്യദാർഢ്യത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തു. കൊൽക്കത്തയിലെ തരത്തലയിൽ കെട്ടിടം തകർന്ന് മരിച്ചവരുടെ എണ്ണം 16 ആയി. പരിക്കേറ്റവർ കൊൽക്കത്തയിലെ SSKM ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ 1 ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ജീവൻ നഷ്ടപ്പെട്ടവരുടെ അടുത്ത ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2,00,000 രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് 10,00,000 രൂപയും പരിക്കേറ്റവർക്ക് 1,00,000 രൂപയും മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയും ധനസഹായം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഇന്നലെ 8 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3, വയനാട് 2, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 180 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 256 പേർക്കാണ് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചത്. നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. രോഗബാധിതന്റെ സഹപ്രവർത്തകനായിരുന്നു ഇദ്ദേഹം. നിരീക്ഷണ വേളയിൽ ഒരു രോഗലക്ഷണങ്ങളും ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. ഉയർന്ന റിസ്ക് വിഭാഗത്തിൽ നിന്ന് രോഗിയുമായി അടുത്ത സമ്പർക്കം പുലർത്തിയ ഒരാളെ ആദ്യമായാണ് ഒഴിവാക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്ന നിപ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 69 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശനം നടത്തി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് നാളെ വിതരണം ചെയ്യും. 5 താഴെ പ്രായക്കാരായ 19,80,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിന് 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. തുള്ളിമരുന്ന് നൽകാൻ 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിക്കും. സാധാരണ ബൂത്തുകൾക്ക് പുറമെ യാത്രാവേളയിൽ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിന് 539 ട്രാൻസിറ്റ് ബൂത്തുകൾ, 283 മൊബൈൽ ബൂത്തുകൾ എന്നിവയും ക്രമീകരിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഐയിലെ അവസാന മത്സരത്തിൽ പുലർച്ചെ ഫ്രാൻസ് നോർവേയെ 1-4 പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ സെനഗൽ ഇറാഖിനെ എതിരില്ലാത്ത 5 തോൽപ്പിച്ചു. ഇപ്പോൾ കാബോ വെർദെ, സൌദി അറേബ്യ, ഉറുഗോ, സ്പെയിൻ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഉറുഗേ സ്പെയിൻ മത്സരത്തിൽ ആദ്യ പകുതി പിന്നിട്ടപ്പോൾ സ്പെയിൻ 1 മുന്നിലാണ്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ലോക ഫുട്ബോളിലെ സൂപ്പർ സ്ട്രൈക്കർമാരായ കിലിയൻ എംബാപ്പയും എർലിൻ ഹാലണ്ടും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം കാണാൻ കാത്തിരുന്നവർ നിരാശപ്പെട്ടെങ്കിലും ഉസ്മാൻ ഡെംബലയുടെ തകർപ്പൻ പ്രകടനത്തിന്റെ മികവിൽ ഫ്രാൻസ് നോർവേയെ നിഷ്പ്രഭമാക്കി. ഹാലണ്ടും നോർവേ ക്യാപ്റ്റനുമടക്കം 10 മുൻനിര താരങ്ങളെ ബെഞ്ചിലിരുത്തി ബി ടീമിനെയാണ് നോർവേ ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ കളത്തിലിറക്കിയത്. 7:20 ഡെംബലയുടെ എണ്ണം പറഞ്ഞ ഗോളുകൾ പിറന്നു. ഇഞ്ചുറി ടൈമിൽ ഡിസയർ ദുബെയാണ് ഫ്രാൻസിന് വേണ്ടി 4 സ്കോർ ചെയ്തത്. 21 അസ്ഗാർഡ് വകയായിരുന്നു നോർവേക്ക് വേണ്ടി ആശ്വാസ ഗോൾ. ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ ആഫ്രിക്കൻ കരുത്തരായ സെനഗൽ മറുപടിയില്ലാത്ത 5 ഇറാഖിനെ തകർത്ത് ഫ്രാൻസിനും നോർവേക്കും പിന്നാലെ 3 സ്ഥാനക്കാരായി. നോക്കൌട്ട് സാധ്യത സജീവമാക്കി. സാദിയോ മാനയെ ഫൗൾ ചെയ്തതിനെ തുടർന്ന് 10 ചുരുങ്ങി ഇറാഖ് സെനഗലിന്റെ ഗോൾ വേട്ടയ്ക്ക് മുന്നിൽ നിസ്സഹായരായി. 2 പകുതിയിൽ 25 4 സെനഗൽ എതിർ ഗോൾ വരയിൽ അടിച്ചു കയറ്റിയത്.
0: FIH പ്രോ ലീഗ് പുരുഷവിഭാഗം ഹോക്കിയിൽ ഇന്ത്യൻ ടീം പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. ലണ്ടനിൽ 1-7 ഇന്ത്യയുടെ ജയം. നാളെ ഇംഗ്ലണ്ടുമായാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. ഇന്ത്യ അയർലൻഡ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡിന് ജയം. അയർലൻഡ് ഉയർത്തിയ 183 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 148 റൺസിന് എല്ലാവരും പുറത്തായി. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന NSK ട്രോഫി 2020 ടൂർണമെന്റിൽ കോഴിക്കോടിനും എറണാകുളത്തിനും തുടർച്ചയായ 2 വിജയം. കൊല്ലത്തെ 26 കോഴിക്കോട് തോൽപ്പിച്ചത്. മറ്റൊരു മത്സരത്തിൽ എറണാകുളം 7 ഇടുക്കിയെ തോൽപ്പിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഫുട്ബോൾ ആരാധകർ സ്ഥാപിച്ച ബോർഡുകളിൽ പുകയില ഉപയോഗിക്കുന്ന താരങ്ങളെ ഉൾപ്പെടുത്തിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബി സന്തോഷ് അറിയിച്ചു. ഇത്തരത്തിലെ ബോർഡുകൾ നീക്കം ചെയ്യുകയോ പുകയില ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ മറച്ചുവെക്കുകയോ ചെയ്യണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ലഹരി വ്യാപനത്തിന്റെ വേരറുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ മികച്ച നിലയിൽ മുന്നേറുന്നുവെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ യാത്രയുടെ ഫ്ളാഗ് ഓഫും സമാപന സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് അടിയന്തരാവസ്ഥയിലെ ഇരുണ്ട ദിനങ്ങൾ ഓർക്കേണ്ടതുണ്ടെന്ന് രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഭരണഘടനാ മൂല്യങ്ങൾ മുഴുവൻ ചവിട്ടിമെതിച്ചവരാണ് ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. BJP കണ്ണൂർ സൌത്ത് ജില്ലാ കമ്മിറ്റി കൂത്തുപറമ്പ് തൊക്കിലങ്ങാടിയിൽ സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥ വിരുദ്ധ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ UK ബന്ധം നിർണായക നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസിനും സെനഗലിനും ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് 107.8 ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 7:55 എന്റെ ചെടി, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:10 കഥ പറയും നേരം, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദി ഡേ, 9:30 വാട്സ്ആപ്പ് മെലഡി, 10:15 പറയാതെ വയ്യ, 10:30 മൈൻഡ് ടോക്സ്, 11:15 പരസ്യങ്ങൾ വഴിതെറ്റിക്കാതിരിക്കട്ടെ അവതരണം സുനിൽ കുരുവിള ഇൻസൈറ്റ് മിഷൻ, 11:50 കൂടെയുണ്ട് ഞാൻ സഖി, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:30 കിട്ടിയാൽ കിട്ടി പോയാൽ പോയി, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദി ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 പരസ്യങ്ങൾ വഴിതെറ്റിക്കാതിരിക്കട്ടെ അവതരണം സുനിൽ കുരുവിള ഇൻസൈറ്റ് മിഷൻ, 7:15 വിരൽത്തുമ്പിലെ വിസ്മയം, 7:25 ദേശീയ വാർത്തകൾ, 9:00 എന്റെ ചെടി, 9:01 നീർച്ചാലുകൾ, 9:15 പറയാതെ വയ്യ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം ഖാൻ കരിക്കോൾ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു.
5: എനിക്ക് ശരിക്കുള്ളതിനേക്കാൾ കൂടുതൽ പ്രായമുണ്ടെന്നാണ് ചിലർ പറയുന്നത്. എന്തുകൊണ്ടാണ് എനിക്ക് കൂടുതൽ പ്രായം തോന്നാൻ ഇടയാക്കുന്നത്? അതെക്കുറിച്ച് ഒന്ന് പറയാമോ? മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതലറിയാം. ഞാൻ ഖാൻ കരിക്കോൾ. ചിലർക്ക് പ്രായം കുറവെങ്കിലും അവരെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രായമുള്ളവരായി തോന്നും. എന്താകാം അതിന് കാരണമാകുന്നത്? ഇത്തരക്കാർ വെള്ളം കുടിക്കുന്നതിൽ പുറകോട്ടായെന്ന് വന്നേക്കാം. ചർമ്മ സംരക്ഷണത്തിന് വെള്ളം പ്രധാനം തന്നെയാണ്. ശരിയായ ആരോഗ്യനില നിലനിർത്തണമെങ്കിൽ ദിവസം പുരുഷൻ 3 മുതൽ 7 ലിറ്റർ വെള്ളം കുടിക്കണം. സ്ത്രീകളാണെങ്കിൽ 2-നും 7-നും ഇടയിലുള്ള വെള്ളം മതിയാകും. ശുദ്ധജലമായി 4 മുതൽ 6 കപ്പ് വെള്ളവും ബാക്കി കാപ്പി, ചായ, ജ്യൂസ് പോലുള്ളതായാലും മതി. ഇതിൽ കുറവുണ്ടായാൽ 30 വയസ്സുകാരനും വയസ്സിനെ പോലെ തോന്നിയെന്ന് വരാം. വൈറ്റമിൻ സി കുറവായാൽ, മുറിവുകൾ ഉണ്ടായാൽ ഉണങ്ങാൻ സമയമെടുത്തേക്കാം. അനീമിയയും ഉണ്ടായെന്ന് വരാം. ശരിയായ രീതിയിൽ വൈറ്റമിൻ സി ഉണ്ടായാൽ ശരീരത്തിലെ പേശികൾ നന്നായി തോന്നും, ആകർഷകമായും തോന്നും. അപ്പോൾ വൈറ്റമിൻ സിയുടെ കുറവാണ് പ്രായക്കൂടുതലായി തോന്നാൻ ഇടയാക്കുന്നത്. പലരും നല്ല സൂര്യപ്രകാശത്ത് യാതൊരു ആവരണവും ഇല്ലാതെയാണ് നടക്കുന്നത്. സൂര്യനിൽ നിന്നുള്ള അൾട്രാവയറ്റ് രശ്മികൾ തൊലിയിൽ, പ്രത്യേകിച്ച് കറുത്ത പാടുകൾ ഉണ്ടാക്കിയേക്കാം. ഇതിന് ഏറ്റവും നല്ല പ്രതിവിധി സൺസ്ക്രീൻ ഇടുക എന്നതാണ്. അതിടുന്ന വഴി സൂര്യപ്രകാശത്തിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കാം, സ്കിന്നിനെ ബാധിക്കുന്ന ക്യാൻസറിൽ നിന്ന് രക്ഷ നേടുകയുമാകാം. ഏറ്റവും പ്രധാനം, പ്രായക്കൂടുതൽ തോന്നിക്കുന്നതിനെ ഇതില്ലാതാക്കും എന്നതുമാണ്. ടെൻഷൻ ഇല്ലാത്തവരായി ആരും കാണില്ല. പക്ഷേ അമിതമായ ടെൻഷൻ നിരന്തരം അനുഭവപ്പെട്ടാൽ അത് നമ്മുടെ ശാരീരിക അവസ്ഥയെ തന്നെ ബാധിച്ചേക്കാം. നിരന്തരമായ ടെൻഷനിൽ കഴിയുന്ന 40 വയസ്സുകാരന് 50 വയസ്സ് തോന്നിച്ചെന്നും വരും. പ്രായം തോന്നിപ്പിക്കുന്ന മറ്റൊന്നുണ്ട്. എന്താണെന്നല്ലേ? അമിതമായ ഫോണിന്റെ ഉപയോഗം. രാത്രി ഏറെ വൈകിയും സ്ഥിരമായി മൊബൈൽ ഫോൺ നോക്കിയിരുന്നാൽ പ്രായക്കൂടുതലുണ്ടാകും. പ്രായം കൂടിയില്ലെങ്കിലും തോന്നിച്ചെന്ന് വരാം. ഈ സന്ദർഭത്തിൽ പ്രായക്കൂടുതൽ തോന്നിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചാണക്യൻ പറഞ്ഞ ചില വസ്തുക്കളി മനസ്സിലാക്കിയാലോ? എന്തൊക്കെയാണെന്നല്ലേ? സ്വാദു മാത്രം നോക്കി ഭക്ഷണം കഴിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ പ്രായം തോന്നിപ്പിക്കുമെന്നാണ് പറയുന്നത്. സമയം തെറ്റിയുള്ള ഉറക്കവും ഉറക്കക്കുറവും അമിത ഉറക്കവും സൂര്യോദയം കഴിഞ്ഞ ഉറക്കവും പെട്ടെന്ന് വയസ്സരായി മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു. ആളുകളോട് എപ്പോഴും ദേഷ്യപ്പെടുക, ആരുമായും സൗഹൃദം വെക്കാതെ ഇരിക്കുക പ്രായം വർദ്ധിപ്പിക്കുന്നതിനിടയാക്കും എന്നും ചാണക്യൻ അഭിപ്രായപ്പെടുന്നു. എപ്പോഴും കടവും ബാധ്യതകളും അമിത ടെൻഷനുമായിട്ടാണ് കഴിയുന്നതെങ്കിൽ ആ വ്യക്തി വളരെ വേഗത്തിൽ വയസ്സനായി പോകും. ശാസ്ത്രീയ തത്വം അല്ലെങ്കിലും BC 2300 വർഷങ്ങൾക്ക് മുമ്പ് ചാണക്യൻ എഴുതിയ ആശയങ്ങൾ ഇന്നും പ്രസക്തമല്ലേ? ഇതൊന്നും വെറുതെ തള്ളിക്കളയാതെ കഴിയുന്നത്ര മനസ്സിലാക്കി പ്രവർത്തിക്കുക, പ്രാവർത്തികമാക്കുക. അപ്പോൾ നിങ്ങൾ വയസ്സാകുന്നു എന്ന തോന്നൽ തന്നെ ഇല്ലാതാകും. സ്വാഭാവികമായ പ്രായം വന്ന് എത്തട്ടെ, അതിനെ നിങ്ങൾ വിഷമിക്കുകയും വേണ്ട. ഏവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.

0: ചുമണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ദേശീയദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാവും. MSME ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഉദ്യമി ഭാരത് സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. വെനീസ്വലയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1000-ഓളമായി. ഇന്ത്യയുടെ അടിയന്തര സഹായത്തിന് നന്ദി അറിയിച്ച് വെനീസ്വലൻ പ്രസിഡന്റ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പുരുഷ പ്രോ ലീഗ് ഹോക്കിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ സെയ്ഷൽസിലേക്ക് തിരിക്കും. സെയ്ഷൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാവും. വിശദാംശങ്ങളിലേക്ക്.
1: 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിൽ സെയ്ഷൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉൾപ്പെടെ വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. സെയ്ഷൽസ് ദേശീയ അസംബ്ലി അഭിസംബോധന ചെയ്യുകയും അവിടെയുള്ള ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം സംവദിക്കുകയും ചെയ്യും. സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് ബൊട്ടാണിക്കൽ ഗാർഡനും സെയ്ഷൽസ് കോസ്റ്റ് ഗാർഡ് ആസ്ഥാനവും പ്രധാനമന്ത്രി സന്ദർശിക്കുന്നുണ്ട്. സെയ്ഷൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമനിയുമായും അദ്ദേഹം ചർച്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ വശങ്ങളും അവലോകനം ചെയ്യുന്നതിനൊപ്പം പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ നേതാക്കൾ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കും. 2015 പ്രധാനമന്ത്രി ഇതിനു മുൻപ് സെയ്ഷൽസ് സന്ദർശിച്ചത്. ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും നാവികസേനയുടെ 2 കപ്പലുകളും സെയ്ഷൽസ് ദേശീയ ദിന പരേഡിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ഉദ്യമി ഭാരത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര MSME മന്ത്രി ജിതിൻറാം മാഞ്ചി, സഹമന്ത്രി ശോഭാ കരന്തിലജെ തുടങ്ങിയവർ പങ്കെടുക്കും. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, തൊഴിലവസരങ്ങൾ, നവീകരണം എന്നിവയിൽ MSME മേഖല നൽകുന്ന സംഭാവനകളെ ആദരിക്കുന്നതിനാണ് എല്ലാ വർഷവും June 27 MSME ദിനമായി ആഘോഷിക്കുന്നത്. രാജ്യത്തെ MSME മേഖല കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി അത്യാധുനിക ഡിജിറ്റൽ പോർട്ടലുകളും പദ്ധതികളും ഉപരാഷ്ട്രപതി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 15 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്ന MSME ഐഡിയ ഹാക്കത്തോൺ 6.0 പദ്ധതിക്കും ഇന്ന് തുടക്കമാകും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. ഗാന്ധിനഗറിലെ മഹാത്മാമന്ദിറിൽ നടക്കുന്ന ചടങ്ങിലാണ് പദ്ധതിക്ക് തുടക്കമിടുക. ഡ്രൈവർമാർക്ക് പരമാവധി സാമ്പത്തിക ലാഭം ഉറപ്പാക്കുന്ന 0 കമ്മീഷൻ മാതൃകയിലാണ് ഭാരത് ടാക്സി പ്രവർത്തിക്കുക. അമുൽ, ഇഫ്കോ, നബാർഡ് ഉൾപ്പെടെയുള്ള 8 പ്രമുഖ സഹകരണ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ സഹകാർ ടാക്സി കോ ഓപ്പറേറ്റീവ് ലിമിറ്റഡാണ് ഭാരത് ടാക്സി വികസിപ്പിച്ചത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ ഇന്ന് നടക്കുന്ന നാദപ്രഭു ശ്രീ കെമ്പഗൌഡയുടെ ജന്മവാർഷികാഘോഷത്തിലും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. അയോധ്യ രാമക്ഷേത്രത്തിലേക്കുള്ള സംഭാവനകളിൽ ക്രമക്കേട് നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ 8 പ്രതികളെയും തിങ്കളാഴ്ച വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. തിങ്കളാഴ്ച പ്രതികളെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും. പ്രതികളിൽ നിന്ന് ആകെ 79,85,000 രൂപ കണ്ടെടുത്തിട്ടുണ്ട്. അറസ്റ്റിലായവരിൽ പൊതുപ്രവർത്തകരും സർക്കാർ ജീവനക്കാരും SBI ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലെ നിർണായക നാഴികക്കല്ലാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. പരമ്പരാഗത വ്യാപാരത്തിനപ്പുറം സാങ്കേതികവിദ്യ, നിർമ്മിത ബുദ്ധി, വിദ്യാഭ്യാസം, പ്രതിരോധം, സംസ്കാരം തുടങ്ങിയ മേഖലകളെയും ഇന്ത്യ യുകെ പങ്കാളിത്തം ഉൾക്കൊള്ളുന്നുവെന്നും ശ്രീ ഗോയൽ പറഞ്ഞു.
3: It's not only about traded goods and services, it's about collaborations in technology, in education, culture, the arts. It is focused on bringing the best of both countries to each other. It's a fair, equitable, very balanced agreement.
0: ഭൂകമ്പം തകർത്ത വെനീസ്വലയ്ക്ക് കൈത്താങ്ങായി ഇന്ത്യ. ഓപ്പറേഷൻ അമിസ്റ്റാദ് രക്ഷാദൌത്യം ആരംഭിച്ചു. ദൌത്യത്തിന്റെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികളും 41 അംഗരക്ഷാ പ്രവർത്തകരുമായി ഇന്ത്യൻ വ്യോമസേനയുടെ 2 C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങൾ വെനീസ്വലയിലേക്ക് തിരിച്ചു. അവിടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് സംഘം ആവശ്യമായ പിന്തുണ നൽകും. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വെനീസ്വലൻ സർക്കാരിനും ജനങ്ങൾക്കുമൊപ്പം ഇന്ത്യ തോളോട് തോൾ ചേർന്ന് നിൽക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം വെനീസ്വലയിൽ ഉണ്ടായ ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 920 ഉയർന്നു. 3000 ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനായി തിരച്ചിൽ തുടരുകയാണ്. ദുരന്ത സമയത്ത് ഇന്ത്യ പ്രഖ്യാപിച്ച ഐക്യദാർഢ്യത്തിനും അടിയന്തര സഹായങ്ങൾക്കും ഇടക്കാല പ്രസിഡന്റ് റോഡ്രിഗസ് നന്ദി അറിയിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യയിലെയും വെനീസ്വലയിലെയും ജനങ്ങൾക്കിടയിലുള്ള ശക്തമായ സഹകരണത്തിന്റെ പ്രതീകമാണ് ഈ സഹായമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്തി അമേരിക്ക. ഹോർമുസ് കടലിടുക്കിൽ ചരക്കു കപ്പലിനു നേരെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായാണ് ഈ നടപടിയെന്നാണ് അമേരിക്കയുടെ വിശദീകരണം. ഇറാന്റെ മിസൈൽ, ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങളും തീരദേശ റഡാർ സംവിധാനങ്ങളുമാണ് US സെൻട്രൽ കമാൻഡ് ലക്ഷ്യമിട്ടത്. അതേസമയം അമേരിക്കൻ ആക്രമണത്തിന് ഇറാൻ നൽകുന്ന മറുപടി നിർണായകമായിരിക്കുമെന്ന് ഇറാന്റെ സൈനിക വക്താവ് ഇബ്രാഹിം അൽ ഫിഖാർ മുന്നറിയിപ്പ് നൽകി. അതിനിടെ ഒമാൻ തീരത്ത് ഒരു കണ്ടെയ്നർ കപ്പലിനു നേരെ മിസൈൽ ആക്രമണം ഉണ്ടായതായി ബ്രിട്ടീഷ് സൈന്യവും സ്ഥിരീകരിച്ചു. ഇസ്രയേലും ലെബനനും തമ്മിൽ സുസ്ഥിരമായ സമാധാനവും സുരക്ഷയും ലക്ഷ്യമിട്ടുള്ള കരാറിന് രൂപരേഖയായി. അമേരിക്കയുടെ മധ്യസ്ഥതയിലാണ് ചരിത്രപരമായ കരാർ രൂപീകരിച്ചതെന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. ഹിസ്ബുള്ള എല്ലാവിധ ആക്രമണങ്ങളും അവസാനിപ്പിക്കുന്നതിനും തെക്കൻ ലെബനിൽ നിന്ന് പിന്മാറുന്നതിനും വിധേയമായിട്ടായിരിക്കും നിർദ്ദിഷ്ട വെടിനിർത്തൽ കരാർ നടപ്പാക്കുക. FIH പുരുഷ പ്രോലീഗ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ലണ്ടനിൽ നടന്ന മത്സരത്തിൽ പാകിസ്ഥാനെ 7-1 ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഇന്ത്യ നാളെ ഇംഗ്ലണ്ടിനെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഐ മത്സരത്തിൽ നോർവെയ്ക്കെതിരെ ഫ്രാൻസിന് ജയം. 1-4 ഫ്രാൻസിന് ജയം. ഗ്രൂപ്പ് ഘട്ടത്തിലെ എല്ലാ മത്സരങ്ങളും ജയിച്ച ഫ്രാൻസ് 9 നോക്കൌട്ട് റൌണ്ടിലെത്തി. അതേസമയം ആദ്യ 2 ജയിച്ച നോർവെയും നോക്കൌട്ട് ഘട്ടത്തിലേക്ക് കടന്നു. ഗ്രൂപ്പ് ഐയിലെ മറ്റൊരു മത്സരത്തിൽ ഇറാഖിനെ തകർത്ത് സെനഗൽ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് കടക്കാനുള്ള സാധ്യത നിലനിർത്തി. അതേസമയം ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 തോറ്റ ഇറാഖ് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. ഗ്രൂപ്പ് എച്ചിൽ കേവ് വെർദി, സൌദി അറേബ്യ, ഉറുഗേ, സ്പെയിൻ മത്സരം പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാവും. MSME ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഉദ്യമി ഭാരത് സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. വെനീസ്വലയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1000 ഇന്ത്യയുടെ അടിയന്തര സഹായത്തിന് നന്ദി അറിയിച്ച് വെനീസ്വലൻ പ്രസിഡന്റ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പുരുഷ പ്രോ ലീഗ് ഹോക്കിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസേറിൽ ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.
1: ഫോട്ടോഗ്രാഫിയെ കുറിച്ച് നമുക്കറിയാം, എന്നാൽ നമുക്കത്ര പരിചിതമല്ലാത്തതും ഈ ഡിജിറ്റൽ യുഗത്തിൽ അത്യന്താപേക്ഷിതവുമായ ഒരു പ്രധാന ശാസ്ത്രശാഖയാണ് ഹൈഡ്രോഗ്രഫി. ഈ ഹൈഡ്രോഗ്രഫിയെ കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകത്തിൽ പറയുന്നത്. നമ്മൾ മൊബൈൽ സ്ക്രീനിൽ ഒരു ലിങ്കിൽ തൊടുമ്പോഴോ വിദേശത്തുള്ള സുഹൃത്തിന് വാട്സാപ്പ് സന്ദേശം അയക്കുമ്പോഴോ ഒരു അന്താരാഷ്ട്ര വീഡിയോ കോൾ ചെയ്യുമ്പോഴോ ആ വിവരങ്ങളെല്ലാം ഉപഗ്രഹങ്ങൾ വഴി ആകാശത്തു കൂടിയാണ് സഞ്ചരിക്കുന്നതെന്ന് കരുതുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും. സാങ്കേതികവിദ്യയുടെ ഈ അതിവേഗ യുഗത്തിലും ആകാശമല്ല മറിച്ച് സമുദ്രത്തിൻ്റെ ആഴങ്ങളാണ് നമ്മെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ലോകത്തെ ആകെ ഇൻ്റർനെറ്റ് ഡാറ്റ ട്രാഫിക്കിൻ്റെ 99% കൈമാറുന്നത് ഭൂമിക്ക് മുകളിലൂടെയല്ല, മറിച്ച് നമ്മുടെ മഹാസമുദ്രങ്ങളുടെ അടിത്തട്ടിലൂടെ പാകിയിരിക്കുന്ന ലക്ഷക്കണക്കിന് കിലോമീറ്റർ നീളമുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളിലൂടെയാണ്. ഉപഗ്രഹങ്ങൾ വഴി നടക്കുന്നത് വെറും 1% വരുന്ന ആശയവിനിമയം മാത്രമാണ്. മനുഷ്യന്റെ തലമുടിയോളം മാത്രം വലിപ്പമുള്ള ഒപ്റ്റിക്കൽ ഫൈബറുകൾ ഒരു കൂട്ടം കട്ടിയേറിയ സംരക്ഷണ കവചങ്ങളിൽ ഉള്ളിലാക്കിയാണ് സബ്റെയിൻ കേബിളുകൾ നിർമ്മിക്കുന്നത്. പസഫിക്, അറ്റ്ലാന്റിക്, ഇന്ത്യൻ മഹാസമുദ്രങ്ങളുടെ അടിത്തട്ടിലൂടെ പ്രത്യേക കപ്പലുകൾ ഉപയോഗിച്ചാണ് ഈ കേബിളുകൾ പാകിയിരിക്കുന്നത്. കേരളത്തിൽ തിരുവനന്തപുരം കൊച്ചി തീരങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര കേബിളുകൾ വന്നെത്തുന്നുണ്ട്. ലോകത്താകമാനം 500 സജീവ കേബിൾ ശൃംഖലകൾ തന്നെ ഉണ്ട്. ഇവയുടെ ആകെ നീളം ഏതാണ്ട് 1.5 ലക്ഷം കിലോമീറ്ററിലധികം വരും. അതായത് ഭൂമിയെ 35 വലം വയ്ക്കാൻ ഈ നീളം മതിയാകും. എവറസ്റ്റ് കൊടുമുടി മുങ്ങിപ്പോകാൻ പാകത്തിലുള്ള കടലിൻ്റെ ഏറ്റവും ആഴമേറിയ മരിയാന ട്രെഞ്ചിൽ വരെ ഇത്തരത്തിൽ കേബിളുകൾ വിജയകരമായി സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ആഗോള ഡിജിറ്റൽ ശൃംഖലയുടെ സുരക്ഷ ഉറപ്പാക്കുന്ന അദൃശ്യ കാവൽക്കാരാണ് ഹൈഡ്രോഗ്രാഫർ എഞ്ചിനീയർമാർ. മനുഷ്യരാശിയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഈ അദൃശ്യ ശാസ്ത്ര ശാഖയെയും അതിന് പിന്നിലെ ഭൂപടങ്ങളെയും കുറിച്ച് വിശദമായി തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. സമുദ്ര പഠനത്തിലെയും നാവിക സുരക്ഷയിലെയും ഈ നിർണായകമായ ശാസ്ത്രശാഖയെ പൊതുജനങ്ങൾക്കിടയിൽ പരിചയപ്പെടുത്തുന്നതിനും അന്താരാഷ്ട്ര സഹകരണം ഉറപ്പാക്കുന്നതിനുമായാണ് എല്ലാ വർഷവും June 21 ലോക ഹൈഡ്രോഗ്രഫി ദിനമായി ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത്. ഇതിന് പിന്നിൽ ദശകങ്ങളുടെ ചരിത്രം തന്നെ ഉണ്ട്. 1921 June 21 അന്താരാഷ്ട്ര ഹൈഡ്രോഗ്രാഫിക് ബ്യൂറോ ആദ്യമായി സ്ഥാപിതമായത്. പിൽക്കാലത്ത് ഇത് ഇന്റർനാഷണൽ ഹൈഡ്രോഗ്രാഫിക് ഓർഗനൈസേഷൻ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. മൊണാക്കോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ സംഘടനയാണ് ആഗോളതലത്തിൽ ഹൈഡ്രോഗ്രാഫിക് സർവേകളുടെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നത്. കടലിലെ സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിലും ആഗോള സാമ്പത്തിക ഭദ്രതയിലും ഹൈഡ്രോഗ്രാഫിയുടെ പങ്ക് കണക്കിലെടുത്ത് 2005

0: ഇതിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ഔദ്യോഗികമായി തന്നെ ഒരു പ്രമേയം പാസാക്കി. കടൽ സുരക്ഷിതവുമായി ബന്ധപ്പെട്ട ഈ പ്രമേയത്തിലൂടെയാണ് ഒരു അന്താരാഷ്ട്ര ഹൈഡ്രോഗ്രാഫിക് ദിനം ആചരിക്കാൻ തീരുമാനിച്ചത്. യു എൻ അംഗീകാരത്തിന് ശേഷമാണ് ലോകത്തെമ്പാടും ഈ ഹൈഡ്രോഗ്രാഫി ദിനം വിപുലമായി ആഘോഷിക്കാൻ തുടങ്ങിയത്. കരയിലെ വഴികൾ കാണാനും സഞ്ചരിക്കാനും നമ്മൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നത് പോലെ കപ്പലുകൾക്കും അന്തർവാഹിനികൾക്കും കടലിനടിയിലെ വിസ്മയ വഴികാട്ടിയാണ് ഹൈഡ്രോഗ്രാഫിക് ചാർട്ടുകൾ. സാധാരണ മാപ്പുകൾ പോലെ ഒന്നല്ല ഇത്. കടലിലെ കൃത്യമായ ആഴം, അടിത്തട്ടിലെ മലനിരകൾ, വൻകിടങ്ങുകൾ, സജീവ അഗ്നിപർവ്വതങ്ങൾ, കപ്പൽ ഛേദങ്ങൾ, സംഭവിച്ച അവശിഷ്ടങ്ങൾ എന്നിവയെല്ലാം കൃത്യമായ നിറങ്ങളിലും അളവുകളിലും രേഖപ്പെടുത്തിയ അത്യാധുനിക ത്രിമാന ഭൂപടങ്ങളാണ് ഇത്. പ്രത്യേകതരം സോണാർ സംവിധാനങ്ങൾ ഘടിപ്പിച്ച അത്യാധുനിക സർവേ കപ്പലുകൾ കടലിലൂടെ സഞ്ചരിച്ച് നിശ്ചിത ആവൃത്തിയിലുള്ള ശബ്ദ തരംഗങ്ങൾ അടിത്തട്ടിലേക്ക് അയച്ചാണ് ഈ മാപ്പുകൾ തയ്യാറാക്കുന്നത്. ശബ്ദം അടിത്തട്ടിൽ തട്ടി തിരിച്ചു വരാനെടുക്കുന്ന സമയം കണക്കാക്കി കടലിന്റെ ആഴവും അവിടുത്തെ ഭൂപ്രകൃതിയും കമ്പ്യൂട്ടർ സഹായത്തോടെ ഡിജിറ്റൽ ചിത്രങ്ങളാക്കി മാറ്റുന്നു. ഈ ഭൂപടം കൃത്യമായി വിശകലനം ചെയ്താണ് കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചുള്ള ഇന്റർനെറ്റ് കേബിളുകൾ സുരക്ഷിതമായി ഇടാൻ പറ്റിയ വഴി കണ്ടെത്തുന്നത്. വന്യമായ കടലിനടിയിൽ കേബിളുകൾ സ്ഥാപിക്കുക എന്നത് ലോകത്തിലെ ഏറ്റവും കഠിനമായ എഞ്ചിനീയറിംഗ് ദൗത്യങ്ങളിലൊന്നാണ്. കേബിളുകളുടെ സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളികളാണ് കടലിനടിയിലുള്ളത്. കടലിനടിയിലെ കൂർത്ത പാറക്കെട്ടുകളിലോ മലനിരകളിലോ കേബിൾ അമർന്നിരുന്നാൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോകാം. ഹൈഡ്രോഗ്രാഫിക് മാപ്പുകളുടെ സഹായത്തോടെ അത്തരം ഭാഗങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി നിരപ്പായ പാതകൾ ആദ്യം കണ്ടെത്തുന്നു. കൂടാതെ കടലിനടിയിലുണ്ടാകുന്ന ഭൂകമ്പങ്ങളും മണ്ണിടിച്ചിലുകളും കേബിളുകളും ചിലപ്പോൾ തകർന്നേക്കാം എന്നതിനാൽ ഭൂമിയുടെ ഇത്തരം ദുർബല പ്രദേശങ്ങൾ മാപ്പിൽ അടയാളപ്പെടുത്തി കേബിളുകൾ മാറ്റിയാണ് സ്ഥാപിക്കുന്നത്. തീരക്കടലുകളിൽ വലിയ കപ്പലുകളുടെ നങ്കൂരങ്ങൾ തട്ടിയോ ആഴക്കടൽ മത്സ്യബന്ധന ബോട്ടുകളുടെ വലിയ വലകൾ കുടുങ്ങിയോ കേബിളുകൾക്ക് കേടുപാട് വരാൻ സാധ്യതയേറെയാണ്. ഇത് ഒഴിവാക്കാൻ തീരത്തിനടുത്ത് പ്രത്യേകം അണ്ടർ വാട്ടർ യന്ത്രങ്ങൾ ഉപയോഗിച്ച് കടലിന്റെ അടിത്തട്ട് കുഴിച്ച് മണ്ണിലാണ് കേബിൾ താഴ്ത്തി വയ്ക്കുന്നത്. അവിടുത്തെ മണ്ണ് എത്രത്തോളം കട്ടിയുള്ളതാണെന്ന് മുൻകൂട്ടി പഠിക്കുന്നത് ഈ ശാസ്ത്രജ്ഞരാണ്. ഇന്നത്തെ കാലത്ത് ഒരു രാജ്യത്തെ സാമ്പത്തികമായും ഡിജിറ്റലായും തകർക്കാൻ കടലിനടിയിലെ കേബിളുകൾ മുറിച്ചാൽ മതിയാകും. അതിനാൽ തന്നെ വൻശക്തി രാജ്യങ്ങൾ തമ്മിലുള്ള നിശബ്ദ യുദ്ധങ്ങൾ നടക്കുന്നതും ഈ കേബിൾ പാതകളിലാണ്. ഈ കേബിളുകളുടെ കൃത്യമായ സ്ഥാനം രഹസ്യമായി സൂക്ഷിക്കുന്നതിലും അവ നിരീക്ഷിക്കുന്നതിലും നാവികസേനകൾ ഹൈഡ്രോഗ്രാഫിയുടെ സഹായം ആണ് തേടുന്നത്. ഇന്റർനെറ്റ് കേബിളുകൾ സ്ഥാപിക്കുന്നതിന് പുറമെ മനുഷ്യജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ഹൈഡ്രോഗ്രാഫിക്കിന് വലിയ പങ്ക് തന്നെ ഉണ്ട്. തുറമുഖങ്ങളുടെ നിർമ്മാണം, കപ്പൽ ചാലുകളുടെ ആഴം കൂട്ടൽ എന്നിവയ്ക്ക് ഈ ഹൈഡ്രോഗ്രാഫിക് ഭൂപടങ്ങളാണ് ഉപയോഗിക്കുന്നത്. നാവികസേനയുടെയും യുദ്ധ കപ്പലുകളുടെയും മറ്റും ശത്രുവിന്റെ കണ്ണിൽപ്പെടാതെ സഞ്ചരിക്കുന്ന അന്തർവാഹിനികൾക്കും കടലിനടിയിലൂടെ അപകടമില്ലാതെ സഞ്ചരിക്കാൻ ഹൈഡ്രോഗ്രാഫിക് ചാർട്ടുകൾ കൂടിയേ തീരൂ. കടലിനടിയിലെ എണ്ണവാതക പരിവേഷണം, കടലിനടിയിലെ കാറ്റാടി യന്ത്രങ്ങളുടെ സ്ഥാപനം എന്നിവയ്ക്കും ഹൈഡ്രോഗ്രാഫി അത്യാവശ്യമാണ്. സുനാമി തരംഗങ്ങളുടെ സഞ്ചാരം പ്രവചിക്കാനും കടലാക്രമണം, തീരദേശ ശോഷണം എന്നിവ മുൻകൂട്ടി പഠിക്കാനും ഹൈഡ്രോഗ്രാഫി ശാസ്ത്രം സഹായിക്കുന്നു. ഹൈഡ്രോഗ്രാഫി മേഖലയിൽ ലോകത്തിൽ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഇന്ത്യ. ഇന്ത്യൻ നാവികസേനയുടെ കീഴിലുള്ള ഇന്ത്യൻ നാഷണൽ ഹൈഡ്രോഗ്രാഫിക് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ മേഖലയിലെ നമ്മുടെ ഔദ്യോഗിക സ്ഥാപനം. ഡെറാഡൂൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ വിഭാഗം ഇന്ത്യൻ സമുദ്ര മേഖലയുടെ കൃത്യമായ മാപ്പുകൾ തയ്യാറാക്കുക മാത്രമല്ല മറ്റ് അയൽ രാജ്യങ്ങളായ മാലാദ്വീപ്, മൗറീഷ്യസ്, ശ്രീലങ്ക, സീഷെൽസ് തുടങ്ങിയ രാജ്യങ്ങൾക്ക് വേണ്ടിയും ഹൈഡ്രോഗ്രാഫിക് സർവേകൾ നടത്തിക്കൊടുക്കുന്നുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക സർവേ കപ്പലുകൾ ഈ ദൗത്യത്തിൽ നിരന്തരം ഏർപ്പെടുന്നു. സാധാരണക്കാർക്ക് വലിയ നിശ്ചയമില്ലാത്ത ഒന്നാണെങ്കിലും ആഗോളതലത്തിൽ മികച്ച കരിയർ സാധ്യതകളും ഉയർന്ന ശമ്പളവുമുള്ള ഒരു ശാസ്ത്ര മേഖല കൂടിയാണിത്. ഫിസിക്സ്, മാത്തമാറ്റിക്സ്, ജിയോഗ്രഫി, സിവിൽ എഞ്ചിനീയറിംഗ്, എർത്ത് സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എന്നിവയിൽ ബിരുദമുള്ളവർക്ക് ഈ മേഖലയിലേക്ക് കടന്നു വരാവുന്നതാണ്. തുടർന്ന് ഹൈഡ്രോഗ്രാഫിക്, മറൈൻ ജിയോറ്റിക്സ്, ഓഷനോഗ്രഫി എന്നിവയിൽ PG ഡിപ്ലോമയോ മാസ്റ്റേഴ്സ് ബിരുദമോ നേടാം. നാഷണൽ ഹൈഡ്രോഗ്രാഫിക് സ്കൂൾ ഇന്ത്യൻ നാവികസേനയുടെ കീഴിലുള്ള സ്ഥാപനമാണ്. ഇത് ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച ഹൈഡ്രോഗ്രാഫിക് പരിശീലന കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ്. ഗോവയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അന്താരാഷ്ട്ര അംഗീകാരമുള്ള കോഴ്സുകൾ ഇവിടെ നടക്കുന്നു. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, അതായത് കുസാറ്റ്, മറൈൻ സയൻസ് കോഴ്സുകൾക്ക് പേരുകേട്ട മറ്റൊരു സ്ഥാപനമാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷനോഗ്രഫി, വിവിധ IITകൾ, ഓഷൻ എഞ്ചിനീയറിംഗ് ശാഖകൾ വഴിയും ഇത്തരം പഠന മേഖലയിലേക്ക് നമുക്ക് പോകാൻ കഴിയും. ഈ കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള ഫീൽഡ് ഹൈഡ്രോഗ്രാഫർ ആയി മാറാനും ലോകമെമ്പാടുമുള്ള പ്രമുഖ കമ്പനികളുമായും അതോറിറ്റികളുമായിട്ടും നാവികസേനയുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് ഉയർന്ന പദവികളിൽ ജോലി നേടാനും സാധിക്കുന്ന വലിയൊരു കോഴ്സ് കൂടിയാണ് ഹൈഡ്രോഗ്രാഫി കോഴ്സ് എന്ന് പറയാം. ഇതിലെ ശാസ്ത്രജ്ഞർക്ക് ലോകത്ത് വലിയ അംഗീകാരമാണ് ഇന്നുള്ളത്. ആ അംഗീകാരം നാൾക്കുനാൾ കൂടി വരികയും ചെയ്യുന്നു. നമ്മൾ ഇന്ന് വിരൽത്തുമ്പിൽ അതിവേഗത്തിൽ ആസ്വദിക്കുന്ന ഇന്റർനെറ്റും ലോകരാജ്യങ്ങളിൽ തമ്മിൽ നടക്കുന്ന കടൽ മാർഗമുള്ള വ്യാപാര സുരക്ഷയുമെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു കൂട്ടം ഹൈഡ്രോഗ്രാഫർ എഞ്ചിനീയർമാരുടെയും അതുപോലെ നാവികരുടെയും നിരന്തരമായ കഠിന അധ്വാനത്തിൻ്റെ ഫലം കൂടിയാണെന്ന് മനസ്സിലാക്കുക. കൊടുങ്കാറ്റുകളെയും കടലിലെ വന്യമായ പ്രതികൂല സാഹചര്യങ്ങളെയും വകവയ്ക്കാതെ മാസങ്ങളോളം കപ്പലുകളിൽ കിടന്ന് അവർ തയ്യാറാക്കുന്ന ഭൂപടങ്ങൾ ആണ് ആഗോള ഡിജിറ്റൽ ലോകത്തിൻ്റെയും നാവിക സുരക്ഷയുടെയും യഥാർത്ഥ അടിത്തറ. വരും തലമുറയ്ക്ക് സമുദ്ര സമ്പത്തിനെ സംരക്ഷിക്കാനും സുരക്ഷിതമായ ലോകം ഉറപ്പാക്കാനും ഈ ശാസ്ത്രശാഖ നൽകുന്ന സംഭാവനകൾ ചെറുതല്ല. സമുദ്രത്തിൻ്റെ ഇരുണ്ട ആഴങ്ങളിൽ വെളിച്ചം പടർത്തി ലോകത്തെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഈ അദൃശ്യ ശാസ്ത്രജ്ഞരെ നമുക്ക് അഭിമാനത്തോടെ തന്നെ ഇന്ന് ഓർക്കാവുന്നതാണ്. പൊതുവെ സാധാരണക്കാർക്ക് അജ്ഞാതമായ ഹൈഡ്രോഗ്രാഫിക് ശാസ്ത്രശാഖയെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകമാണ് ഇവിടെ പങ്കുവച്ചത്. ഞാൻ വലിയശാല രാജു, അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ.
1: ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം.

0: ഡുംകത്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ഡുംകത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999.
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
6: ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. കുട്ടികളുടെ കോപവും മാതാപിതാക്കളുടെ പ്രതികരണവും ഇത് ഈ പരിപാടിയുടെ 19-ാം ഭാഗമാണ്. ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ എല്ലാ വീടുകളിൽ ദിവസേന അരങ്ങേറുന്ന, എന്നാൽ പലപ്പോഴും നമ്മൾ കൈവിട്ടു പോകുന്ന ഒരു പ്രധാന വിഷയത്തെ കുറിച്ചാണ്. ഒരു നിമിഷം കണ്ണുകൾ അടച്ചൊന്ന് ആലോചിച്ചു നോക്കിയാട്ടെ. നിങ്ങളുടെ കുട്ടി നിങ്ങളോട് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ശബ്ദമുയർത്തുന്നു, വാതിലുകൾ വലിച്ചടയ്ക്കുന്നു, അല്ലെങ്കിൽ സാധനങ്ങൾ വലിച്ചെറിയുന്നു. ആ സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ആദ്യമുണ്ടാകുന്ന വികാരം എന്താണ്? ദേഷ്യമോ അതോ നിസ്സഹായാവസ്ഥയോ? മിക്ക പിതാപിതാക്കളും ചെയ്യുന്നത് എന്താണ്? അവരെക്കാൾ വലിയ ശബ്ദത്തിൽ തിരിച്ച് അലറുന്നു, അല്ലെങ്കിൽ കയ്യിൽ കിട്ടിയതെടുത്ത് അടിക്കുന്നു. എന്നാൽ എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ കാണിക്കുന്ന ഈ പ്രതികരണം കുട്ടിയുടെ ദേഷ്യം കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ? മനഃശാസ്ത്രപരമായി ഈ വിഷയം നമുക്കൊന്ന് വിശകലനം ചെയ്താലോ? കുട്ടികളുടെ കോപം എന്തുകൊണ്ടാണ്? ഒരു ആന്തരിക നിലവിളി ആണത്. കുട്ടികളോ കൗമാരക്കാരോ ദേഷ്യപ്പെടുന്നത് വെറുതെയല്ല. മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് കോപം എന്നത് ഒരു പ്രാഥമിക വികാരമല്ല, മറിച്ച് അതൊരു കവർ മാത്രമാണെന്നാണ്. പ്രകടിപ്പിക്കാൻ അറിയാത്ത വികാരങ്ങളാണത്. കുട്ടികൾക്ക് ഉള്ളിലെ സങ്കടം, ഭയം, അവഗണന, അല്ലെങ്കിൽ പരാജയ ഭീതി എന്നിവ പുറത്തു പറയാൻ വാക്കുകൾ കിട്ടാതെ വരുമ്പോൾ അവർ അതിനെ ദേഷ്യമെന്ന ഒറ്റ വികാരമാക്കി മാറ്റി പുറത്തു ചാടിക്കുകയാണത്. അതുപോലെ സ്വാതന്ത്ര്യത്തിനായുള്ള ഒരു ദാഹമാണ്. അതാണ് പ്രത്യേകിച്ച് കൗമാരക്കാരിൽ കാണുന്നത്. തങ്ങളുടെ വ്യക്തിത്വത്തെയും തീരുമാനങ്ങളെയും മാതാപിതാക്കൾ അംഗീകരിക്കണമെന്ന ഒരാഗ്രഹം അവരിലുണ്ട്. അത് നടക്കാതെ വരുമ്പോൾ അവർ കോപത്തിലൂടെ കലാപം സൃഷ്ടിക്കുന്നു. ഇനി മറ്റൊന്ന് അനുകരണമാണ്. നമ്മുടെ കുട്ടികൾ നമ്മുടെ മുന്നിൽ വെച്ച് പങ്കാളിയോടോ മറ്റുള്ളവരോടോ ദീക്ഷപ്പെടുമ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വഴി ഇതാണെന്ന് കുട്ടികൾ ബോധപൂർവം അല്ലാതെ പഠിക്കുന്നുണ്ട്. മാതാപിതാക്കളുടെ പ്രതികരണങ്ങളിലെ വൈകല്യങ്ങളും, അതായത് പൊരുത്തക്കേടുകൾ ഉണ്ടാകും. പലപ്പോഴും കുട്ടികളുടെ ദേഷ്യത്തെക്കാൾ അപകടകരമാകുന്നത് മാതാപിതാക്കൾ പ്രതികരിക്കുന്ന രീതിയാണ്. ഇതിൽ പ്രധാനമായും 3 തരം തെറ്റായ രീതികൾ കാണാം. ഒന്ന്, അഗ്നിപർവ്വത സ്ഫോടനം. കുട്ടി ദേഷ്യപ്പെടുമ്പോൾ അതിനേക്കാൾ ഇരട്ടി ദേഷ്യത്തിൽ മാതാപിതാക്കൾ പ്രതികരിക്കുന്നു. തീകെടുത്താൻ വെള്ളമല്ല ഒഴിക്കുന്നത്, ഇവിടെ പെട്രോളാണ്. അപ്പോഴെങ്ങനത്തെ ആണ് ഫലം ഉണ്ടാകുക? പൂർണമായ അവഗണന അടുത്തത്. അതുപോലെ തണുപ്പൻ മനോഭാവം. കുട്ടിയുടെ വികാരങ്ങളെ പൂർണമായി തള്ളിക്കളയുന്നു ചിലർ. നീയൊന്നും ദേഷ്യപ്പെടാൻ വളർന്നിട്ടില്ല, നിനക്കെന്താ ഇവിടെ കുറവ് തുടങ്ങിയ ചോദ്യങ്ങൾ കുട്ടികളിൽ കൂടുതൽ ഒറ്റപ്പെടൽ ഉണ്ടാക്കുന്നു. ചിലരാണെങ്കിൽ അതിരി കവിഞ്ഞ് വഴങ്ങിക്കൊടുക്കും. കുട്ടി ദേഷ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ വാശി പിടിക്കുമ്പോൾ ശാന്തനാക്കാൻ വേണ്ടി അവർ ചോദിക്കുന്നത് എന്തും, അത് മൊബൈൽ ഫോൺ ആകട്ടെ, കളിപ്പാട്ടമാകട്ടെ, വാങ്ങി നൽകുന്നു. ഇത് കുട്ടിയെ ഒരു ബ്ലാക്ക് മെയിലറാക്കി മാറ്റുകയാണ്. മനഃശാസ്ത്രപരമായി എന്തൊക്കെയാണ് ഇതിന് പരിഹാരം എന്നുകൂടി അറിയണമല്ലോ. എന്ത് നമ്മൾ ചെയ്യണം? കൗമാരക്കാരന്റെയോ കുട്ടിയുടെയോ കോപത്തെ ശാസ്ത്രീയമായി എങ്ങനെ നേരിടണം? ചില വഴികൾ ഞാൻ സൂചിപ്പിക്കാം. പ്രതികരണമല്ല, പ്രതിഫലനമാണ് പ്രധാനമായിട്ടുള്ളത്. കുട്ടി രക്ഷപ്പെടുമ്പോൾ നിങ്ങളുടെ തലച്ചോറിലെ അഗ്മദ്വല ഉണരുകയും നിങ്ങൾക്കും ദേഷ്യം വരികയും ചെയ്യും. ഇവിടെയാണ് നാം സ്വയം നിയന്ത്രിക്കേണ്ടത്. ഒരു 10 സെക്കൻഡ് ശ്വാസമെടുത്ത് മനസ്സൊന്ന് ശാന്തമാക്കണം. ശാന്തമായ ശബ്ദത്തിൽ അവരോട് സംസാരിക്കുക. വികാരങ്ങളെ വാലിഡേറ്റ് ചെയ്യണം. നിനക്ക് ദേഷ്യം വരുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നു എന്ന് അവരോട് പറയുക. കുട്ടിയുടെ പെരുമാറ്റത്തെയാണ് നാം എതിർക്കേണ്ടത്, അവരുടെ വികാരത്തെ അല്ല. ദേഷ്യപ്പെടാൻ അവർക്ക് അവകാശമുണ്ട്, എന്നാൽ സാധനങ്ങൾ വലിച്ചെറിയാൻ അവർക്ക് അവകാശമില്ല എന്ന് വ്യക്തമാക്കണം. ശാന്തമായ സമയത്തെ ആശയവിനിമയം, അതായത് കൂൾ ഡൗൺ ഡിസ്കഷൻ ആണ് നല്ലത്. കുട്ടി ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് ഉപദേശിക്കാൻ നിൽക്കരുത്. ആ സമയത്ത് ലോജിക്കലായ കാര്യങ്ങൾ അവരുടെ തലച്ചോർ സ്വീകരിക്കില്ല. രണ്ടുപേരും ശാന്തരായ ശേഷം പിന്നീട് കാപ്പി കുടിക്കുമ്പോഴോ ഒരുമിച്ചിരിക്കുമ്പോഴോ കാര്യങ്ങൾ ചോദിച്ചറിയണം. അതുപോലെ തന്നെ ആക്റ്റീവ് ലിസണിങ്, അതായത് കേൾക്കുക. കുട്ടികൾക്ക് പറയാനുള്ളത് ഇടയ്ക്ക് കയറി ജഡ്ജ് ചെയ്യാനോ തിരുത്താനോ ശ്രമിക്കാതെ, പലപ്പോഴും കേൾക്കാൻ ഒരാളുണ്ട് എന്ന തോന്നൽ അവരുടെ ദേഷ്യം പകുതിയായി കുറയ്ക്കും. ചിന്തിക്കാനായി ചില ചോദ്യങ്ങൾ കൂടി ഞാൻ പറയാം. പ്രിയപ്പെട്ട ഒരേ, നിങ്ങളോട് ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. നമ്മൾ നമ്മുടെ മക്കൾക്ക് സമ്പാദ്യവും നല്ല വിദ്യാഭ്യാസവും നൽകാൻ ഓടുമ്പോൾ അവരുടെ മനസ്സിനെ വായിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നു? അവരുടെ കോപം ഒരുപക്ഷെ നിങ്ങളോട് അവർക്ക് പറയാൻ കഴിയാത്ത ഏതോ ഒരു സങ്കടത്തിന്റെ ബാക്കി പത്രമല്ലേ? കുട്ടികൾ നമ്മെ നോക്കിയാണ് വളരുന്നത്. നമ്മൾ ശാന്തതയോടെ പ്രശ്നങ്ങളെ നേരിടുമ്പോൾ അവരും ആ ശാന്തത പഠിച്ചെടുക്കും. ദേഷ്യത്തെ ദേഷ്യം കൊണ്ട് ജയിക്കാനാവില്ല, സ്നേഹം കൊണ്ടും ക്ഷമ കൊണ്ടും ശാസ്ത്രീയമായ സമീപനം കൊണ്ടും മാത്രമേ മാറ്റിയെടുക്കാൻ കഴിയൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിതർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. നാളെ നടത്താനിരുന്ന ബാച്ചിലർ ഓഫ് ഡിസൈൻ കോഴ്സിന്റെ പ്രവേശന പരീക്ഷ മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0471-232-4396, മറ്റൊരു നമ്പർ 256-03-27. തലച്ചിറ യൂനിസ് കോളേജ് ഓഫ് പോളിടെക്നിക്കിൽ ലാറ്ററൽ എൻട്രി ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഇന്നും 29-30 തീയതികളിലും സ്പോട്ട് അഡ്മിഷൻ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 799-4981-11, മറ്റൊരു നമ്പർ 9847-07-37-37. കേരളത്തിലെ ക്രൈസ്തവ സ്വാശ്രയ നേഴ്സിംഗ് കോളേജുകളിൽ നടത്തുന്ന BSc നേഴ്സിംഗ്, പോസ്റ്റ് ബേസിക് BSc നേഴ്സിംഗ്, MSc നേഴ്സിംഗ് എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. കേരളത്തിലെ ഏകജാല രീതിയിൽ നടത്തുന്ന പ്രവേശനത്തിന് അസോസിയേഷന്റെ വെബ്സൈറ്റിൽ അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷ ജൂലൈ 25 വരെ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9048-12-20-33, മറ്റൊരു നമ്പർ 8848-12-20-33. അഹല്യ കണ്ണാശുപത്രിയും മെഡിടെക് സാലസ് ലബോറട്ടറിയും സംയുക്തമായി നാളെ രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ മങ്ങാട് ഹോളിക്രോസ് ചർച്ചിൽ വെച്ച് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9496-09-6136. ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ ബിരുദ കോഴ്സുകളിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്യുന്ന സീറ്റുകളിൽ എയ്ഡഡ് വിഭാഗത്തിൽ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, പോളിമർ കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, സൈക്കോളജി, ജിയോളജി, ഇക്കണോമിക്സ്, മലയാളം, BSW എന്നിവയിൽ സെൽഫ് ഫിനാൻസ് വിഭാഗങ്ങളിൽ BA ഇംഗ്ലീഷ്, BCom കോർപ്പറേഷൻ, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCom ലോജിസ്റ്റിക്സ്, സൈക്കോളജി എന്നിവയിലും സീറ്റൊഴിവുണ്ട്. കോളേജിൽ ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിച്ചിട്ടുള്ള SC ST വിദ്യാർത്ഥികൾക്ക് ഇന്ന് രാവിലെ 10 അസൽ രേഖകൾ സഹിതം ഹാജരാകണം. ഇന്ന് ബാങ്ക് അവധി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യത. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും വീശിയേക്കാം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലീച്ചായി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക്ക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാനും കൂടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9631 2 9 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

കഥ പറയുന്നതിനും ആരംഭിക്കുകയാണ്. എല്ലാ റേഡിയോ ബെൻസുകർ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ RS രാജീവ്. കഥ പരിചയപ്പെടുകയും വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന നേരമാണിത്. കാലത്ത് കീഴടക്കി നിൽക്കുന്ന ചെറുകഥകളെ ശ്രോതാക്കളുടെ ഹൃദയത്തിലെത്തിക്കുന്ന കഥ പറയും നേരത്തിലേക്ക് സ്വാഗതം.

വെള്ളപ്പൊക്കത്തിൽ തകഴി ശിവശങ്കരപിള്ള. മലയാളത്തിലെ നവോത്ഥാന കാലഘട്ടക്കാരിൽ പ്രധാനിയായ തകഴി ശിവശങ്കരപിള്ളയുടെ ഏറ്റവും ശ്രദ്ധേയമായ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയാണ് ഇന്നത്തെ കഥ പറയുന്ന നേരത്തിൽ അവതരിപ്പിക്കുന്നത്. 1912 ജനിച്ച തകഴി ശിവശങ്കരപിള്ള മലയാള നോവൽ കഥാ സാഹിത്യ രംഗത്തെ പകരം വയ്ക്കാനില്ലാത്ത പ്രതിഭയാണ്. ചെമ്മീൻ, ഏണിപ്പടികൾ, രണ്ടടങ്ങഴി, കയർ എന്നീ നോവലുകൾ ശ്രദ്ധേയമായവയാണ്. ജ്ഞാനപീഠ പുരസ്കാരം ഉൾപ്പെടെ സാഹിത്യവുമായി ബന്ധപ്പെട്ട എല്ലാ ബഹുമതികളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഫ്രഞ്ച് റഷ്യൻ കഥാസാഹിത്യങ്ങൾ തകഴിയുടെ രചനയെ സ്വാധീനിച്ചു. ഇടത്തരക്കാരുടെയും നിസ്വർഗത്തിൻ്റെയും കഥകളെ യഥാതഥമായി അവതരിപ്പിച്ച ഈ എഴുത്തുകാരൻ എന്നും അതിജീവനത്തിന് ബുദ്ധിമുട്ടുന്ന സാധാരണ മനുഷ്യർക്കൊപ്പം നിന്നിട്ടുണ്ട്. തകഴിയുടെ വായിക്കേണ്ട 5 കഥകൾ ഇവയാണ്. കൃഷിക്കാരൻ, ഒരസാധാരണ ത്യാഗം, മാഞ്ചുവട്ടിൽ, പെൺമക്കൾ, ദല്ലാൾ. കഥാകാരനെന്ന നിലയിൽ തകഴി ശ്രദ്ധേയനായി തീർന്നത് വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയിൽ കൂടിയാണെന്ന് പ്രൊഫസർ എം അച്യുതൻ പറഞ്ഞിട്ടുണ്ട്. നാട്ടിൻ പുറത്തുണ്ടായ വലിയൊരു വെള്ളപ്പൊക്കത്തിൽ കുടിലുപേക്ഷിച്ചു പോയ ചേന്നപ്പറയനെ കൂടെ കൊണ്ടുപോകാൻ കഴിയാഞ്ഞ ഒരു പട്ടിയുടെ സങ്കടകരമായ അവസ്ഥയാണ് ഈ കഥയിലൂടെ തകഴി പറയുന്നത്. വെള്ളപ്പൊക്കം എന്ന പ്രകൃതി പ്രതിഭാസം ഒരു ഗ്രാമത്തിൽ സൃഷ്ടിക്കുന്ന മാറ്റത്തിൻ്റെ കൃത്യവും യഥാർത്ഥവുമായ ചിത്രവും ഇതിനോടൊപ്പം എഴുത്തുകാരൻ നൽകുന്നു. പുത്തൻ പ്രളയ പരിസരത്തിൽ നിന്നുകൊണ്ട് പുനർവായിക്കപ്പെടാവുന്ന തരത്തിൽ ശാശ്വതമായ മാനുഷിക മൂല്യങ്ങൾ കൊണ്ട് സമ്പന്നമാണ് വെള്ളപ്പൊക്കത്തിൽ എന്ന

0: ഇനി കഥയിലേക്ക് കടക്കുകയാണ്. നാട്ടിലെ പൊക്കം കൂടിയ സ്ഥലം ക്ഷേത്രമാണ്. അവിടെ ദേവൻ കഴുത്തറ്റം വെള്ളത്തിൽ നിൽക്കുന്നു. വെള്ളം സർവത്ര ജലം. നാട്ടുകാരെല്ലാം കരതേടിപ്പോയി. വീട്ടുകാവലിനൊരാൾ, വീട്ടിൽ വള്ളമുണ്ടെങ്കിലും ഉണ്ട്. ക്ഷേത്രത്തിലെ മൂന്ന് മുറിയുള്ള മാളികപ്പുറത്ത് 67 കുട്ടികളുണ്ട്. 350 ആളുകൾ, പട്ടി, പൂച്ച, ആട്, കോഴി മുതലായ വളർത്തുമൃഗങ്ങളും എല്ലാം ഐകമത്യമായി കഴിയുന്നു. ഒരു ശണ്ഠയും ഇല്ല. ചേന്നപ്പറയൻ ഒരു രാത്രിയും ഒരു പകലുമായി വെള്ളത്തിൽ തന്നെ നിൽക്കുന്നു. അവന് വള്ളമില്ല. അവൻ്റെ തമ്പുരാൻ മൂന്നായി പ്രാണനും കൊണ്ട് കരപറ്റിയിട്ട് ആദ്യം പുരയ്ക്കകത്തേക്ക് വെള്ളം എത്തി നോക്കി തുടങ്ങിയപ്പോഴേ മടലും കമ്പും കൊണ്ട് തട്ടും പരണും കെട്ടിയിരുന്നു. വെള്ളം പെട്ടെന്നിറങ്ങുമെന്ന് കരുതി 2 ദിവസം അതിൽ കുത്തിയിരുന്ന് കഴിച്ചു കൂട്ടി. കൂടാതെ 4-5 വാഴക്കൊലയും തുറവും കിടക്കുന്നു. അവിടെ നിന്ന് പോയാൽ അവയെല്ലാം ആണുങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യും. ഇപ്പോൾ തട്ടിൻ്റെയും പരണിൻ്റെയും മുകളിൽ മുട്ടറ്റം വെള്ളമുണ്ട്. മേൽക്കൂരയുടെ 2 വരി ഓല വെള്ളത്തിനടിയിലാണ്. അകത്ത് കിടന്ന് ചേന്നൻ വിളിച്ചു. ആര് വിളികൾക്കും? അടുത്ത് ആരുണ്ട്? ഗർഭിണിയായ ഭാര്യ, 4 കുട്ടികൾ, 1 പൂച്ച, 1 പട്ടി. ഇത്രയും ജീവികൾ അവനെ ആശ്രയിച്ചിട്ടുണ്ട്. പുരയ്ക്ക് മുകളിൽ കൂടി വെള്ളം ഒഴുകാൻ 30 നാഴിക വേണ്ടെന്നും തൻ്റെയും കുടുംബത്തിൻ്റെയും അവസാനമെടുത്തുവെന്നും അവൻ തീർച്ചപ്പെടുത്തി. ഭയങ്കരമായ മഴ തുറന്നിട്ട് 3 ദിവസമായി. കൂരയുടെ ഓല പൊളിച്ച് ചേന്നൻ ഒരു കണക്കിൽ പുറത്തിറങ്ങി. 4 ചുറ്റിനും നോക്കി. വടക്കൊരു കെട്ടുവള്ളം പോകുന്നു. അത്തുച്ചത്തിൽ ചേന്നപ്പറയൻ വള്ളക്കാരെ കൂകി വിളിച്ചു. വള്ളക്കാർക്ക് ഭാഗ്യം കൊണ്ട് കാര്യം മനസ്സിലായി. പക്ഷേ അവർ പട്ടിയെയും പൂച്ചയൊന്നും കൊണ്ടുപോകാൻ തയ്യാറായില്ല. അപ്പോഴേക്കും വള്ളവും വന്നടുത്തു. കിടാങ്ങൾ വള്ളത്തിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ചേന്നച്ചോ പടിഞ്ഞാറ് നിന്ന് ആരോ വിളിക്കുന്നു. ചേന്നൻ തിരിഞ്ഞു നോക്കി. അത് മടിയത്ര കുഞ്ഞപ്പനാണ്. അവൻ പുരപ്പുറത്തു നിന്ന് വിളിക്കുകയാണ്. ധൃതിപ്പെട്ട് പെണ്ണാളിനെ പിടിച്ച് വള്ളത്തിൽ കയറ്റി. അത്തക്കത്തിന് പൂച്ചയും വള്ളത്തിൽ ചാടിക്കയറി. പട്ടിയുടെ കാര്യം ആരും ഓർത്തില്ല. അത് പുരയുടെ പടിഞ്ഞാറ ചെരിവിൽ അവിടെ ഇവിടെയും മണപ്പിച്ച് നടക്കുകയാണ്. വള്ളം നീങ്ങി. അത് അകലെയായി. പട്ടി മുകളെടുപ്പിൽ തിരിച്ചു വന്നു. ചേന്നൻ്റെ വള്ളം അങ്ങ് അകലെയായി കഴിഞ്ഞു. അത് പറന്നുപോകുന്നു. മരണവേദനയോടെ ആ ജന്തു മൂങ്ങിത്തുടങ്ങി. നിസ്സഹായനായ ഒരു മനുഷ്യൻ്റെ ശബ്ദത്തോട് സദൃശ്യമുള്ള ശബ്ദപരമ്പരകൾ പുറപ്പെടുവിച്ചു. ആരുണ്ടത് കേൾക്കാൻ? പുരയുടെ 4 ചുമരുകളിലും അത് ഓടി നടന്നു. ചിലടമെല്ലാം മണപ്പിച്ചു, മൂങ്ങി. സ്വൈര്യമായി പുരപ്പുറത്തിരുന്ന ഒരു തവള അപ്രതീക്ഷിതമായി ഈ ബഹളം കണ്ട് പേടിച്ച് പട്ടിയുടെ മുമ്പിൽ കൂടി വെള്ളത്തിലേക്ക് ചാടി. ആ നായ ഭയപ്പെട്ട് ഞെട്ടി. ആഹാരം തേടിയാവാം ആ മൃഗം അവിടെ ഇവിടെയൊക്കെ ചെന്ന് മണപ്പിക്കുന്നു. ഒരു തവള അവൻ്റെ നാസാരന്ധ്രത്തിൽ മൂത്രം വിസർജിച്ചിട്ട് വെള്ളത്തിലേക്ക് ചാടിക്കളഞ്ഞു. അസ്വസ്ഥനായ നായ ചീറ്റി തുമ്മി അലറി മുൻകാലുകൾ ഒന്നുകൊണ്ട് മോന്ത തുടച്ചു. ഭയങ്കരമായ പേമാരി വീണ്ടും ആരംഭിച്ചു. കൂനി കൂടി കുത്തിയിരുന്ന് ആ പട്ടി അത് സഹിച്ചു. അതിൻ്റെ യജമാനൻ അമ്പലപ്പുഴ പറ്റിക്കടിഞ്ഞു. രാത്രിയായി ഉഗ്രനായ ഒരു മുതല ജലത്തിൽ പകുതിയാണ്ട് കിടക്കുന്ന ആ കുടിലിനെ ഉരസിക്കൊണ്ട് മന്ദമന്ദ ഒഴുകിപ്പോയി. ഭയാക്രാന്തനായി വാൾ താഴ്ത്തിക്കൊണ്ട് നായ കുരച്ചു. മുതല യാതൊന്നും അറിയാത്ത ഭാവത്തിൽ അങ്ങൊഴുകിപ്പോയി. മുകളെടുപ്പിൽ കുത്തിയിരുന്ന് ആ മൃഗം കാർമേഘാവൃതമായ അന്ധകാര ഭീകരമായ അന്തരീക്ഷത്തിൽ നോക്കി മൂങ്ങി. ആ നായയുടെ ദീനരോദനം അതിദൂര പ്രദേശങ്ങളിലെത്തി. അനുകമ്പാതുരനായ വായുഭഗവാൻ അതിനെയും വഹിച്ചുകൊണ്ട് പറഞ്ഞു. വീട്ടുകാവലേറ്റിട്ടുള്ള ചില ഹൃദയാലുക്കൾ അയ്യോ പുരപ്പുറത്തിരുന്ന് പട്ടി മൂങ്ങുന്നു എന്ന് പറഞ്ഞു കാണും. കടൽപ്പുറത്ത് അതിൻ്റെ യജമാനൻ ഇപ്പോൾ അത്താഴ ഉണ്ണുകയാവും. പതിവനുസരിച്ച് ഊണ് കഴിയുമ്പോൾ ഇന്നും ഒരുള്ള ചോറവൻ അതിനൊട്ടുമായിരിക്കും. അത്യുച്ചത്തിൽ ഇടവിടാതെ കുറേ നേരം ആ പട്ടി പോങ്ങി. ശബ്ദം താണു, നിശബ്ദമായി. വടക്കങ്ങ് ഒരു വീട്ടിലിരുന്ന് വീട്ടുകാവൽക്കാരൻ രാമായണം വായിക്കുന്നു. അത് ശ്രദ്ധിക്കും പോലെ നിശബ്ദനായി പട്ടി വടക്കോട്ട് നോക്കി നിന്നു. ആ ജീവി തൊണ്ടപൊട്ടുമാറി 2 കുറച്ചു നേരം മൂങ്ങി. മുകളെടുപ്പിൽ ചേന്നൻ്റെ പട്ടി കയറിക്കിടന്നു. ഘനമായി അത് ശ്വാസോച്ഛ്വാസം ചെയ്തു. ഇടയ്ക്കിടെ എന്തോ നിരാശനായി പിറവുറുക്കുന്നുണ്ട്. പ്രഭാതമായി. താണസ്വരത്തിൽ അത് മൂങ്ങിത്തുടങ്ങി. ഹൃദയദ്രവീകരണ സമർത്ഥമായ ഒരു രാഗം വിസ്തരിച്ചു തുടങ്ങി. തവളകൾ അതിനെ തുറച്ചു നോക്കി. ജലപ്പരപ്പിൽ നിന്ന് ഉയർന്നു കാണുന്ന ആ ഓലക്കെട്ടുകളെല്ലാം അവൻ ആശയോടെ ദൃഷ്ടിവെച്ചു. എല്ലാം വിജനമാണ്. ഒരിടത്തും തീ പുകയുന്നില്ല. ശരീരത്തിൽ കടിച്ചു സൂയിക്കുന്ന ഈച്ചകളെ പട്ടി കടിച്ചു കുറിക്കും. അല്പനേരം സൂര്യൻ തെളിഞ്ഞു. ആ ഇളവയിലിൽ അവൻ കിടന്ന് മയങ്ങി. കാറ് കയറി സൂര്യൻ മറഞ്ഞു കഴിഞ്ഞപ്പോൾ നാടെല്ലാം ഇരുണ്ടു. കാറ്റലകളെ ഇളക്കി ജലപ്പരപ്പ് കൂടി ജന്തുക്കളുടെ ശവശരീരങ്ങൾ ഒഴുകിപ്പോകുന്നു. ഓളത്തിലിളകി കുതിച്ചൊഴുകുന്നു. സ്വച്ഛന്ദം അവയെങ്ങ് സഞ്ചരിക്കുന്നു. ഭയപ്പെടാതെ നടക്കുന്നു. അതിനെയെല്ലാം അവൻ കൊതിയോടെ നോക്കി. നായ മുറുമുറുത്തുകൊണ്ടിരുന്നു. അങ്ങകലെ ഒരു ചെറുവള്ളം ദുരിതഗതിയിൽ പോകുന്നു. അവൻ എഴുന്നേറ്റ് നിന്ന് വാലാട്ടി ആ വഞ്ചിയുടെ ഗതിയെ സൂക്ഷിച്ചു. അതങ്ങ് തൈക്കൂട്ടത്തിൽ മറഞ്ഞു. മഴ ചാറിത്തുടങ്ങി. പിൻകാലികൾ മടക്കി മുൻകാലികൾ നിലത്തൂന്നി കൊത്തിയിരുന്ന് ആ നായ് നാലുപാട് നോക്കി. അവൻ്റെ കണ്ണുകളിൽ ആരെയും കരയിക്കുന്ന നിസ്സഹായ സ്ഥിതി പ്രതിഫലിച്ചിരുന്നു. അകലെയുള്ള വൃക്ഷക്കൊമ്പിൽ നിന്നും ഒരു കാകൻ പറന്നു വന്ന് ഒരു ഊക്കൻ പോത്തിൻ്റെ അഴുകി ഒഴുകുന്ന ശരീരത്തിൽ വീണു. ചേന്നൻ്റെ പട്ടി കൊതിയോടെ കുരക്കവി കാക്ക ആരെയും കൂസാതെ മാംസം കൊത്തിവലിച്ചു തിന്നു. മലവെള്ളത്തിൽ പെട്ട് ഒഴുകി വരുന്ന ഒരു എറുമ്പിൻ കൂട് ആർപ്പുറപ്പുറത്തടിഞ്ഞു. അവ രക്ഷപ്പെട്ടു. ഭോജ്യസാധനമെന്ന് നണ്ണിയാവാം നമ്മുടെ നായ് അവയ്ക്ക് ഉമ്മ കൊടുത്തു. ചീറ്റുത്തുമ്മി അതിൻ്റെ മൃദുലമായ മോന്ത ചുമന്നു തടിച്ചു. ഉച്ചതിരിഞ്ഞ് ചെറുവള്ളത്തിൽ രണ്ടുപേർ അവഴി വന്നു. പട്ടി നന്ദിയോടെ കുരച്ചു വാലാട്ടി എന്തൊക്കെയോ മനുഷ്യഭാഷയുടെ അടുപ്പമുള്ള ഭാഷയെ പറഞ്ഞു. അത് ജലത്തിലിറങ്ങി വള്ളത്തിൽ ചാടാൻ തയ്യാറായി നിന്നു. ദൈവം ഒരു പട്ടി നിൽക്കുന്നു, ഒരുവൻ പറഞ്ഞു. അയാളുടെ അനുകമ്പ മനസ്സിലാക്കിയിട്ടെന്ന പോലെ നന്ദി സൂചകമായി അതൊന്ന് മോങ്ങി. അവിടെ ഇരിക്കട്ടെ, മറ്റേയാൾ പറഞ്ഞു. വള്ളം അങ്ങകലെയായി. ഒന്നുകൂടി പട്ടി മോങ്ങി. വള്ളക്കാരിൽ ഒരുവൻ തിരിഞ്ഞു നോക്കി. പരീക്ഷണവും ഹൃദയസ്പൃക്കവുമായ ആ ദീനരോധനം കാറ്റിൽ ലയിച്ചു. കുറെ പച്ചവെള്ളം നക്കി കുടിച്ചു. ആ സാധമൃഗം ഒരിക്കൽ കൂടി പറന്നു പോകുന്ന പറവകളെ നോക്കി. അലകളിൽ കൂടി ഇളക്കി കളിച്ച് ഒരു നീർക്കോലി പാഞ്ഞെടുത്തു. നായ് ചാടി പുരപ്പുറത്ത് കയറി. ചേന്നനും കുടുംബവും പുറത്തിറങ്ങിയ പഴുതിൽ കൂടി ആ നീർക്കോലി അകത്തേക്കിഴിഞ്ഞു. പട്ടി ദ്വാരത്തിൽ കൂടി അകത്തേക്കെത്തി നോക്കി. ക്രൂരനായി തീർന്ന് അത് കുരച്ചു തുടങ്ങി. പിന്നീട് നായ് പെറുപിറുത്തു. രാത്രിയായി. ഭയങ്കരമായ കൊടുങ്കാറ്റും മഴയും തുടങ്ങി. മേൽക്കൂര അലയടിയേറ്റ് ആടി ഉലിയുന്നു. രണ്ട് പ്രാവശ്യം ആ നായ് ഉരുണ്ട് താഴത്ത് വീഴാൻ തുടങ്ങി. ഒരു നീണ്ട തല ജലത്തിനു മീതി ഉയർന്നു. അതൊരു മുതലയാണ്. പട്ടി പ്രാണവേദനയോടെ കുരയ്ക്കാൻ തുടങ്ങി. അടുത്ത് കോഴികൾ കൂട്ടം കരയുന്ന ശബ്ദം കേൾക്കായി. കള്ളന്മാരെല്ലാം കുലവെട്ടാനായിട്ട് അവിടെയൊക്കെ നടക്കുന്നു. പട്ടി മുന്നോട്ടൊരു ചാട്ടം ചാടി. വാടയിൽ കയറിയവൻ ഉരുണ്ട് പിടിച്ച് വെള്ളത്തിൽ വീണു. മറ്റേയാൾ അവനെ പിടിച്ച് വള്ളത്തിൽ കയറ്റി. പട്ടി ഈ സമയം കൊണ്ട് നീന്തി പുരപ്പുറത്തെത്തി. ശരീരം കുടഞ്ഞ് കോപിഷ്ടനായി കുര തുടർന്നു. നിനക്ക് വെച്ചിരിക്കുന്നടാ, തൊണ്ട തകരുമാറ് കുരയ്ക്കുന്ന പട്ടിയോട് അവർ പറഞ്ഞു. പിന്നീട് അവർ വൈക്കോൽ മുഴുവൻ വള്ളത്തിൽ കയറ്റി. അവസാനത്തിൽ ഒരുവൻ പുരപ്പുറത്തേക്ക് കയറി അവൻ്റെ കാലിൽ പട്ടി ഒരു കടിയും കൊടുത്തു. ഒരു വാനിറയ മാംസം ആ പട്ടിക്ക് കിട്ടി. അയാൾ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ചാടി വള്ളത്തിൽ കയറി. വള്ളത്തിൽ നിന്ന് ആൾ കഴുക്കോൽ വെച്ച് പട്ടിയുടെ പള്ളക്കടിച്ചു. ഒട്ടധികം നേരം കഴിഞ്ഞ പട്ടി വള്ളം പോയ സ്ഥലം നോക്കി ഉഗ്രമായി കുരച്ചു. പാതിരയോടടുത്തു ഒരു വലിയ ചത്ത പശു ഒഴുകി വന്നു. പുഴയിലടിഞ്ഞു. പട്ടി മുകളെടുപ്പിൽ നിന്നത് നോക്കി നിൽക്കുകയാണ്. താഴത്തേക്ക് ഇറങ്ങിയില്ല. ആ ശവശരീരം മന്ദമന്ദം മാറുന്നു. പട്ടി മുറുമുറുത്തു. ഓല മാന്തിക്കേറി വാലാട്ടി പിടികിട്ടാത്ത മട്ടിൽ അല്പം അകലാൻ തുടങ്ങിയപ്പോൾ അത് തൃപ്തിയോടെ മനസ്സിലാക്കി അതിനിഷ്ടം പോലെ ആഹാരം കിട്ടുന്നു. കൊടിയ വിശപ്പിന് വേണ്ടിയുള്ള ആഹാരം. ഹേയ്, ഒരടി. പട്ടിയെ കാണാനില്ല. ഒന്ന് കുതിച്ചു താനിട്ട് പശു അങ്ങ് അകന്ന് ഒഴുകിപ്പോയി. അപ്പോൾ മുതൽ കൊടുങ്കാറ്റിൻ്റെ അലർച്ചയും തവളകളുടെ തുടിപ്പും അലയുടെ ശബ്ദവും അല്ലാതെ ഒന്നും കേൾപ്പാനില്ല. അവിടെയൊക്കെ നിശബ്ദം. ഹൃദയമുള്ള വീട്ടുകാവൽക്കാരൻ പട്ടിയുടെ നിസ്സഹായ സ്ഥിതി വെളിപ്പെടുന്ന മോങ്ങൽ പിന്നീട് കേട്ടിട്ടില്ല. അഴുകിച്ചിഞ്ഞ ശവശരീരങ്ങൾ ആ ജലപ്പരപ്പിൽ അവിടെ ഇവിടെ ഒഴുകിപ്പോയി. കാക്ക ചിലത് അതിലിരുന്ന് കൊത്തിത്തിന്നുന്നുണ്ട്. അതിൻ്റെ സ്വൈരതയെ ഒരു ശബ്ദവും ഭഞ്ജിച്ചില്ല. കള്ളന്മാർക്കും അവരുടെ വൃത്തിക്കും വിഘാതമുണ്ടായില്ല. എല്ലാം ശൂന്യം. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ കുടിൽ നിലത്ത് വീണു. വെള്ളത്തിലാണ്ടു. അനന്തമായ ആ ജലപ്പരപ്പിൽ ഒന്നും ഉയർന്നു കാണുവാനില്ല. യജമാനന്റെ ഗൃഹത്തെ മരണം വരെ ആ സാമിഭക്തിയുള്ള മൃഗം കാത്തു. അവൻ പോയി. അവന് വേണ്ടി എന്നോണം ആ കുടിൽ അവനെ മുതലപിടിക്കുന്നത് വരെ ജലത്തിന് മീതെ ഉയർന്നു നിന്നു. അത് താണു. പൂർണ്ണമായ ജലത്തിൽ താണു. വെള്ളമിറക്കം തുടങ്ങി. ചേന്നൻ നീന്തിത്തുടിച്ച് പട്ടിയെ അന്വേഷിച്ച് കുട്ടിലേക്ക് വരികയാണ്. ഒരു തെങ്ങിൻ ചുവട്ടിൽ പട്ടിയുടെ ശവശരീരം അടിഞ്ഞു കിടക്കുന്നു. ഓളങ്ങൾ അതിനെ മെല്ലെ ചലിപ്പിക്കുന്നുണ്ട്. പെരുവിരൽ കൊണ്ട് ചേന്നൻ അതിനെ തിരിച്ചു മറിച്ചു വിട്ടു നോക്കി. അതവൻ്റെ പട്ടിയാണെന്ന് സംശയം തോന്നി. ഒരു ചെവി മുറിഞ്ഞിരിക്കുന്നു. തൊലി അഴുകിപ്പോയതിനാൽ നിറം എന്തെന്നറിഞ്ഞുകൂടാ.
1: കത്തിൽ എന്ന കഥയാണ് ഇന്നത്തെ കഥ പറയുന്ന ഇടത്തിൽ പ്രക്ഷേപണം ചെയ്തത്. എല്ലാ റേഡിയോ ബെൻസിയർ ശ്രോതാക്കൾക്കും നന്ദിയോടെ ആശംസകളോടെ RS രാജീവ്.
2: സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
3: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
2: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
3: ഞങ്ങളുടെ പ്രത്യേകതകൾ:
2: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
3: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
2: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
3: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
2: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
3: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
3: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര PO, കൊല്ലം.
2: ഫോൺ 8848533001.
3: മറ്റൊരു നമ്പർ 8129520477.
4: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
5: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
4: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
6: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
7: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ
9: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
8: സ്ഥലം കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഹാൾ.
9: കൂടുതൽ വിവരങ്ങൾക്ക് 9447778925 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
1: പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ
2: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
1: സ്ഥലം ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ്.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9447789825 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
4: നമസ്കാരം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് സ്വാഗതം. അപ്പോൾ ഗ്രീറ്റിംഗ്സ് ടൈമിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഫിലോമിനയാണ്. 9 മണിവരെ വിളിക്കേണ്ട നമ്പർ 0474-2931-1111. അതുപോലെ വിളിച്ചിട്ട് കിട്ടാത്തവർക്കും ഒരാൾ ആശംസകൾ പറഞ്ഞത് കേട്ട് ഏറ്റുപറന്ന് ഒഴിവാക്കി മെസ്സേജിലൂടെ ആശംസ അറിയിക്കാവുന്നതാണ്. 8:50 വരെയാണ് മെസ്സേജ് അയക്കാനുള്ള സമയം. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809-1111. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആദ്യത്തെ കോളിലേക്ക് പോവാം. ഹലോ
5: ഹലോ
4: ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്.
4: ആ പറഞ്ഞോളൂ.
5: എന്റെ കൂട്ടുകാരിയുടെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. ബാലു എന്നാ പേര്. ബാലു മോനെ 1800 ആശംസകൾ.
4: ഓക്കെ. അപ്പോൾ ബാലുവിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-2931-1111. ഓക്കെ, വിളിക്കുന്ന ശ്രോതാക്കൾ റേഡിയോയുടെ വോളിയം കുറയ്ക്കുക, അല്ലെങ്കിൽ റേഡിയോയുടെ അടുത്ത് നിന്ന് മാറി നിന്ന് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474-2931-1111. ഹലോ ഹലോ ഹലോ. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. അടുത്തൊരു കോളിലേക്ക് പോവാം.
6: ഹലോ
4: ഹലോ
6: ഫിലോമിന, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്.
6: ആ എന്റെ മോൻ അനന്തുവിന്റെ ബർത്ത്ഡേ ആണെന്ന് ഒന്ന് വിഷ് ചെയ്തേക്കണേ.
4: ഓക്കെ, അപ്പോൾ അനന്തുവിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിച്ചോളൂ. 0474-2931-1111. 9 മണിവരെ നമ്മുടെ സമയം. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-2931-1111. വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് മെസ്സേജിലൂടെ ആശംസ അറിയിക്കുന്നതാണ്. ടെക്സ്റ്റായും വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കാം. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809-1111.
7: ഹലോ
4: ഹലോ ഹലോ.
7: എന്റെ പേര് അവന്തിക.
4: ആ പറഞ്ഞോളു മോളെ. ആരുടെ ബർത്ത്ഡേ ആണ്? ആരാധ്യ. ആശംസ അറിയിക്കുന്നുണ്ട് അപ്പൊ ചേച്ചിക്ക്.
7: ആ
4: പറഞ്ഞോളു. ഓക്കെ, അപ്പോൾ ആരാധ്യക്ക്. ഓക്കെ മോളെ, അപ്പോൾ ആരാധ്യക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-2931-1111. ഹലോ
8: ഹലോ
4: ഹലോ, ഗുഡ് മോർണിംഗ്.
8: ഗുഡ് മോർണിംഗ്.
4: ആ പറഞ്ഞോളൂ. ആരുടെയാണ്? അമ്മയ.
8: ഹാപ്പി ബർത്ത്ഡേ അമ്മയ ചേച്ചി.
4: ഓക്കെ, അപ്പോൾ അമ്മയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. നമുക്ക് ദാ അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ
9: ഹലോ
4: ഹലോ, ഗുഡ് മോർണിംഗ്.
9: ഗുഡ് മോർണിംഗ്.
4: ആ പറഞ്ഞോളൂ.
9: ഹാപ്പി ബർത്ത്ഡേ ടു യു.
4: ഓക്കെ, അപ്പോൾ അപർണയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
10: ഹലോ
4: ഹലോ, ഗുഡ് മോർണിംഗ്.
10: ഗുഡ് മോർണിംഗ്.
4: ആ പറഞ്ഞോളൂ, മോന്റെ പേരെന്താണ്?
10: എന്റെ ബർത്ത്ഡേ ഇനി മെയ് 2-ന്.
4: ഓക്കെ, അപ്പോൾ ദക്ഷിക് ദേവിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ.
10: ഓക്കെ
4: ഓക്കെ മോനെ, വിളിച്ചതിൽ സന്തോഷം. അടുത്തൊരു കോളിലേക്ക് പോവാം. ഓക്കെ, ആ കോൾ ബ്രേക്ക് ആയിരിക്കാണ്. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-29-3-11-11. അതുപോലെ ആശംസ മെസ്സേജോട് അയക്കേണ്ട നമ്പർ 9-8-0-9-0-1-3-3-1-1. ഹലോ
11: ഹലോ, ഗുഡ് മോർണിംഗ് ബിലോമിന.
4: ഗുഡ് മോർണിംഗ്.
11: നാളെ എന്റെ സ്വന്തം ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേ.
4: ഓക്കെ, ചേച്ചിയുടെ പേര് പറയോ.
11: കോമളം.
4: ഓക്കെ, അപ്പോൾ കോമളം ചേച്ചിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-29-3-11-11.

0: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈം ആണ്. അപ്പോൾ ആശംസ അറിയിക്കാൻ വിളിച്ചോളൂ 0474293111. അതുപോലെ 8:50 വരെയാണ് ആശംസ അറിയിക്കാനുള്ള സമയം. മെസ്സേജിലൂടെയാണ് ആശംസ അറിയിക്കാവുന്നത്. അപ്പോൾ മെസ്സേജ് കട നമ്പർ 9809301311. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: ആ പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നേ?
1: നിവേദ്യ മനോജ്.
0: ഓക്കേ മോളെ, ഇന്ന് ആർക്കാണ് ആശംസകൾ അറിയിക്കേണ്ടേ?
1: എന്റെ അനിയത്തിക്ക.
0: ആ അനിയത്തിയുടെ
1: പേരെന്താ?
0: ഓക്കേ, അനിയത്തിയുടെ പേരെന്താണ് മോളെ?
1: നിരന്തക മനോജ്.
0: എന്താണ്?
1: നിരന്തക മനോജ്.
0: നിരന്തക. ഓക്കേ, ആശംസ അറിയിക്കുന്നുണ്ട് അനിയത്തിക്ക് വേണ്ടി. പറഞ്ഞോളൂ. ഓക്കേ, അപ്പോൾ നിരന്തക മനോജിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ. ഓക്കേ, ആ കോൾ ബ്രേക്ക് ആയിരിക്കാണ്. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിച്ചോളൂ 0474293111. ചെറിയൊരു ബ്രേക്കാണ്, ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
3: പെട്രോൾ വിലയോർത്ത് വിഷമിക്കേണ്ട. ഇതാ കുറഞ്ഞ ചിലവിൽ കൂടുതൽ യാത്ര ചെയ്യാൻ EVMA ഇലക്ട്രിക് സ്കൂട്ടർ. ലൈസൻസോ രജിസ്ട്രേഷനോ വേണ്ട. വളരെ കുറഞ്ഞ മെയിന്റനൻസ് ചാർജ്, ആകർഷകമായ ബജാജ് ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്. സമയം കളയാതെ ഇന്ന് തന്നെ സ്വന്തമാക്കൂ. മറിയം EV, വിമല ഹൃദയം സ്കൂളിന് സമീപം, പട്ടത്താനം, കൊല്ലം. കോൺടാക്ട് 9444774868, 9846976084.
4: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
5: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
4: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
6: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
4: വിലോ 999.
7: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: പെരുമണ്ണ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ
9: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
8: സ്ഥലം കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റി ഓഫീസ്.
9: കൂടുതൽ വിവരങ്ങൾക്ക് 9745390261 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

തിരികെ വരാം ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക്. അപ്പോൾ ആശംസ അറിയിക്കാൻ വിളിച്ചോളൂ. 9 മണി വരെയാണ് നമ്മുടെ സമയം. വിളിക്കേണ്ട നമ്പർ 0474239311. വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് 8:50 വരെ ആശംസ മെസ്സേജിലൂടെ അയക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809091311.

0: ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് അപ്പോൾ ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിച്ചോളൂ 0474-2931-1111. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ് ഫിലോമിന.
0: ആ പറഞ്ഞോളൂ.
1: നാളെ എന്റെ മോളെ ബർത്ത്ഡേ അജിനിമയുടെ.
0: ആ മോളുടെ പേരെന്താണ്?
1: അജിനിമ.
0: അരുണിമ.
1: ഹാപ്പി ബർത്ത്ഡേ.
0: ഓക്കെ, അപ്പോൾ അരുണിമയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-2931-1111.

പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമാണ്. അപ്പോൾ നമ്മുടെ അടുത്ത കോളിലേക്ക് പോവാം. ഹലോ. ഓക്കെ, വിളിക്കുന്ന ശ്രോതാക്കൾ റേഡിയോയുടെ വോളിയം കുറച്ചിട്ട് വിളിക്കുക. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-2939-1111. അടുത്തൊരു കോളിലേക്ക് പോവാം. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-2939-1111. 9 മണി വരെ നമ്മുടെ സമയം, അപ്പോൾ വിളിച്ചോളൂ.

തിരികെ വരാം ഗ്രീറ്റിംഗ്സിലേക്ക്. അപ്പൊ നമ്മുടെ അടുത്ത കോളിലേക്ക് പോവാം. ഓക്കെ, ആ കോൾ ബ്രേക്ക് ആയിരിക്കാണ്. ഇപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-2939-1111. ഹലോ ഹലോ ഹലോ. ഓക്കെ, നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ ഹലോ. ഓക്കെ, അതും ബ്രേക്ക് ആയിരിക്കാണ്. അപ്പം നമ്മുടെ ആദ്യത്തെ ഒരു മെസ്സേജിലേക്ക് പോവാം. അനുരാജാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കണ്ടചിറയിൽ നിന്നും. ഹാപ്പി ബർത്ത്ഡേ ഡിയർ വൈഫ് നിവ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു വർഷവും നല്ലൊരു ദിവസവും ഒക്കെ ആശംസിക്കുന്നു എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിവ്യയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിൻ്റെ ജന്മദിനാശംസകൾ നേരുന്നു. നമ്മുടെ അടുത്തൊരു ആശംസ അറിയിച്ചിരിക്കുന്നത്, ഹായ് മോർണിംഗ് ചേച്ചി, ഞാൻ പുതുച്ചിറയിൽ നിന്നും ശ്യാമയാണ്. ഇന്ന് എൻ്റെ ഫ്രണ്ട് ശാലിനിയുടെ ബർത്ത്ഡേ ആണ്. ശാലിനിക്ക് എൻ്റെ 1000 ജന്മദിനാശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശാലിനിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിൻ്റെ ജന്മദിനാശംസകൾ നേരുന്നു. അതുപോലെ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവർക്കും റേഡിയോ ബെയിൻ സിഗറിൻ്റെ ജന്മദിനാശംസകൾ നേരുന്നു.

0: അങ്ങനെ സമയം 9 മണി വരെ ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വിളിച്ച എല്ലാവർക്കും, ഇന്ന് ജന്മദിനവും വിവാഹ വർഷവും ആഘോഷിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് തന്നെ ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് ടൈമിൽ നിന്നും സ്നേഹത്തോടെ വിടവാങ്ങുന്നു ഫിലോമിന.
1: ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20 ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കും. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ

0: സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി കൊല്ലം കരുനാഗപ്പള്ളി നിലമേൽ. ഫോൺ 8714624012.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ
6: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
5: സ്ഥലം കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി ഓഫീസ്.
6: കൂടുതൽ വിവരങ്ങൾക്ക് 9745390261 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു.
7: പ്രകൃതിയുടെ ജീവശ്വാസമായി ഏക്കറുകളോളം പച്ചപ്പിന്റെ കുട വിരിച്ചു നിൽക്കുന്ന കണ്ടൽക്കാട് ആലപ്പാട് അഴീക്കൽ വാർഡിലെ 1000 തെങ്ങിലാണ് അതീവ പാരിസ്ഥിതിക പ്രാധാന്യവും ജൈവ വൈവിധ്യത്താൽ സമ്പന്നവുമായ കാട്ടുകണ്ടം കണ്ടൽ. വിനോദസഞ്ചാരികളെയും ഗവേഷകരെയും ഇവിടെ മാടി വിളിക്കുകയാണ്. 12 ഏക്കറോളം ഭാഗത്ത് പരന്നുകിടക്കുന്ന ഈ ഹരിത വിസ്മയം പരിസ്ഥിതി ടൂറിസവുമായി ബന്ധപ്പെട്ട വലിയ വികസന സാധ്യതയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കേരള സംസ്ഥാനത്ത് ലഭ്യമായ 15 ഇനം കണ്ടലിൽ 14 ലഭ്യമായ ഏക പ്രദേശവും ഒരു കാലത്ത് ഇവിടെ തന്നെയായിരുന്നു. എന്നാൽ ഇന്ന് 11 ഇനങ്ങൾ മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത്. വംശനാശ ഭീഷണി അതിജീവിച്ച കടക്കണ്ടലിൻ്റെ കേരള സംസ്ഥാനത്തെ ഏക കേന്ദ്രവും ഏറെ പരിസ്ഥിതി പ്രാധാന്യമുള്ള പി കണ്ടലിൻ്റെ ഏറ്റവും വലിയ ശേഖരവും 1000 തെങ്ങിലാണ്. ഏറെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള പി കണ്ടലിൻ്റെ കുറിച്ച് പഠിക്കുവാൻ ഒരുപാട് പേർ ഇവിടെ വരുന്നുണ്ട്. ഫിഷറീസ് വകുപ്പാണ് ഇത് പിന്നീട് നട്ടുപിടിപ്പിച്ചത്. കൂടാതെ അത്യപൂർവ കണ്ടലുകളുടെ കലവറ കൂടിയാണ് ഈ അഴീക്കൽ വാർഡിലെ 5 തെങ്ങ്. വെള്ളക്കണ്ടൽ, ചാരക്കണ്ടൽ, പൂക്കണ്ടൽ, കടക്കണ്ടൽ, ചെറുകണ്ടൽ, കമ്മട്ടി എന്നിവയാണ് ഇവിടെ സ്വാഭാവികമായി കണ്ടുവരുന്ന മറ്റിനം. കേരളത്തിൽ കണ്ടൽ വനവൽക്കരണത്തിനായി ആവശ്യമുള്ള വിത്തിൻ്റെ സിംഹഭാഗവും 5 തെങ്ങിൽ നിന്നാണ് ശേഖരിക്കുന്നത്. കൊഞ്ച്, ഞണ്ട്, കരിമീൻ തുടങ്ങിയ നിരവധി മത്സ്യ ഇനങ്ങളുടെ പ്രജനന കേന്ദ്രം കൂടിയാണ് ഇവിടം. കായംകുളം കായലിലെ മത്സ്യസമ്പത്തിൻ്റെ ഏറിയ പങ്കും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് 1000 തെങ്ങിലാണ്. ജൈവ വൈവിധ്യത്തിൻ്റെ അപൂർവ സൗന്ദര്യം ഇത്രയേറെ നുകരാനാകുന്ന മറ്റൊരിടം തന്നെ ഇല്ല എന്ന് പറയാം. അഴീക്കൽ വലിയഴീക്കൽ പാലം യാഥാർത്ഥ്യമായതോടെ ഇവിടേക്ക് സഞ്ചാരികൾ എത്തിച്ചേരാനുള്ള സാധ്യതയും ഇന്ന് വർദ്ധിച്ചിരിക്കുന്നു. കണ്ടൽക്കാടിൻ്റെ സൗന്ദര്യം നുകരാൻ കാടിന് ഓരത്തിലൂടെ പ്രത്യേക പാത ഇന്നുണ്ട്. കണ്ടൽക്കാടിൻ്റെ കിഴക്ക് ഭാഗത്ത് കായംകുളം കായലിൻ്റെ ഓരത്തുകൂടി ആലപ്പുഴ ജില്ലയിലെ തുമ്പോളി ചിറയിലേക്ക് ടൂറിസം സാധ്യതയുടെ ഭാഗമായി പുതിയ പാതയും നിർമ്മിക്കാനുള്ള ആലോചന ടൂറിസം വകുപ്പിന് ഇപ്പോഴുണ്ട്. ഇതെല്ലാം ധാരാളം പ്രകൃതി സ്നേഹികളെയും സഞ്ചാരികളെയും ഈ പ്രദേശത്തേക്ക് ആകർഷിക്കും.
8: കൊല്ലം സൈക്യാട്രി സൊസൈറ്റിയും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറും സംയുക്തമായി അവതരിപ്പിക്കുന്നു മൈൻഡ് ടോക്സ്. നിങ്ങളുടെ ആകുലത, വിഷമങ്ങൾ, സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവയെക്കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ മനോരോഗ വിദഗ്ധരോട് ചോദിക്കാവുന്നതാണ്. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കുവാനുള്ള നമ്പർ
0: 0474-2931-1111.
8: വിളിക്കേണ്ട സമയം
0: ശനിയാഴ്ച 10:30 മുതൽ 11:30
8: വരെ. വിഷയം
0: ഡിമെൻഷ്യ.
8: അതിഥിയായി എത്തുന്നു
0: ഡോക്ടർ അപർണ പ്രതാപ്, ജൂനിയർ കൺസൾട്ടന്റ് ഇൻ സൈക്യാട്രി, താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.

0: ബിൻസിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഇസ്
2: Easter tide
1: is spelled as E A S T E R T I D E.
2: This is a noun. It's a festival season in the liturgical year of Christianity that focuses on celebrating the resurrection of Jesus. മലയാളത്തിൽ യേശുവിന്റെ ഉത്ഥാനത്തോടനുബന്ധിച്ചുള്ള കാലം.
1: Thank you all.

ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624410.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.
5: ഗുഡ് മോർണിംഗ് എല്ലാ മന ശ്രോതാക്കൾക്കും. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 വാട്സ്ആപ്പ് മെലഡിയിലേക്ക് സ്വാഗതം. അപ്പോൾ പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ കേൾക്കാൻ മെസ്സേജ് അയച്ചോളൂ. 9809030311. 10 മണിവരെ നമ്മുടെ സമയം. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809030311. നമുക്കിതാ മെസ്സേജുകളൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും നമുക്ക് ചെറിയൊരു ഗാനം കേട്ടിട്ട് തിരികെ വരാം.

തിരികെ വരാം വാട്സപ്പ് മെലഡിയിലേക്ക്. അപ്പൊ ശ്രോതാക്കളുടെ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ കേൾക്കാൻ മെസ്സേജ് അയച്ചോളൂ 9809301. നമ്മുടെ ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് യമുനാമയാണ്. ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം എനിക്ക് എൻ ജീവൻ പാടുത് എന്ന ഫിലിമിലെ ജാനകി അമ്മ പാടിയ ഒരേ മുറൈ ഉന്തൻ ദർശനം എന്ന സോങ് ആണ് ചേച്ചി ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും നമുക്ക് ദാ ചേച്ചി പറഞ്ഞ ഗാനം കേട്ടിട്ട് തിരികെ വരാം.

പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 വാട്സ്ആപ്പ് മെലഡിയാണ്. ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ കേൾക്കാൻ മെസ്സേജ് അയച്ചോളൂ 9809901. അപ്പൊ നമ്മുടെ അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് റോബിനാണ്. അതിരടി എന്ന ഫിലിമിലെ അമ്മ പുതപ്പ് എന്ന് പറഞ്ഞ സോങ് ആണ് റോബിൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും നമുക്കിതാ റോബിൻ പറഞ്ഞ ഗാനം കേട്ടിട്ട് തിരികെ വരാം.

ഓക്കെ, അപ്പൊ ദ അതിരടി എന്ന ചിത്രത്തിൽ നിന്നും സുഹേൽ കോയയുടെ വരികൾക്ക് വിനീത് ശ്രീനിവാസൻ, വിഷ്ണു വിജയ് ചേർന്ന് ആലപിച്ചൊരു ഗാനമായിരുന്നു നമ്മൾ ഇപ്പോൾ കേട്ടത്. അപ്പൊ നമ്മുടെ അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. ബിബീഷ് പുളിയത്ത് മുക്കാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയടപ്പയ്യൻ എന്ന സിനിമയിലെ വിനയൻ രചനയും മോഹൻ സിത്താര സംഗീതം ചെയ്ത് ദാസേട്ടൻ പാടിയ നീല നിലവേ നീ കീഴുകയാണോ എന്ന ഗാനമാണ് ചേട്ടൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ദാ ചേട്ടൻ പറഞ്ഞ ഗാനം കേട്ടിട്ട് തിരികെ വരാം.

ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് പനയത്ത് നിന്നും ആശയാണ്. ചേച്ചി ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം കുഞ്ഞുറങ്ങും കൂട്ടിനുള്ളിൽ കൂട്ടിന് മിന്നാ മിന്നി എന്ന് തുടങ്ങുന്ന ഗാനമാണ്. പൊന്നിച്ചാമി എന്ന ചിത്രത്തിൽ നിന്നുള്ള ഗാനമാണ്. കെ എസ് ചിത്രയാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. ഇതിന്റെ വരികൾ ONV കുറുപ്പാണ്, സംഗീതം മോഹൻ സിത്താരയാണ്. അപ്പൊ നമ്മുടെ ഗാനം കേട്ടിട്ട് തിരികെ വരാം.

ഓക്കെ, പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 വാട്സ്ആപ്പ് മെലഡിയാണ്. അപ്പൊ നമ്മുടെ അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് പട്ടത്താനത്ത് നിന്നും ഷീബ ചേച്ചിയാണ്. കടലോര കവിതകൾ എന്ന ചിത്രത്തിലെ കൂടയിലെ മല്ലികപ്പൂ മണക്കുതേ എന്ന ഗാനമാണ് ചേച്ചി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ദാ ഗാനം കേൾക്കാം.

ഓക്കെ, സമയം 9:57 ആയിരിക്കുകയാണ്. നമ്മുടെ വാട്സപ്പ് മെലഡിയിലെ ലാസ്റ്റ് മെസ്സേജിലേക്കാണ് പോകുന്നത്. മെസ്സേജ് അയച്ചിരിക്കുന്ന ചിട്ടിയത്ത് നിന്നും മിനി ചേച്ചിയാണ്. ചേച്ചി ആവശ്യപ്പെട്ടിരുന്ന ഗാനം നിറം എന്ന ചിത്രത്തിൽ നിന്നും ബിച്ചു തിരുമലയുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി കെ ജെ യേശുദാസ് ആലപിച്ച മിഴിയറിയാതെ വന്നു നീ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. അപ്പോൾ ഈ ഒരു ഗാനത്തോടു കൂടെ ഇന്നത്തെ വാട്സപ്പ് മെലഡിയിൽ നിന്നും സ്നേഹത്തോടെ വിടവാങ്ങുന്നു ഫിലോമിന.

0: എനിക്കിനി ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ഈ കേസ് തെളിയിക്കപ്പെടണം.
1: ഇനി എന്റെ മകളുടെ പിന്നാലെ വന്നാൽ കൊന്നുകളെ ഞാൻ.
2: നീ കളിക്കാൻ പോകുന്നത്
0: എന്നോടാ. ഇനി അങ്ങോട്ട് ജോർജ് കുട്ടിയുടെ കുടുംബത്തിന്റെയും ഉറക്കമില്ലാത്ത രാത്രികളാണ്.
1: എന്റെ കുടുംബം നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ തന്നെ ഞാൻ പറഞ്ഞ വിടില്ല.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര PO, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
5: വിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: കൊല്ലം സൈക്യാട്രി സൊസൈറ്റിയും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറും സംയുക്തമായി അവതരിപ്പിക്കുന്നു മൈൻഡ് ടോക്സ്. നിങ്ങളുടെ ആകുലത, വിഷമങ്ങൾ, സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവയെക്കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ മനോരോഗ വിദഗ്ധരോട് ചോദിക്കാവുന്നതാണ്. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കുവാനുള്ള നമ്പർ
2: 0474-293-1111.
1: വിളിക്കേണ്ട സമയം
2: ശനിയാഴ്ച 10:30 മുതൽ
1: 11:30 വരെ. വിഷയം
2: ഡിമെൻഷ്യ.
1: അതിഥിയായി എത്തുന്നു
2: ഡോക്ടർ അപർണ പ്രതാപ്, ജൂനിയർ കൺസൾട്ടന്റ് ഇൻ സൈക്യാട്രി, താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ പറയാതെ വയ്യ. കൊല്ലം വിനോദസഞ്ചാരത്തിന് അനന്ത സാധ്യതകൾ ഉള്ള ജില്ല. തയ്യാറാക്കിയത് മങ്ങാട് സുബിൻ നാരായണൻ. അവതരണം ശ്രീലക്ഷ്മി

0: നൂറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന പൗരാണിക നഗരമാണ് കൊല്ലം. ഒരു കാലത്ത് വേണാടിന്റെ തലസ്ഥാനം ഈ നഗരമായിരുന്നു. വാണിജ്യപരമായും വ്യാവസായികമായും സാംസ്കാരികമായും കൊല്ലത്തിനുണ്ടായിരുന്ന മഹത്വത്തെപ്പറ്റി ഇബ്നു ബത്തൂത്തയെ പോലെയുള്ള ലോക സഞ്ചാരികൾ വിശദമായി പരാമർശിച്ചിട്ടുണ്ട്. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്ന പ്രയോഗം തന്നെ ഈ നഗരത്തിന്റെ മഹത്വത്തെ ഓർമ്മപ്പെടുത്തുന്നു. കൊല്ലം തുറമുഖവും വാണിജ്യ കേന്ദ്രവും ഉൾക്കൊള്ളുന്ന ജില്ലയ്ക്ക് 2492 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. കേരളത്തിലെ 7-ാമത്തെ വലിയ ജില്ല എന്ന സ്ഥാനവും കൊല്ലത്തിന് തന്നെ. കൊല്ലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഡി ഗീതാകൃഷ്ണൻ പറയുന്നത് കേൾക്കാം.
1: നമസ്കാരം, ഞാൻ ഗീതാകൃഷ്ണൻ. കൊല്ലം ജില്ല എന്ന് പറഞ്ഞാൽ കടലും കായലും ഉൾനാടൻ ജലാശയങ്ങളും സമതലവും മലനിരകളും ഒക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ജില്ലയാണ് നമ്മുടെ ജില്ല. മറ്റൊരു ജില്ലയും ഇതുപോലെ എല്ലാ മേഖലയും ഉള്ള പ്രദേശം ഇല്ല എന്ന് തന്നെ പറയാം. ലോകോത്തര നിലവാരത്തിലുള്ള പിന്നെ മണൽ ഉൾപ്പെടെയുള്ളതാണ് കൊല്ലം ബീച്ച്. കൊല്ലം ബീച്ചിൽ കടലിലിറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പരവൂർ പൊഴിക്കര മുതൽ അഴീക്കൽ വരെയുള്ള തീരദേശ പ്രദേശത്ത് നമുക്ക് തിരുമുല്ലവാരം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ കരുനാഗപ്പള്ളി അഴീക്കല് പരവൂർ പൊഴിക്കരയിലൊക്കെ നമുക്ക് കടലിലിറങ്ങുവാനും സഞ്ചാരികൾക്ക് ആസ്വദിക്കാനും ഒക്കെയുള്ള സാഹചര്യമുണ്ട്. മൺറോത്തുരുത്തുണ്ട്. മൺറോത്തുരുത്തിനോടൊപ്പം സാമ്പ്രാണിക്കൊടിയുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും വരുന്ന പ്രദേശമാണ്. കിഴക്കൻ മേഖല എടുത്താൽ ജടായുപ്പാറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളും അവിടുത്തെ തെന്മല പിന്നെ കൊളത്തൂപ്പുഴ പ്രദേശത്തുള്ള എക്കോ ടൂറിസം ഒക്കെ ഉപയോഗപ്പെടുത്തിയാൽ വളരെ വലിയ രീതിയിൽ സഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയുന്ന പ്രദേശങ്ങളും നമ്മുടെ ജില്ലയിലുണ്ട്. പിന്നെ ഉൾനാടൻ ജലഗതാഗതത്തിന് ഉപയോഗിക്കാനുള്ള ബാക്ക് വാട്ടേഴ്സ് നമ്മുടെ ജില്ലയിലുണ്ട്. ഇതെല്ലാം പ്രൊമോട്ട് ചെയ്യുവാനും ജില്ലയിലെ ടൂറിസം വികസനത്തിന് വളരെ വലിയ മുന്നേറ്റം നടത്തുവാനുള്ള സാഹചര്യമുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം കൊല്ലം ജില്ലയും വിശേഷം കൊല്ലം നഗരവും ഒരു ടൂറിസ്റ്റ് ഹബായിട്ട് മാറുവാനുള്ള സാഹചര്യമുണ്ട്. അതിന് വേണ്ടുന്ന സത്വരമായ നടപടികൾ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ പി സി വിശ്വനാഥന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
0: കായൽ ടൂറിസത്തിനും കടലോര ടൂറിസത്തിനും മലയോര ടൂറിസത്തിനും ഇത്രയേറെ അനന്ത സാധ്യതകളുള്ള ജില്ല കൊല്ലം പോലെ മറ്റൊരു ജില്ലയ്ക്കും ഇല്ല. താന്നി കടപ്പുറവും അഴീക്കൽ വെള്ളനാട് തുരുത്ത് കടലോരങ്ങളും അഷ്ടമുടി കായലും വീരഭദ്ര ക്ഷേത്രത്തിന് പടിഞ്ഞാറേ കരയിലും മൺറോ തുരുത്തിലും പരവൂർ പൊഴിക്കര കായലോരത്തും കൊട്ടാരക്കര ഓടനാവട്ടത്തുള്ള മരുതിമലയിലും തെന്മല ശെന്തുരുണിയിലും മീൻമുട്ടിയിലും കുംഭാവുരട്ടി വിനോദസഞ്ചാരം വികസിപ്പിക്കുകയും ഇവിടങ്ങളിൽ സഞ്ചാരികൾക്ക് താമസ സൗകര്യം ഒരുക്കിയാൽ ഈ സ്ഥലങ്ങളിലേക്ക് ടൂറിസ്റ്റുകളുടെ കുത്തൊഴുകായിരിക്കും. കൊല്ലം ജില്ലാ മുൻ എംപ്ലോയ്മെന്റ് ഓഫീസറും കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ മുൻ ജില്ലാ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് ആദിനാട് നാസർ പറയുന്നത് കേൾക്കാം.
2: അഡ്വക്കേറ്റ് ആദിനാട് നാസർ, കേരളത്തിന്റെ സാമ്പത്തിക അഭിവൃദ്ധിയിൽ വൻ കുതിച്ചു ചാട്ടത്തിന് ഉതകുന്ന തരത്തിൽ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തികമായ ഭൗതികമായ മുന്നേറ്റത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ വിനോദസഞ്ചാര മേഖലയാണ്. ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും അനുഗ്രഹീതമായ ഭൂപ്രദേശങ്ങളിലൊന്നാണ് കേരളം. ലോകസഞ്ചാരികളെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ്. കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അതിന് നമ്മുടെ മുന്നിൽ ഒരു സുവർണാവസരം വന്നിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിൽ ടൂറിസത്തിന്റെ ഡെവലപ്പിന് വേണ്ടി എല്ലാ ജില്ലകളിലും പ്രത്യേകിച്ച് ഓരോ ജില്ലയും എടുത്ത് 14 ജില്ലകൾ എടുത്തു നോക്കി കഴിഞ്ഞാലും തീർച്ചയായിട്ടും വളരെ മനോഹരമായ നമ്മുടെ പ്രകൃതി രമണീയമായ പ്രദേശങ്ങളുണ്ട്. കൊല്ലം ജില്ലയിൽ തന്നെ നമുക്ക് അറിയാം, ഇവിടെ അഴീക്കൽ, അതുപോലെ തന്നെ മൺറോത്തുരുത്ത്, ആലിങ്കടവ്, ഇവിടൊക്കെ പ്രദേശങ്ങളിലൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അഷ്ടമുടി, ഇവിടെയൊക്കെ കൊല്ലം ജില്ലയിൽ തന്നെ അങ്ങനെ വിവിധമായ പ്രദേശങ്ങൾ ഓരോ ജില്ലയിലുമുണ്ട്. ഈ പ്രദേശങ്ങളിലൊക്കെ ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പായി നാളെ ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക കുതിച്ചുചാട്ടത്തിന്റെ ഒരു നാന്ദിയായി മാറുന്ന വിനോദസഞ്ചാര മേഖലയ്ക്ക് അതിയായ പ്രാധാന്യം കൊടുത്തുകൊണ്ട്
0: ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ലയായിരുന്നു ഇത്. കൃഷി, വ്യവസായം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം കൊല്ലത്തിന്റെ പ്രശസ്തി കടൽ കടന്നിരുന്നു. ചൈന, അറബി നാടുകൾ തുടങ്ങിയ രാജ്യങ്ങളുമായി രാജഭരണ കാലത്തു തന്നെ വാണിജ്യ ബന്ധമുണ്ടായിരുന്നു എന്ന കാര്യം വസ്തുതാപരമായി വെളിവാക്കപ്പെട്ട കാര്യമാണ്. കറുത്ത സ്വർണത്തിന്റെ നാടെന്ന നിലയിൽ ലോകമെമ്പാടും കൊല്ലം അറിയപ്പെട്ടിരുന്നു. നാണ്യവിളകളുടെയും വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെയും സ്വർണ്ണഭൂമിയായിരുന്ന ഈ നാടിന്റെ മഹത്വം ഇന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പുനലൂർ, കുണ്ടറ, കൊല്ലം, ചവറ തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം വ്യാവസായികമായി വൻ വളർച്ച ആർജിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. കയർ വ്യവസായവും കശുവണ്ടി വ്യവസായവുമെല്ലാം ഇവിടെ തഴച്ചു വളർന്നതുപോലെ ഇന്ത്യയിൽ മറ്റൊരിടത്തും വളർന്നിരുന്നില്ല. ജനങ്ങളുടെ ജീവിതത്തിന്റെ അടിത്തറ തന്നെ ഈ പരമ്പരാഗത വ്യവസായങ്ങളായിരുന്നു. കുണ്ടറയിലെ അലൂമിനിയം സിറാമിക്സ് വ്യവസായങ്ങളും പുനലൂരിലെ പേപ്പർ മില്ലും കൊല്ലത്തെ എച്ച് ആൻഡ് സിയുമെല്ലാം ചരിത്രത്തിന്റെ സുവർണ സ്മാരകങ്ങളാണ്. കൊല്ലം കത്തോലിക് രൂപത പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി, രാഷ്ട്രീയകാര്യ സെക്രട്ടറിയും കൊല്ലം കോടതിയിലെ സീനിയർ അഭിഭാഷകനുമായ ഫ്രാൻസിസ് ജെ നെറ്റോ പറയുന്നത് കേൾക്കാം.
3: ഞാൻ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജെ നെറ്റോ. നയന മനോഹരങ്ങളായ പ്രദേശങ്ങളാൽ സമൃദ്ധമാണ് നമ്മുടെ ജില്ല. പ്രത്യേകിച്ച് തീരപ്രദേശത്തും കിഴക്കൻ പ്രദേശത്തും ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ധാരാളം സ്ഥലങ്ങൾ സ്വദേശികളായ ടൂറിസ്റ്റുകളെ ആകർഷിക്കത്തക്കതുണ്ട്. അതൊക്കെ ഒന്ന് സ്പോട്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്താൽ ധാരാളം സ്വദേശികളായ ടൂറിസ്റ്റുകളെ ആകർഷിപ്പിക്കാൻ പറ്റും. നമ്മുടെ കൊല്ലം ബീച്ച് വിശേഷ ദിവസങ്ങളിൽ അവിടെ വരുന്നവരെ ഉൾക്കൊള്ളുവാൻ സ്ഥല പരിമിതി മൂലം കഴിയാതെ വരുന്നുണ്ട്. അതിനൊരു പരിഹാരമായിട്ട് കൊല്ലം ബീച്ചിന്റെ തൊട്ട് തെക്കുവശത്ത് കാണുന്ന ഇരുപുരം തീരം, ഏകദേശം 3-4 കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ആ തീരം മെച്ചപ്പെടുത്തിയെടുത്താൽ അവിടെ ധാരാളം സ്വദേശികളെ ആകർഷിക്കാൻ പറ്റും. 2 ലൈറ്റ് ഹൗസുകൾ നമുക്കുണ്ട് തീരത്ത്. ആ ലൈറ്റ് ഹൗസുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ടൂറിസ്റ്റ് പദ്ധതി ആവിഷ്കരിച്ചാൽ നല്ലതായിരിക്കും. അതുപോലെ സാമ്പ്രാണിക്കുടിയിൽ ധാരാളം സ്വദേശികൾ വന്നു പോകുന്നതാണല്ലോ, നമുക്കറിയാമല്ലോ. ജലാശയത്തിൽ വന്ന് നയന മനോഹരങ്ങളായ കാഴ്ചകളൊക്കെ കൊണ്ട് സമയം ചെലവഴിക്കാനായിട്ട് നമ്മുടെ സ്വദേശികൾ വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാവനാട് കിഴക്കുവശത്തുള്ള സെന്റ് തോമസ് ഐലൻഡ്, നീണ്ടകര കിഴക്കുവശത്തുള്ള ഐലൻഡുകൾ ഉൾപ്പെടുത്തി അത് കോർത്തിണക്കൊണ്ട് ഒരു ടൂറിസ്റ്റ് പദ്ധതി ഡെവലപ്പ് ചെയ്താൽ ധാരാളം സ്വദേശികളെ അവിടെ ആകർഷിക്കാൻ പറ്റും. ഇതൊക്കെ ചർച്ച ചെയ്യാനായിട്ട് നമ്മുടെ 3 മന്ത്രിമാരും നമ്മുടെ ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒന്നുകൂടി, നമ്മുടെ ജനപ്രതിനിധികളും കൂടെ കൂടി, ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും കൂടെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ച് ആ തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കിയാൽ കൊല്ലം ജില്ല ടൂറിസത്തിന്റെ സംസ്ഥാനത്തെ ഹബ്ബാക്കി മാറ്റാൻ സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്.
0: കൊല്ലത്ത് തഴച്ചു വളർന്നിരുന്ന വ്യവസായങ്ങളും നാടിന്റെ കഴുത്തായിരുന്ന കാർഷിക മേഖലയുമെല്ലാം ഇന്ന് തകർന്നടിഞ്ഞിരിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജില്ലയുടെ ടൂറിസ്റ്റ് സാധ്യതകൾ വികസിപ്പിക്കുക എന്നതാണ് പ്രധാനം. ഇതിന് സഹായകമായ എല്ലാ ഘടകങ്ങളും ഈ ജില്ലയ്ക്കുണ്ട്. കൊല്ലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഈ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു എന്നതാണ്. ഇതിലെ ജലമാണ് കൊല്ലം പട്ടണത്തിലും പരിസരത്തിലുമുള്ള ജനങ്ങൾ കുടിക്കുന്നത്. പരിശുദ്ധമായിരുന്ന ഈ കുടിവെള്ള തടാകം ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. ശാസ്താംകോട്ടയുടെ പ്രകൃതി സൗന്ദര്യം ഒരിക്കൽ ആസ്വദിച്ചിട്ടുള്ളവർ വീണ്ടും അവിടെ എത്താനും ആഗ്രഹിക്കും. കൊല്ലത്തെ കാർഷിക സമൃദ്ധിക്ക് ആധാരം കല്ലടയാറും ഇത്തിക്കരയാറുമാണ്. അഷ്ടമുടിക്കായലും പരവൂർക്കായലും ലോകഭൂപടത്തിൽ കൊല്ലത്തിന്റെ മഹത്വം കൊണ്ടെത്തിക്കുന്നു. ജില്ലയുടെ 30% വിസ്തൃതിയുള്ള ഭാഗം അഷ്ടമുടിക്കായലാണ്. കൊല്ലം നഗരം അഷ്ടമുടിക്കായലിന്റെ ലാളനയേറ്റിക്കിടക്കുന്നു. നഗരത്തിന്റെ ശക്തിയും സൗന്ദര്യവും അഷ്ടമുടിക്കായലുമായി കൈകോർത്ത് കിടക്കുന്നു. അഞ്ചാലുമൂട് AITUC മണ്ഡലം സെക്രട്ടറി അനീഷ് അഷ്ടമുടിയുടെ അഭിപ്രായം കേൾക്കാം.
4: നമസ്കാരം, ഞാൻ അനീഷ് അഷ്ടമുടി. അഷ്ടമുടിക്കായലിന്റെ പേരെടുത്ത് വെച്ച് മറ്റു പല വ്യവസായ സ്ഥാപനങ്ങളും ഇഷ്ടംപോലെ സമ്പത്തും ആ പേരിലൂടെ തന്നെ പല രീതിയിലുള്ള മെച്ചപ്പെടലുകളും ഉണ്ടായിട്ടുണ്ടെങ്കിലും അഷ്ടമുടിയിൽ യഥാർത്ഥ ടൂറിസത്തിലേക്കുള്ള ഒരു കടന്നുവരവ് ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. മനോഹരമായ അഷ്ടമുടിയുടെ തീരങ്ങൾ കാണുവാനും കണ്ട് ആസ്വദിക്കുവാനും സീ അഷ്ടമുടി എന്ന് പറയുന്ന 1-2 ബോട്ട് പ്രോജക്റ്റുകൾ അല്ലാതെ അഷ്ടമുടിയെ കുറിച്ച് യാഥാർത്ഥ്യങ്ങൾ അറിയാൻ പറ്റിയ ഒരു സംവിധാനവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. സാമ്പ്രാണിക്കുടി ഉൾപ്പെടെ അഷ്ടമുടിയുടെ മനോഹരിതമായിട്ടുള്ള സ്ഥലങ്ങൾ, മണ്ഡപത്തുരുത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾക്ക് കുറച്ചും കൂടി ടൂറിസത്തിനും ഇവിടെ സന്ദർശിക്കുവാനെത്തുന്നവർക്ക് താമസിക്കുവാനുള്ള സൗകര്യമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. അപ്പം അവർക്ക് താമസിക്കുവാനുള്ള സൗകര്യം, അവരുടെ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുക, ടൂറിസ്റ്റുകളെ ആകർഷിക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക, അതിനുവേണ്ട ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് വളരെ വലിയൊരു കടമ്പയാണ്.
0: ലോകപ്രശസ്തമായ നീണ്ടകര മത്സ്യബന്ധന തുറമുഖം നഗരത്തിന്റെ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നു. ചരിത്രപരമായ വലിയ പ്രാധാന്യമാണ് നീണ്ടകര തുറമുഖത്തിനുള്ളത്. അഷ്ടമുടിക്കായലിലും മൺട്രോ തുരുത്തിലും കെട്ടുവള്ളങ്ങളിലൂടെ യാത്ര ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവിസ്മരണീയമായ ഒരു അനുഭവമാണ്. പുനലൂരിലെ തൂക്കുപാലവും തെന്മലയിലെ പാലരുവിയും അഗസ്തീയമലയും കൊല്ലം തിരുമുല്ലാവാരം തങ്കശ്ശേരി അഴീക്കൽ ബീച്ചുകളും പുകഴ്പെറ്റ ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രങ്ങളാണ്. ഇപ്പോൾ കൊല്ലം പൂരവും ജനശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. മൺട്രോത്തുരുത്തിലെ കമ്മ്യൂണിറ്റി ടൂറിസവും അഷ്ടമുടിയിലെ ബാക്ക് വാട്ടർ ടൂറിസവും വളർന്നു വരുന്നുണ്ടെങ്കിലും ഇനിയും വേണ്ടത്ര ശ്രദ്ധ പിടിച്ചിട്ടില്ല. ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഇക്കോ ടൂറിസം പരീക്ഷിച്ചത് തെന്മലയിലാണ്. എങ്കിലും ഇനിയും ഈ കേന്ദ്രത്തിന്റെ പ്രത്യേകത അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ജനമധ്യത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടില്ല. കഥകളിയുടെ നാടാണ് കൊട്ടാരക്കര. ഇളയെടുത്ത് സ്വരൂപത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യവും ഗണപതി ക്ഷേത്രവുമെല്ലാം പ്രശസ്തമാണെങ്കിലും ഇപ്പോഴും ശക്തമായ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയിട്ടില്ല. കുണ്ടറയ്ക്ക് വേലിത്തമ്പിയുടെ കുണ്ടറ വിളംബരവുമായുള്ള പ്രാധാന്യം എടുത്തു പറയേണ്ടതാണ്. കുന്നത്തൂർ താലൂക്കിലെ ദുര്യോധന ക്ഷേത്രവും ശകുനി ക്ഷേത്രവും അഷ്ടമുടി വീരഭദ്ര ക്ഷേത്രവും ടൂറിസ്റ്റ് ഭൂപടത്തിൽ വേണ്ടത്ര പ്രാധാന്യം നേടിയിട്ടില്ല. പോളച്ചിറയും ചാത്തന്നൂരിനടുത്തുള്ള ആനത്താവളവും ചടയമംഗലത്തെ ജടായുപ്പാറയും രസകരങ്ങളും ഇതിഹാസപരവുമായ മിത്തുകളെ ഓർമ്മിപ്പിക്കുന്നവയാണ്. പുനലൂരിലെ തൂക്കുപാലം എക്കാലവും കൗതുകമുണർത്തുന്ന കാഴ്ചയായി മാറിയിരിക്കുന്നു. RSP കൊല്ലം ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പറും വെളിയം ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പറുമായ വെളിയം ഉദയകുമാറിന്റെ അഭിപ്രായം കേൾക്കാം.
5: ഞാൻ വെളിയം ഉദയകുമാർ. ടൂറിസം രംഗത്ത് അതിരൂക്ഷമായ പ്രതിസന്ധി നേരിടുകയാണ്. ടൂറിസത്തിന് ഏറെ സാധ്യതയുള്ള ഒരു ജില്ലയാണ് നമ്മുടെ ജില്ല, കൊല്ലം ജില്ല. അതിൽ തന്നെ ജില്ലയുടെ കിഴക്കൻ മേഖല ടൂറിസം കൊണ്ട് അനുഗ്രഹീതമാണ്. ആ അനുഗ്രഹീതമായ ടൂറിസം കേന്ദ്രങ്ങൾ പരിപോഷിക്കാൻ വേണ്ടുന്ന യാതൊരു നടപടിയും ഗവൺമെന്റുകൾ സ്വീകരിക്കുന്നില്ല എന്നുള്ള വസ്തുതയാണ്. അതിൽ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായി വളർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ജടായുപ്പാറയുമായി ബന്ധപ്പെട്ട ടൂറിസങ്ങൾ അവർ അവതാളത്തിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അവിടുത്തെ ഗ്രാമപഞ്ചായത്തിന് 10 പൈസയും കിട്ടാത്ത അവസ്ഥ. ടൂറിസ്റ്റുകൾ വന്നു പോകുമ്പോൾ വന്നുചേരുന്ന ടൂറിസ്റ്റുകൾക്ക് തങ്ങാൻ വേണ്ടുന്ന യാതൊരു സൗകര്യങ്ങളും ഇവിടെ ഇല്ല. തങ്ങാൻ വേണ്ടുന്ന കെട്ടിടങ്ങളില്ല. കുളത്തൂപ്പുഴയിലടക്കം പാരമ്പര്യമായിട്ടുള്ള പുഴകളാൽ സമ്പന്നമാണ്. പമ്പാ നദിയുടെ ഉത്ഭവ സ്ഥലങ്ങളൊക്കെയാണ് ഇവിടെ. ശബരിമല സീസണിൽ ഒറ്റ തീർത്ഥാടകർ വന്നു പോകുന്ന സ്ഥലമാണ് കുളത്തൂപ്പുഴ ക്ഷേത്രം. മത്സ്യങ്ങളെ കാണാനും ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളുടെ രൂപത്തിലുള്ള ആളുകളും അതേപോലെ ഭക്തിപരമായുള്ള ആളുകളും വന്നു പോകുന്ന സ്ഥലമാണ് അവിടെ. ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയെങ്കിലും തെന്മല മേഖലയിൽ ആ ടൂറിസം വികസനം വേണ്ടത്ര ജാഗ്രതയോടെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം നമ്മുടെ കൊല്ലം ജില്ലയിലെ ജല ദൗർലഭ്യത്തിന് പരിഹാരം കാണുകയും വേണ്ടി വന്ന തെന്മല ഡാം പദ്ധതി പുരോഗതിയിലേക്ക് ഉണ്ടെങ്കിൽ തന്നെയും അവിടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഗവൺമെന്റുകൾ പരാജയപ്പെടുകയാണ്. ആ തെന്മല ഇക്കോ ടൂറിസം പദ്ധതി പൂർണ്ണ രൂപത്തിൽ നടപ്പിലാക്കിയാൽ ധാരാളം ആളുകൾക്ക് തൊഴിലവസരം നൽകുവാനും കൂടുതൽ തൊഴിൽ സാധ്യതകൾ നേടുവാനും ഇക്കോ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിച്ച് മുട്ടറായി മരുതിവലയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ. ബിനോയ് വിശ്വം കേരളത്തിലെ വനം വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ ഞാനും കൂടി മുൻകൈയെടുത്താണ് അവിടെ ആ മുട്ടറയോലെ സർക്കാർ ഭൂമി ടൂറിസം പദ്ധതിക്ക് വേണ്ടി ഇക്കോ ടൂറിസം പദ്ധതിക്ക് വേണ്ടി വെളിയം പഞ്ചായത്തിന് വിട്ടുകൊടുത്തത്. എന്നാൽ അത് വേണ്ടത്ര ജാഗ്രതയോടെ നടപ്പിലാക്കാൻ കഴിയാത്തതിന്റെ പേരിൽ അതിന്റെ പരിമിതിയിൽ പെട്ട് നിൽക്കുകയാണ്. കൊട്ടാരക്കര കേന്ദ്രീകരിച്ചുള്ള മീൻവെട്ടിപ്പാറയിലെ ടൂറിസം പദ്ധതിയായാലും പൊങ്ങുംപാറയിലെ ടൂറിസം പദ്ധതിയായാലും അതെല്ലാം വികസിപ്പിച്ചുകൊണ്ട് വരേണ്ട ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. നമ്മുടെ കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ടൂറിസത്തിന് മാത്രമാണ് ഇനി കൂടുതൽ സാധ്യതകളുള്ളത്. പുതിയ ടൂറിസം മന്ത്രി കൂടി കൊല്ലം ജില്ലയിൽ നിന്നുള്ള കുണ്ടറയിൽ നിന്നുള്ള വിഷ്ണുനാഥും കൂടെ വന്നതോടുകൂടി ടൂറിസം മേഖല വലിയ പ്രതീക്ഷയോടെ ഉറ്റു നോക്കുകയാണ്.
0: 200 കൊല്ലത്തെ പഴക്കമുള്ള ആശ്രമം, ഗസ്റ്റ് ഹൌസും അതിനോട് ചേർന്ന ടൂറിസ്റ്റ് വില്ലേജും ഇനിയും ഏറെ വികസന സാധ്യതയുള്ള കേന്ദ്രങ്ങളാണ്. ഈ ഗസ്റ്റ് ഹൌസും തേവള്ളി പാലസും വാസ്തുശില്പകലയിലെ വ്യത്യസ്ത മാതൃകകളെയാണ് പ്രശസ്ത ആർക്കിടെക്ടുകൾ കരുതുന്നത്. പഴമയുടെ അടയാളമായ തങ്കശ്ശേരി ലൈറ്റ് ഹൌസും ഇന്നും വിസ്മയമാണ്. സാഹിത്യകാരന്മാർക്കും കലാകാരന്മാർക്കുമെല്ലാം വളരാനുള്ള വളക്കൂറുള്ള മണ്ണാണ് നമ്മുടെ കൊല്ലം. പക്ഷേ കൊല്ലം ജില്ല തെറ്റായ ആസൂത്രണത്തിന്റെയും ദീർഘവീക്ഷണക്കുറവിന്റെയും കെടുകാര്യസ്ഥതയുടെയും വിളഭൂമിയാക്കി മാറ്റിയിരിക്കുന്നു. കൊല്ലത്തിന്റെ ഹൃദയമെന്ന് വിശേഷിപ്പിക്കാവുന്ന അഷ്ടമുടി കായൽ ഇന്ന് മാലിന്യങ്ങളുടെ ചവറ്റുകുട്ടയായി പരിണമിച്ചിരിക്കുന്നു. പ്രകൃതിയുടെ വരദാനമായ ശാസ്താംകോട്ട തടാകം വരണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ തലമുറയ്ക്ക് നിലനിൽപ്പിനു വേണ്ടി നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വരും. ഇനി നമ്മുടെ ആശ്രയം പ്രകൃതിയാണ്. പ്രകൃതിയുടെ സൗന്ദര്യവും സമൃദ്ധിയുമാണ് നമ്മുടെ പൂർവികർ സമ്പാദിച്ച സംസ്കൃതിയാണ്. ഇതൊക്കെ നന്നായി സൂക്ഷിച്ചാൽ നിശ്ചയമായും വലിയൊരു സാമ്പത്തിക വളർച്ചയിലേക്ക് നമുക്ക് ഉയരാൻ കഴിയും. പുതിയ സംസ്ഥാന ടൂറിസം വകുപ്പ് മന്ത്രി ദേശിംഗനാടിൽ നിന്നുള്ളതാണെന്നും ജനങ്ങളുടെ പ്രതീക്ഷ ഏറെ വർദ്ധിപ്പിക്കുന്നു. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് പറയാതെ വയ്യ. കൊല്ലം വിനോദസഞ്ചാരത്തിന് അനന്ത സാധ്യതകളുള്ള ജില്ല. തയ്യാറാക്കിയത് മങ്ങാട് സുബിൻ നാരായണൻ. അവതരണം ശ്രീലക്ഷ്മി എം എസ്. പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
6: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
7: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
6: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
8: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
9: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
10: കൊല്ലം സൈക്യാട്രി സൊസൈറ്റിയും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറും സംയുക്തമായി അവതരിപ്പിക്കുന്നു മൈൻഡ് ടോക്സ്. നിങ്ങളുടെ ആകുലത, വിഷമങ്ങൾ, സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവയെക്കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ മനോരോഗ വിദഗ്ധരോട് ചോദിക്കാവുന്നതാണ്. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കുവാനുള്ള നമ്പർ
0: 0474-293-1111.
10: വിളിക്കേണ്ട സമയം
0: ശനിയാഴ്ച 10:30 മുതൽ
10: 11:30 വരെ. വിഷയം
0: ഡിമെൻഷ്യ.
10: അതിഥിയായി എത്തുന്നു
0: ഡോക്ടർ അപർണ പ്രതാപ്, ജൂനിയർ കൺസൾട്ടന്റ് ഇൻ സൈക്യാട്രി, താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
11: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, മൈൻഡ് ടോക്സിലേക്ക് സ്വാഗതം. മൈൻഡ് ടോക്സിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കൊട്ടാരക്കര താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിലെ ജൂനിയർ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റായ ഡോക്ടർ അപർണ പ്രതാപാണ്. പരിപാടിയിലേക്ക് സ്വാഗതം മാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഡിമെൻഷ്യ. ഈ ഒരു വിഷയത്തെക്കുറിച്ച് മാത്രമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പം ശ്രോതാക്കൾക്ക് ഇതിനോടനുബന്ധിച്ച് എന്ത് സംശയമുണ്ടെങ്കിലും വിളിക്കാവുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലുണ്ടാകുന്ന എന്തെങ്കിലും ടെൻഷൻ, ആകുലത ഒരു സൈക്യാട്രിസ്റ്റ് അടുത്ത് നിങ്ങൾക്ക് സംസാരിക്കണം എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടാകും. പോയി കാണുന്നതിൽ ഒരു വിഷമം ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ പേര് പോലും വെളിപ്പെടുത്തണമെന്നില്ല, ചോദിച്ച് നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ ഒരു മറുപടി ലഭിക്കുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0474-293-1111 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഞാൻ നിങ്ങളോടൊപ്പം ഷബ്ന നൗഫലാണ് കൂടെയുള്ളത്. അപ്പോൾ ഈ ഒരു പരിപാടി യൂട്യൂബിൽ ലൈവ് സ്ട്രീമിംഗ് ഉണ്ടായിരിക്കുന്നതാണ്, യൂട്യൂബിൽ നിൽക്കിയ ഒരു പരിപാടി കാണാവുന്നതാണ്. അപ്പോൾ മാം, നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് തുടങ്ങുന്ന മുൻപായിട്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ഡിമെൻഷ്യയുടെ ഒന്ന് പറഞ്ഞു പോയിരുന്നു. ഡെലിവറി അതുപോലെ തന്നെ ഡിമെൻഷ്യ ഡിഫറൻസ് ഒക്കെ എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞു പോയതുള്ളു. അപ്പം അതിലേക്ക് തന്നെ നമുക്ക് തുടങ്ങാം. എന്താണ് ഡിമെൻഷ്യ?
12: ഡിമെൻഷ്യ എന്ന് നമ്മൾ പറയുമ്പോൾ അതായത് ഓർമ്മക്കുറവ്, ആശയവിനിമയത്തിലുണ്ടാകുന്ന തകരാറുകള്, പിന്നെ ചിന്താശേഷി നഷ്ടപ്പെടൽ, ഇവയുണ്ടാക്കുന്ന ഒരു സെറ്റ് ഓഫ് ബ്രെയിനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളുടെ ഒരു പൊതുവിഭാഗമാണ് ഡിമെൻഷ്യ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പൊതുവായിട്ട് നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് പലപ്പോഴും പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മറവി അല്ലെങ്കിൽ ഓർമ്മക്കുറവ് മാത്രമാണ് ഡിമെൻഷ്യ. അതല്ല, പല പല നമ്മുടെ ഈ ബ്രെയിനിന്റെ പല പല രീതിയിലുള്ള ഫംഗ്ഷൻസിനെയും എഫക്റ്റഡ് ആകുമ്പോഴാണ് നമ്മളതിനെ ഡിമെൻഷ്യ എന്ന് പറയുന്നത്. യൂഷ്വലി നമ്മളത് ഒരു ഒരു 60 വയസ്സിന് മുകളിൽ, 65 വയസ്സിന് മുകളിലൊക്കെയാണ് കണ്ടുവരുന്നത്. അങ്ങനെ അപ്പം ഈ നമ്മളിപ്പോൾ ഡിമെൻഷ്യയുടെ ഒരു പ്രിവലൻസ് എന്ന് പറഞ്ഞ ഒരു എന്താ പറയണേ, 65 വയസ്സിന് മുകളിലുള്ളവരിൽ ഏകദേശം ഒരു 6 മുതൽ 8% പേർക്ക് വരെ ഡിമെൻഷ്യ ഉള്ളതായിട്ട് കാണപ്പെടുന്നു. എന്നാൽ ആ വയസ്സൊരു 80-ന് മുകളിലാവുമ്പോൾ ഏകദേശം 30% ആളുകൾക്കും ഡിമെൻഷ്യ ഉള്ളതായിട്ട് കാണപ്പെടുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് എന്താ പറയുക, നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്.
11: ആ ഒരു കാരണത്തിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ,
13: ഹലോ,
11: നമസ്കാരം, പരിപാടിയിലേക്ക് സ്വാഗതം. മാഡത്തിനോട് സംസാരിച്ചോളൂ. പറഞ്ഞോളൂ.
13: നമസ്കാരം.
11: പറഞ്ഞോളൂ മാം.
13: എനിക്ക് 62 വയസ്സുണ്ട്.
11: ഓക്കെ.
13: ഇപ്പം കുറച്ച് നാളുകൊണ്ട് ഓർമ്മക്കുറവുണ്ട്. ഓർമ്മക്കുറവെന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ ഓർമ്മക്കുറവുണ്ട്. പിന്നെ ഈ തോളൊക്കെ അങ്ങ് ഭയങ്കര വേദനയാ, രണ്ട് തോളും വേദന. അത് എന്തുകൊണ്ടാ? ഷുഗർ എങ്ങാണോ ആണോ?
11: അമ്മക്ക് വേറെ എന്തെങ്കിലും അസുഖം?
13: കഴിക്കുന്നില്ല.
11: ഷുഗർ ഉണ്ടോ?
13: ഷുഗറിന് കണ്ണ് ഓപ്പറേഷൻ ചെയ്തപ്പോൾ നോക്കിയ സമയത്ത് ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞു.
11: പറഞ്ഞു. അതിന് പക്ഷെ മരുന്നുകളൊന്നും കഴിക്കുന്നില്ല.
13: അന്ന് മരുന്ന് കഴിച്ചു.
11: അന്ന് മരുന്ന് കഴിച്ചു, പിന്നീട് കഴിക്കുന്നില്ല. പിന്നീട് ഷുഗർ ഒക്കെ നോക്കിയോ? ടെസ്റ്റ് ചെയ്തോ?
13: ടെസ്റ്റ് എഴുതിയുമ്പോ 230 ഒക്കെ ഉണ്ട്.
12: അത് കൂടുതലാണ്, കൂടുതലാണത്. അപ്പൊ ഈ ഇതിനകത്തിപ്പോ എനിക്ക് തോന്നുന്നത് തോള് വേദനയുടെ ഒരു കാരണം ഈ ഷുഗർ കൂടുതലായിരിക്കാം. പലപ്പോഴും നമ്മുടെ ഈ ഒരു തോളിന്റെ തോള് ആ ജോയിന്റിന്റെ ഒരു ആവരണത്തിന് ഒരു നീര് പോലെ വരും. അതിപ്പോ അത് കാരണം ഈ തോള് പൊക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കൈ പിന്നിലേക്ക് എടുക്കാൻ ബുദ്ധിമുട്ടും ഒക്കെ വരുന്ന ഒരു ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അതാണ് എനിക്ക് കേട്ടിട്ട് ഇപ്പൊ അതായിട്ട് തോന്നുന്നു. പിന്നെ ഒരു ഏജിന്റെ റിലേറ്റഡ് ആയിട്ടും ഈ ഷുഗറിന്റെ ഒക്കെ കൊണ്ടും നമുക്ക് ഓർമ്മക്കുറവ് വരാം. അപ്പൊ അത് ഇന്നിപ്പോ അത് കേൾക്കുമ്പോ അമ്മയ്ക്ക് മനസ്സിലാവും നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് ഓർമ്മക്കുറവ് വരാം. അത് ഡോക്ടറെ കാണിച്ച് അതൊരു ചികിത്സിക്കേണ്ട ലെവലിലുണ്ടോ എന്നുള്ളത് അസസ് ചെയ്യേണ്ടി വരും. പക്ഷെ ഈ 200 ശതമാനം ഷുഗർ എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ് ആണ്, അതിന് ചികിത്സ എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതിന് അമ്മ ഒരു ഡോക്ടറെ എന്തായാലും കാണിക്കണം കേട്ടോ.
11: ഓക്കെ, വിളിച്ചതിന് നന്ദി. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. വീണ്ടും ഒരു ശ്രോത കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ,
7: ഹലോ,
11: ചോദിച്ചോളൂ ഡോക്ടറിന്റെ അടുത്ത്.
7: എനിക്ക് ഓ തലവേദനയുണ്ട്, പിന്നെ കൈയും കാര്യമൊക്കെ കഴക്കി.
11: അമ്മയ്ക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്?
7: എനിക്ക് 42 വയസ്സുണ്ട്.
11: ഓക്കെ, ഇപ്പൊ എത്ര നാളായി ബുദ്ധിമുട്ടുകളൊക്കെ തുടങ്ങിയിട്ട്?
7: ഞാൻ ഒരു മൈഗ്രേഡ ഡോക്ടറെ കാണിച്ചായിരുന്നു. അപ്പൊ എനിക്ക് ആ ഗുളിക തന്ന്, ഞാനിപ്പോ ഈ 1 മാസമൊക്കെ ആകുമ്പോ വീണ്ടും ഈ തലവേദന വരുമ്പോ ഞാൻ ആ ഗുളിക കഴിക്കും. അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് ഞാൻ പോയി കാണിക്കാതെ പോട്ടില്ല.
11: ഓക്കെ, ഇതിനോടനുബന്ധിച്ച് അമ്മയ്ക്ക് വേറെ എന്തെങ്കിലും ടെൻഷനായിട്ടോ സങ്കടമായിട്ടോ അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ?
7: ടെൻഷനായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും എനിക്കില്ല,
11: ഒന്നുമില്ല. ഉറക്കമൊക്കെ എങ്ങനെയുണ്ട്?
7: ഉറക്കോ എനിക്ക് ഇല്ല.
11: അതും എത്ര നാളായി? ഈ വേദനകളോട് സംബന്ധിച്ച് തന്നെയാണോ? അതിന്
7: 1.5 വർഷം കൂടുതലായി
11: ഉറക്കക്കുറവ്. ഈ വേദനകളോ?
7: വേദന അതണക്കെ തന്നെ. പിന്നെ വെയിൽ കൊള്ളാൻ പറ്റത്തില്ല, സൗണ്ട് കേൾക്കാൻ പറ്റത്തില്ല.
11: അതൊക്കെ വെച്ചിട്ട് കേൾക്കുമ്പോ ഒരു മൈഗ്രെയിൻ തലവേദന പോലെ തന്നെയാണ് തോന്നുന്നത്. പക്ഷെ ഈ ശാരീരിക വേദനകളും ഒക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് റൂൾ ഔട്ട് ചെയ്യേണ്ടി വരും. പിന്നെ ഈ ഉറക്കക്കുറവും ഈ ശാരീരിക വേദനയും തലവേദനയും ഒക്കെ തമ്മിൽ ബന്ധമുണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് പല പല കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്കത് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഫൈനലി ഒരു ഡയഗ്നോസിസിലേക്ക് ഒന്ന് നാരോ ഡൗൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് ഒന്ന് കാണിക്കണം. പിന്നെ ഇതിന്റെ വേദനയുടെ മരുന്ന് മുന്നേ തന്നിരിക്കുന്നത് വേദന വരുമ്പോ മാത്രം കഴിച്ചാൽ പ്രയോജനം കിട്ടുന്നതാണോ എന്നുള്ളത് നമുക്ക് അറിയില്ല.
7: അത് അത് കഴിക്കുമ്പോ എനിക്ക് ഒരു പിന്നെ 2 മാസത്തേക്ക് എനിക്ക് കുഴപ്പമില്ല.
11: നമുക്ക് ഈ മൈഗ്രെയിനിന് കൊടുക്കുന്ന മരുന്നുകൾ തന്നെ നമ്മൾ നിരന്തരം കഴിച്ച് കുറച്ചു നാൾ കഴിച്ച് അതിനെ തീർത്തും പാടെ മാറ്റുന്ന രീതിയിലെ മരുന്നുകളും ഉണ്ട്. വേദന വരുമ്പോ മാത്രം കഴിക്കേണ്ടിയ മരുന്നുകളുണ്ട്. അതിൽ ഏത് വിഭാഗമാണെന്നുള്ളത് ഡോക്ടർ തന്നെ തീരുമാനിക്കണം. ഇങ്ങനെ കഴിച്ചാൽ മതിയോ എന്നുള്ളത്, ഇല്ലെങ്കിൽ ഈ പറയണ പോലെ പിന്നീട് അത് മാറില്ല. അത് വീണ്ടും വീണ്ടും ഇങ്ങനെ 2 മാസം കഴിയുമ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരുന്നതുകൊണ്ട് നമുക്കൊരു കാര്യമില്ലല്ലോ. അപ്പൊ അത് കാണിച്ച് വീണ്ടും കാണിച്ച് അതിന്റെ ഒരു തീർപ്പാക്കണം. ഓക്കെ, വിളിച്ചതിന് നന്ദി. വീണ്ടും ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നു. ഹലോ, ഹലോ,
14: ഹലോ,
11: ഹലോ, നമസ്കാരം. റേഡിയോയുടെ വോളി ഒന്ന് കുറച്ചിട്ട് മാഡത്തോട് സംസാരിച്ചോട്ടോ
14: കേട്ടോ.
11: ഹലോ, പറഞ്ഞോളൂ. റേഡിയോയുടെ വോളി ഒന്ന് കുറയ്ക്കണേ.
14: പിന്നെ എന്റെ പേര്
11: ഓ
14: മുണ്ടാസിന്ന. എനിക്ക് ഈ തല കുറച്ച് ദിവസം കൊണ്ട് ഭയങ്കരമായ തലവേദനയും കഴുത്തിന് ചുറ്റുവേദനയും കൈക്ക് പാകത്തൊക്കെ വേദന കണ്ണിന്റെ

0: ിരിക്കുന്നത് അത് അമ്മ അത് ഈ പറയണ പോലെ അതൊരു ഡോക്ടറെ കാണിക്കണം ഈ ബുദ്ധിമുട്ടുകൾക്ക്. പലപ്പോഴും ചിലപ്പോൾ നിങ്ങളത് ഇതിന് സ്ട്രോക്കിന് ശേഷം പോയ ഡോക്ടറിൻ്റെ അടുത്ത് ചിലപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടാവില്ല. അത് ഒരു അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രശ്നം തന്നെയാണ്. അത് പറഞ്ഞ് അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ ചേർക്കണോ അതിന് വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യണോ എന്നുള്ളത് ഡോക്ടറോട് സംസാരിച്ചത് അതിൻ്റെ ഡയഗ്നോസിസിലേക്ക് എത്തേണ്ടി വരും. അതായത് നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഡിമെൻഷ്യ എന്ന ലെവലിലേക്ക് അതുണ്ടോ അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ ലെവലിലേക്കാണോ എന്നുള്ളത് നമ്മൾ കൂടുതൽ ചോദ്യങ്ങളും ചില എക്സസൈസ് ഒരു ചില ടെസ്റ്റുകൾ നമ്മൾ ഒ പി ഡിയിൽ ചെയ്യുന്ന ചില ടെസ്റ്റുകൾ വഴിയൊക്കെ അത് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. കേട്ടോ?
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. വീണ്ടും ഒരു ശ്രോതാവ് കൂടി. ഹലോ.
2: ഹലോ,
0: പറഞ്ഞോളൂ.
2: ഹലോ, ഗുഡ് മോർണിംഗ് ഡോക്ടർ.
0: ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ അമ്മേ.
2: ഞാൻ നീരാദേവി ലളിതാംബികയായിട്ട് വിളിക്കുന്നേ. എനിക്ക് 70 വയസ്സുണ്ട്. എനിക്ക് ഈ ഇടത്തെ കാലിന്റെ ഈ കാല് മൊത്തം എനിക്ക് വേദനയാ. വന്നിട്ടൊരു 3-4 വർഷമായി ഈ വേദന. ഈ വേദനയ്ക്ക് ഞാൻ സി ടി എഫിലെ മരുന്നാണ് കഴിക്കുന്നത്. അവിടുത്തെ മരുന്ന് വരുമ്പോ കുറവുണ്ട്, എങ്കിലും വേദനയ്ക്ക് എനിക്കറിഞ്ഞുകൂടാ എന്തുവാന്ന്. പിന്നെ ഇത് എനിക്ക് ഷുഗറുണ്ട്. ഷുഗറിന്റെ മരുന്നും അവിടുന്ന് തന്നെ തരുന്നേ. ബി പിയും ഉണ്ട്. ഇത് ഈ വേദനയുടെ ഒരു മാർഗം പറഞ്ഞു തരാൻ വല്ല വഴിയും ഡോക്ടർക്ക്?
0: വേദനയുടെ അമ്മേ, വേദനയുടെ അത് ഇടതുകാലം മുഴുവൻ വേദന എന്ന് പറയുന്നത്. നടുവേദന എന്തെങ്കിലും ഉണ്ടോ?
2: ഉണ്ട്. എനിക്ക് കുഞ്ഞു നോന്നി യാതൊരു വഴയെടുക്കാൻ വയ്യ. ഏണ് മൊത്തം വേദനയാ കൊറേ സമയം. പിന്നെ ഞാൻ ഇങ്ങനെ നോന്ന് നിക്കണം.
0: അപ്പോ ആ നട്ടലിന്റെ തേയ്മാനം, അമ്മയ്ക്കിപ്പോ 70 വയസ്സുണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പൊ നട്ടലിന്റെ തേയ്മാനം മൂലം ഉണ്ടാകുന്ന ചിലപ്പോ ഒരു എന്താ പറയണേ, ചിലപ്പോ ആ കാലിലേക്കുള്ള ഞരമ്പിന്റെ എന്തെങ്കിലും ഒരു വലിച്ചില് പോലെയൊക്കെ ആയിരിക്കാം ഈ വേദനയുടെ കാരണം. അപ്പൊ അതും നമുക്ക് ഇപ്പൊ ഈ ഇതിനകത്ത് നമുക്കൊരു ഒരു എന്താ പറയണേ, ആളെ കാണാണ്ട് നമുക്കിപ്പോ ഒരു ഇതിലെ കൂടെ ചോദ്യങ്ങൾ വെച്ചിട്ട് മാത്രം അതിനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചില എക്സാമിനേഷനുകളൊക്കെ അതായത് പരിശോധിച്ച് തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ എനിക്ക്
2: ഞാൻ ഉറങ്ങി ഒന്നുറങ്ങി കഴിയുന്നുണ്ടെങ്കിൽ കാലങ്ങ് പേരിട്ട് വേദന ഇങ്ങനെ അങ്ങ് ഉരുണ്ടുരുണ്ട് മേപ്പോട്ട് കയറി ഓടി അത് തടവി തടവി താക്കണം. എന്തോരം വേദനയാ അതിന്.
0: അപ്പൊ അതിനകത്ത് വേറെ എന്തെങ്കിലും വൈറ്റമിനുകളുടെ ഡെഫിഷ്യൻസി എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോർമോണൽ പ്രശ്നങ്ങളുടെ ഉണ്ടോ എന്നൊക്കെ ഉള്ളതൊക്കെ നോക്കേണ്ടി വരും നമുക്ക് ഇതിനകത്ത്. അപ്പൊ അത് ആദ്യം തന്നെ നമ്മള് ശരിക്കും കുറെ ചോദ്യങ്ങൾ ചോദിച്ച് അതിനകത്ത് ഒരു ഹിസ്റ്ററി എടുത്ത് കുറെ കാര്യങ്ങൾ കാലിന്റെ എന്താ പറയുക ചലനത്തിന്റെയും സെൻസേഷന്റെ ഒക്കെ ടെസ്റ്റുകളും ഒക്കെ ചെയ്തതിന് ശേഷമേ നമുക്ക് അതിനകത്ത് കൃത്യമായിട്ടൊരു പരിഹാരം പറയാനൊക്കെ ഉള്ളൂ അമ്മേ.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. വീണ്ടും ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ. ഹലോ ഹലോ
3: ഹലോ
1: കേൾക്കുന്നുണ്ടോ? ഡോക്ടറിനോട് ചോദിച്ചോളൂ.
3: ഹലോ.
0: ഹലോ, പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
3: ഡോക്ടർ, ഞാൻ വേണുഗോപാൽ ശക്തികുളങ്ങര സംസാരിക്കുന്നത്. വയസ്സ് 62.
0: ഓക്കെ.
3: എന്റെ വിരലിനാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത്. വിരലാന്ന് പറഞ്ഞാല് ഈ നടുവിരൽ നമ്മൾ നടക്കുമ്പോ ലോക്ക് വീണ പോലെ ആയി പോകുന്നു. ഇടത്തെ കൈക്കുണ്ട്, വലത്തെ കൈക്കുണ്ട്.
1: ഓക്കെ, നമ്മള് നമ്മുടെ ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മോടൊപ്പം ഉള്ളത് സൈക്യാട്രിസ്റ്റ് ആണ്. അപ്പോൾ അതിനായിട്ട് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഡിമെൻഷ്യയാണ്. അപ്പോൾ ഇന്നത്തെ ഈ പരിപാടിയിൽ ഒരു ഇടവേളയുടെ സമയമാണ്. ഇടവേളയ്ക്ക് ശേഷം പരിപാടി തുടർന്ന് കേൾക്കാം.
4: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: തിരികെ എത്താം മൈൻഡ് ടോക്സിലേക്ക്. വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കൊട്ടാരക്കര താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിലെ ജൂനിയർ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റായ ഡോക്ടർ അപർണ മാം ആണ്. ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നിരുന്നത് ഡിമെൻഷ്യയെ കുറിച്ചാണ്. അപ്പം നമ്മുടെ ശ്രോതാക്കൾ വിളിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ വിഷയത്തിനോട് ആസ്പദമാക്കി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സൈക്യാട്രിസ്റ്റിനോട് ചോദിക്കാൻ ഒരു എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അത് റിലേറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് ഏറ്റവും ഉചിതം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പം മാം, ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന ഡിമെൻഷ്യയിലേക്ക് നയിക്കുന്ന റിസ്ക് ഫാക്ടേഴ്സ് എന്തെല്ലാം എന്നായിരുന്നു?
0: റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ

0: പ്രായം തന്നെയാണ് ഏറ്റവും ആദ്യം. ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ഡിമെൻഷ്യയുടെ ഒരു തോത് പ്രായം കൂടുന്നതിനനുസരിച്ച് കൂടുന്നതായിട്ട്. ഇപ്പോൾ അൽസൈം ഏറ്റവും കോമൺ ആയ അൽസൈമേഴ്സ് ഡിമെൻഷ്യ തന്നെ നോക്കുമ്പോൾ ഒരു 70-75 ഇടയിൽ പ്രായമുള്ളവരിൽ ഏകദേശം 1% ആളുകൾക്ക് അൽസൈമേഴ്സ് ഡിമെൻഷ്യ ഡയഗ്നോസ് ചെയ്യുന്നു. എന്നാൽ പ്രായം ഒരു 85 മുകളിലാവുമ്പോൾ ഇതൊരു 8% ആളുകൾക്ക് അൽസൈമേഴ്സ് ഡിമെൻഷ്യ മാത്രമായിട്ട്. പിന്നെ രണ്ടാമത്തെ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് നമുക്കൊരു ഒരു ഫാമിലി ഹിസ്റ്ററിയാണ്. അതായത് അച്ഛൻ, അമ്മ, സഹോദരി, സഹോദരൻ, അങ്ങനെ ഒരു ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് ആരെങ്കിലും ഒരാൾക്ക് ഒരു ഡിമെൻഷ്യ വരുമ്പോൾ മറ്റൊരാൾക്ക് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവിൽ ആരെങ്കിലും ഒരാൾക്ക് ഡിമെൻഷ്യ ഉള്ളപ്പോൾ 30% ചാൻസ് ആണ്, റിസ്ക്കാണ് ഒരാൾക്ക് ഡിമെൻഷ്യ വരാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ ഈ നോൺ കമ്മ്യൂണിക്കബിൾ ജീവിതശൈലി രോഗങ്ങൾ, ഡയബറ്റീസ്, രക്താതി സമ്മർദ്ദം, ബി പി, കൊളസ്ട്രോൾ കൂടുതൽ, അങ്ങനത്തെ കാരണങ്ങൾ. പിന്നെ തലയ്ക്ക് എന്തെങ്കിലും ക്ഷതമേറ്റിട്ടുണ്ടെങ്കിൽ, ഹെഡ് ട്രോമ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പിന്നെ ഈ ഒരു ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ്റെ കുറവ് ഉള്ളവരിൽ ഇതിനൊരു ടെൻഡൻസി കൂടുതലാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഡിപ്രഷൻ, വിഷാദ രോഗമുള്ളവരിൽ ഇതിനുള്ള ടെൻഡൻസി കൂടുതലാണ് എന്നൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്.
1: ഓക്കെ മാം, നമുക്കൊരു ശ്രോതാവ് കൂടി ലൈനിൽ ചേരുന്നുണ്ട്. ഹലോ ഹലോ ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ?
2: ഹലോ,
1: മൈൻഡ് ടോക്സിലേക്ക് സ്വാഗതം. ഡോക്ടറിനോട് ചോദിച്ചോളൂ.
2: ഹലോ
0: ഹലോ
2: സാറേ, ഞാൻ ഇന്ന് പോലെ ഒറ്റയ്ക്ക് നാളേക്കുന്ന ഒരു വ്യക്തിയാണ്. 66 വയസ്സുണ്ട്. അത് മാനസികമായിട്ട് ഭയങ്കര കുഴപ്പങ്ങളാണ്. ഒറ്റപ്പെടലിന്റെ ഒരു ഇത്, ഈ ആത്മഹത്യ ചെയ്യണം ചെയ്യണമെന്നുള്ള ഒരു ഇതാണ്. എപ്പം നോക്കിയാൽ ആ ഒരു ചിന്തയേ ഉള്ളൂ. ഈ തൊഴിലുറപ്പൊക്കെ എടുത്ത് കഴിയുന്നതാണ്.
0: എത്ര നാളായി അച്ഛന് ചിന്തകളൊക്കെ, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ തുടങ്ങിയിട്ട്?
2: ഇതൊക്കെ തുടങ്ങിയിട്ട് ഇപ്പോ 5-6 കൊണ്ടേ ഉണ്ട്.
0: എപ്പോഴെങ്കിലും എവിടെയെങ്കിലും കാണിച്ചിട്ടുണ്ടോ?
2: ഒന്നും കാണിച്ചിട്ടില്ല.
0: കാണിച്ചിട്ടില്ല.
2: ഇതൊക്കെ തരണം ചെയ്ത് ഇങ്ങനെ പോവാ. അതുപോലെ രണ്ട് കൈയുടെ റോളർ എടുക്കാൻ വയ്യ.
0: ജോലിക്ക് ഇപ്പൊ പോകുന്നുണ്ടോ?
2: തൊഴിലുറപ്പിനൊക്കെ പോകുന്നുണ്ട്.
0: പോകുന്നുണ്ട്.
2: അല്ല, വേറെ ഒരു പണിക്കും പോകാൻ പറ്റത്തില്ല.
0: മനസ്സിലായി. ഇപ്പൊ ഈ പറയുന്ന ലക്ഷണങ്ങൾ വെച്ചിട്ട് തന്നെയും നമുക്കൊരു ഒരു മാനസികമായിട്ടുള്ളൊരു വിഷാദത്തിന്റെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലക്ഷണങ്ങളാണ് ഇപ്പൊ ഈ പറയുന്നത്. അപ്പൊ അതിനകത്ത് അതിന്റെ പല പല എന്താ പറയണേ, പല ലക്ഷണങ്ങളും ഇപ്പൊ ചോദിച്ചു വരുമ്പോ പലതും ഉണ്ടാവും. അപ്പൊ അതിന് നമുക്ക് കണ്ട് ചികിത്സ എടുത്താൽ ഈ പറയുന്ന ബുദ്ധിമുട്ടുകള് തീർത്തും മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പൊ എത്രയും നേരത്തെ ചികിത്സ എടുക്കുന്നോ അത്രയും ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യും.
2: ഇത്
0: സ്ഥലം പറഞ്ഞത് എവിടെയാണ്?
2: അപ്പം
0: കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലിൽ സൈക്യാട്രിസ്റ്റിന്റെ സേവനം ഉണ്ട്. അവിടെ വന്ന് കാണിച്ചാൽ മതിയാവും കേട്ടോ.
1: ഓക്കെ, ശ്രോതാക്കൾ വിളിക്കുന്ന നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. മാം, ഇപ്പൊ നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ് പറഞ്ഞു, ഇത് വരാനുണ്ടാകുന്ന റീസൺ
0: വരാനിപ്പോ നമ്മളിപ്പോ ഈ റിസ്ക് ഫാക്ടേഴ്സ് പറഞ്ഞല്ലോ. അപ്പൊ ഈ പല പല കാരണങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇപ്പൊ ഈ ഡയബറ്റീസ് അല്ലെങ്കിൽ ഹൈപ്പർടെൻഷൻ, അങ്ങനത്തെ പല കാരണങ്ങൾ കൊണ്ട് വരാം. പിന്നെ ഈ ഒരു കാരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡീജനറേറ്റീവ് ഡിമെൻഷ്യാസ് ഉണ്ട്. ഡീജനറേറ്റീവ് ഡിമെൻഷ്യാസിലാണ് നമുക്ക് പൊതുവെ അറിയാവുന്ന അൽസൈമേഴ്സ് ഡിമെൻഷ്യ, പിന്നെ പാർക്കിൻസൺസ് ഡിമെൻഷ്യ, ഫ്രോണ്ടോടെമ്പറൽ ഡിമെൻഷ്യ, അങ്ങനെയൊക്കെ വരുന്നത്. പിന്നെ മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് തലച്ചോറിലേക്കുള്ള രക്തയോട്ടത്തിന്റെ കുറവ് മൂലം സംഭവിക്കുന്ന വാസ്കുലർ ഡിമെൻഷ്യാസ് എന്ന് പറയുന്ന ടൈപ്പ് ഉണ്ട്. പിന്നെ വേറെ ചില ഹണ്ടിങ്ടൺസ് ഡിസീസ്, അങ്ങനത്തെ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ഒക്കെ കാരണം വരുന്ന ഡിമെൻഷ്യകളുണ്ട്. പിന്നെ കുറച്ച് ഫിസിയോളജിക്കൽ ചേഞ്ചസ് കാരണം, അതായത് തലച്ചോറിനകത്ത് നമ്മുടെ ഈ ദ്രാവകം CSF ഒഴുകുന്ന പാതകളുണ്ട്, വെൻട്രിക്കിൾസ് എന്ന് പറയുക അതിനെ. അതിനകത്ത് മർദ്ദം ക്രമേണ കൂടിക്കൂടി വന്നുകൊണ്ട് അതിൽ അത് കാരണം ഒരു നോർമൽ പ്രഷർ ഹൈഡ്രോകെഫാലസ് എന്നാണ് അതിന് പറയുക. അത് കാരണം വരുന്ന ഡിമെൻഷ്യയുണ്ട്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞത്, അതായത് തലയ്ക്ക് ഏറ്റിരിക്കുന്ന എന്തെങ്കിലും ക്ഷതമോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഇഞ്ചുറീസ് കാരണം വരുന്ന തരം ഉണ്ട്. ഇപ്പോൾ ക്രോണിക് സബ്ഡ്യൂറൽ ഹെമറ്റോമ ഒക്കെ കാരണം വരുന്ന ഡിമെൻഷ്യ. പിന്നെ നമ്മൾ ഈ ബോക്സേഴ്സിലൊക്കെ, അവർക്കിലൊക്കെ ഈ തലയ്ക്ക് ചെതവഴിക്കാനൊക്കെ ടെൻഡൻസികൾ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ അവരിൽ വരുന്ന ഒരു ഡിമെൻഷ്യ പിജുലിസ്റ്റിക്ക എന്ന് പറയുന്ന കാരണങ്ങൾ. പിന്നെ ഇൻഫെക്ഷൻസ്, ഇപ്പോൾ ബ്രെയിനിൻ്റെ തന്നെ വന്നിരിക്കുന്ന ഇൻഫെക്ഷൻ, ട്യൂബക്ലോസസ്, TB, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ HIV/AIDS മൂലമുണ്ടാകുന്ന ഡിമെൻഷ്യ, പിന്നെ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻസ് കാരണം, സിഫിലിസ് കാരണം, അങ്ങനെയൊക്കെ വരുന്ന ഡിമെൻഷ്യകളുണ്ട്. പിന്നെ മെറ്റബോളിക് ആയിട്ടുള്ള കാരണങ്ങളുമുണ്ട്. അതിനകത്ത് ഏറ്റവും നമ്മൾ വളരെ കോമൺ ആയി കാണുന്ന ഒരെണ്ണമാണ് എൻഡോക്രൈൻ കോസസ്, അതായത് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനക്കുറവ് മൂലം, പിറ്റുട്ടറി ഗ്രന്ഥിയുടെ പ്രവർത്തനക്കുറവ് മൂലം ഒക്കെ ഉണ്ടാവുന്ന ഡിമെൻഷ്യ ചേഞ്ചസ്. പിന്നെ നമ്മുടെ ഈ ഒരു ക്രോണിക് ആയിട്ടുള്ള ഒരുപാട് കാലമായിട്ടുള്ള കിഡ്നി രോഗങ്ങൾ കാരണം അതിൽ നിന്ന് വന്ന ഒരു യുറീമിയ കാരണം ഉണ്ടാവുന്ന ഡിമെൻഷ്യ, പിന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസി കാരണം ഉള്ള ഡിമെൻഷ്യകൾ, അതായത് വൈറ്റമിൻ B12, ഫോളേറ്റ്, തൈമിൻ, അങ്ങനത്തെയൊക്കെ വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി കാരണം വരുന്ന ഡിമെൻഷ്യകൾ. പിന്നെ ട്യൂമേഴ്സ്, അത് ബ്രെയിൻ ട്യൂമേഴ്സ്, മെനിജിയോമ പോലത്തത്, അല്ലെങ്കിൽ മറ്റ് ട്യൂമർ ക്യാൻസറുകൾ, ഇപ്പോൾ CA ബ്രസ്റ്റ് അല്ലെങ്കിൽ ലങ്സിൻ്റെ ക്യാൻസർ, അതിൻ്റെയൊക്കെ ഒരു സ്പ്രെഡ് കാരണം വരുന്ന ഡിമെൻഷ്യകൾ. പിന്നെ നമ്മുടെ അതുപോലെ തന്നെ പാരനിയോപ്ലാസ്റ്റിക് സിൻഡ്രോം എന്ന് നമ്മൾ പറയുന്നത്, അതായത് ശരീരത്തിൻ്റെ എവിടെയെങ്കിലും മറഞ്ഞിരിക്കുന്ന ചില ക്യാൻസറുകൾ, അത് കാരണം ചില എന്താ പറയണേ ഈ കണങ്ങൾ ഇതിനകത്തേക്ക് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുന്നത്, അത് പലപ്പോഴും നമ്മുടെ തലച്ചോറിനെ എഫക്റ്റ് ചെയ്യുന്ന, അതുമൂലമുണ്ടാകുന്ന പാരനിയോപ്ലാസ്റ്റിക് സിൻഡ്രോംസ് കാരണമുള്ള ഡിമെൻഷ്യ. പിന്നെ നമ്മുടെ മാനസിക രോഗങ്ങളിൽ കാണുന്ന, അതായത് ഇപ്പോൾ ഡിപ്രഷനിൽ കാണുന്ന ഒരു സ്യൂഡോ ഡിമെൻഷ്യ, അല്ലെങ്കിൽ സ്കിസോഫ്രീനിയ രോഗികളിൽ ഒരു ലേറ്റ് ായിട്ട്, അതായത് വളരെ വർഷങ്ങളായിട്ട് സ്കിസോഫ്രീനിയ ഉള്ള രോഗികളിൽ കാണുന്ന ഒരു കോഗ്നിറ്റീവ് ഡിക്ലൈൻ, അതുപോലെ ഒരു ഡിമെൻഷ്യയുടെ ഒരു പിക്ചർ പോലെ, ഇതൊക്കെയാണ് പല പല കാരണങ്ങൾ നമ്മുടെ ഡിമെൻഷ്യ ഉണ്ടാവാനായിട്ടുള്ളത്.
1: ഓക്കെ മാം, അപ്പം ഇതിനുള്ള ഏത് ഏജ് ഗ്രൂപ്പിലായിരിക്കും മാം ഇപ്പം പ്രായമായവരിൽ മാത്രമാണോ ഇതുണ്ടാകുന്നത്, അതോ യങ്സ്റ്റേഴ്സിലൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടോ?
0: മോസ്റ്റ്ലി നമ്മളിപ്പോൾ അൽസൈമേഴ്സ് ഡിമെൻഷ്യയുടെ കാര്യം പറഞ്ഞാൽ ഒരു 65 വയസ്സിന് മുകളിലുള്ളവരിലാണ് ടിപ്പിക്കലി അൽസൈമേഴ്സ് ഡിമെൻഷ്യ വരുന്നത്. എന്നാൽ ചിലതരം ഡിമെൻഷ്യ കുറെ കൂടെ നേരത്തെ വരുന്നതായിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഏജ് ഓഫ് ഓൺസെറ്റ് കുറെ കൂടെ നേരത്തെ ആയിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ അൽസൈമേഴ്സ് ഡിമെൻഷ്യ തന്നെ ഒരു 60 മുന്നേ ഒക്കെ കാണുമ്പോൾ നമ്മൾ അതിനെ ഒരു ഏർലി ഓൺസെറ്റ് അൽസൈമേഴ്സ് അല്ലെങ്കിൽ പ്രീസെനൈൽ അൽസൈമേഴ്സ് എന്നൊക്കെ പറയുന്ന ആ ഒരു കണ്ടീഷനാണ്. സിംപ്റ്റംസ് ടിപ്പിക്കലായിരിക്കാം, പക്ഷേ ഈ ഒരു ടിപ്പിക്കൽ ഏജ് ഓഫ് ഓൺസെറ്റ് ചിലപ്പോൾ ആയിരിക്കില്ല, നേരത്തെ തന്നെ കണ്ടു തുടങ്ങാൻ പറ്റും.
1: ഇതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും?
0: അതിനകത്ത് നമുക്ക് ഈ അൽസൈമേഴ്സിൻ്റെയൊക്കെ ഇതിനകത്ത് പോകുമ്പോൾ ഞാൻ പറഞ്ഞു ഡീജനറേറ്റീവ്, അതായത് പ്രോഗ്രസ് ചെയ്യുന്ന തരത്തിലുള്ള ഡിമെൻഷ്യകളാണ്. എന്നാൽ നമ്മുടെ ഒരു പൊതുവായ വിചാരത്തിന് എഗൻസ്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ റിവേഴ്സിബിൾ ആയിട്ടുള്ള ഡിമെൻഷ്യസ് ഉണ്ട്. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ നോർമൽ പ്രഷർ ഹൈഡ്രോകെഫാലസ് പോലത്തെ കണ്ടീഷനിൽ രോഗി പലപ്പോഴും പ്രസൻറ്റ് ചെയ്യുന്നത് ഈ ഓർമ്മക്കുറവായിട്ടും നടക്കുമ്പോൾ വേച്ചു പോവുക, വീഴ്ചകൾ, അല്ലെങ്കിൽ യൂറിന് കൺട്രോൾ ഇല്ലാണ്ട് വരുന്നതൊക്കെ ആയിരിക്കാം. അപ്പോൾ അതിനെ നമ്മൾ MRI ഫ്ലോ സ്റ്റഡി അല്ലെങ്കിൽ CSF ടാപ്പ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് കണ്ടുപിടിച്ചതിന് ശേഷം ഈ പറയുന്ന മർദ്ദം കുറച്ചുകൊണ്ട് ഒരു വെൻട്രിക്കുലോ പെരിറ്റോണിയൽ ഷണ്ടൊക്കെ ചെയ്തുകൊണ്ട് തന്നെ അതിനകത്ത് റിലീവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ നേരത്തെ പറഞ്ഞ ഈ ഒരു ട്രോമയ്ക്ക് ശേഷമുള്ള സബ്ഡ്യൂറൽ ഹെമറ്റോമയൊക്കെ ഒരു റിലേറ്റീവ്ലി ഒരു താരതമ്യേന ലഘുവായിട്ടുള്ള ന്യൂറോസർജറി വഴിയും ആ ഒരു ഇത് റിലീവ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് അതൊക്കെ നമ്മൾ സാധാരണ ഒരു ബ്ലഡ് ടെസ്റ്റിലൂടെ കണ്ടുപിടിച്ച് തന്നെ അതൊന്ന് റീപ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും പേഷ്യന്റിന് സിംറ്റംസ് കുറയും. അതുപോലെ തന്നെ എൻഡോക്രൈൻ കോസസ്, ഇപ്പോൾ ഹൈപ്പോതൈറോയിഡിസം കാരണമുള്ള തൈറോയിഡ് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ച് തൈറോയിഡ് സപ്ലിമെൻ്റ് ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും തന്നെ അതിനകത്ത് റിവേഴ്സ് ചെയ്യപ്പെടുകയും ചെയ്യും.
1: ഓക്കെ, നമുക്കൊരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ ഹലോ
2: ഹലോ
1: കേൾക്കുന്നുണ്ടോ? ഡോക്ടറിനോട് ചോദിച്ചോളൂ.
2: ഹലോ
0: ഹലോ പറഞ്ഞോളൂ.
2: ഹലോ
0: കേൾക്കാം കേൾക്കാം പറഞ്ഞോളൂ.
2: ഡോക്ടറെ, എനിക്ക് ഈ വൈഫിനോ കൂടൊക്കെ എന്തെങ്കിലും കാര്യം, അതായത് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവരോട് സംസാരിക്കുമ്പോ എനിക്ക് റേഡിയോയിൽ കേൾക്കാൻ പറ്റുന്നില്ല, ഞാൻ സാധാ ഫോണിൽ. അപ്പം അവരെന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് എനിക്ക് നല്ല മനസ്സിൽ നല്ല പോലെ പിടിച്ചു നിൽക്കും. ഹലോ
0: പറഞ്ഞോളൂ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ.
2: നമ്മള് വേറൊരു പാർട്ടി എന്നെ എന്തെങ്കിലും പറഞ്ഞാലും എനിക്കതൊന്നും വിഷയമല്ല. നമ്മളിപ്പോ പൈസ കൊണ്ട് വെച്ചാലും മറന്നു പോകുന്നു, വൈഫിന്റെ കൊടുത്തേക്കും, വൈഫിന്റെ കൊടുത്തത് തന്നെ മറന്നു പോകും. എനിക്ക് 56 വയസ്സുണ്ട്. അത് എന്തിനാ മാഡം, ആരെ കാണിക്കണമെന്നൊന്ന് അറിയാനായിരുന്നു വിളിച്ചത്.
0: അപ്പൊ ഈ ഈ ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ? അപ്പൊ ഈ ദേഷ്യത്തിന്റെ കാര്യം പറയാൻ ആരും ഒന്നും പറഞ്ഞാലും ബുദ്ധിമുട്ടില്ല എന്ന് പറയാൻ കാര്യം എന്താ? പൊതുവെ ദേഷ്യം ഉണ്ടോ?
2: എനിക്ക് ബാക്കിയുള്ളവരൊന്നും പറയുന്നതൊന്നും നമ്മുടെ മനസ്സിലോട്ട് കേട്ടതില്ല. എന്റെ വൈഫ് എനിക്ക് ഇഷ്ടമുള്ളവര് പറഞ്ഞല്ലോ, എന്റെ മക്കളൊക്കെ പറഞ്ഞല്ലോ, എനിക്കത് ഒരിക്കലും മറക്കത്തില്ല. ഞാൻ എത്ര കൊല്ലം കഴിഞ്ഞാലും ഞാനത് തിരിച്ചു ചോദിക്കും അതിനെപ്പറ്റി. പിന്നെ ഇപ്പൊ വൈഫിന്റെയിലൊക്കെ പൈസ നമ്മളെ കൊണ്ട് കൊടുത്താലേ ഞാൻ അതൊന്നും ചോദിക്കത്തില്ല. കാര്യം ഒന്നത്, രണ്ടാമത്തത് ഈ വൈഫ് ഉണ്ടെങ്കിലും നമ്മളടുത്ത് പറയുമല്ലോ, തീർച്ചയായിട്ടും ഒരു കുടുംബമായിട്ട് താമസിക്കുമ്പോ എന്റെ വയസ്സ് അറിയാമല്ലോ. അപ്പം അത് എന്താ ആരെ കാണിക്കുന്നെന്നൊന്ന് എനിക്കിപ്പൊ ഇത് ഈ പ്രോഗ്രാം കേട്ടോണ്ടിരുന്നതിനും കൊണ്ട് ഞാൻ റേഡിയോ കേൾക്കുന്നില്ല. ഞാൻ ചെറിയ
1: അടുത്തുള്ള ഒരു ഹോസ്പിറ്റലായിട്ട് കൺസൾട്ട് ചെയ്താൽ മതിയായിരിക്കും അല്ലേ? വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 0472939311 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. മാം, ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ട്രീറ്റബിൾ അല്ലെങ്കിൽ റിവേഴ്സിബിൾ ആയിട്ടുള്ള ഡിമെൻഷ്യകളെ കുറിച്ചാണ്.
0: അപ്പൊ അതിനകത്ത് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഞാൻ നേരത്തെ കോസസ് പറഞ്ഞ സമയത്ത് നമ്മൾ ഡിപ്രഷനിലുണ്ടാവുന്ന സ്യൂഡോ ഡിമെൻഷ്യയെ പറ്റി പറഞ്ഞു. അത് ഒരു തരത്തിലുള്ള റിവേഴ്സിബിൾ ഡിമെൻഷ്യയാണ്. അപ്പൊ അതിന്റെ ഒരു സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഡിമെൻഷ്യയിൽ നിന്നും അൽസൈമേഴ്സ് ഡിമെൻഷ്യയിൽ നിന്നൊക്കെ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു ക്ലിയർ ഓൺസെറ്റ് നമുക്ക് പറയാനായിട്ട് പറ്റും. രോഗിക്ക് തന്നെ സ്വന്തം ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ടൊരു അറിവുണ്ടാവും. മറ്റേതിൽ പലപ്പോഴും എന്ന് പറഞ്ഞാൽ രോഗിക്ക് അറിയുണ്ടാവില്ല, കൂടെ ഉള്ളവർക്കായിരിക്കും അതിനകത്ത് അവർക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത് രോഗിക്ക് കൃത്യമായി പറയാൻ പറ്റും. പിന്നെ അതിനോടൊപ്പം തന്നെ അവരായിരിക്കും പലപ്പോഴും വന്നിട്ട് ഇങ്ങോട്ടേക്ക് കൃത്യമായി എണ്ണിപ്പെറുക്കി അവരുടെ എന്തൊക്കെ കാര്യങ്ങളിലാണ് അവർക്ക് ബുദ്ധിമുട്ട് വന്നിരിക്കുന്നതെന്ന് പറയാനായിട്ട് പറ്റുക. പിന്നെ അത് മറ്റേതിൽ പലപ്പോഴും രോഗി എന്ന് പറഞ്ഞാൽ ഒന്ന് കവറപ്പ് ചെയ്യാൻ ശ്രമിക്കും. അത് ഞാൻ മനഃപൂർവ്വം മാറ്റിവെച്ചതാണ്, ഇതങ്ങനെയല്ല ഈ ഡോക്ടറെ, എനിക്കത് മറന്നുപോയി, ഞാനത് എവിടെയാ കൊണ്ടുവച്ചതെന്ന് ഞാൻ മറന്നുപോയി എന്ന് അവർ വളരെ കൺസേൺഡ് ആയിരിക്കും അതിനെപ്പറ്റി. പിന്നെ നമ്മൾ എക്സാമിൻ ചെയ്യുന്ന സമയത്തും വളരെ സിമ്പിളായിട്ടുള്ള പല ടാസ്കുകളിലും അവർ അയ്യോ എന്നെ കൊണ്ട് പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു പിന്മാറാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ മറവിയുടെ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്ന സമയത്തും പലതിലും എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഉത്തരങ്ങളായിരിക്കാം. ഈവൻ ഈ പഴയ കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്ന സമയത്തും അതിനും പലപ്പോഴും ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല എന്നുള്ള ഉത്തരങ്ങളായിരിക്കാം പലപ്പോഴും അതിനകത്തൊക്കെ വരുന്നത്. അതാണ് യൂഷ്വലി ഡിപ്രഷനിലെ സൂഡോ ഡിമെൻഷ്യയുടെ ഈ പറയുന്ന ആ വിഷാദം നമ്മളൊന്ന് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തും കംപ്ലീറ്റ്ലി പേഷ്യന്റിന് റിസോൾവ് ചെയ്യും. ഒരുവിധം ഇതൊക്കെയാണ് നമ്മുടെ. പിന്നെ നേരത്തെ പറഞ്ഞാൽ വിട്ടുപോയത് പറഞ്ഞാൽ ട്യൂമർ, അപ്പൊ ആ കാരണം കണ്ടുപിടിച്ച് നമ്മളിപ്പോ അതിനെ ഒന്ന് നീക്കം ചെയ്താൽ പലപ്പോഴും ആ ഡിമെൻഷ്യ പാർട്ടും റിസോൾവ്ഡ് ആവും.
1: ഓക്കെ മാം, മാം ഇപ്പൊ മറവിയുടെ ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് തന്നെ ചോദിക്കുകയാണ്. മാം, ഇപ്പം ഒരാൾക്ക് ഡൗട്ടുണ്ട്, എനിക്ക് എന്തോ മറവി രോഗം ഉണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത്?
0: അപ്പോ അവർക്ക് ഡെഫിനറ്റ്ലി ഒരു ഡോക്ടറെ സമീപിക്കാവുന്നതാണ്. അപ്പൊ നമ്മള് ഈ കഴിയുന്നതും ഒരു കൂടെ ഉള്ള ഒരാളെ കൂട്ടിയിട്ട് അവരുടെ കൃത്യമായ വിവരങ്ങൾ പറയാൻ പറ്റുന്ന ഒരാളെ കൂട്ടിയിട്ട് വരുമ്പോഴായിരിക്കും കൃത്യമായിട്ട് നമുക്ക് വിവരങ്ങളെ ശേഖരിച്ചെടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ പറയുന്നത് പോലെ നമുക്ക് ഈ പല പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടുകൾ വരുന്നു എന്നൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, അതായത് മറവി ഓർമ്മക്കുറവ് മാത്രമല്ല പല പല കാര്യങ്ങൾ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് മറവിയുടെ ഈ ടെസ്റ്റുകൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ന്യൂറോളജിക്കൽ എക്സാമിനേഷനും ഒക്കെ ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് ഒരു ഈ മെമ്മറിയുടെ കോഗ്നിഷൻ്റെ ടെസ്റ്റുകളുണ്ട് നമുക്ക്, അതായത് ഇപ്പം മിനി മെൻ്റൽ സ്റ്റേറ്റസ് എക്സാമിനേഷൻ അല്ലെങ്കിൽ ക്ലോക്ക് ഡ്രോയിങ് ടെസ്റ്റ്, അങ്ങനെ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. ഒരു ഒരു ഒ പി ഡി ബേസിസിൽ തന്നെ ഒന്ന് സമയമെടുത്ത് ചെയ്യാൻ പറ്റിയ ടെസ്റ്റുകൾ. അപ്പോൾ അതിൽ തന്നെയും നമുക്ക് പലപ്പോഴും ഒരു ക്ലൂ കിട്ടും ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. പിന്നീട് നമ്മളതിൻ്റെ ഒരു ഒരു എന്താ പറയുക, സിവിയറിറ്റി മനസ്സിലാക്കാനും കാരണം കണ്ടുപിടിക്കാനും ഒക്കെ ആയിട്ട് പല പല ടെസ്റ്റുകൾ നമുക്ക് വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ആവാം, ഇമേജിങ് ആയിരിക്കാം, സ്കാനുകളായിരിക്കാം, അങ്ങനെ പല പല ടെസ്റ്റുകളിലേക്ക് പോകാൻ പറ്റും.
1: ഓക്കെ മാം, നമുക്കൊരു ഇടവേളയുടെ സമയമാണ്. ഇടവേളയ്ക്ക് ശേഷം പരിപാടി തുടർന്ന് കേൾക്കാം.
3: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
4: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
5: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
4: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം, ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
6: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
7: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
1: മൈൻഡ് ടോക്സ് തുടരുന്നു. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ പെൻസികൾ മൈൻഡ് ടോക്സ് ആണ്. അപ്പോൾ ഈ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഡിമെൻഷ്യ. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കണം എന്നുള്ളത് കൊട്ടാരക്കര താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിലെ ജൂനിയർ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റായ ഡോക്ടർ അപർണ പ്രതാപാണ്. മാം, ഇപ്പം നമ്മൾ ഡിമെൻഷ്യയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇനി എന്തെല്ലാം തരത്തിലുള്ള ഡിമെൻഷ്യ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. മാം, ഈ പ്രോഗ്രസീവ് ഡിമെൻഷ്യ അതിൻ്റെ ഒരു സിംറ്റംസ് എന്തൊക്കെയാണെന്നൊന്ന് മെൻഷൻ ചെയ്യുക.
0: നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോഗ്രസീവ് ഡിമെൻഷ്യ എന്ന് പറയുമ്പോൾ അൽസൈമേഴ്സ് ആണ് അതിനകത്ത് ആദ്യം തന്നെ പറഞ്ഞത്. അപ്പോൾ അൽസൈമേഴ്സ് ആണ് ഏറ്റവും ലോകത്തിലെ തന്നെ ഏറ്റവും കോമൺ ആയിട്ട് ആയിട്ടുള്ള ഡിമെൻഷ്യയും അൽസൈമേഴ്സ് ആണ്. അൽസൈമേഴ്സ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചില ടോക്സിക് ആയിട്ടുള്ള പ്രോട്ടീനുകൾ നമ്മളെ രക്തത്തിൽ അടിഞ്ഞുകൂടി അത് ബ്രെയിനിനെ ബ്രെയിനിൽ അടിഞ്ഞുകൂടിയിട്ട് അതിനെ ഒരു എന്താ പറയുക ബ്രെയിനൊരു ചുങ്ങല സംഭവിക്കുന്നത് മൂലമാണ് അൽസൈമേഴ്സ് ഡിമെൻഷ്യ വരുന്നത്. ഇതിൻ്റെ ഒരു സാധാരണ എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയിട്ടുള്ള ഒരു ഓൺസെറ്റും ഗ്രാജുവൽ പ്രോഗ്രഷനുമാണ് നമ്മൾ കണ്ടുവരുന്നത്. ടിപ്പിക്കലി 65 വയസ്സിന് മുകളിലുള്ളവർക്കാണ് അത് കാണപ്പെടുന്നത്. ആദ്യമേ തന്നെ ഒരു ഇനിഷ്യൽ ഫേസിൽ ആദ്യത്തെ ഒരു 2-3 വർഷമൊക്കെ പലപ്പോഴും എന്ന് പറഞ്ഞാൽ രോഗിക്ക് മെമറി ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ ഈ റീസെന്റ് മെമ്മറിയിലാണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നത്. റീസെന്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ ഇന്നലെ എന്ത് സംഭവിച്ചു, കഴിഞ്ഞ ആഴ്ച എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ഇന്ന് രാവിലെ എന്ത് സംഭവിച്ചു എന്നുള്ള പല കാര്യങ്ങളായിരിക്കാം മറന്നു പോകുന്നത്. അതേസമയം പഴയ കാര്യങ്ങൾ, അതായത് മക്കൾ ഉണ്ടായ വർഷം, കല്യാണം കഴിഞ്ഞ വർഷം, മക്കൾക്ക് ഇപ്പം എത്ര വയസ്സായി എന്നൊക്കെയുള്ളതൊക്കെ അവർക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കും. അപ്പം ഈ ഇങ്ങനത്തെ മറവിയിൽ പലപ്പോഴും സാധനങ്ങൾ വെച്ച് മറക്കുക, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിന് പോയിട്ട് അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് മറന്നു പോവുക, ആഹാരം കഴിച്ചത് മറന്നു പോവുക, അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കാം പ്രസന്റ് ചെയ്യുന്നത്. ഇതിനോടൊപ്പം തന്നെ വിഷ്വോ സ്പേഷ്യൽ ഡിഫെക്ട്സ് എന്ന് നമ്മൾ പറയും. അതായത് ഇപ്പോൾ കാഴ്ചയുടെ ബുദ്ധിമുട്ടുകൊണ്ടോ അല്ലെങ്കിൽ കൈക്കോ കാലിനോ ഒന്നോ ഉള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടല്ലാതെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാണ്ടായിട്ട് വരിക. അതായത് ഇപ്പോൾ ഒരു നൂല് കോർക്കാനായിട്ട്, അപ്പോൾ നമുക്കത് തമ്മിലുള്ള ഒരു റിലേഷൻ നമുക്ക് മനസ്സിലാക്കി വേട്ടാണ് നമ്മൾ നൂല് കോർക്കുന്നത്. അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് കയറുന്ന സമയത്ത് ആ ഒരു സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് ഒരു അസസ് ചെയ്യുന്നതിനകത്ത് ഒരു തെറ്റ് വന്നിട്ട് ചിലപ്പോൾ തട്ടി വീഴാനായിട്ട് ടെൻഡൻസി ഉണ്ട്. ഡ്രൈവ് ചെയ്യുമ്പോൾ മുന്നിലുള്ള വണ്ടിയുമായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് മനസ്സിലാക്കുന്നതിൽ നമുക്ക് പ്രശ്നങ്ങൾ വരാം. അല്ലെങ്കിൽ നേരത്തെ പോയിട്ടുള്ള വഴി തന്നെ കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ അത് വീണ്ടും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട്, മാപ്പ് നോക്കിയിട്ട് പോകാനായിട്ടുള്ള ബുദ്ധിമുട്ട്, ഇവയൊക്കെ ആയിട്ടായിരിക്കാം പ്രസന്റ് ചെയ്യുന്നത്. പിന്നീട് എക്സിക്യൂട്ടീവ് ഫംഗ്ഷനിൽ വരുന്ന ബുദ്ധിമുട്ട്. എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊരു പ്രവൃത്തിയും ചെയ്യുന്ന സമയത്ത്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന് ആദ്യം ഒരു പ്ലാൻ വേണം, പിന്നെ അത് ഇനിഷ്യേറ്റ് ചെയ്യണം, പിന്നെ അതിനെ സീക്വൻസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ഫീഡ്ബാക്ക്, അങ്ങനെയാണ് നമ്മളൊരു കാര്യം ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ, അതായത് നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ബാങ്കിൽ പോയിട്ട് പൈസ വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ അതിപ്പോൾ ഒന്ന് പ്ലാൻ ചെയ്യുന്നു, നാളെ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നു, നാളെ വർക്കിംഗ് ഡേ ആണോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കും, ബാങ്ക് ടൈമിങ്ങിൽ പോകാനായിട്ട് ശ്രദ്ധിക്കും, പിന്നെ പോകുമ്പോഴത്തേക്ക് ചെക്ക് ബുക്ക്, പാസ്ബുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുപോയി ബാങ്കിൽ പോയിട്ട് ടോക്കൺ എടുത്ത് ഇത് ഫോമൊക്കെ ഫില്ലപ്പ് ചെയ്ത്, ഇങ്ങനെ പല പല സ്റ്റെപ്പാണ് നമ്മൾ ആ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ. ഇതിനകത്തൊക്കെ ബുദ്ധിമുട്ട് വരുന്നതായിട്ട് കാണാറുണ്ട് ഇനിഷ്യൽ ഫേസിൽ തന്നെ. പിന്നീട് രണ്ടാമത്തെ ഒരു ഫേസിലേക്ക് പോകുമ്പോഴത്തേക്കും അഫേസിയ, അതായത് ഇപ്പോൾ പേരുകൾ കിട്ടാനുള്ള ബുദ്ധിമുട്ട്. പലപ്പോഴും തുടക്കത്തിൽ അവർക്ക് ഉണ്ടാവും, പക്ഷേ പലപ്പോഴും വരുന്നെന്ന് പറഞ്ഞാൽ അവർ തന്നെ അതിനെ ഒന്ന് കവറപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ അവർ തന്നെ അതിനെ ഒരു എന്താ പറയുക അതിന് ടാക്കിൾ ചെയ്യാനായിട്ട് പല പല മാർഗങ്ങൾ, ചിലപ്പോൾ സ്റ്റെപ്സ് ഇതുപോലെ എഴുതി വെക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ റിമൈൻഡേഴ്സ് വെക്കലായിരിക്കാം, അങ്ങനത്തെ കാര്യങ്ങളാണ് വരിക. അപ്പോൾ ഈ അഫേസിയ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ, അതായത് പേരുകൾ കിട്ടാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം. പിന്നീട് വരുമ്പോൾ വാക്കുകൾ കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ പേഷ്യന്റ് പറയുകയാണ്, എടാ എൻ്റെ ആ സാധനം എന്ത് ചെയ്യാ, സമയം നോക്കുന്ന സാധനം എവിടെ, എന്താ വെച്ചാ ക്ലോക്കാണോ, അല്ലെന്നേ ആ കൈ കിട്ടുന്ന സാധനം എന്ന് പറയുന്നു. അപ്പോൾ വാച്ച് എന്നുള്ള വാക്ക് കിട്ടാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഇങ്ങനെ വരുന്നത്. അതുപോലെ അപ്രാക്സിയ, അപ്രാക്സിയയുടെ ഒരു ഉദാഹരണം ഡ്രസ്സിങ് അപ്രാക്സിയ എന്ന് പറയുന്നത്, അതായത് വേഷം എടുത്തിട്ട് ബട്ടൺ ഇടാനായിട്ട് അല്ലെങ്കിൽ സിബ് ഇടാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരിക, ഇപ്പം സാരി ഞൊറിഞ്ഞൊടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരിക, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം അങ്ങനെ വരുമ്പോൾ അതിലൊക്കെ ഒരു ചെറിയ കെയർലെസ്നെസ് ആയിട്ട് നമുക്കത് തോന്നാം. പിന്നെ ഒരിതെന്ന് പറഞ്ഞാൽ വഴി കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ട്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, വീടിനകത്ത് തന്നെ ചിലപ്പോൾ മുറി മാറിപ്പോവും, ബാത്റൂമാണെന്ന് കരുതി മറ്റൊരു ദിശയിലേക്ക് പോയിട്ട് അയ്യോ ഇവിടെയല്ലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പോകുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെ നമ്മുടെ ഇൻസ്ട്രുമെന്റൽ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിംഗ് എന്ന് പറയും, അതായത് ഇപ്പോൾ കടയിൽ സാധനം മേടിക്കാനായിട്ട് പോവുക, പൈസ കൈകാര്യം ചെയ്യുക, ടെലഫോൺ ഉപയോഗിക്കുക, മരുന്നെടുത്ത് കഴിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പയ്യെ നഷ്ടപ്പെടും ഈ ഒരു സെക്കൻഡ് സ്റ്റേജ് ആകുമ്പോഴേക്കും തന്നെ. പിന്നെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിംഗ്, അതായത് കുളിക്കുക, ബാത്റൂം പോയതിന് ശേഷം കഴുകുക, ഡ്രസ്സ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളിലും പയ്യെ പയ്യെ ബുദ്ധിമുട്ടുകൾ കണ്ടു തുടങ്ങും. പിന്നെ ഈ ഒരു സെക്കൻഡ് സ്റ്റേജിൽ തന്നെ പലപ്പോഴും പേഷ്യന്റിന് പല പല സംശയങ്ങൾ കണ്ടു തുടങ്ങാറുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ പൈസ കൊണ്ടുവന്ന് വെച്ചിട്ട് അതെവിടെയെന്നുള്ളത് ഞാൻ മറന്നുപോയി, പയ്യെ ഒരു ചിന്ത വന്നു തുടങ്ങും, അത് വേറെ ആരെങ്കിലും എടുത്തതാണോ, അതിൽ നിന്ന് പലപ്പോഴും എന്ന് പറഞ്ഞാൽ അവർക്ക് അപ്പം എൻ്റെ പൈസയിൽ താല്പര്യമുണ്ട്, അപ്പോൾ അവരെൻ്റെ സ്വത്ത് തട്ടിയെടുക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള രീതിയിലെ സംശയങ്ങളായിരിക്കാം. അല്ലെങ്കിൽ ആഹാരം കഴിച്ചത് മറന്നുപോയിട്ട് അതെന്താ പിന്നെ എനിക്ക് തന്നു എന്ന് പറയുന്നത്, എന്നോട് എന്തെങ്കിലും ശത്രുതയുണ്ടോ എന്നൊക്കെ ഉള്ള രീതിയിൽ നിന്നുമൊക്കെ പലപ്പോഴും സംശയത്തിലേക്കൊക്കെ കടക്കും. പിന്നെ ഒരു ലേറ്റ് സ്റ്റേജ് ഒരു സിവിയർ ആകുമ്പോഴേക്കും ലാംഗ്വേജ് ഡിസ്റ്റർബൻസ് കൂടുതൽ വേഴ്സനായി വന്നിട്ട് പലപ്പോഴും പേഷ്യൻസ് മ്യൂട്ടായിരുന്നതായിട്ട് കാണാറുണ്ട്. അതായത് സംസാരമേ തീരെ ഇല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ ചോദിച്ച ചോദ്യം തന്നെ തിരിച്ചും ഇങ്ങോട്ടേക്ക് പറയും, കൊല്ലയില്ലാന്ന് പറയും, അല്ലെങ്കിൽ അവർ തന്നെ താനെ എന്തൊക്കെയോ ഇരുന്ന് ഇങ്ങനെ ഒരേ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടൊക്കെ കാണാറുണ്ട്. പിന്നെ ദേഷ്യം, ഉപദ്രവിക്കാനുള്ള ടെൻഡൻസീസ് ഒക്കെ ഒരു ലേറ്റ് ആകുമ്പോഴത്തേക്കും വരും. അതുപോലെ കംപ്ലീറ്റ്ലി മറ്റൊരാളെ ഡിപ്പെൻഡൻ്റ് ആവും. ഇപ്പം ഈ കുളിക്കാനും നനയ്ക്കാനും ആഹാരം കഴിക്കാനും വിളമ്പാനും ഒന്നും കഴിയാണ്ട് മറ്റൊരാളെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുന്നതായിട്ടും കാണാറുണ്ട്. പിന്നെ ഈ ലേറ്റ് സ്റ്റേജ് അൽസിമേഴ്സിൽ തന്നെ മസിലുകൾക്കൊരു റിജിഡിറ്റി, ഇറക്കാൻ ബുദ്ധിമുട്ട്, പിന്നെ യൂറിൻ പാസ് ചെയ്യാനും മലമൂത്ര വിസർജനത്തിന് ഒരു കൺട്രോൾ ഇല്ലാണ്ട് വരുന്നതായിട്ടും, നടക്കുമ്പോൾ വീഴ്ചകളും ഒക്കെ കണ്ടുവരാറുണ്ട്. ഇതൊക്കെയാണ് അൽസൈമേഴ്സ് ഡിമെൻഷ്യയിൽ യൂഷ്വലായിട്ട് കാണുന്നത്. രണ്ടാമത്തെ കോമൺ ആയിട്ടുള്ളത് വാസ്കുലർ ഡിമെൻഷ്യയാണ്. വാസ്കുലർ ഡിമെൻഷ്യയിലും യൂഷ്വലി സിംറ്റംസ് അൽസൈമേഴ്സിന് സിമിലർ തന്നെയാണ്, പക്ഷേ കുറച്ചും കൂടെ ഒരു അബ്രപ്റ്റ് ആയിട്ടുള്ളൊരു ഓൺസെറ്റാണ്. അപ്പം ഇതുണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തലച്ചോറിലേക്കുള്ള രക്തയോട്ടക്കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതിനകത്തെ ആ ഒരു പ്രോഗ്രഷൻ എന്ന് പറയുന്നത്, പലപ്പോഴും ഇപ്പോൾ ഒരു ഭാഗത്തേക്ക് ഒരു ഇത്തിരി രക്തയോട്ടക്കുറവ് വന്നിരിക്കുന്നു, അപ്പോൾ ഈ സിംറ്റംസ് വന്നു, എന്നിട്ട് അതൊന്ന് പ്ലാറ്റോ ചെയ്ത് നിൽക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒരു ഭാഗത്തേക്ക് വീണ്ടും രക്തയോട്ടക്കുറവ് വരുമ്പോഴത്തേക്ക് പെട്ടെന്നൊരു വേഴ്സനിങ്, പിന്നെയും അതും ഇങ്ങനെ പ്ലാറ്റോ ചെയ്ത് നിൽക്കും. കുറച്ച് നാൾ കഴിഞ്ഞ് മറ്റൊരു ഇവൻ്റ് ഉണ്ടാകുമ്പോൾ വീണ്ടും ഒരു ഡിപ്പ് വരും. അങ്ങനെ ഒരു സ്റ്റെപ്പ് വൈസ് ഡിറ്റിറേഷനാണ് നമ്മൾ യൂഷ്വലി വാസ്കുലർ ഡിമെൻഷ്യയിൽ കാണുന്നത്. അത് ഈ ഒറ്റയടിക്ക് തലച്ചോറിൻ്റെ ഓർമ്മ നിയന്ത്രിക്കുന്ന ഭാഗത്തേക്ക് ഉള്ള രക്തയോട്ടക്കുറവ് വരുമ്പോഴത്തേക്കും അതിനെ ഒരു സ്ട്രാറ്റജിക് ഇൻഫാക്ട് ഡിമെൻഷ്യ, അല്ലെങ്കിൽ ഈ കുഞ്ഞു കുഞ്ഞ്

പിന്നത്തെ ഒരു സബ് ടൈപ്പ് എന്ന് പറയുന്നത് ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ. ഇത് ശരിക്കും നമുക്ക് പലപ്പോഴും പലർക്കും ഒട്ടും അറിയില്ലാത്തൊരു കാര്യമാണിത്. ഇതിൻ്റെ ഒരു ടിപ്പിക്കൽ ഏജ് ഓഫ് ഓൺസെറ്റ് എന്ന് പറയുന്നത് 40-60 വയസ്സിനിടയിലുള്ളവർക്കാണ്. അതിൻ്റെ നമ്മുടെ ഈ ബ്രെയിനിൻ്റെ ഫ്രോണ്ടൽ ലോബും ടെമ്പറൽ ലോബുമാണ് എഫക്റ്റഡ് ആവുന്നത്. ഇപ്പോൾ ഫ്രോണ്ടൽ വേരിയൻറ്റ് ഓഫ് ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യയിൽ വരുന്നതെന്ന് വെച്ചാൽ, പേഷ്യൻസ് ആദ്യം പ്രസൻറ്റ് ചെയ്യുന്നത് മെമ്മറിക്ക്, അതായത് ഓർമ്മയ്ക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് പേഴ്സണാലിറ്റിയിലെ ചേഞ്ചസ് ആയിരിക്കും വരുന്നത്. അതായത് പൊതുവേ ശാന്ത സ്വഭാവം ഉള്ള ഒരാൾ പെട്ടെന്നൊരു ഇമ്പൾസിവിറ്റി വന്നിരിക്കുന്നതായിട്ട്, അതായത് എടുത്തുചാട്ടം ഒക്കെ വരിക, ദേഷ്യം പ്രകടിപ്പിക്കുക, പെട്ടെന്ന് ആളുകളായിട്ട് തട്ടിക്കേറി പലപ്പോഴും കൂട്ടുകെട്ടുകൾ, ബന്ധങ്ങളിൽ ഒക്കെ വിള്ളൽ വീഴുക, അതുപോലെ തന്നെ നിയമം ലംഘിക്കാനുള്ള ടെൻഡൻസീസ്, അതൊക്കെയാണ് പേഴ്സണാലിറ്റി ചേഞ്ചസ് ഉണ്ടാവുക. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഡിസ്ഇൻഹിബിറ്റഡ് ബിഹേവിയർ. അത് ഞാനിപ്പോൾ എനിക്ക് വന്ന ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു ഉദാഹരണത്തിൽ പറയാം. അതായത് ഒരു മകനും മരുമകളും കൂടെ റിട്ടയർഡായിട്ടുള്ള ഒരു ഹെഡ് മാഷ്ടറിനെ കൊണ്ടുവന്നതാണ്. പുള്ളിക്കാരത്തി പറഞ്ഞ ആ ഈ മരുമകളെ കയറി പിടിച്ചു ഈ വ്യക്തി. അപ്പോൾ അതാണ് പുള്ളിക്കാരത്തി പറയണേ. എന്നിട്ട് ആൾ പറയണ വെച്ചാൽ, ഇങ്ങനെ ഒരാളേ അല്ല, വളരെ നല്ലൊരു അച്ഛനായിരുന്നു. കുറച്ച് നാളായിട്ട് ഞാൻ പല ചേഞ്ചസും കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്കത് അത്ര സിഗ്നിഫിക്കൻ്റ് ആയിട്ട് തോന്നിയില്ല. അതായത് പുള്ളി കുളിച്ചിട്ട് വരുമ്പോൾ ചിലപ്പോൾ കംപ്ലീറ്റ്ലി ഡ്രസ്ഡ് അല്ലാണ്ട് നമ്മുടെ മുന്നിൽ ചിലപ്പോൾ വരും. ചിലപ്പോൾ കുറച്ച് ഇരിക്കുമ്പോൾ ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് നമുക്കൊരു ഇത്ര കംഫർട്ടബിൾ അല്ലാത്ത രീതിയിൽ ഇരിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ ചില സംസാരങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ദ്വയാർത്ഥം വെച്ചിട്ടുള്ള സംസാരമോ പാട്ടുകൾ പാടുന്നതായിട്ട്, അങ്ങനെയൊക്കെ മുന്നേ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനൊരു കാര്യം ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു പ്രശ്നമാണ് എന്നെനിക്ക് മനസ്സിലായത് കൊണ്ട് കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനത്തെ ഡിസ്ഇൻഹിബിറ്റഡ് ബിഹേവിയേഴ്സ് ഉണ്ടാവാം. പിന്നെ ഇവരിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ കമ്പൾസീവായിട്ട് പല പല കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സപ്പോസ് കഥ കടച്ചോ എന്ന് പോയി ചെക്ക് ചെയ്യല്, അപ്പം മുന്നേ OCDയുടെ ടോക്കിൽ പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ ഈ പല കാര്യങ്ങൾ കമ്പൾസീവായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നത്. പിന്നെ സ്പീച്ചിൽ ഒരു ഡിസ്ഫ്ലുവൻസി വരുന്നത്, വാക്കുകൾ കിട്ടാൻ, പേരുകൾ കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ട്. മെമ്മറി ഡിസ്റ്റർബൻസ് ഇവരിൽ കാണുന്നത് പലപ്പോഴും ഈ പറഞ്ഞ പോലെ വാക്കുകൾ കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളും, പിന്നെ ആളുകളെ തിരിച്ചറിയുന്നതിൽ ബുദ്ധിമുട്ട്. അതായത് നേരത്തെ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ചുറ്റും ഉള്ള, അതായത് ഡെയിലി കാണുന്നവരായിരിക്കില്ല, കുറച്ചും കൂടെ അപ്പുറത്തുള്ള ആളുകളെ തിരിച്ചറിയുന്നതിനകത്ത് ബുദ്ധിമുട്ട് വരും. പിന്നെ പിന്നെ സ്വന്തം വീട്ടിൽ നിരന്തരം കാണുന്ന ആളുകൾ ഇവരെ ആരായിരുന്നു എന്നൊരു സംശയം വരുന്നതായിട്ടും കാണാറുണ്ട് ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യയിൽ. ഇനി മറ്റൊരു തരം ഡിജനറേറ്റീവ് ഡിമെൻഷ്യ എന്ന് പറയുന്നത് ലൂയി ബോഡി ഡിമെൻഷ്യയാണ്. ലൂയി ബോഡി ഡിമെൻഷ്യയിലും ആദ്യം പലപ്പോഴും കാണുന്നത് സംശയങ്ങളായിട്ടാണ്. സംശയങ്ങളും, അപ്പോൾ നമ്മൾ സംശയങ്ങൾ എന്ന് പറഞ്ഞത്, അതായത് നമ്മളിപ്പോൾ അതിനൊരു വെറും സംശയമല്ല. ഇപ്പോൾ സപ്പോസ് പേഷ്യൻറ്റ് പറയുകയാണ് എൻ്റെ സ്വത്തൊക്കെ ആർക്കെയോ തട്ടിയെടുത്തു, എൻ്റെ ബാങ്കിൽ ഇപ്പോൾ പൈസയൊന്നും ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ അവർ കൊണ്ടുപോയിട്ട് ബാങ്കിൽ കൊണ്ടുപോയിട്ട് സ്റ്റേറ്റ്മെൻ്റ് എടുത്തു, പാസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തു, എന്നിട്ട് പറഞ്ഞു ഇല്ലില്ല ഇത് വരാനുള്ള താമസമാണ്, ഇതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള താമസമാണ്, ശരിക്കും എൻ്റെ പൈസ എല്ലാം പോയി. അപ്പോൾ അതായത് നമ്മൾ എത്ര അതിന് എതിരായിട്ട് കാണിച്ചു കൊടുത്തിട്ടും, അത് ശരിയല്ല എന്ന് കാണിച്ചു കൊടുത്തിട്ടും അതിൽ തന്നെ ഫേമായിട്ട് പേഷ്യൻ്റ് ബിലീവ് ചെയ്യണം, അതിനെയാണ് നമ്മൾ ഡെലൂഷൻ എന്ന് പറയണേ. അതുപോലെ തന്നെ വിഷ്വൽ ഹാലൂസിനേഷൻസ്. ഇപ്പോൾ വിഷ്വൽ ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ കാണുന്നു. അപ്പോൾ ഒരു ഉദാഹരണം പറയാം, ശബ്ദം ഞെട്ടരുത്. അതായത് ഇപ്പം ഞാൻ ഇപ്പോൾ പറയുകയാണ് ദേ അവിടെ ഒരു പാമ്പ് എന്ന് പറയുന്നു, പക്ഷെ അവിടെ നോക്കുന്ന സമയത്ത് അവിടെ യാതൊന്നും കാണുന്നില്ല, അതാണ് ഹാലൂസിനേഷൻ. അപ്പോൾ പേഷ്യൻ്റ് ഇതുപോലെ പറയുകയാണ്, ജനലിന് വെളിയിൽ ആരോ വന്ന് നിൽപ്പുണ്ട്, ഉപദ്രവിക്കാനാണ് എന്നൊക്കെ പറയുന്നത്. അങ്ങനത്തെ സംശയങ്ങളും ഈ ഇങ്ങനത്തെ തോന്നലുകളുമായിട്ടായിരിക്കാം പലപ്പോഴും പേഷ്യൻ്റ് ആദ്യമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. എന്നിട്ട് വന്ന് മരുന്ന് മേടിച്ചിട്ട് പോയി. അപ്പോൾ ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് എഴുതി കൊടുത്തിരിക്കുന്നത് കാണിക്കാനായിട്ട് രോഗിയുടെ കൂടുതലുള്ള ആരെങ്കിലും വരുമ്പോൾ പറയും, ഡോക്ടർ അതാ ഒരു 2 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ഉണ്ടായില്ല, അതുകൊണ്ട് ഞങ്ങൾ ആ മരുന്ന് കൊടുത്തില്ല കേട്ടോ എന്ന് പറയും. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പറയും, അയ്യോ ഡോക്ടറെ അത് കഴിഞ്ഞ് ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഇതേ ലക്ഷണങ്ങൾ തന്നെ കാണിച്ചു. അപ്പോൾ ഒരു ഫ്ളക്ച്വേഷൻ, അപ്പോൾ നമുക്ക് പലപ്പോഴും അത് ഡെലിറിയം ആണോ എന്ന സംശയം തോന്നുന്ന രീതിയിൽ ഈ സിംറ്റംസിലൊരു ഡേ ടു ഡേ അല്ലെങ്കിൽ ദിവസത്തിൽ തന്നെ ഒരു ഫ്ളക്ച്വേഷൻ കാണാറുണ്ട്. പിന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഈ സംശയങ്ങൾക്കും ഹാലൂസിനേഷൻസിനും ഒക്കെ വേണ്ടിയിട്ട് മരുന്ന് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ രോഗികൾക്ക് അതിനൊരു സെൻസിറ്റിവിറ്റി ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ അതായത് പെട്ടെന്ന് തന്നെ വിറയൽ വരുന്നു, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഡോസിൽ തന്നെ പേഷ്യൻ്റിന് ഒരു ബലംപിടുത്തം പോലെ വരുന്നു. അപ്പോൾ ഒരു സെൻസിറ്റിവിറ്റി ടു ന്യൂറോലെപ്റ്റിക്സ്. പിന്നെ പലപ്പോഴും ലൂയി ബോഡി ഡിമെൻഷ്യ പേഷ്യൻസിൽ പെട്ടെന്ന് പെട്ടെന്ന് വീഴ്ചകൾ നിരന്തരമായിട്ട് വരുന്നതായിട്ടും ഒക്കെ കാണാറുണ്ട്. അപ്പോൾ പിന്നെ പാർക്കിൻസൺസ് ഡിമെൻഷ്യ നമുക്ക് അറിയാം, യൂഷ്വലി പാർക്കിൻസൺസിൻ്റെ തുടക്കത്തിലൊക്കെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു ചെറിയ വിറയലായിട്ട്, അല്ലെങ്കിൽ നടക്കുമ്പോൾ ഒരു ഇൻസ്റ്റെബിലിറ്റി ആയിട്ട്, മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളിലും സ്ലോ ആയി, കൈ അക്ഷരം ചെറുതായി, അല്ലെങ്കിൽ നടക്കുമ്പോൾ ഒരു കൂന് വന്നു, അങ്ങനെയൊക്കെ മോട്ടോർ സിംറ്റംസ് ആയിട്ടായിരിക്കാം പലപ്പോഴും പാർക്കിൻസൺസ് പ്രസൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ പാർക്കിൻസൺസ് പേഷ്യൻസിലും

0: ഗ്രാജുവലി വരുമ്പോൾ അതിനകത്ത് ഏകദേശം 30% പേഷ്യൻസിനും ഡിമെൻഷ്യ ഉള്ളതായിട്ട് ഡിമെൻഷ്യയുടെ ലക്ഷണങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്.
1: ഓക്കെ മാം, അപ്പോൾ ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 0474293111 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. മാം, ഈ പറഞ്ഞ ഈ ഒരു ഡിമെൻഷ്യ ഒക്കെ നമുക്ക് തടയാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ
0: വരാതിരിക്കാനായിട്ട്? ആദ്യമേ തന്നെ നമ്മുടെ ജീവിതശൈലിയിലുള്ള വ്യത്യാസങ്ങളാണ്. ഇപ്പം ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ വരാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ തന്നെ ഫോളോ ചെയ്യുക. പിന്നെ പറഞ്ഞാൽ നമ്മൾ കഴിയുന്നതും നമ്മുടെ ബ്രെയിൻ ആക്റ്റീവായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ നിരന്തരം പേപ്പർ വായിക്കുക, അല്ലെങ്കിൽ എന്താ പറയണേ എന്തെങ്കിലും, ഇപ്പോൾ പലരും തന്നെയും ഈ പസിൽസ്, ക്രോസ് വേർഡ് പസിൽസ് അങ്ങനത്തെ കാര്യങ്ങൾ, സുഡോക്കു പോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട്, അതൊക്കെ ഒരു നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ പാർട്ടാക്കിയിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ പല കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് ഓർത്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അത് അങ്ങ് വിടാതെ പല കാര്യങ്ങളും നമുക്ക് അതിനെ കഴിയുന്നതും ഓർത്തെടുക്കുക. പിന്നെ ഒരു എല്ലാത്തിനും ഒരു ചിട്ട ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സാധനങ്ങൾ വെക്കുന്നതും നമുക്ക് അതിന് പയ്യെ ഒരു ഒരു ടൈം ടേബിൾ, അല്ലെങ്കിൽ അതിന് കൃത്യമായ ഒരു സ്ഥാനം കൊടുത്താൽ ഈ പറയുന്ന പോലെ ഒരു ഒരു തപ്പി കണ്ടുപിടിക്കേണ്ട ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാം. പിന്നെ എനിക്ക് ഇപ്പം അതിനെപ്പറ്റി നമുക്ക് സ്റ്റഡീസ് അധികം വന്നിട്ടില്ല, പക്ഷെ നമ്മുടെ ഈ ഒരു ഡേ ടു ഡേ പ്രാക്ടീസിനകത്ത് കാണുന്നതെന്ന് വെച്ചാൽ നമ്മളിൽ പലർക്കും തന്നെ നമുക്ക് പലപ്പോഴും തോന്നില്ലേ, അയ്യോ ഓർമ്മക്കുറവില്ലേ എന്നിട്ട്. അതിന് ടു എൻ എക്സ്റ്റെന്റ് ഐ തിങ്ക് ഫോൺ ഉപയോഗം ഒരു പാർട്ട് ഉണ്ട്. അപ്പൊ ഫോൺ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഒന്ന് ഫ്രീ ആകുമ്പോഴത്തേക്കും പയ്യെ ഫോൺ എടുക്കുകയാണ്. അപ്പൊ കംപ്ലീറ്റ്ലി ഒരു റിയാലിറ്റിയിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ പലപ്പോഴും കട്ട് ഓഫ് ആയിട്ടാണ് അതിനകത്തേക്ക് പോകുന്നത്. ഇപ്പൊ ഈ ഫോൺ ഉപയോഗത്തിൽ തന്നെ നമ്മുടെ ഒരു അറ്റൻഷൻ കുറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ യൂട്യൂബ് വീഡിയോകളിൽ നിന്ന് യൂട്യൂബ് ഷോർട്സിനും ഇൻസ്റ്റഗ്രാം റീൽസിനും ഒക്കെ, അതായത് നമ്മുടെ ക്ഷമ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചെറിയ കാര്യങ്ങളിലേക്ക് പ്രിഫർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു അറ്റൻഷൻ, അതായത് ശ്രദ്ധ, അല്ലെങ്കിൽ സസ്റ്റെയിൻഡ് അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, ഏകാഗ്രത ഒക്കെ നമ്മുടെ കൂടുതൽ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസസും ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം.
1: ഓക്കെ മാം, നമുക്കൊരു ഇടവേളയുടെ സമയമാണ്. ഇടവേളയ്ക്ക് ശേഷം പരിപാടി തുടർന്ന് കേൾക്കാം.
2: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
3: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
2: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
3: ഞങ്ങളുടെ പ്രത്യേകതകൾ:
2: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
3: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
2: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
3: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
2: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
3: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
3: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
2: ഫോൺ 8848533001.
3: മറ്റൊരു നമ്പർ 8129520477.
4: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: മൈൻഡ് ടോക്സ് തുടരുന്നു. ശ്രോതാക്കൾ കേൾക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ മൈൻഡ് ടോക്സ് ആണ്. കൂടെയുള്ളത് ഞാൻ ഷബ്ന. നമ്മോടൊപ്പം ഇന്നുള്ളത് കൊട്ടാരക്കര താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റായ ഡോക്ടർ അപർണ മാമാണ്. മാം, ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഡിമെൻഷ്യയെക്കുറിച്ചാണ്. ശ്രോതാക്കൾക്ക് സംശയമുണ്ടെങ്കിൽ വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. മാം, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റുകളെക്കുറിച്ച് എല്ലാവർക്കും എപ്പോഴും അറിയേണ്ട ഒരു കാര്യം, ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കംപ്ലീറ്റ്ലി ഒന്ന് ക്യൂർ ചെയ്യാൻ പറ്റുമോ, പൂർണ്ണമായി തുടച്ച് മാറ്റുന്ന രീതി പറ്റുമോ എന്നുള്ളതാണ്.
0: അപ്പം നമ്മൾ ഞാൻ പറഞ്ഞു, അതായത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഉള്ള ഡിമെൻഷ്യസ് ഉണ്ട്. അപ്പം അത് പലതും നമുക്ക് ഈ സിമ്പിൾ ബ്ലഡ് ടെസ്റ്റ്, വൈറ്റമിൻ B12 എസ്സേ, ഫോളേറ്റ് എസ്സേ ഒക്കെ ചെയ്യുന്നത് വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. തൈറോയിഡിന്റെ ടെസ്റ്റുകളൊക്കെ കഴി അങ്ങനെയുള്ള, പിന്നെ നമ്മുടെ ഈ ഇപ്പൊ ഞാൻ പറഞ്ഞ ബ്ലഡ് കട്ട പിടിച്ച് കിടക്കുന്ന സബ്ഡ്യൂറൽ ഹെമറ്റോമ എന്നൊക്കെ പറയുന്നത് നമുക്ക് CT സ്കാൻ വഴി കണ്ടുപിടിക്കാവുന്നതാണ്. മറ്റു ചില കണ്ടീഷൻസിൽ ഇപ്പൊ അൽസൈമേഴ്സ് ആണോ അല്ലെങ്കിൽ വാസ്കുലർ ഡിമെൻഷ്യ ആണോ എന്നൊക്കെ ഉള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് MRI യും നോർമൽ പ്രഷർ ഹൈഡ്രോകെഫാലസിൽ MRI ഫ്ലോ സ്റ്റഡിയും ഒക്കെ ചെയ്ത് നോക്കേണ്ടതായിട്ട് വരും. ട്രീറ്റ്മെന്റിനെ നമുക്ക് ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെന്റ്, അതായത് മരുന്ന് ഉപയോഗിച്ചുള്ള ചികിത്സ, സർജിക്കൽ ട്രീറ്റ്മെന്റ്, സൈക്കോസോഷ്യൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം മരുന്ന് ഉപയോഗിക്കാനാണെങ്കിൽ നമുക്ക് കോഗ്നിറ്റീവ് എൻഹാൻസേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട്. അതായത് നമ്മുടെ ഈ കോഗ്നിഷനെ ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രഗ്സ്, അതിൽ തന്നെയും പല ക്ലാസ് ഓഫ് മെഡിസിൻസ് ഉണ്ട്. അതിൻ്റെയൊക്കെ പൊതുവായ ഒരു ആക്ഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഈ വഷളാവാനുള്ള ടെൻഡൻസി ഉള്ള സാധനങ്ങൾ, അതായത് ഡീജനറേറ്റ് ചെയ്യുന്ന ആ ഒരു ഇതിനെ, അതിൻ്റെ ആ ഒരു പ്രോഗ്രസ് കുറയ്ക്കാനായിട്ട്, ആ പ്രോഗ്രസ്, ആ പ്രോസസ്സിൻ്റെ പ്രോഗ്രസ് കുറയ്ക്കുന്നത് വഴി പേഷ്യൻറ്റിൻ്റെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് കുറേ കൂടെ നാൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട്, ഒരുപാട് തീരെ മോശം പെട്ടെന്നാവുന്നതിനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് പറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് പലപ്പോഴും മരുന്നുകൾ കൊടുക്കേണ്ടി വരുന്നത് ഈ പറയുന്ന അജിറ്റേറ്റഡ് ആകുമ്പോൾ, ഉപദ്രവത്തിനുള്ള ടെൻഡൻസികൾ വരുമ്പോൾ ഒക്കെ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിസിൻസ് കൊടുക്കേണ്ടി വരും. സംശയങ്ങളും ഈ ഡെലൂഷൻസും ഹാലൂസിനേഷൻസും ഒക്കെ വരുമ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് മെഡിസിൻസ് കൊടുക്കേണ്ടി വരും. പിന്നെ ഈ കാരണത്തിനനുസരിച്ച് ഇപ്പോൾ വൈറ്റമിൻസോ തൈറോയ്ഡ് സപ്ലിമെൻസോ അങ്ങനത്തെ മെഡിസിൻസ്. പിന്നെ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് ഈ വെൻട്രിക്കുലർ പെരിറ്റോണിയൽ ഷണ്ട് അല്ലെങ്കിൽ ഒരു ബർഹോൾ വഴി SDH റിമൂവ് ചെയ്യുക. പിന്നെ ചില കോസസ് വരുമ്പോൾ മിഡിൽ മെഞ്ചിൽ ആർട്ടറി എംബോളൈസേഷൻ അങ്ങനെയൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ വാസ്കുലർ ഡിമെൻഷ്യയിൽ ഒരു ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ചില പ്രൊസീജിയേഴ്സൊക്കെ ബെനിഫിഷ്യലായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് സൈക്കോസോഷ്യൽ മാനേജ്മെൻ്റ് ആണ്. സൈക്കോസോഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ രോഗിയുടെ പല പല കാര്യങ്ങളിലും നമ്മളൊരു ഒരു ഇപ്പോൾ നമ്മൾ കൗൺസിലിംഗ് അല്ല, പല പല അങ്ങനത്തെ എക്സസൈസുകൾ, പല പല തെറാപ്പികൾ വഴി കൊണ്ടുവരുന്ന വ്യത്യാസങ്ങൾ. ഇപ്പോൾ ഈ ഡിമെൻഷ്യ ബാധിച്ച ഒരു രോഗിയിൽ നമ്മൾ തെറാപ്പികൾ കൊടുക്കുമ്പോൾ അത് ബിഹേവിയർ ഓറിയൻറ്റഡ് ആയിരിക്കാം, ഇമോഷൻ ഓറിയൻറ്റഡ് ആയിരിക്കാം, വികാരം, അവരുടെ ആ ഒരു ബുദ്ധിമുട്ടുകളെ അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കാം, കോഗ്നിഷൻ ഓറിയൻറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്റ്റിമുലേഷൻ ഓറിയൻറ്റഡ് ആയിരിക്കാം. ഇപ്പോൾ ഇമോഷൻ ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റെമിനിസൻസ് തെറാപ്പി, അതായത് പഴയ കാര്യങ്ങൾ, ഇവർക്ക് നമ്മൾ പറയുന്നുണ്ട് പഴയ കാര്യങ്ങളും പഴയ ആളുകളെയും ഓർമ്മയുണ്ടാവും, പുതിയതാണ് ബുദ്ധിമുട്ട്. അപ്പോൾ ഈ പഴയ കാര്യങ്ങൾ തന്നെ ഇപ്പോൾ ഫോട്ടോസിലൂടെയോ അല്ലെങ്കിൽ പഴയ എന്തെങ്കിലും ഡോക്യുമെൻസോ അല്ലെങ്കിൽ അവരോട് പഴയ കാര്യങ്ങളെപ്പറ്റി സംസാരിച്ച് അവർക്കൊരു സന്തോഷം കൊണ്ടുവരിക, ഒരു അവർക്കൊരു ഒരു കോൺഫിഡൻസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ വാലിഡേഷൻ തെറാപ്പി, അതായത് ഒരു അനുകമ്പയോടുകൂടിയിട്ട് അവരൊരു ആക്റ്റീവായിട്ട് അവരുടെ കാര്യങ്ങൾ, അവർക്ക് പറയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ അവരിലുള്ളൊരു ഒരു കോൺഫിഡൻസ് കൂടുകയും ആങ്സൈറ്റി കുറയുകയും ഒക്കെ ചെയ്യും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം സിമുലേറ്റഡ് പ്രസൻസ്, അതായത് ഇപ്പം മറ്റിപ്പോൾ അവർക്ക് തന്നെ വേണ്ടപ്പെട്ട പലരും ചിലപ്പോൾ ദൂരെ ആയിരിക്കാം നിൽക്കുന്നത്, അവരുടെ എന്തെങ്കിലും ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ മെസ്സേജസ് ഒക്കെ കാണിക്കുന്നത് വഴി പലപ്പോഴും പേഷ്യൻസിൻ്റെ ഈ ഒരു ആക്രമണ സ്വഭാവം കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കോഗ്നിഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തെറാപ്പികൾ, അതിലൊന്നെന്ന് പറഞ്ഞാൽ റിയാലിറ്റി ഓറിയൻറ്റേഷൻ തെറാപ്പി. പോകെ പോകെ രോഗിക്ക് വർഷം ഏതാണ്, ഇത് മാസം ഏതാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ പോലും മറന്നുപോകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുക, ഇത് ഇന്ന വർഷമാണ്, ഇന്ന മാസമായി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ. ഇപ്പം ചിലപ്പോൾ പലപ്പോഴും എന്ന് പറഞ്ഞാൽ രോഗിക്ക് ഒരു ഒരു കുടുംബത്തിലൊരു കുഞ്ഞു കുട്ടി ഉണ്ടായത് പോലും ശരിക്കും മനസ്സിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം അത് ഇന്ന ആളുടെ മകളോ മകനോ ആണ്, ഇങ്ങനെ ഒരാളുണ്ട് നമുക്കിപ്പോൾ കുടുംബത്തിൽ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പയ്യെ പയ്യെ ഓർമ്മിപ്പിക്കാം. പിന്നെ കോഗ്നിറ്റീവ് റീമീഡിയേഷൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, അപ്പം ദൈനംദിന ജീവിതത്തിലെ പല കാര്യങ്ങൾ വരെ അവർക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ എല്ലാ ടാസ്കുകളും നമുക്ക് ചെറിയ ചെറിയ സ്റ്റെപ്പുകളായിട്ട് ബ്രേക്ക് ചെയ്ത് അവർക്ക് അതിനെ കഴിയുന്നതും അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തെറാപ്പികളുണ്ട്. പിന്നെ സ്റ്റിമുലേഷൻ ഓറിയന്റഡ് തെറാപ്പീസ്.
1: മാം, ആ ഒരു വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപായി നമുക്കൊരു ശ്രോതാവ് കൂടിയുണ്ട്. ഹലോ ഹലോ ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ?
5: ഹലോ, ആരാന്നേക്കുന്നുള്ളൂ.
1: ആണോ? ആ, ചോദിച്ചോളൂ ഡോക്ടറിന്റെ അടുത്ത്. ചോദിച്ചോളൂ.
5: ഹലോ
1: ഹലോ.
5: ആ ഡോക്ടർ, ഞാൻ ഡിമെൻഷ്യയെ പറ്റി ചോദിക്കാനാണ്. ഡോക്ടർ പറഞ്ഞ എല്ലാം ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു, എല്ലാം കേൾക്കുക. അതേ 100% ഡോക്ടർ പറഞ്ഞത് കറക്റ്റാണ്. എനിക്ക് 65 വയസ്സായി. അതിന് ഇത് അവസാനിക്കൂലേ എന്നാണ് ചോദിക്കാൻ.
0: എന്ത് അവസാനിക്കൂലേന്നാ?
1: അസുഖം
5: എന്താ ഡോക്ടർ?
0: അസുഖം മാറുമോ എന്നാണോ ചോദിക്കുന്നത്?
5: അല്ല, ഞാന് സൈക്കാട്രി പേഷ്യന്റ് ആണ്.
0: ഓക്കെ.
5: ഞാന് മെഡിസിറ്റിയിലാണ് ചികിത്സ. അത് കാരണം ഞാൻ ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞ കാക്ഷിയ. ഇതെനിക്ക് ഒരു 10-18 വർഷം ഉണ്ട്. ഇന്നാണ് ഞാൻ എനിക്ക് ഡിമെൻഷ്യ ആണെന്ന് മനസ്സിലായത്. ഈ രോഗങ്ങളൊക്കെ വെച്ചുകൊണ്ടും
0: നോക്കൂ, നമുക്ക് അത് ഇപ്പൊ ഈ ഒരു പ്രോഗ്രാമിന്റെ നമ്മളിപ്പോ നമുക്ക് ഗൂഗിളിൽ വായിച്ചു നോക്കിയിട്ട് ഗൂഗിള് പറയുന്ന ഇതുപോലെ നമ്മുടെ ലക്ഷണങ്ങളിൽ വേറെ പല ചോദ്യങ്ങളും നിങ്ങളുടെ ഡോക്ടർ ചോദിച്ചിട്ട് എന്താണ് ഡയഗ്നോസിസ് എന്നുള്ളത് ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ അവർക്കാണ് അതിനെപ്പറ്റി കൃത്യമായി ഒരു കാര്യം പറഞ്ഞു തരാനായിട്ട് പറ്റുക. അപ്പൊ ഇനി അടുത്ത തവണ ഡോക്ടറിന്റെ അടുത്ത് കാണാൻ പോകുന്ന സമയത്ത് ഈ സംശയം ഉന്നയിക്കാവുന്നതാണ് കേട്ടോ. ആയിക്കോട്ടെ, അപ്പൊ ഡോക്ടറോട് തന്നെ ചോദിക്കുക കേട്ടോ.
5: ഇത് മാറത്തില്ലേ,
0: മുഴുവൻ കേട്ടിട്ടുണ്ടെങ്കിൽ അച്ഛന് മനസ്സിലാവും അതിന്റെ. ഞാനിപ്പോ അതായത് എന്ത് രോഗത്തിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്, എന്ത് ആണെന്നുള്ളത്. ഇപ്പൊ ഈ പറയുന്ന മാറ്റാൻ പറ്റാത്ത ഡിമെൻഷ്യകളുണ്ട്, മാറ്റാൻ പറ്റ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഡിമെൻഷ്യകളുണ്ട്. അതിൽ ഏത് തരമാണെന്നുള്ളത് അനുസരിച്ചിരിക്കും അതിന്റെ കോഴ്സ് കേട്ടോ.
5: അങ്ങനെ ഞാൻ ഒരു 10-30 ദിവസം ഒരു ഓർമ്മയില്ല, ഒന്നുമില്ലാതെ മെഡിസിറ്റിയിൽ കിടന്നു, ഒരു മാസത്തോളം കിടന്നു.
0: അപ്പൊ
5: 8 വർഷം കൊണ്ട് ഗുളി കഴിക്കുകയാണ്. ഇതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോയി കഴിഞ്ഞാൽ പരിഹാരം ഉണ്ടാവോ ഇല്ലേന്നാണ്. ഡോക്ടർ പറഞ്ഞ 10% കറക്റ്റാണ്.
0: അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇപ്പൊ ഈ ഒരു വിവരങ്ങളിൽ നിന്നും എനിക്ക് കൃത്യമായ ഒരു ഡയഗ്നോസിസ് ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതിനെപ്പറ്റി കൃത്യമായി പറയാൻ പറ്റുക നിങ്ങളുടെ ഡോക്ടർക്ക് തന്നെയാണ്. എത്ര നാള് മരുന്ന് കഴിക്കേണ്ടി വരും, മാറുമോ എന്നൊക്കെ ഉള്ളത് ഡോക്ടർക്കാണ് പറയാൻ പറ്റുക, ചികിത്സിക്കുന്ന ഡോക്ടർക്ക് കേട്ടോ.
1: ഓക്കെ, വിളിച്ചതിന്
0: ശരി.
1: ശ്രോതാക്കൾ വിളിക്കുന്ന നമ്പർ ഒരിക്കൽ കൂടി 0474293111 എന്ന നമ്പറിലേക്കാണ്. മാം, ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ട് വന്ന സ്റ്റിമുലേഷൻ ഓറിയന്റഡ് തെറാപ്പിയെ കുറിച്ച് അതിന് മുൻപായിട്ട് നമുക്കൊരു കോൾ കൂടിയുണ്ട്. ഹലോ,
6: ഡോക്ടർ നമസ്കാരം.
0: നമസ്കാരം, പറഞ്ഞോളൂ.
6: ഞാൻ രഘു തിരുമുലവരം, സ്ഥിരം റേഡിയോയുടെ പ്രോഗ്രാം കേൾക്കുന്ന ആളാണ്. ഞാൻ അസുഖത്തെ കുറിച്ച് പറയാനല്ല, ഞാൻ ഒരുപാട് താമസിച്ചു പോയി, അതിൽ വളരെ വിഷമമുണ്ട്. കാര്യം വെച്ചാല് ഇത്രയും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള, ഇത്രയും വാചാരമായിട്ട് വളരെ ഇൻഫർമേറ്റീവ് കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു തരുന്നുണ്ട്. അഭിനന്ദനം പറയാൻ വേണ്ടി മാത്രം വിളിച്ചതാണ്.
0: ഓ, താങ്ക് യു, താങ്ക് യു.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി, അഭിനന്ദനം അറിയിച്ചതിന് ഒരുപാട് നന്ദി. അപ്പോൾ ശ്രോതാക്കൾ വിളിക്കുന്ന നമ്പർ ഒരിക്കൽ കൂടി 0474293111 എന്ന നമ്പറിലേക്കാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടുവന്ന വിഷയത്തിലേക്ക് വീണ്ടും തിരിച്ചെത്തിയ സ്റ്റിമുലേഷൻ ഓറിയന്റഡ് തെറാപ്പിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്.
0: നമുക്ക് സ്റ്റിമുലേഷൻ ഓറിയന്റഡ് തെറാപ്പിയിൽ തന്നെ മ്യൂസിക് തെറാപ്പി, ആർട്ട് തെറാപ്പി, ഇങ്ങനെ നമ്മുടെ സെൻസസിനെ സ്റ്റിമുലേറ്റഡ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള പലതരം തെറാപ്പികളുണ്ട്. ഇപ്പോൾ റിക്രിയേഷണൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ലാസ്റ്റില് ബിഹേവിയർ ഓറിയന്റഡ് തെറാപ്പി എന്ന് പറഞ്ഞാൽ, അതായത് ബിഹേവിയർ ഓറിയന്റഡ് തെറാപ്പി പലപ്പോഴും രോഗിയുടെ പരിചരിക്കുന്നവർക്ക് തന്നെ ചെയ്യേണ്ടതും അവർ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെപ്പറ്റി എനിക്ക് കാര്യമായിട്ട് ഒത്തിരി പറയാനായിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് ദിനചര്യകൾ ക്രമീകരിക്കുക. അതായത് എല്ലാ കാര്യങ്ങൾക്കും ഒരു ഒത്തിരി സമയം, അത് നമ്മൾ ആ സമയം ഫിക്സ് ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു ദിനചര്യ ക്രമീകരിക്കുന്നത് കഴിയുന്നതും രോഗി നേരത്തെ ഫോളോ ചെയ്തിരുന്ന ഒരു ടൈം ടേബിളുമായിട്ട് ചേർന്ന് പോകാനായിട്ട് ശ്രമിക്കണം. പിന്നെ നമ്മൾ കഴിയുന്നതും അവരുടെ ആ ഒരു ഇൻഡിപെൻഡൻസ് പറ്റുന്നിടത്തോളം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ തന്നെ, അതായത് അവർക്ക് ചെയ്യാൻ പറ്റാത്ത സ്റ്റെപ്പിൽ മാത്രം നമ്മൾ ഹെൽപ്പ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതൊരു വല്ലാണ്ട് അങ്ങ് ഡിപ്പെൻഡൻ്റ് ആവാനായിട്ട് ടെൻഡൻസി വരും. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ പല കാര്യങ്ങൾക്കും നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാം. ആ ഓപ്ഷൻസ് കൊടുക്കുന്നതിന് ഒരു 5 ഓപ്ഷൻസ് കൊടുത്തിട്ട് ചോദിച്ചാൽ അവർക്കത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയുള്ളൂ. കാര്യങ്ങൾ ലളിതമാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. 2 ഓപ്ഷൻസ് അതിൽ നിന്ന് അവർ ചൂസ് ചെയ്യട്ടെ. അപ്പോൾ എന്നിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ നമുക്ക് പല കാര്യങ്ങളും ചെയ്ത് വിടാവുന്നതാണ്. പിന്നെ അവരുടെ അന്തസ്സ് നിലനിർത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതായത് അവരുടെ മുന്നിൽ വെച്ചിട്ട് ക്രിട്ടിക്കലായിട്ട് എന്തെങ്കിലും ക്രിട്ടിക്കൽ കമൻസ് പറയുക, അതായത് അവരെ പഴിയായിരുന്ന രീതിയിൽ എന്തെങ്കിലും കമൻസ് പറയാതിരിക്കാനോ, അല്ലെങ്കിൽ അവരുടെ അസുഖത്തിനെ പറ്റി അവരുടെ മുന്നിൽ വെച്ചിട്ട് ഡിസ്കസ് ചെയ്യുക, മറ്റൊരാളുമായിട്ട് ഡിസ്കസ് ചെയ്യാതിരിക്കാനായിട്ടോ ശ്രദ്ധിക്കണം. ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കണം, മനസ്സിലാക്കണം അത് അവരുടെ ഒരു രോഗത്തിൻ്റെ പ്രശ്നമാണ്. പലപ്പോഴും നമ്മൾ പറയുന്നതായിട്ട് അവർ യോജിച്ച് പോകണമെന്നില്ല, പക്ഷെ അവരോടങ്ങനെ തർക്കിച്ച് ഇത് ചെയ്യാൻ ശ്രമിക്കാണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ടൈം ഔട്ട് എടുക്കാം. അങ്ങനെ പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ നാച്ചുറലി കെയർ ഗിവർ പലപ്പോഴും ഫ്രസ്ട്രേറ്റഡ് ആകും. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും ചെയ്യാം. പക്ഷേ ഈ അവരുമായിട്ട് കൺഫ്രണ്ടേഷൻ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. നർമ്മബോധം നിലനിർത്തുക, അവരുമായിട്ട് നമുക്ക് സന്തോഷിച്ച് ചിരിച്ച് കാര്യം പറയാനുള്ള എല്ലാ അവസരങ്ങളും ഉപയോഗിക്കുക. അപ്പോൾ അതും നല്ലതാണ്. പിന്നെ സുരക്ഷ, അവരുടെ സുരക്ഷയ്ക്ക് ഒരുപാട് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. കാരണം അവർക്ക്

0: ആഗ്രഹം നിലനിർത്താനായിട്ട് സഹായിക്കും. ചെറിയ രീതിയിലത്തെ വ്യായാമങ്ങളൊക്കെ ചെയ്യിപ്പിക്കാവുന്നതാണ്. പിന്നെ ഡിമൻഷ്യ രോഗികളിൽ കണ്ടുവരുന്ന ഒരു വലിയ ബുദ്ധിമുട്ട്, കെയർ ഗിവേഴ്സിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് പെരുമാറ്റ പ്രശ്നങ്ങൾ. പെരുമാറ്റ പ്രശ്നങ്ങളിലെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ഒരു ലേറ്റ് സ്റ്റേജിൽ വരുമ്പോൾ കംപ്ലീറ്റ്ലി എല്ലാ കാര്യത്തിനും നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയി കഴിയുമ്പോൾ, ഇപ്പോൾ ഒരു വ്യക്തി ശുചിത്വം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ കുളിപ്പിച്ച് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് തന്നെ രോഗി വരാം. അപ്പോൾ അത് ചെയ്യുന്ന സമയത്തും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ, ഇപ്പോൾ ചൂടുവെള്ളമാണോ തണുപ്പുവെള്ളമാണോ അവർ പ്രിഫർ ചെയ്യുന്നത്, അവരെ കുളിക്കാൻ ഇഷ്ടപ്പെടുന്ന സമയത്ത് തന്നെ നമ്മൾ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തൊക്കെ സ്റ്റെപ്പ് അവരെ കൊണ്ട് തനിയെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അസിസ്റ്റൻസ് വേണ്ട ഭാഗത്ത് നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി സപ്പോസ് നമ്മളത് കുളിക്കാനായിട്ട് വെച്ചിരിക്കുന്ന സമയത്ത് വിളിക്കുമ്പോൾ എനിക്കിപ്പോൾ കുളിക്കണ്ട എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, കുറച്ച് സമയം കഴിഞ്ഞിട്ട് അവരെ വീണ്ടും എൻകറേജ് ചെയ്ത് കൊണ്ടുവന്നിട്ട് കുളിക്കാനായിട്ട്, കഴിയുന്നതും ഇങ്ങനെയുള്ള രോഗികളെ ഇരുത്തി കുളിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. വീഴ്ചകളൊക്കെ തടയാൻ വേണ്ടിയിട്ട് അത് നല്ലതാണ്. പിന്നെ വസ്ത്രധാരണത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങുമ്പോൾ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ബട്ടൺ ഇടാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ പയ്യെ വെൽക്രോ ഉള്ള ഉടുപ്പുകൾ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ സിബ് ഇടാൻ ബുദ്ധിമുട്ട്, മുണ്ടെടുക്കാൻ ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയത്ത് ഇലാസ്റ്റിക് ഉള്ള പാൻറ്റോ പൈജാമയോ അങ്ങനത്തെ കാര്യങ്ങൾ ഇടാനായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അവർ സാധാരണ ഉപയോഗിക്കുന്നതിന്. പിന്നെ നമുക്ക് സമയമുള്ളപ്പോൾ സമയത്ത് നമുക്ക് അത് പയ്യെ അവരെ നേരത്തെ അവരുപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, ഷർട്ടോ അല്ലെങ്കിൽ പാൻറ്റോ അങ്ങനെയൊക്കെ ഇടാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ മലമൂത്ര വിസർജനം പലപ്പോഴും അവർക്ക് അതിനകത്ത് ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന അതിനും ഒരു രാവിലെ ഒരു സമയത്ത് ടോയ്ലറ്റിൽ കൊണ്ടുപോയി അത് ഇത് ചെയ്യാനായിട്ടും, അത് കഴിഞ്ഞിട്ട് പലപ്പോഴും ബാത്റൂമിൽ, ഇപ്പോൾ ബാത്റൂം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ബാത്റൂമിൻ്റെ ഡോറ് നമുക്ക് പല കളർ കൊടുത്ത് പെയിൻറ്റ് ചെയ്യുക, അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ആവുന്ന രീതിയിലേക്ക് ആക്കുക. പിന്നെ വൈകുന്നേരത്തിന് ശേഷം ഫ്ലൂയിഡായിട്ടുള്ള ഫുഡുകൾ കുറച്ച്, രാത്രിയിൽ ഇപ്പം ബാത്റൂം പോകേണ്ടി വരുന്നതിൻ്റെ ടെൻഡൻസി കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കാം. പിന്നെ മറ്റൊന്ന് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യം, ഇത് ആവർത്തിച്ച് ചോദ്യം ചോദിക്കില്ല. അപ്പം അത് ഒന്നോ രണ്ടോ തവണയോ പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ പയ്യെ അവരെ ഡിസ്ട്രാക്ട് ചെയ്യുക. പിന്നെ ഒരു ആളെ തന്നെ എപ്പോഴും ഡിപ്പെൻഡൻ്റ് ആവാനായിട്ട് വരാതിരിക്കാനായിട്ട് ആദ്യം മുതലേ നമ്മൾ ശ്രദ്ധിക്കുക. അത് പല കെയർ ഗിവേഴ്സ്, ഒരു മൂന്നോ നാലോ കെയർ ഗിവേഴ്സ് ഒരു രോഗിയുടെ കെയറിൽ ഇൻവോൾവ് ആയിരിക്കണം, ഇല്ലെങ്കിൽ ആ ഒരാൾക്ക് നല്ല ബേൺ ഔട്ട് വരും.
1: ഓക്കെ, അപ്പം പലപ്പോഴും നമ്മൾ എല്ലാ പ്രോഗ്രാമും നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുമ്പം പറയുന്ന കെയർ ഗിവേഴ്സിന്റെ ഒരു സ്ട്രെസ്സും ഒക്കെയാണ്. അപ്പം അത് മാനേജ് ചെയ്യാനുള്ള വഴികളും അവർ കണ്ടെത്തുക തന്നെ വേണം അല്ലേ. നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇതുവരെ നമ്മോട് സംസാരിച്ചത് കൊട്ടാരക്കര താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിലെ ജൂനിയർ കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റായ ഡോക്ടർ അപർണ മാമാണ്. മാം വളരെ വിശദീകരിച്ച് എല്ലാ പേഷ്യൻസിന്റെ എല്ലാ കാര്യങ്ങളെ കുറിച്ച് ഒരുപാട് വ്യക്തമായി തന്നെ പറഞ്ഞു. ഒരുപാട് നന്ദി മാം. പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിക്കറിൽ ഇപ്പോൾ പരസ്യങ്ങൾ വഴിതെറ്റിക്കാതിരിക്കട്ടെ, മാറ്റങ്ങളും തിരിച്ചറിയണം. അവതരണം സുനിൽ കുരുവിള, ഇൻസൈറ്റ് മിഷൻ.
7: രാവിലെ പത്രത്തിലെ ഒരു ആർട്ടിക്കിൾ വായിക്കുകയായിരുന്നു. ഒരു ഇന്നത്തെ പൊതുസമൂഹത്തിൽ നമ്മൾ വലിയ കരിയറൊക്കെ ആഗ്രഹിച്ചു പോകുന്ന പല കുട്ടികളെ സംബന്ധിച്ചും അവരവസാനം എത്തിപ്പെടുന്നത് വളരെ അനാരോഗ്യപരമായ സാഹചര്യങ്ങളാണ്. ഇപ്പം തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ വർക്ക് ഫ്രം ഹോം ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരിൽ വലിയ ഡിപ്രഷനും വിഡ്രോവലും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അവർക്ക് സോഷ്യലൈസ് ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം അവരൊരുപാട് കാലങ്ങളായിട്ട് അകത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അവർ ഒരു അസോസിയേഷൻ ഒന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നില്ല. ഒരു ഫെലോഷിപ്പ് ഇല്ല, ഇൻ്റർപേഴ്സണൽ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, ഫ്രണ്ട്സ്ഷിപ്പ് കുറവാണ്, ആഘോഷങ്ങളില്ല. അപ്പൊ പലപ്പോഴും വരുന്നൊരു കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഒരുപാട് കാലം ഇരുന്ന് ജോലി ചെയ്യുമ്പോഴത്തേക്ക് അവരിലെ പല നാച്ചുറൽ എബിലിറ്റീസും നശിച്ചു പോവാണ്. ഒരുപാട് അത്തരം ആൾക്കാർ ഒരു വിഡ്രോവൽ സിംറ്റത്തോടുകൂടി അകത്തിരിക്കുന്നുണ്ട്. വേറൊന്ന് ഈ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ചെയ്യുന്ന ധാരാളം കുട്ടികൾ, അവരൊക്കെ വളരെ ബ്രില്യൻ്റ് ആയിട്ടൊക്കെ പഠിച്ച കുട്ടികളാണ്. പക്ഷേ ഈ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, അവർ പകല് കിടന്ന് ഉറങ്ങുകയും സമൂഹമായിട്ട് വലിയ കണക്ഷൻ ഉണ്ടാകാതെ വരികയും അവരുടെ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അല്ല, എന്നാലും ഇതൊക്കെ നല്ല ശതമാനത്തെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. വേറൊരു കാര്യം ആ ആർട്ടിക്കിളിൽ കണ്ടത്, വർഷങ്ങളായിട്ടിങ്ങനെ ഓരോ കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക, ഇപ്പോൾ സിവിൽ സർവീസിന് വേണ്ടിയൊക്കെ രണ്ടും മൂന്നും വർഷമൊക്കെ പ്രിപ്പയർ ചെയ്യുക, അതുപോലെ തന്നെ കാറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, ഇങ്ങനെ ഒരുപാട് വർഷങ്ങളിങ്ങനെ ഒരു എക്സാമിന് വേണ്ടി

ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അത് കിട്ടാതെ വന്നിട്ട് അതിൽ നിന്നുള്ള വിഡ്രോവലും ഡിപ്രഷനും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ വിഷമിക്കുന്നുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ ഹ്യൂമൻ റിസോഴ്സിലെ ഒരു വളരെ കേപ്പബിളായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ പോയി നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ മൈക്രോ ലെവലിൽ ചിന്തിച്ചാൽ നമ്മുടെയൊക്കെ വീടുകളിൽ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, 10-ാം ക്ലാസ് കഴിഞ്ഞു, കുട്ടികളുടെയൊക്കെ കരിയറിനെ പറ്റിയൊക്കെ വലിയ ആലോചനകൾ നടക്കുന്ന ഒരു സമയമാണ്. പലരും ഒരു 30 കൊല്ലം മുമ്പുള്ള ചോയ്സ് ൊക്കെയാണ് ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നത്. ഞാൻ കരിയർ സംബന്ധമായ പല ഡിസ്കഷൻസും വളരെ എമിനന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ പല ഡിസ്കഷൻസ് ഈ ദിവസങ്ങളിലൊക്കെ ശ്രദ്ധിക്കുകയായിരുന്നു. അവരൊക്കെ പറയുന്ന ഒരു കാര്യം, സമൂഹത്തിന്റെ താഴേത്തട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ലൈനിലേക്ക് ശരിയായിട്ടുള്ള ഒരു കരിയർ ലിറ്ററസി ഇപ്പോഴും വന്നിട്ടില്ല. ഇപ്പോഴും നമ്മൾ ഡോക്ടർ, എഞ്ചിനീയർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, IAS ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെ കാണുന്നത്. പക്ഷെ കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല, അങ്ങനെ കൺവെൻഷണൽ ആയിട്ട് ചിന്തിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇതിൽ എത്ര കുട്ടികൾ ഇതിനൊക്കെ റിയലി കോമ്പീറ്റന്റ് ആണ്. ഇപ്പോൾ ഡോക്ടറാകേണ്ട ഒരു കുട്ടിയെ സംബന്ധിച്ച് ഇന്നത്തെ കാലത്ത് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ഡോക്ടർ എന്നൊക്കെ പറയുമ്പോൾ ഇനിയുള്ള കാലത്ത് ഡിജിറ്റൽ ടെക്നോളജിയും റോബോട്ടിക്സും ഒക്കെ കൈകാര്യം ചെയ്യേണ്ടവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു ഡോക്ടറാകുമ്പോൾ തന്നെ ഒരു എഞ്ചിനീയറും കൂടെ ഒക്കെ ആയെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലത്ത് അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ. പല കുട്ടികളും ഈ നീറ്റൊക്കെ എഴുതാൻ പോകുന്ന പല കുട്ടികളും മാത്തമാറ്റിക്സിൽ ഒരു കോമ്പിറ്റൻസി ഉള്ളവരല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എത്ര വർഷം നീറ്റിന് വേണ്ടി ശ്രമിച്ചാലും അവർക്കൊരു ഹയർ റാങ്ക് കിട്ടാനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവായിരിക്കും. ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. ബയോളജി ഇഷ്ടമാണ് അതുകൊണ്ട് ഡോക്ടറാകണം, ഇതൊക്കെ ഇമോഷണലായിട്ട് തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ല ഇത്തരം കാര്യങ്ങൾ. അതുപോലെ ഈ എഞ്ചിനീയറിംഗിന് പോകുന്ന നല്ലൊരു 10% കുട്ടികൾ ഇപ്പോഴും കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള എഞ്ചിനീയറിംഗിലേക്കാണ് പോകുന്നത്. ഒരു AI വരുമ്പോൾ ആദ്യം റീപ്ലേസ് ചെയ്യപ്പെടുന്നത് ഈ കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് പഠിക്കുന്ന കുട്ടികളെ ആയിരിക്കും. ഇപ്പം തന്നെ നമ്മൾ ഓരോ ദിവസവും വിദേശ രാജ്യങ്ങളിലെ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കമ്പനികളുടെ ഒക്കെ മെറ്റ പോലുള്ള കമ്പനികളൊക്കെ നമ്മൾ കാണുന്നത് ഓരോ ദിവസവും 1000-ക്കണക്കിന് പേരെയാണ് അവർ പിരിച്ചുവിടുന്നത്. ഇത് നല്ലൊരു 10% ഇന്ത്യക്കാരാണ് ജോലി നഷ്ടപ്പെടുന്നത്. അതിനകത്ത് നമ്മുടെ മലയാളികളും ധാരാളമായിട്ടുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? നമ്മൾ ഈ കമ്പ്യൂട്ടർ സയൻസ് എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടെ വൾണറബിൾ ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ്. എഞ്ചിനീയറിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാർ കുറേ കൂടി ഒരു പെർഫോമിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ കോറായിട്ടുള്ള മെക്കാനിക്കല്, സിവില്, ഇലക്ട്രോണിക്സ് ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ പോകാൻ ഫിറ്റാണെങ്കിൽ, കാരണം അതിനൊക്കെ പോകുമ്പോൾ നമ്മൾ മാത്സും ഫിസിക്സും മാത്രമല്ല നല്ല ആരോഗ്യവും നല്ല അനലിറ്റിക്കൽ സ്കില്ലും ഒക്കെ ഉള്ളവരായിരിക്കണം എഞ്ചിനീയറിങ്ങിന് പോകുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഫിറ്റായിട്ടുള്ള ആൾക്കാർ മാത്രമേ എഞ്ചിനീയറിങ്ങിലേക്ക് പോവുക. ഇനിയും കമ്പ്യൂട്ടർ രംഗത്ത് ഇത്രയും കാലം നമുക്ക് ജോലി കിട്ടിയതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഈ കോഡിങ്ങും കോൾ സെൻ്ററും അതുപോലെ തന്നെ ബാക്ക് ഓഫീസ് ഓപ്പറേഷൻസ് ഇങ്ങനെയൊക്കെയുള്ള വളരെ മേഖലകളിലൊക്കെ നമുക്ക് ജോലി ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ആ ജോലികളൊക്കെ ക്രമേണ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത്തരം മേഖലകളിലൊക്കെ പോകും. ഇപ്പോൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് തന്നെ ഒന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വളരെ എക്സ്പേർട്ടായിട്ടുള്ള ഒരാൾ പറഞ്ഞത് എഞ്ചിനീയറിംഗ് ഡിപ്ലോമക്കാർക്ക് കുറേ കൂടെ സാധ്യതകളുണ്ട്. കാരണം അവർ കൈകൊണ്ട് ജോലികളൊക്കെ ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ അവർ അതിൻ്റെ ടെക്നിക്കൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ലെവലിൽ നിൽക്കുന്നവരാണ്. അവർക്ക് കുറേ കൂടെ ജോലി സാധ്യതകൾ കൂടും. നേരെ മറിച്ച് ഈ കോഡിംഗ് ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ, സോഫ്റ്റ്വെയർ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ, അവർക്കാണ് കൂടുതൽ ജോലി നഷ്ടപ്പെടാൻ സാധ്യത. അപ്പം ഇതൊക്കെ നമ്മൾ, ഞാൻ പറഞ്ഞ മാതാപിതാക്കൾക്ക് കൂടുതലും കേൾക്കുന്ന ഒരു ചാനലായതുകൊണ്ടാണ് ഞാൻ ഇത്തരം ടോപ്പിക്കുകളൊക്കെ എടുക്കുന്നത്. അപ്പോൾ കൂടുതൽ നമ്മുടെ സമൂഹത്തിൽ ഈ കാര്യത്തിലൊക്കെ ഒരു അവയർനെസ് വേണം. പ്രധാനമായിട്ടും നമ്മുടെ കുട്ടി ഈ ഒരു ഫീൽഡിന് ഫിറ്റാണ്. ഇപ്പോൾ CA പോകുന്ന കുട്ടികൾ, CA പോയിട്ട് പല കുട്ടികളും അവസാനം CA കിട്ടാതെ വരുമ്പോൾ ഈ വിദേശ രാജ്യത്തെ CMA പോലുള്ള ACCA പോലുള്ള കോഴ്സുകളൊക്കെ എടുക്കുന്നു. പക്ഷേ അവരൊന്നും പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു കരിയറിലേക്കൊന്നും അവർക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുന്നില്ല. അത്തരം കുട്ടികളൊക്കെയാണ് ഈ നൈറ്റ് ഷിഫ്റ്റിലൊക്കെ ജോലി ചെയ്യുകയും അതുപോലെ വർക്ക് ഫ്രം ഹോം എന്നൊക്കെ പറഞ്ഞ് അവസാനം ഇത്തരത്തൊക്കെ കുടുങ്ങിക്കിടക്കുകയും ഒക്കെ ചെയ്തിട്ട് അവസാനം അവർക്കൊരു ഫാമിലി ലൈഫില്ല, സോഷ്യൽ ലൈഫില്ല, ഫ്രണ്ട്സ് ഇല്ല, ആവശ്യത്തിനുള്ള ഒരു സന്തോഷമില്ല. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ കരിയറിലെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും നാളെ ഉണ്ടാക്കാൻ പോകുന്ന അതിൻ്റെ ഔട്ട്കം എന്താണ്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, അതിൻ്റെ ഇംപ്ലിക്കേഷൻസും കോൺസിക്വൻസസും ഒക്കെ എന്താണെന്നൊരു ലോങ് ടേം ആയിട്ട് പ്ലാൻ ചെയ്തൊക്കെ വേണം നമ്മൾ പഠിക്കാനായിട്ടൊക്കെ പോകാൻ. അതുപോലെ വളരെ പ്രധാനമായ ഒരു കാര്യം, ആർട്സ് ആൻഡ് സയൻസിലൊക്കെ ഇപ്പോഴും വലിയ സാധ്യതകളുണ്ട്. കാരണം ഈ AI ഒക്കെ ഒരുപാട് വരുമ്പോൾ കൂടുതലും റീപ്ലേസ് ചെയ്യപ്പെടുന്നത് ടെക്നോളജിക്കലായിട്ടുള്ള ഏരിയയിലും ഒക്കെയാണ്. എന്നാൽ ഹ്യൂമൻ കണ്ടൻ്റ് ഉള്ള ജോലികൾ, പ്രത്യേകിച്ച് മനുഷ്യൻ്റെ ഇടപെടലുകൾ ഒരുപാട് ആവശ്യമുള്ള ലബോറട്ടറി വർക്കുകൾ, അതുപോലെ തന്നെ ടെക്നിക്കൽ വർക്കുകൾ, അതുപോലെ തന്നെ സെയിൽസ്, മാർക്കറ്റിങ്, ഓർഗനൈസ് ചെയ്യുന്നവർ, പ്ലാൻ ചെയ്യുന്നവർ, വലിയ പ്രോജക്റ്റുകളെ ലീഡ് ചെയ്യുന്നവർ, നല്ല ലീഡർഷിപ്പ് എടുക്കാൻ കഴിവുള്ളവർ, ഏതൊരു സാഹചര്യത്തെ അനലൈസ് ചെയ്ത്
അതിൻ്റെ ഒരു സൊല്യൂഷനിലേക്ക് വരാൻ കഴിയുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കായിരിക്കും ജോലി സാധ്യതകൾ കൂടുതൽ. അത്തരം ആൾക്കാരെയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുടെ ക്യാമ്പസുകൾ എന്ന് പറയുന്നത്. അപ്പം അവിടെയൊക്കെ പോയാലുള്ള ഒരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ, കുറച്ചുകൂടെ വിശാലമായ അല്ലെങ്കിൽ കുറേ കൂടെ ഒരു സമഗ്രമായ ഒരുപാട് കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് പഠിക്കാനുള്ള സാധ്യതകളുണ്ട്. അവർക്ക് ഒത്തിരി അത്തരം അവന്യൂസ് അവിടെയൊക്കെ ഉണ്ട്. പ്രൊഫഷണൽ കോഴ്സുകളിലൊക്കെ ഉള്ള ഒരു കുഴപ്പം എന്നാന്ന് വെച്ചാൽ, പലപ്പോഴും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം മാത്രം പഠിക്കുന്നു, ഒരു ഡൊമൈൻ മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് വരുന്നവർക്കൊക്കെ ഇനിയും സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ ഒന്നി കൂടുതൽ കാര്യങ്ങളെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമ്മുടെ ഒരു പഠനം കൊണ്ടൊക്കെ സാധിക്കുമെങ്കിൽ അത്തരം ആൾക്കാർക്കൊക്കെ സാധ്യതകൾ വളരെയധികം കൂടും. ആർട്സ് ആൻഡ് സയൻസ് ഒക്കെ എടുത്ത് പഠിക്കാൻ കഴിയുന്നവർക്ക് പഠിക്കാം, അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. വിദേശ രാജ്യത്തൊക്കെ ധാരാളം ആൾക്കാർ അത്തരം കോഴ്സുകളൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് മിടുക്കരായ കുട്ടികൾ അത്തരം കോഴ്സുകളൊക്കെ എടുക്കാൻ ധൈര്യം കാണിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒരു കരിയർ ലിറ്ററസിയും കരിയർ അവയർനെസ്സും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. സാധാരണ നമ്മളെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏത് ഫീൽഡിലാണ് സ്കോപ്പ് ഉള്ളത്. സ്കോപ്പ് എന്നൊരു സാധനം ഒരു ഫീൽഡിലും ഇല്ല എന്നുള്ളത് വളരെ സ്നേഹത്തോടെ പറയുകയാണ്. കാരണം അങ്ങനെ ഒരു സാധനം ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ഫീൽഡിലൊക്കെ എല്ലാവരും അങ്ങ് വന്നാൽ മതി. ഇപ്പോൾ AI എന്നൊക്കെ പറയുന്നത് ഒരു സ്കോപ്പല്ല. കാരണം AI എന്ന് പറയുന്നത് എല്ലാ ഫീൽഡിലും ഇനി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ആ AIയുടെ പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ AIയുടെ ഏറ്റവും ടോപ്പിലെ ഡിസൈനിങ്ങും മറ്റുമൊക്കെ ചെയ്യാൻ കഴിയുന്ന, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ആൾക്കാരൊക്കെ എന്ന് പറയുന്ന ഒരു എലീറ്റായിട്ടുള്ള ഏറ്റവും മിടുക്കരായിട്ടുള്ള കുറച്ച് പേർക്ക് ആ ഫീൽഡിൽ നിൽക്കാമെന്നുള്ളതല്ല. അത് എല്ലാവരും കൂടെ AI പഠിക്കാൻ പോയിട്ട് കാര്യമില്ല. കാരണം AI എല്ലാ ഫീൽഡിലും ഉപയോഗിക്കുമ്പോൾ ഒരു ഏതെങ്കിലും ഒരു ഫീൽഡിൽ നിങ്ങൾക്കൊരു എക്സ്പെർട്ടൈസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ബയോളജിസ്റ്റാണ്, അതിൻ്റെ കൂടെ നിങ്ങൾ AIയും കൂടെ ഉപയോഗിക്കാനുള്ള ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ, നിങ്ങളൊരു എക്കണോമിസ്റ്റാണ്, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഡാറ്റ അനാലിസിസും AIയും ഒക്കെ ഉപയോഗിക്കാനുള്ള ഒരു ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ കുറേ കൂടി ഒരു ഫീൽഡിൽ മികച്ച ഒരാളാവും. ഇപ്പോൾ ഒരു ഡോക്ടറാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ മെഡിക്കൽ സയൻസിൽ ഫീൽഡിൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് റോബോട്ടിക്സും AIയും ഒക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വലിയ സാധ്യതകളാണ്. അപ്പോൾ ഇന്ന് പറയുന്ന പോലെ ഏതെങ്കിലും ഒരു AI മാത്രമായിട്ട് ഇനിയും നിലനിൽക്കാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പോൾ AI നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഫീൽഡിലെ എക്സ്പെർട്ടൈസിൻ്റെ കൂടെ AIയുടെ നോളജും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള സാധ്യതകൾ വളരെയധികം കൂടും. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി മീഡിയോക്കറായിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഫീൽഡിലെ സാധ്യതകളില്ല. അപ്പം നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് ഏത് ഫീൽഡിൽ പോയാലാണ് എനിക്കൊരു എക്സലൻ്റ് ആകാൻ പറ്റുന്നത്, എനിക്കൊരു ഏറ്റവും ടോപ്പ് ആകാൻ പറ്റുന്നത്, അങ്ങനെയൊരു ഫീൽഡിലേക്കാണ് പോകേണ്ടത്. എല്ലാ ഫീൽഡിലും ഒരു 20% ആൾക്കാർക്ക് സാധ്യത കിട്ടുകയും ബാക്കി ആൾക്കാർക്ക് സാധ്യത ഇല്ലാതായി പോവുകയും ചെയ്യും. ഏത് അതുകൊണ്ട് തന്നെ ആ 20% എത്താൻ പറ്റുന്ന മേഖല എനിക്ക് ഏതാണ്, ഇതനുസരിച്ചിട്ടാണ് നമ്മൾ പോകേണ്ടത്. അല്ലാതെ മെഡിസിൻ കിട്ടിയില്ലെങ്കിൽ നേരെ എഞ്ചിനീയറിങ്ങിന് പോവുക, അത് കിട്ടിയില്ലെങ്കിൽ CA പോവുക, അതും കിട്ടിയില്ലെങ്കിൽ സിവിൽ സർവീസിന് പോവുക. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിടത്തും അവസാനം എത്താൻ പോകുന്നില്ല. നിങ്ങളുടെ കോർ ക്വാളിറ്റീസും കോമ്പിറ്റൻസീസും എവിടെയാണ്, നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സാധ്യതകൾ എന്തെല്ലാമാണ്, നിങ്ങളെ ഒരു വാല്യൂ ഉള്ള ഒരാളാക്കി മാറ്റാൻ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ട്രെയിനിങ് എടുത്താൽ സാധിക്കും, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എപ്പോഴും ഇന്നോവേറ്റ് ചെയ്ത് ഏത് ഫീൽഡിൽ ചെന്നാലും എപ്പോഴും ഇന്നോവേറ്റ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, എപ്പോഴും നമ്മളെ എനർജൈസ് ചെയ്യുക, അങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇനിയും നിലനിൽപ്പുള്ളൂ.

0: ഒരു പ്രൈമറി സ്കൂൾ ഉറപ്പ് വരുത്തേണ്ട. ഹൈസ്കൂളിലേക്കൊക്കെ വന്ന കുട്ടികളുടെ പേഴ്സണാലിറ്റി, സ്കിൽസ്, ആറ്റിറ്റ്യൂഡ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ, അവരുടെ കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അത് ഹൈസ്കൂളിലൊന്നും നടക്കുന്നേ ഇല്ല. നമ്മളെങ്ങനെയെങ്കിലും പരീക്ഷയൊക്കെ പാസ്സാക്കി ഒരു സിലബസൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അവരെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി മാറ്റാനാണ് ശ്രമിക്കുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള സ്കൂളുകളിൽ പോലും നടക്കുന്നത് ഈ പരീക്ഷ എഴുതിപ്പിക്കാനുള്ള പരിപാടികളാണ്. ഇപ്പം അവധിക്ക് തന്നെ നമ്മൾ ഫസ്റ്റ് മിഡ് ടേം, അതുപോലെ തന്നെ മിഡ് ടേം, സെക്കൻഡ് മിഡ് ടേം, പിന്നെ സെക്കൻഡ് ടേം, ഇതിൻ്റെ എല്ലാം ഡേറ്റുകളെല്ലാം ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. കുട്ടികൾക്ക് ഡെവലപ്മെൻറ്റ് കൊടുക്കാൻ ഇതുകൊണ്ട് മാത്രം സാധിക്കില്ല. സ്പോർട്സ്, ആർട്സ്, വോളണ്ടറി ആക്ടിവിറ്റീസ്, ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, റീഡിങ്, പ്രസൻറ്റേഷൻ സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കുട്ടികളെ ഡെവലപ്പ് ചെയ്തെങ്കിൽ മാത്രമേ ഇവർക്ക് നാളത്തെ ഒരു ചലഞ്ചിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 10 കൊല്ലം കഴിയുമ്പോൾ വരാൻ പോകുന്ന സാധ്യതകളും അവസരങ്ങളും വെല്ലുവിളികളും ഒക്കെ എന്താണെന്ന് വലിയതായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷെ അതിന് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരേ ഒരു ഗ്യാരണ്ടി എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളുടെ ബേസ് വളരെ സ്ട്രോങ് ആക്കി മുമ്പോട്ട് കൊണ്ടുവരിക, നല്ല സോളിഡ് ഫൗണ്ടേഷനുള്ള കുട്ടികളായിട്ട് കൊണ്ടുവരിക, ഏത് സാഹചര്യമായിട്ടും പെട്ടെന്ന് ഫ്ലെക്സിബിളായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുന്ന, ലീഡ് ചെയ്യാൻ പറ്റുന്ന, പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വ്യക്തിത്വങ്ങളെ നമ്മൾ സൃഷ്ടിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം അതിന് സ്കൂളിങ്ങിലൊക്കെ വലിയ മാറ്റങ്ങൾ വരണം. ഇപ്പം ഈ സ്കൂളിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ചർച്ചകളും മറ്റുമൊക്കെ വളരെ ഔട്ട്ഡേറ്റഡ് ആണെന്ന് പറയേണ്ടി വരും. കുട്ടികളെ എൻഗേജ് ചെയ്ത്, കുട്ടികളെ സ്മാർട്ടാക്കി, കുട്ടികളെ ഓർഗനൈസ് ചെയ്ത്, കുട്ടികളെ ലീഡർഷിപ്പിലേക്കൊക്കെ കൊണ്ടുവന്നില്ലെങ്കിൽ ഒരു കരിയറിലും അവർ സക്സസ്ഫുൾ ആകാൻ പോകുന്നില്ല. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഒന്നിനും ഒരു സ്കോപ്പില്ല, നമ്മളാണ് സ്കോപ്പായി മാറേണ്ടത്. സ്കോപ്പായി മാറാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ ഓരോരുത്തരെയും നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുക. അതിൽ പേരൻറ്റിങ്ങിന് വലിയ റോളുണ്ട്, ടീച്ചേഴ്സിന് വലിയ റോളുണ്ട്, എഡ്യൂക്കേഷൻ ആസ് ഇറ്റ് ഈസ് വലിയ റോളുണ്ട്. എല്ലാവർക്കും നല്ല ആശംസകൾ നേരുന്നു. അത്യാവശ്യമെങ്കിൽ ഒരു കരിയർ ഗൈഡൻസ് ഒക്കെ എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം കാര്യങ്ങൾ കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കി ഓരോ ഫീൽഡിലേക്കൊക്കെ പോകാനും, മാത്രമല്ല ഏത് ഫീൽഡിൽ ചെന്നാലും അവിടെ പിന്നീട് നമ്മൾ നടത്തേണ്ട ട്രെയിനിങ് പ്ലാനിങ് എന്താണ്, ഓർഗനൈസിങ് എന്താണെന്നൊക്കെ മനസ്സിലാക്കാനും നിങ്ങളെ സഹായിക്കും. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഹാപ്പി ലിവിംഗ്.
1: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

0: ഉറപ്പിൻ സിഗറിൽ ഇപ്പോൾ കൂടെയുണ്ട് ഞാൻ സഖി. അവതരണം ഗീതു, സാങ്കേതിക സഹായം ശിവപ്രിയൻ.
1: നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും, കൂടെയുണ്ട് ഞാൻ സഖിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടിപ്സ് എന്ന് പറയുന്നത്, ഇത് മഴക്കാലമാണ് അല്ലെ, അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി വരുമ്പോൾ എപ്പോഴും ചിലപ്പോൾ ചെരുപ്പൊക്കെ ഒന്ന് നനയാനും നമ്മളുടെ പാദങ്ങളൊക്കെ നനഞ്ഞിരിക്കാനും അങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകാനുള്ള ആ ഒരു ചാൻസ് ഉണ്ട്. അത് നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ പാദങ്ങളെ കെയർ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, വായുസഞ്ചാരം ലഭിക്കുന്ന ചെരുപ്പുകൾ തന്നെ നമുക്ക് അണിയാൻ ശ്രദ്ധിക്കുക. മഴവെള്ളം വീണാലും പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. കാലിൽ ആ ഒരു ഈർപ്പം തങ്ങി നിന്നാൽ പെട്ടെന്ന് തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകും. ഷൂസ് ഒക്കെ ധരിക്കേണ്ട സാഹചര്യങ്ങളാണ് മിക്കവാറും അല്ലെ, അതായത് നമ്മളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഷൂസ് ധരിക്കേണ്ടി വരും. അപ്പോൾ ഷൂസ് ധരിക്കേണ്ട സാഹചര്യമാണെങ്കിൽ ഷൂസ് നനയാതെ നോക്കാം. അതല്ലെങ്കിൽ നനഞ്ഞ സോക്സ് മാറ്റാൻ വൈകരുത്. അഥവാ നനയുകയാണെങ്കിൽ ആ ഒരു നനഞ്ഞ സോക്സ് ഒക്കെ മാറ്റിവെക്കുക. എപ്പോഴും ബാഗിൽ ഒരു ജോഡി സോക്സ് അധികമായി കരുതുക. കാലുകൾ അമിതമായി വിയർക്കാറുണ്ടെങ്കിൽ അല്പം ടാൽക്കം പൗഡർ ഇട്ട ശേഷം സോക്സ് നമുക്ക് ധരിക്കാം. മഴയത്ത് പുറത്തു പോയി വന്നാലുടൻ തന്നെ ഇളം ചൂടുവെള്ളത്തിൽ കാലുകൾ ഒന്ന് കഴുകാം. എന്നിട്ട് ആന്റി ബാക്ടീരിയൽ സോപ്പും മൃദുവായ ബ്രഷും ഉപയോഗിച്ച് പാദവും നഖവും വിരലുകൾക്കിടയിലുള്ള ഭാഗവും ഉരച്ച് വൃത്തിയാക്കാം. ടവൽ കൊണ്ട് ഈർപ്പമൊക്കെ നന്നായി തുടച്ച് മാറ്റിയ ശേഷം സോക്സ് നമുക്ക് ധരിക്കാം. എന്നും രാത്രി മോയിസ്ചറൈസർ പുരട്ടാൻ മറക്കരുത്. അതല്ലെങ്കിൽ വെളിച്ചെണ്ണ പുരട്ടി ഒരു നന്നായിട്ട് ഒരു മസാജ് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ കൂടെയുണ്ട് ഞാൻ സഖിയിലെ ടിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത കൂടെയുണ്ട് ഞാൻ സഖിയിൽ പുതിയ ടിപ്സുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം. ഗീതു.
0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് കൂടെയുണ്ട് ഞാൻ സഖി. അവതരിപ്പിച്ചത് ഗീതു, സാങ്കേതിക സഹായം ശിവപ്രിയൻ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിതർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. നാളെ നടത്താനിരുന്ന ബാച്ചിലർ ഓഫ് ഡിസൈൻ കോഴ്സിന്റെ പ്രവേശന പരീക്ഷ മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0471-232-4396, മറ്റൊരു നമ്പർ 256-03-27. തലച്ചിറ യൂനിസ് കോളേജ് ഓഫ് പോളിടെക്നിക്കിൽ ലാറ്ററൽ എൻട്രി ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഇന്നും 29-30 തീയതികളിലും സ്പോട്ട് അഡ്മിഷൻ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 799-4981-11, മറ്റൊരു നമ്പർ 9847-07-37-37. കേരളത്തിലെ ക്രൈസ്തവ സ്വാശ്രയ നേഴ്സിംഗ് കോളേജുകളിൽ നടത്തുന്ന BSc നേഴ്സിംഗ്, പോസ്റ്റ് ബേസിക് BSc നേഴ്സിംഗ്, MSc നേഴ്സിംഗ് എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. കേരളത്തിലെ ഏകജാല രീതിയിൽ നടത്തുന്ന പ്രവേശനത്തിന് അസോസിയേഷന്റെ വെബ്സൈറ്റിൽ അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷ ജൂലൈ 25 വരെ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9048-12-20-33, മറ്റൊരു നമ്പർ 8848-12-20-33. അഹല്യ കണ്ണാശുപത്രിയും മെഡിടെക് സാലസ് ലബോറട്ടറിയും സംയുക്തമായി നാളെ രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ മങ്ങാട് ഹോളിക്രോസ് ചർച്ചിൽ വെച്ച് സൌജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9496-09-6136. ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ ബിരുദ കോഴ്സുകളിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്യുന്ന സീറ്റുകളിൽ എയ്ഡഡ് വിഭാഗത്തിൽ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, പോളിമർ കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, സൈക്കോളജി, ജിയോളജി, ഇക്കണോമിക്സ്, മലയാളം, BSW എന്നിവയിൽ സെൽഫ് ഫിനാൻസ് വിഭാഗങ്ങളിൽ BA ഇംഗ്ലീഷ്, BCom കോർപ്പറേഷൻ, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCom ലോജിസ്റ്റിക്സ്, സൈക്കോളജി എന്നിവയിലും സീറ്റ് ഒഴിവുണ്ട്. കോളേജിൽ ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിച്ചിട്ടുള്ള SC/ST വിദ്യാർത്ഥികൾക്ക് ഇന്ന് രാവിലെ 10 അസൽ രേഖകൾ സഹിതം ഹാജരാകണം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യത. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും വീശിയേക്കാം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: പരിപാടി?
1: ആ റൈഹാൻ, ഞാനേ കിംസ് ഹെൽത്ത് ഡി ബി എം മാരത്തോണിലെ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
0: ഓ അത് ശരി. നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ? അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
1: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ, പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്. അറിയാലോ.
0: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെയും വിളിക്കാം, അടിച്ചു പൊളിക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
3: കമ്മ്യൂണിറ്റി റേഡിയോ ബൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കാതോട് കാതോരത്തിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി എം എസ് ആണ്. വിളിക്കേണ്ട നമ്പർ 0474293111. കാതോട് കാതോരത്തിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ കയറുന്നതിന് മുൻപ് തന്നെ അറിഞ്ഞതൊരു വളരെ സങ്കടമുള്ള ഒരു വാർത്തയായിരുന്നു നമ്മുടെ തമിഴ് സിനിമാ ലോകത്ത്. അപ്പോൾ നമ്മുടെ മലയാളികൾക്കും ഏറെ സുപരിചിതനായിരുന്ന നടനും സംവിധായകനും തിരക്കഥാകൃത്തും ഒക്കെ ആയിരുന്ന ഭാഗ്യരാജ് നമ്മളെ വിട്ടു പോയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മരണ വാർത്തയാണ് ഇപ്പോൾ കുറച്ച് മുമ്പ് അറിഞ്ഞത്. വളരെ വേദനയുള്ളൊരു വാർത്തയാണ്. അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പടങ്ങൾ, ചിത്രങ്ങൾ ഇവിടെ നമ്മുടെ മലയാളികൾക്കും ഏറെ ഇഷ്ടമുള്ള ചിത്രങ്ങളാണ്. ഏറെ ഒരുപാട് ആസ്വദിച്ച ഒരു കാലത്ത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കാണാൻ മലയാളികൾ പോലും തിയേറ്ററിലേക്ക് കയറിയിട്ടുള്ള ഒരു കാലഘട്ടം തന്നെ ഉണ്ടായിരുന്നു. ഒരുപാട് പേർ ഇപ്പോൾ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ, അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ, അദ്ദേഹത്തിൻ്റെ നൃത്തങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ കയറിപ്പോയിട്ടുണ്ടായിരിക്കാം. നമുക്കിന്ന് അദ്ദേഹത്തെ കൂടി ഇന്നത്തെ കാതോട് കാതോരത്തിൽ ഓർത്തുകൊണ്ട് ഈ പരിപാടി തുടങ്ങുകയാണ്. നിങ്ങളുടെ ഓർമ്മകളും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളും അദ്ദേഹം അഭിനയിച്ച ചിത്രത്തിലെ ഗാനങ്ങളും ഒക്കെ ഇന്ന് ആവശ്യപ്പെടാം, അദ്ദേഹത്തെക്കുറിച്ചും സംസാരിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാതോട് കാതോരം തുടങ്ങുന്നു. ആദ്യത്തെ കോളിലേക്ക് പോകുന്നു. ഹലോ.
4: ഹലോ,
3: നമസ്കാരം.
4: നമസ്കാരം.
3: ഇതാരാണ്?
4: ഇത് കൂട്ടിക്കടയിലെ ജുബൈരിയ.
3: ജുബൈരി. ആ ഓക്കെ, ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട്. ഈ പേരായതുകൊണ്ട് നല്ല ഓർക്കുന്നുണ്ട്.
4: ഓടി വന്നൊരു കോൾ ചെയ്തതാ.
3: ആ അപ്പൊ തന്നെ ഓടി അങ്ങ് കിട്ടി അല്ലേ. പിന്നെ അപ്പൊ എന്തായാലും പറയൂ, കുറെ നാളിന് ശേഷമാണോ വിളിക്കുന്നേ?
4: ഇല്ല, എല്ലാവർക്കും ഒരു അവസരം നമ്മള് കൊടുക്കണ്ടേ?
3: പിന്നെ സുഖായിരിക്കുന്നു.
4: ചിലപ്പോ ഒന്നും വിളിച്ചാൽ കിട്ടത്തില്ല.
3: ആഹാ, ഓക്കെ, ശരി, കുഴപ്പമില്ല. നമ്മൾ കിട്ടുമ്പോഴൊക്കെ കുറെ വിശേഷങ്ങളും കുറെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് സംസാരിക്കണം. ഓക്കെ
4: ഓക്കെ.
3: അപ്പൊ ഇന്നിപ്പോ ഞാനിങ്ങനെ പറയായിരുന്നു, നമ്മുടെ ഭാഗ്യരാജ് അറിയുമോ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളൊക്കെ?
4: പിന്നെ ഭാഗ്യരാജ്, മുന്താനെ മുടിച്ചൊക്കെ.
3: മുന്താനെ മുടിച്ചാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞാൽ ആദ്യം മനസ്സിലേക്ക് വരുന്ന ചിത്രം അല്ലേ? ഓക്കെ. അതെ അതെ, എനിക്ക് തോന്നുന്നു ഉർവശിയൊക്കെ തന്നെ ഏറ്റവും വലിയൊരു നല്ലൊരു തുടക്കമുള്ള ഒരു ചിത്രം എന്ന് തന്നെ പറയേണ്ട ചിത്രമാണ് അത്. തമിഴില് തന്നെ ഇന്നും ആളുകൾ ഓർത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് ഉർവശിയുടെ തമിഴില് മുന്താണി മുടിച്ചെന്ന് പറയുന്നത്. നല്ല നടി. അദ്ദേഹത്തിന്റെ ആ ഒരു അഭിനയവും അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ചിത്രങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യം തമിഴ്നാട്ടിലുണ്ടായിരുന്നു. ഭാഗ്യരാജ് ചിത്രം എന്ന് പറയുമ്പോൾ ഏറെ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു.
4: നമ്മ ഞങ്ങളുടെയൊക്കെ കുഞ്ഞു കാലത്തൊക്കെ ആ പടങ്ങളൊക്കെ തന്നെ ഓടിപ്പോയി കാണുന്നത്. കൊച്ചിനെയൊക്കെ പോയി പള്ളുമുക്ക് ജനതാ തിയേറ്റർ ഉണ്ട്, അവിടെ പോയി കാണും.
3: ഓക്കെ. എനിക്ക് തോന്നുന്നു ആ ഒരു കാലഘട്ടത്തില് ഈ കണ്ണാടിയൊക്കെ വെച്ച് അഭിനയിക്കുന്ന നടൻ എന്നൊരു പ്രത്യേകത അല്ലേ? ഭാഗ്യരാജിന്റെ ഓരോരുത്തർക്കും നമ്മളിവിടെ വരുമ്പോ ബാലചന്ദ്രൻ മേനോൻ തലയിൽ കെട്ട് എന്ന് പറയുന്ന പോലെ ഭാഗ്യരാജിന്റെ ഒരു പ്രത്യേകത കണ്ണാടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു നടൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. എന്നാലും ഇന്ന് ഏത് ഗാനമാണ് ആവശ്യപ്പെടുന്നേ?
4: ഞാൻ ഡെയ്സിയിലെ പാട്ട് വെച്ചു.
3: ആ മനോഹരമായ ഗാനം, സൂപ്പർ ഗാനം. പാടുന്നോ രണ്ടുപേരെയും?
4: ഇല്ല മോളെ, ഇല്ല.
3: പാട്ട് കേൾക്കാം കേട്ടോ.
4: ശരി.

0: ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതറാണ് തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474293111. ഒപ്പം ഉള്ളത് ശ്രീലക്ഷ്മി എം എസ് ആണ്. അപ്പം എന്നാൽ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഒരു ഒരു മരണ വാർത്ത അല്ലേ നമ്മുടെ സിനിമയ്ക്ക് തന്നെ പറയാം. കാരണം മലയാളത്തിലും അതോടൊപ്പം തന്നെ മലയാളികൾക്കുമേറെ പ്രിയങ്കരനായിരുന്ന ഭാഗ്യരാജിൻ്റെ മരണ വാർത്തയാണ് നമ്മളിപ്പോൾ കേട്ടത്. വളരെയധികം നഷ്ടമുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം മലയാളികളും ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു നടനും സംവിധായകനും ഒക്കെ കൂടിയാണ് ഭാഗ്യരാജ്. ഒപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ പൂർണിമ, പൂർണിമയും മലയാളികൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു നടിയാണ് പൂർണിമ. മാത്രമല്ല ഭാഗ്യരാജിൻ്റെ മകൻ ശന്തനുവിനെയും ഭാഗ്യരാജിൻ്റെ മകൻ ശന്തനുവിനെയും ഈ അടുത്ത കാലത്തൊക്കെ നമുക്കറിയാം മലയാളത്തിൽ അദ്ദേഹം മോഹൻലാലിനോടൊപ്പം ഒരു ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ തമിഴിലുമൊക്കെ ഈ അടുത്ത സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ പടങ്ങളൊക്കെ വളരെ ഹിറ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ്റെ ശന്തനുവിൻ്റെ പടം വളരെ ഹിറ്റായിരുന്നു. എല്ലാവർക്കും അറിയുന്ന ഒരു നടൻ കൂടിയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ഒരു കോളിലേക്ക് പോകാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഹലോ
1: നമസ്കാരം. ശ്രീലക്ഷ്മി

0: ശ്രീലക്ഷ്മിയാണ്, ഇത് ആരാണ്?
1: ഞാൻ മങ്ങാട്ടുന്ന് മഞ്ചേരിയാ.
0: മഞ്ചേരി മങ്ങാട്ട് നിന്നും? ആഹാ, ഓക്കേ. എന്താ ചെയ്യുന്നേ?
1: ഞാൻ ഒന്നും വീട്ടിൽ തന്നെ.
0: വീട്ടമ്മയാണ്?
1: വീട്ടമ്മയാണ്.
0: ഓക്കേ. ഇന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞോ?
1: ആ, ഇന്നത്തെ ഒരുവിധമൊക്കെ ആയി വരുന്നു.
0: ഒരുവിധമായി വരുന്നു, കഴിഞ്ഞില്ല.
1: കഴിഞ്ഞില്ല. തുണിയൊക്കെ ഉള്ളത് കഴിയിട്ട് ഇങ്ങനെ.
0: ഇനിയിപ്പോ മഴയൊക്കെ ഇനി അങ്ങോട്ട് ശക്തമാകും എന്ന് പറയപ്പെടുന്നുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും അതനുസരിച്ചൊക്കെ ജോലിയൊക്കെ തീർക്കാനുള്ള ശ്രമത്തിലാണ്. ഓക്കെ. ഇപ്പൊ റേഡിയോ കേട്ടുകൊണ്ടാണ് ജോലി ചെയ്യുന്നത്?
1: റേഡിയോ ഞാൻ അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. മൊബൈലിലാണ്. മോളും ഒക്കെ ഉണ്ട്, അവരൊക്കെ കേട്ടോണ്ടിരിക്കുക.
0: ഈ തുണി കഴുകുന്നത് ഇപ്പോഴും കല്ലിലാണോ അതോ മെഷീനിലാണോ?
1: അല്ല, ഞാൻ കല്ലിലാണ്.
0: കല്ലിലാണ്. അപ്പൊ ഈ കല്ലിൽ കഴുകുന്ന സമയത്ത് റേഡിയോ എങ്ങനെ അകത്ത് ശബ്ദം കൂട്ടി വെച്ചിട്ടാണോ കഴുകുന്നേ?
1: അതുവരം ഇച്ചിരി കൂട്ടാറില്ല, മൊബൈലാ.
0: ഓക്കെ. അല്ല, ഞാൻ അപ്പോഴും ഈ റേഡിയോ കേട്ടുകൊണ്ടാണോ കഴുകുന്നേ എന്നാണ് ചോദിച്ചത്. കേൾക്കാൻ പറ്റും. ഓക്കെ. ഒരു മൂളിപ്പാട്ടൊക്കെ വരും അപ്പൊ മനസ്സി ഈ തുണി കഴുകുമ്പോ? വരും. കൊള്ള, ആരോട് ചോദിക്കുന്നേ?
1: നമ്മളെ പ്രേക്ഷകർക്ക് പാട്ട് പഠിപ്പിച്ചല്ലേ നമ്മളെ. മറ്റേ എന്ത് പേരും ഓർമ്മയില്ല. ബുധനാഴ്ച ഒരു പരിപാടി
0: ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ. മ്യൂസിക്കൽ ചെയർ. ഓക്കെ. അതില് വിളിച്ച് പാടാറുണ്ട്?
1: ഇല്ല ഇല്ല, ഞാൻ വിളിക്കാറില്ല, എല്ലാം കേട്ടോണ്ടിരിക്കത്തേക്ക് കിട്ടട്ടെ, അവരെ പരിപാടി കേൾക്കാലോ.
0: അങ്ങനെയാണെങ്കിൽ ഇന്നൊരു പാട്ടങ്ങ് പഠിക്കൂ.
1: ഞാൻ അങ്ങനെ പാടത്തില്ല.
0: അജോടെ മടിയാണോ?
1: ആസ്വദിക്കത്തേ ഉള്ളു.
0: ആസ്വദിക്കത്തേ ഒന്നും അല്ല, പാടാറൊക്കെ ഉണ്ട്. നേരത്തെ പറഞ്ഞു മൂളിപ്പാട്ട് പാടുമെന്ന്. മടിയാണ് ഏ, ഒരു നാണം, അതാണ് സത്യം അല്ലേ? ഓക്കെ. ഇന്ന് ഏത് പാട്ടാ ചോദിച്ചിരിക്കുന്നേ?
1: എനിക്ക് ഭാഗ്യ സാറിന്റെ എല്ലാം മുന്താടി മുടിച്ച ഒരു പടമുണ്ടല്ലോ.
0: ആ, അതെ അതെ അതെ.
1: ആ, അതില് ഞാൻ പണ്ട് എന്റെ കൊച്ചിലെ നമ്മളെ എത്തിച്ചാഴ്ച പോയി കണ്ട പടമാണ്.
0: ആണോ? ഓക്കെ ഓക്കെ. ആ ചിത്രം എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്?
1: അത് ഞാൻ അന്നാ സിനിമ മാത്രമേ കണ്ടിട്ടുള്ളൂ, പിന്നെ കണ്ടിട്ടില്ല.
0: കണ്ടിട്ടില്ല.
1: പാട്ടൊക്കെ കേൾക്കാൻ വലിയ ഇഷ്ടമാണ്.
0: എനിക്ക് 1983 ഈ പടം ഇറങ്ങുന്നതെന്ന് തോന്നുന്നു. മുന്താണി മുടിച്ചത് അല്ലേ? ആ സമയത്ത് ഇറങ്ങിയ ഒരു പടമാണ്. ആ സമയത്ത് തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുത്തതൊക്കെ ഓർമ്മയുണ്ടോ? നല്ല തിരക്കുള്ള ഒരു സിനിമയായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്.
1: നല്ല സിനിമയാണ്. ഞാൻ എന്റെ അപ്പുറത്തെ കൂട്ടുകാരി, എന്റെ അമ്മാമ്മ, ഞങ്ങളെ അമ്മ എല്ലാരും കൂടെ. എന്റെ അമ്മാമ ഭയങ്കര സിനിമാ
0: പ്രേമിയാ.
1: പഴയ സീറ്റാരത്തിൽ പഴയ പടങ്ങളൊക്കെ വരുമ്പോഴൊക്കെ പോകും അമ്മാമ്മയുടെ കൂടെ. എന്നെ വിടത്തില്ല എന്റെ മാമൻ.
0: ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഞാൻ ചോദിക്കട്ടെ, അന്ന് ഈ തമിഴ് സിനിമയൊക്കെ കാണാൻ എങ്ങനെയായിരുന്നു? തിരക്കുള്ള കാലഘട്ടമായിരുന്നോ നമുക്ക് ഈ 83 എന്നൊക്കെ പറയുമ്പോ? എത്രത്തോളം തിരക്കുണ്ടായിരുന്നു? അതോ ഭാഗ്യരാജന്റെ ചിത്രമായതുകൊണ്ട് കാണണം എന്ന് കരുതി പോയതാണോ?
1: അങ്ങനൊന്നല്ല, അമ്മമ്മ പോയപ്പോ അമ്മമ്മയുടെ കൂടെ എന്നെ വിളി, ഞാനും അങ്ങ് പോയി.
0: അല്ല, ഓർമ്മയുണ്ടോ അന്ന് ആ ചിത്രം കാണാൻ പോകുമ്പോ ഉള്ള തിരക്കുകളും? അങ്ങനെ ഓർമ്മയുണ്ടോ?
1: തിരക്കായിരുന്നു, നല്ല തിരക്കായിരുന്നു. അപ്പൊ ഞങ്ങൾ നേരത്തെ ഞങ്ങളെ അപ്പുറത്തെ വീട്ടിലെ കൊച്ചിനെയും കൂടെ അങ്ങ് നേരത്തെ വിടും.
0: വരും. അങ്ങനെ കണ്ട ഭാഗ്യരാജന്റെ ഏതെല്ലാം പടങ്ങൾ കണ്ടിട്ടുണ്ട് ഇതല്ലാതെ വേറെ?
1: ഭാഗ്യരാജന്റെ തമിഴ് അത്ര ഓർമ്മയില്ല. പിന്നെ മിസ്റ്റർ മരുമകനാ. പിന്നെ
0: മിസ്റ്റർ മരുമകൻ മലയാളത്തിൽ അഭിനയിച്ച ചിത്രമായിരുന്നു അദ്ദേഹത്തിന്റെ, ദിലീപ് ചിത്രം. അതെ. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് അതിലെ പാട്ടാണോ ചോദിക്കുന്നത്? മുന്താണി മുടിച്ചില്ല. ഓക്കെ, നമുക്ക് അദ്ദേഹത്തിനോടുള്ള ഒരു ആദര സൂചകമായിട്ട് തന്നെ ആ ഒരു ഗാനവും കേൾക്കാം കേട്ടോ. ഓക്കെ. അപ്പോ വിളിച്ചതിൽ സന്തോഷം. നമുക്ക് ഭാഗ്യരാജ് ചിത്രത്തിലെ ഗാനം കേൾക്കാം.

0: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ.
0: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
1: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ.
0: രാവിലെ 7:30 മുതൽ രാത്രി 10 മണി വരെ
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം. വരൂ, ഈ രുചി നേരിട്ടറിയൂ. ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
2: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
1: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
2: ഞങ്ങളുടെ പ്രത്യേകതകൾ:
1: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
2: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
1: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
2: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
1: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
2: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
2: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
1: ഫോൺ 8848533001.
2: മറ്റൊരു നമ്പർ 8129520477.
1: പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ
0: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
1: സ്ഥലം കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഹാൾ.
0: കൂടുതൽ വിവരങ്ങൾക്ക് 9447789825 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതറാണ്, തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474293111 ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പോൾ ശ്രീലക്ഷ്മി എം എസ് ആണ്. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം, നോക്കാം ആരാണെന്ന്. ഹലോ,
4: ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ ബീച്ചിനടുത്തുനിന്ന് രാജു ആണ്.
3: നമസ്കാരം രാജു ചേട്ടാ. ഓക്കെ രാജു ചേട്ടാ, പറയൂ രാജു ചേട്ടാ.
4: പണ്ട് ഭാഗ്യരാജിന്റെ പടം കാണാൻ കടയിൽ ബേക്കറി ജോലി ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് സെക്കൻഡ് ഷോയ്ക്ക് പോയി. തീരെ അങ്ങ് പോയി. എത്ര തവണ കണ്ടിട്ടുണ്ടെന്ന് പോലും ഓർമ്മയില്ല. നല്ലൊരു പടം, അഞ്ചാറ് പാട്ടും ഉണ്ട്.
3: അത് ഏത് ചിത്രമായിരുന്നു?
4: വീട്ടിൽ പറയുന്ന അമ്മയുടെ ഒക്കെ പറയും അവിടെ നയിച്ച് ബോർമേ പണിയുണ്ടെന്ന് കള്ളം പറഞ്ഞു.
3: ഓക്കെ, ശരിക്കും പറഞ്ഞാല് അല്ല, ഞാൻ ചോദിച്ച ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പടത്തിന് എത്രത്തോളം പ്രാധാന്യം ഇവിടെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു, അദ്ദേഹത്തിന് എത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു.
4: മലയാളികള് ഭാഗ്യരാജിന്റെ പടം ആൾക്കാർ അപൂർവമാണ്. കാണും, എല്ലാവരും കാണും, ഒരു തവണ അല്ല. ഭാഗ്യരാജിന്റെ പടം, സത്യത്തിൽ ഈ പടം ഉണ്ടാനെ വിളിച്ചൊക്കെ എത്ര തവണ കണ്ടിട്ടുണ്ടെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അത്രയൊക്കെ കണ്ടിട്ടുള്ളതാണ്.
3: അതെ അതെ, ശരിയാണ്.
4: പിന്നെ ഞാനൊരു പാട്ട്, ഈ പാട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കുടിശ്ശരയിൽ നിന്നും വിളിക്കുന്ന പൊന്നുകുട്ടിയുടെയും മിന്നുകുട്ടിയുടെയും അമ്മ ചിന്നു, ശരണ്യ. ശരണ്യ വിളിക്കാൻ പറ്റിയില്ല, ശരണ്യക്ക്. ഓക്കെ,
3: ശരണ്യക്ക് വേണ്ടിട്ടാണ് ഈ പാട്ട്.
4: പാട്ട്
3: പാട്ട് ഏതാണ് രാജേട്ടാ?
4: ഇതിലെ ഒരു പാട്ടാ ഞാൻ പറഞ്ഞത്. അത് ഇടാൻ പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാട്ട് ഭാഗ്യരാജിന്റെ തന്നെ ഇടാൻ പറഞ്ഞു.
3: ഓക്കെ, മുന്താണി മുടിച്ചുള്ള പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. കാരണം നമ്മളൊരു ഒരു സിനിമയിലെ ഒരു ഗാനമാണ് കാതോട് കാതരത്തില് ഒരു തവണ മാത്രമാണ് പ്ലേ ചെയ്യാറുള്ളത്. പക്ഷെ ഇന്ന് നമ്മളിപ്പോ ഭാഗ്യരാജിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടും പിന്നെ പ്രത്യേകിച്ച് എനിക്കൊന്ന് മുന്താണി മുടിച്ചാണ് അദ്ദേഹത്തിന് ആദ്യകാല ചിത്രങ്ങൾ കുറച്ച് കൂടുതൽ ആളുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചിത്രം എന്ന് പറയുന്നത്. അതിലെ പാട്ടുകളിൽ എനിക്ക് തോന്നുന്നു എല്ലാവരും കേൾക്കാൻ ആഗ്രഹിച്ച ഒരു ഗാനം വന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ പാട്ട് ഒന്ന് കേൾക്കാം.

0: ഈ ഒരു ഗാനം ഉണ്ടാക്കിയ ഒരു ഓളം ചില്ലറയൊന്നും ആയിരുന്നില്ല കേട്ടോ. അതാണ് നേരത്തെ രാജേട്ടനൊക്കെ പറഞ്ഞത്, ഈ സിനിമയൊക്കെ കണ്ട് എത്ര പ്രാവശ്യം കണ്ടു എന്ന് ഓർമ്മയില്ല എന്ന് തന്നെ പറഞ്ഞു. ഈ ഒരു പാട്ടൊക്കെ വളരെ എത്രത്തോളം ഹിറ്റായിരുന്നു. ജാനകിയമ്മയും മലേഷ്യ വാസുദേവനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. എൻ്റെ സംഗീതം ഇളയരാജയാണ്. ഓക്കെ, എന്തായാലും നമുക്കിനി അടുത്തൊരു കൗളിലേക്ക് കൂടെ പോയിട്ട് നമുക്കിനി വാർത്തയിലേക്ക് പോകാൻ സമയമാണ്. നോക്കാം ആരാണെന്ന്. ഹലോ
1: ഹലോ
0: ഹലോ നമസ്കാരം.
1: ഹലോ നമസ്കാരം പ്രിയലക്ഷ്മി, ഞാൻ സിന്ധു.
0: സിന്ധു ചേച്ചി എവിടെ നിന്നാണ്?
1: കല്ലന്താഴം കച്ചി ഫാക്ടറിന്ന് വിളിക്കുന്നു.
0: ഓക്കേ,
1: നമ്മള് പരിചയപ്പെട്ടിട്ടുണ്ട്.
0: ആണോ?
1: ആ,
0: എപ്പോ, എങ്ങനെ, എവിടെ വെച്ച്?
1: നമ്മള് ഞങ്ങൾ ഇവിടുന്ന് ഒരു ദിവസം ജോലി ഇല്ലാതെ ബീച്ചിൽ പോകാനായിട്ട് വന്ന്.
0: ഓർക്കുന്നു ഓർക്കുന്നു. സിന്ധു ചേച്ചി പിന്നെ എങ്ങനെയുണ്ട്?
1: സുഖമാണ്.
0: സുഖമാണ്, ജോലിയൊക്കെ ഉണ്ടല്ലോ. എന്നും
1: ഇല്ല, ഞങ്ങൾക്ക് നാളെ തിങ്കളാഴ്ച നിർത്തുവാ.
0: വീണ്ടും നിർത്തും. ഈ നിർത്താറാവുന്ന ഈ നിർത്താറാവാറാവുമ്പോഴാണല്ലോ മിക്കവാറും ഒക്കെ എന്നെ വിളിക്കാറുള്ളത്.
1: അല്ല, ഇടയ്ക്കൊക്കെ വിളിക്കും, വാക്കുകളൊക്കെ കിട്ടും.
0: എന്നെ കിട്ടാറില്ല. എന്നെ കിട്ടുന്നത് എപ്പോഴും തീരാറാവുമ്പോഴാണ് ജോലി അല്ലേ? അതെന്താണോ എന്തോ. ഓക്കെ, അപ്പൊ ചേച്ചി
1: എന്തായാലും
0: എല്ലാവർക്കും സുഖം, ഇവിടെ എല്ലാരും സുഖമായിരിക്കുന്നു കേട്ടോ. അങ്ങനെ ഏത് പാട്ടാ ചേച്ചിക്ക് വേണ്ടേ? മൊത്തം കേൾക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ
1: അവിടെ വന്ന് എല്ലാവരും തിരക്കിയെന്ന് പറയാൻ പറഞ്ഞു, വരാനുള്ളവരും തിരക്കിയെന്ന് പറഞ്ഞു.
0: ശരി,
1: പിന്നെ പ്രത്യേകിച്ച് ആർ ചേച്ചി തിരക്കിയെന്ന് പറയാൻ പറഞ്ഞു.
0: എനിക്ക് ഓർമ്മയുണ്ട് ആ ചേച്ചിയെ. ആ ചേച്ചിയോട് തന്നെ അന്വേഷണം പറയണം. ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് നമുക്ക് പാട്ടിലേക്ക് പോവാം. എന്തുകൊണ്ട് മിസ്റ്റർ മരുമകനിലെ ഗാനം ആവശ്യപ്പെട്ടു?
1: അത് നമ്മുടെ ഒരു നായകനല്ലേ മരിച്ചത്, നല്ലൊരു
0: നായകനാണ്.
1: അവൻ അഭിനയിച്ച പടം അതല്ലേ?
0: അതെ, മലയാളത്തിൽ.
1: ഒരു തമിഴ് പടം ഉണ്ടായിരുന്നു, അതിനകത്ത് പാട്ടിനങ്ങ് ഓർമ്മ വരുന്നില്ല, അതുകൊണ്ട് അത്
0: പറഞ്ഞു. ഓക്കെ ഓക്കെ, ഓർമ്മയുണ്ട്. അത് നമുക്ക് ഇനി കേൾക്കാം, ഇന്നത്തെ കാതോടുള്ള ഗാനമൊക്കെ കേൾക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചതിൽ സന്തോഷം ചേച്ചി. മിസ്റ്റർ മരുമകൻ ഭാഗ്യരാജ് അഭിനയിച്ച മലയാള ചലച്ചിത്രമാണ്. അപ്പൊ അതിലൊരു ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആ ഗാനത്തോടൊപ്പം നമ്മൾ നേരെ വാർത്തയിലേക്കാണ് പോകുന്നത്. അതിനുശേഷം 1 മണിക്ക് ഒപ്പമുണ്ടാകും ശ്രീലക്ഷ്മി MS.

0: പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ
1: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
0: സ്ഥലം ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ്.
1: കൂടുതൽ വിവരങ്ങൾക്ക് 9447789825 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷസ് സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ സമുദ്രാതിർത്തിയിലെ സുപ്രധാന പങ്കാളിയാണ് സെയ്ഷസ് എന്ന് പ്രധാനമന്ത്രി. എംഎസ്എംഇ ദിനത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കീം പ്രവേശന പരീക്ഷാ ഫലം അല്പസമയത്തിനകം മന്ത്രി റോജി എം ജോൺ പ്രഖ്യാപിക്കും. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് ചെന്നൈയിൽ അന്തരിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലന്റിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. സെയ്ഷസ് ഇന്ത്യയുടെ സമുദ്രാതിർത്തിയിലെ സുപ്രധാന അയൽരാജ്യവും പങ്കാളിയുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ത്രിദിന സെയ്ഷസ് സന്ദർശനത്തിന് മുന്നോടിയായി പുറപ്പെടുവിച്ച പ്രസ്താവനയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യയുടെ മഹാസാഗർ ദർശനത്തിലും ഗ്ലോബൽ സൌത്ത് അഥവാ വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയോടുള്ള പ്രതിബദ്ധതയിലും സെയ്ഷൽസ് നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സന്ദർശനവേളയിൽ സെയ്ഷൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമനിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സെയ്ഷൽസ് ദേശീയ അസംബ്ലി അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ പോകുന്നതിന്റെ സന്തോഷവും ശ്രീ മോദി പങ്കുവച്ചു. സെയ്ഷൽസിലെ ഇന്ത്യൻ സമൂഹവുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ എംഎസ്എംഇ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി അത്യാധുനിക ഡിജിറ്റൽ പോർട്ടലുകളും പദ്ധതികളും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, തൊഴിലവസരങ്ങൾ, നൂതനാശയം എന്നിവയിൽ എംഎസ്എംഇ മേഖല നൽകുന്ന സംഭാവനകളെ ആദരിക്കുന്നതിനാണ് എല്ലാ വർഷവും ജൂൺ 27 എംഎസ്എംഇ ദിനമായി ആഘോഷിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയുമുണ്ടാകും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. ac.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പത്തനംതിട്ട ജില്ലയിൽ സെൻസസുമായി ബന്ധപ്പെട്ട് സെൽഫ് എന്യൂമറേഷൻ പുരോഗമിക്കുന്നു. ജില്ലയിൽ ഇതുവരെ 23,943 കുടുംബങ്ങൾ വിവരങ്ങൾ രേഖപ്പെടുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: ദേശീയ സെൻസസ് 2027 ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം 23,943 കുടുംബങ്ങൾ സ്വയം വിവരം നൽകൽ നടത്തിക്കഴിഞ്ഞു. 2,310 കുടുംബങ്ങൾ സ്വയം വിവരം നൽകാനായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുമുണ്ട്. 26,253 കുടുംബങ്ങൾ സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായി. ഈ മാസം 16 ആരംഭിച്ച സ്വയം വിവരം നൽകൽ ഈ മാസം 30 അവസാനിക്കും. കളക്ടറേറ്റ്, താലൂക്ക് ഓഫീസുകൾ, നഗരസഭകൾ എന്നിവിടങ്ങളിൽ തയ്യാറാക്കിയിട്ടുള്ള ഹെൽപ്പ് ഡെസ്കിന്റെ സഹായത്താലും പൊതുജനങ്ങൾക്ക് സ്വയം വിവരം നൽകൽ പൂർത്തിയാക്കുന്നതിനും സംശയ നിവാരണത്തിനും അവസരം ലഭിക്കും.
2: 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVM ഹാൻഡിലും ലഭ്യമാണ്.
2: കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ അല്പസമയത്തിനകം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. സിഇഇ.കേരള.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ തിരുവനന്തപുരത്ത് തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. ലഹരി മാഫിയയ്ക്കെതിരെ എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ തണ്ടർ ഒരു മാസം പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ പിടികൂടിയ ജില്ലയായി പാലക്കാട്. ഒരു മാസത്തിനിടയിൽ 317 കേസുകളാണ് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: 138 അബ്കാരി കേസുകളും 79 ലഹരി കേസുകളും ഉൾപ്പെടെയുള്ള 317 കേസുകളിലായി 186 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. 40 കിലോയോളം കഞ്ചാവും 600 ഗ്രാമിലധികം രാസലഹരികളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനു പുറമെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നുണ്ട്. പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ 20 ദിവസം പിന്നിടുമ്പോൾ 77 കേസുകളിലായി 44 പേരെയും പിടികൂടിയിട്ടുണ്ട്. അതിർത്തികൾ കേന്ദ്രീകരിച്ച് വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്.
2: പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ചിനയിൽ ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം. 1979 പുറത്തിറങ്ങിയ സുവരില്ലാത്ത ചിത്രങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത്. 25 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ മരുമകൻ, ഏഞ്ചൽ ജോൺ എന്നീ മലയാള സിനിമകളിലും ഭാഗ്യരാജ് അഭിനയിച്ചിട്ടുണ്ട്. ഭാഗ്യരാജിന്റെ നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇടുക്കി ഇടമലക്കുടി ഗോത്രവർഗ മേഖലയിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി കോഴിയും കൂടും പദ്ധതിക്ക് തുടക്കമായി. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
5: ഗോത്രമേഖലയിലെ ജനങ്ങളുടെ ആരോഗ്യ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം അവർക്ക് സ്ഥിരമായ ഒരു ഉപജീവന മാർഗം ഉറപ്പാക്കുകയുമാണ് കോഴിയും കൂടും പദ്ധതിയുടെ ലക്ഷ്യം. 20,000 രൂപ ചെലവ് വരുന്ന ഒരു യൂണിറ്റിൽ 10 കോഴികൾ, ഒരു കോഴിക്കൂട്, 25 കിലോഗ്രാം കോഴിത്തീറ്റ, ആവശ്യമായ വാക്സിനുകൾ എന്നിവയാണ് ഗുണഭോക്താക്കൾക്ക് നൽകുന്നത്. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 37 ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും.
2: 2026 ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലാന്റിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. 1-5 ഗോളുകൾക്കാണ് ബെൽജിയത്തിന്റെ ജയം. ഇതോടെ ന്യൂസിലാന്റ് ലോകകപ്പിൽ നിന്ന് പുറത്തായി. അതേസമയം ഈജിപ്തും ഇറാനും തമ്മിലുള്ള പോരാട്ടം സമനിലയിൽ കലാശിച്ചു. സിയാറ്റിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടി. പോയിന്റ് പട്ടികയിൽ രണ്ടാമതുള്ള ഈജിപ്തും നോക്കൌട്ട് സാധ്യത നിലനിർത്തിയിട്ടുണ്ട്. ഗ്രൂപ്പ് എച്ചിലെ നിർണായക മത്സരത്തിൽ ഉറുഗ്വേയെ സ്പെയിൻ 1 ഗോളിന് പരാജയപ്പെടുത്തി. ഇതോടെ 3 മത്സരങ്ങളിൽ നിന്ന് 2 ജയവും 1 സമനിലയുമായി 7 പോയിന്റോടെ സ്പെയിൻ നോക്കൌട്ട് യോഗ്യത നേടി. മറ്റൊരു മത്സരത്തിൽ സൌദി അറേബ്യയെ സമനിലയിൽ തളച്ച് കേപ് വെർദെയും നോക്കൌട്ട് റൌണ്ടിൽ കടന്നു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന കമ്മിറ്റിയുടെയും കോഴിക്കോട് കോർപ്പറേഷൻ സമന്വയ പ്രൊജക്ടിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കാഴ്ചയില്ലാത്ത വനിതകളുടെ സംസ്ഥാന സംഗമവും ഹെലൻ കെല്ലറുടെ 147-ാമത് ജന്മദിനവും പുതിയറ എസ് കെ പൊറ്റക്കാട് ഓഡിറ്റോറിയത്തിൽ നടന്നു. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി പി കെ ബഷീർ നിർവഹിച്ചു. ലക്ഷദ്വീപ് എക്സൈസ് റെഗുലേഷൻ 2026 നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ലക്ഷദ്വീപ് പാർലമെന്റ് അംഗം ഹംദുല സെയ്ദ് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് കത്തയച്ചു. പുതിയ നിയമം ദ്വീപിലെ ജനങ്ങളുടെ തനതായ ഗോത്ര സംസ്കാരം, സാമൂഹിക ഘടന, സമാധാനപരമായ അന്തരീക്ഷം എന്നിവയ്ക്ക് ഭീഷണിയാണെന്ന് അദ്ദേഹം കത്തിൽ പരാമർശിച്ചു. മദ്യത്തിന്റെ വ്യാപനം ദ്വീപിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും യുവാക്കളുടെയും സുരക്ഷിതത്വത്തെ ബാധിക്കുമെന്നും അതിനാൽ നിയമം അടിയന്തരമായി പുനഃപരിശോധിക്കണമെന്നും അദ്ദേഹം രാഷ്ട്രപതിയോട് അഭ്യർത്ഥിച്ചു. കണ്ണൂർ ജില്ലയിലെ ആറളത്തും കണിച്ചാറിലും കാട്ടാന ആക്രമണം. ആറളത്ത് RRT പെട്രോളിംഗ് വാഹനത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വാഹനത്തിലുണ്ടായിരുന്ന 5 ജീവനക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കണിച്ചാർ ഓടൻതോട്ടിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമാണ് ആനയുടെ ആക്രമണം ഉണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽസ് സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയിലെ സുപ്രധാന പങ്കാളിയാണ് സെയ്ഷൽസ് എന്ന പ്രധാനമന്ത്രി. MSME ദിനത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കീം പ്രവേശന പരീക്ഷാ ഫലം അല്പസമയത്തിനകം മന്ത്രി റോജി എം ജോൺ പ്രഖ്യാപിക്കും. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് ചെന്നൈയിൽ അന്തരിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലാന്റിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: പെരുമണ് എഞ്ചിനീയറിംഗ് കോളേജിന്റെയും കരുതാക്കപ്പള്ളി മുനിസിപ്പാലിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ
1: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
0: സ്ഥലം കരുതാക്കപ്പള്ളി മുനിസിപ്പാലിറ്റി ഓഫീസ്.
1: കൂടുതൽ വിവരങ്ങൾക്ക് 9745390261 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: രാജ്യത്തെ ജനങ്ങളെ സംരംഭകരാക്കുന്നതിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖല വഹിക്കുന്ന പങ്ക് വലുതെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. MSME ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. രാജേന്ദ്ര വിശ്വനാഥ് ഹാർലിക്കർ ഉൾപ്പെടെയുള്ളവർ. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് റൗണ്ടിൽ പ്രവേശിച്ച് ബെൽജിയവും ഈജിപ്തും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷൽ സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ വിഷൻ മഹാസാഗർ പദ്ധതിയിലെ സുപ്രധാന പങ്കാളിയും വിലമതിക്കാനാവാത്ത അയൽ രാജ്യവുമാണ് സീഷൽസ് എന്ന് സന്ദർശനത്തിന് മുന്നോടിയായി പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. പരസ്പര വിശ്വാസം, ജനാധിപത്യ മൂല്യങ്ങൾ, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയിൽ അധിഷ്ഠിതമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സീഷൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: സീഷൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. സീഷൽസ് ദേശീയ അസംബ്ലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുകയും ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുകയും ചെയ്യും. സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് ബൊട്ടാണിക്കൽ ഗാർഡനും സീഷൽസ് കോസ്റ്റ് ഗാർഡ് ആസ്ഥാനവും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇന്ത്യ സീഷൽസ് ഉഭയകക്ഷി സഹകരണം അവലോകനം ചെയ്യുകയും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ സീഷൽസ് പ്രസിഡന്റുമായി കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുകയും ചെയ്യും. 2015 പ്രധാനമന്ത്രി സീഷൽസ് സന്ദർശിച്ചിരുന്നു. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും നാവികസേനയുടെ 2 കപ്പലുകളും സീഷൽസ് ദേശീയദിന പരേഡിൽ പങ്കെടുക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ ഇന്ന് നടക്കുന്ന നാദപ്രഭു ശ്രീ കെമ്പഗൌഡയുടെ ജന്മവാർഷികാഘോഷത്തിലും രാജീവ്ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും അദ്ദേഹം പങ്കെടുക്കും.

0: രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഡ്രൈവർമാർക്ക് സാമ്പത്തിക ലാഭം ഉറപ്പാക്കുന്ന സീറോ കമ്മീഷൻ മാതൃകയിലാണ് ഭാരത് ടാക്സി പ്രവർത്തിക്കുക. അമൂൽ, ഇഫ്കോ, നബാർഡ് ഉൾപ്പെടെയുള്ള 8 പ്രമുഖ സഹകരണ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ സഹകാർ ടാക്സി കോ ഓപ്പറേറ്റീവ് ലിമിറ്റഡാണ് ഭാരത് ടാക്സി വികസിപ്പിച്ചത്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16-ാമത് സമ്മേളനം മറ്റന്നാൾ നടക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി JP നദ്ദയും മുഖ്യാതിഥിയാവും. ആരോഗ്യമേഖലയിൽ കേന്ദ്ര സംസ്ഥാന സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് യോഗം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ പ്രശംസിച്ച് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇന്ത്യ ഗണ്യമായ സാമ്പത്തിക പുരോഗതി കൈവരിച്ചതായും ആഗോളതലത്തിൽ നിർണായക ശക്തിയായതായും അദ്ദേഹം പറഞ്ഞു. വൈറ്റ് ഹൌസിൽ ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് റൂബിയോയുടെ പ്രസ്താവന. വ്യാപാരം, വിതരണ ശൃംഖലകൾ, നിർണായക ധാതുക്കൾ, ഊർജ്ജം, സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ ഇന്ത്യ US സഹകരണം വിപുലീകരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാവുന്നതാണ്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തെ ജനങ്ങളെ സംരംഭരാക്കുന്നതിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലകൾ സുപ്രധാന പങ്ക് വഹിക്കുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ഉദ്യമി ഭാരത് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംരംഭകത്വ മേഖലയിലേക്ക് കടന്നുവരുന്നവർക്ക് MSME കൂടുതൽ ആത്മവിശ്വാസം പകരുന്നതായും അദ്ദേഹം പറഞ്ഞു.
2: Most of us who are sitting here may be the first generation entrepreneurs. The determination of a woman who starts a home enterprise, the dreams of our youth, the resilience of countless small business and have transformed the challenges into opportunities.
0: രാജ്യത്തെ MSME മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായുള്ള അത്യാധുനിക ഡിജിറ്റൽ പോർട്ടലുകളും പദ്ധതികളും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. നൂതന ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 15 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്ന MSME ഐഡിയ ഹാക്കത്തോൺ 6.0 പദ്ധതിക്കും ഇന്ന് തുടക്കമായി. കേന്ദ്ര MSME മന്ത്രി ജിതൻ റാം മാഞ്ചി, കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, തൊഴിലവസരങ്ങൾ, നവീകരണം എന്നിവയിൽ MSME മേഖല നൽകുന്ന സംഭാവനകളെ ആദരിക്കുന്നതിനായാണ് എല്ലാ വർഷവും June 27 MSME ദിനമായി ആഘോഷിക്കുന്നത്. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ K. ഭാഗ്യരാജ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലായിരുന്നു അന്ത്യം. 1979 പുറത്തിറങ്ങിയ സുവരില്ലാത്ത ചിത്രങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത്. 25 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ മരുമകൻ, ഏഞ്ചൽ ജോൺ എന്നീ മലയാള സിനിമകളിലും അഭിനയിച്ചു. ഭാഗ്യരാജിന്റെ നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാലാക്കർ ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി K. മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലൻഡിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. 1-5 ബെൽജിയത്തിന്റെ ജയം. ഇതോടെ ന്യൂസിലൻഡ് ലോകകപ്പിൽ നിന്ന് പുറത്തായി. അതേസമയം ഈജിപ്തും ഇറാനും തമ്മിലുള്ള പോരാട്ടം സമനിലയിൽ കലാശിച്ചു. സിയാറ്റിലിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടി. പോയിന്റ് പട്ടികയിൽ രണ്ടാമതുള്ള ഈജിപ്തും നോക്കൌട്ട് സാധ്യത നിലനിർത്തി. ഗ്രൂപ്പ് എച്ചിലെ നിർണായക മത്സരത്തിൽ യുറുഗ്വേ സ്പെയിൻ 1-0 പരാജയപ്പെടുത്തി. ഇതോടെ 3 നിന്ന് 2 ജയവും 1 സമനിലയുമായി 7 സ്പെയിൻ നോക്കൌട്ട് സാധ്യത നേടി. മറ്റൊരു മത്സരത്തിൽ സൗദി അറേബ്യയെ സമനിലയിൽ തളച്ച് കേപ് വെർദെയും നോക്കൌട്ട് റണ്ണിൽ പ്രവേശിച്ചു. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ അല്പസമയത്തിനകം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. ലോകത്തിലെ ആദ്യ കോപ്പർ ക്ലോറിൻ അധിഷ്ഠിത ഹൈഡ്രജൻ ഉൽപാദന കേന്ദ്രം കൽപ്പാക്കത്തെ ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ചിൽ സ്ഥാപിച്ചു. മുംബൈയിലെ ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ആണവോർജം ഉപയോഗിച്ച് കോപ്പർ ക്ലോറിൻ എന്ന രാസപ്രക്രിയ വഴി ഹൈഡ്രജൻ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തെളിയിക്കാനുള്ള ഒരു മാതൃകാ കേന്ദ്രമാണ് ഇത്. ഇറാന്റെ ഭാവി ആക്രമണങ്ങളെ സൈനിക നീക്കത്തിലൂടെ അതിശക്തമായി നേരിടുമെന്ന് മുന്നറിയിപ്പുമായി അമേരിക്ക. നേരത്തെ ഇറാനിൽ നടത്തിയ സൈനിക ആക്രമണത്തിന് പിന്നാലെയാണ് US വൈസ് പ്രസിഡന്റ് JD Vance മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത്. ഇറാൻ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ടെന്നും അമേരിക്ക അതിനെ മാനിച്ചുവെന്നും വൈസ് സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ വിഷൻ മഹാസാഗർ പദ്ധതിയിലെ സുപ്രധാന പങ്കാളിയാണ് സീഷെൽസ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ 3 സീഷൽ സന്ദർശനത്തിന് തുടക്കമായി. രാജ്യത്തെ ജനങ്ങളെ സംരംഭകരാക്കുന്നതിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖല വഹിക്കുന്ന പങ്ക് വലുതെന്ന് ഉപരാഷ്ട്രപതി CP Radhakrishnan. MSME ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസ് ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര ബിശ്വനാഥ് ആലേക്കർ ഉൾപ്പെടെയുള്ളവർ. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ച് ബെൽജിയവും ഈജിപ്തും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: തീരധ്വനി. കടലാഴങ്ങളിൽ ജീവിതം തിരയുന്നവർ. ഉപ്പുകാറ്റിൽ കരുവാളിച്ച മുഖങ്ങളിൽ ഒളിപ്പിച്ചുവെച്ച സങ്കടങ്ങൾ. തീരത്തെ നേരിന്റെ ശബ്ദം.

0: ചൊവ്വാഴ്ച രാത്രി 7 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാവിലെ 11 മണിക്കും. തീരം ഉണരുന്നു, നാട് കേൾക്കുന്നു. ഇത് തീരധ്വനി. പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ
1: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
0: സ്ഥലം കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി ഓഫീസ്.
1: കൂടുതൽ വിവരങ്ങൾക്ക് 9745390261 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: ഓക്കേ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക 107.8. നമ്മുടെ കാതോട് കാതരം തുടങ്ങുകയാണ്. അങ്ങനെ വാർത്തയൊക്കെ കഴിഞ്ഞ് നമ്മൾ കാതോട് കാതരത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഇന്നത്തെ കാതോട് കാതരത്തിൽ ഭാഗ്യരാജ് എന്ന് പറയുന്ന നടനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും അതിലെ ഗാനങ്ങളും ഒക്കെ കേട്ടിങ്ങനെ പോകുമായിരുന്നു ആദ്യത്തെ അരമണിക്കൂർ. അപ്പൊ ഇനിയും ശ്രോതാക്കൾക്ക് അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെക്കുറിച്ചും ഗാനങ്ങളെക്കുറിച്ചും കണ്ട സിനിമയുടെ പ്രത്യേകതകളെ കുറിച്ചും ഒക്കെ പറയാം കേട്ടോ ഇന്നത്തെ ദിവസം. അപ്പോൾ ശ്രീലക്ഷ്മി എം എസ്, വിളിക്കേണ്ട നമ്പർ 0474-293-1111. കോൾ ഉണ്ട്. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം മോളെ.
0: ഇതാരാണ്?
1: ഞാൻ ലീലമ്മയാ.
0: ലീലമ്മ?
1: അതെ.
0: ലീലമ്മ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: മോളെ ഒരുപാട് ദിവസം കൊണ്ട് ഇങ്ങനെ വിളിക്കുക.
0: ആണോ? ലീലമ്മയുടെ ശബ്ദം കേൾക്കുമ്പോ എനിക്ക് ആബിദ ഉമ്മയുടെ ശബ്ദമായിട്ട് നല്ല സാമ്യം തോന്നുന്നു. ആ, നിങ്ങളുടെ രണ്ടുപേരുടെ സൗണ്ടിന് നല്ല സാമ്യമുണ്ട് കേട്ടോ. ആ, ഉളിയക്കോവിലല്ലല്ലോ ആബിദ ഉമ്മ. നമ്മുടെ ഏത് ഭാഗമായിട്ടാണ്? ഉളിയക്കോവിലല്ലെന്ന് തോന്നുന്നു എനിക്കൊന്ന്. കരിക്കോട് ഭാഗം ആണോ എന്നൊരു സംശയം. അഭിതമ്മ കേൾക്കുവാണെങ്കിൽ പറയണേ, എനിക്കൊരു സംശയം. ഇപ്പൊ ഞാൻ സ്ഥലം മറന്നുപോയി. ഓക്കെ, അപ്പൊ ലീലമ്മ പറയമ്മ, എന്തൊക്കെയാ വിശേഷങ്ങള്?
1: പണ്ടൊക്കെ ഞങ്ങൾ എപ്പോഴും കാണുന്ന ഭാഗ്യരാജിന്റെ.
0: ആ, അമ്മയുടെ കാലഘട്ടത്തിൽ ഭാഗ്യരാജിന്റെ ചിത്രം. ആണോ? ഭാഗ്യരാജിന്റെ സിനിമയിലെ ഗാനങ്ങളൊന്നും ഓർമ്മ വരുന്നില്ല? അതെല്ലാവർക്കും ഓർമ്മ കഴിഞ്ഞു. ഇനി ഇനിയില്ല ആ സിനിമയിലെ പാട്ട്. കുഴപ്പമില്ല, വേറെ ഒരുപാട് സിനിമയുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ കുടുംബ ചിത്രങ്ങളാണ് കൂടുതലും. ഒരു ഗ്രാമീണ ഭംഗിയുള്ള ഒരു നല്ല കുടുംബ ചിത്രങ്ങളൊക്കെയാണ് ഭാഗ്യരാജ്.
1: അതെ
0: അതെ അതെ അതെ, അദ്ദേഹത്തിന് അതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ കുടുംബ പ്രേക്ഷകർ കൂടുതലാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾക്ക്. അപ്പൊ അതുപോലെ ഏതെങ്കിലും ഒരു സിനിമയുടെ പേര് ഓർമ്മയില്ലെങ്കിലും ഒരു സിനിമയിലെ രംഗങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും, കഥ ഓർമ്മയുണ്ടാവുമല്ലോ. അതുമില്ല, ഇടയ്ക്ക് ഓർക്കാറുണ്ട്.
1: മിസ്റ്റർ
0: മരുവൻ കുറച്ച് നാളായി വന്നിട്ട്.
1: പിന്നെ പഴയ തമിഴ് പടങ്ങളാണല്ലോ കൂടുതലും.
0: അദ്ദേഹം തമിഴ് നടനാണ്, ശരിക്കും അതാണ്.
1: പേരൊന്നും ഓർമ്മ നിൽക്കുന്നില്ല.
0: ആ, കുഴപ്പമില്ല കുഴപ്പമില്ല. അദ്ദേഹത്തിൽ അദ്ദേഹം അഭിനയിച്ച ഒരു നല്ല ഒരു ചിത്രത്തിലൊരു ഗാനം കേൾക്കാം. എന്താ പോരെ? ഓക്കെ ലീലമ്മ, വിളിച്ചയിൽ സന്തോഷം കേട്ടോ. ഓക്കെ അമ്മ, അപ്പോ എന്തായാലും ഭാഗ്യരാജ് ചിത്രത്തിലെ ഒരു ഗാനം നമുക്ക് കേൾക്കാം. ഭാഗ്യരാജ് ചിത്രത്തിലെ ഗാനമല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കെന്നാ മറ്റൊരു ഗാനം കേൾക്കാം കേട്ടോ.

0: ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതറാണ്. തത്സമയ ഫോണിംഗ് പ്രോഗ്രാം, വിളിക്കേണ്ട നമ്പർ 0474293111. സമയം 1 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിരിക്കുകയാണ്. അങ്ങനെ ഭാഗ്യരാജ് അതിൻ്റെ ഇപ്പോൾ ഇന്ന് നമുക്ക് പ്രശസ്ത നടനും സംവിധായകനുമായ തമിഴ് സംവിധായകനുമായ ഭാഗ്യരാജ് അന്തരിച്ചു എന്നൊരു വാർത്തയാണ് നമ്മൾ കാതോടുകാതരം തുടങ്ങുന്നതിന് മുമ്പ് കേട്ടത്. ഏറെ വേദനയുള്ളൊരു വാർത്ത, സിനിമാ ലോകത്തിന് ഒരു വലിയ നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗം. അത് ഏതാണ്ട് ഈ അടുത്ത സമയം വരെ തന്നെ സിനിമയിലെല്ലാം തന്നെ വളരെ സജീവമായിരുന്നു എന്നുള്ളതും ഒക്കെ എല്ലാവർക്കും അതുകൊണ്ട് തന്നെ കുറേ കൂടി പരിചയമാണ്. ഈ ഒരു തലമുറയിലുള്ളവർക്കും ഒക്കെ അദ്ദേഹത്തിന് ഏറെ പരിചയമുണ്ട്. അതിലെ ഏറ്റവും കൂടുതൽ പരിചയം നമ്മുടെ മലയാളികൾക്ക് ഈ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ മിസ്റ്റർ മരുമകൻ എന്ന ചിത്രത്തിലൂടെ കൂടുതൽ കുട്ടികളുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അവർക്ക് കൂടുതൽ അറിയാവുന്ന ഒരു വ്യക്തി കൂടിയായി മാറുകയാണ് ഭാഗ്യരാജ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ കൂടി നമുക്കിന്ന് കേൾക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോവാണ്. ഹലോ,
1: ഹലോ, നമസ്കാരം. എന്റെ പേര് രഞ്ജിനി.
0: രഞ്ജിനി, പറയൂ രഞ്ജിനി, സ്വാഗതം കാതോട് കാതോരത്തിലേക്ക്.
1: താങ്ക് യു.
0: എന്തൊക്കെയാണ് രഞ്ജിനി വിശേഷങ്ങൾ?
1: വിശേഷം, എനിക്കൊരു ദുഃഖ വാർത്തയുണ്ട്.
0: പറയൂ.
1: എന്റെ അപ്പച്ചി മരിച്ചു.
0: സുഖമില്ലായിരിക്കുന്നു. ആണോ? ഓക്കെ, ശരി.
1: സൈലന്റ് അറ്റാക്ക് തോന്നുന്നു. ആ, പക്ഷേ
0: നേരത്തെ അങ്ങനെ അസുഖമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോ എത്ര ദിവസമായി രഞ്ജിനി? എന്താണ് കേട്ടില്ല?
1: ഇന്നലെ വൈകിട്ട് 6 മണിക്ക് മരിച്ചു.
0: ഓക്കെ ഓക്കെ, ശരി ശരി.
1: ഇന്ന് എടുത്തു.
0: ഓ, ഇന്നാണ് അടക്കം, ഇന്നായിരുന്നു അല്ലേ? ശരി, ഓക്കെ ഓക്കെ. രഞ്ജിനി,
1: എന്തായാലും പാട്ട് ചോദിച്ചില്ല, ഇഷ്ടമുള്ള പാട്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്.
0: ഓ ശരി രഞ്ജിനി. അപ്പം എന്തായാലും ഇന്ന് നമുക്ക് മറ്റൊരു നഷ്ടം കൂടി ഉള്ളത് സിനിമാ ലോകത്തിന് അറിയാലോ, ഭാഗ്യരാജിന്റെ മരണ വാർത്ത നമ്മൾ കേട്ടിരുന്നു. എന്തായാലും ഭാഗ്യരാജ് ചിത്രത്തിലെ ഒരു ഗാനം നമുക്ക് കേൾക്കാം. എന്താ?
1: ഓക്കെ.
0: അപ്പൊ എന്തായാലും മൗന ഗീതങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് കാതോട് കാതോരത്തിൽ.

0: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ,
0: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
1: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ
0: രാവിലെ 7:30 മുതൽ രാത്രി 10 മണി വരെ.
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം. വരൂ, ഈ രുചി നേരിട്ടറിയൂ.
2: കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോടാണ്. തത്സമയ ഫോണിംഗ് പ്രോഗ്രാം, വിളിക്കുന്ന നമ്പർ 0474239311. അടുത്ത കോളിലേക്ക് പോവാണ്. ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം.
3: ഞാൻ ഞങ്ങളെ കമ്പനി ഇരുന്നോണ്ട് വിളിക്കുവാ.
2: ഓക്കേ, പേര് പറയൂ.
3: ഞങ്ങളെ ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മുഖ്യമന്ത്രി ഉണ്ട്, സോമൻ എന്ന് പറഞ്ഞൊരു മാമൻ. ആ മാമന്റെ കല്യാണ വാർഷികം ഒന്ന്.
2: മുഖ്യമന്ത്രി? നിങ്ങളുടെ മുഖ്യമന്ത്രി എന്താണത്?
3: അത് ഞങ്ങളൊരു സോമൻ എന്ന് പറഞ്ഞൊരു മാമനാ. ഞങ്ങളെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ആ മാമനാ.
2: മാമൻ ആണ് അവിടെ ജോലി ചെയ്യുന്ന ആളാണോ?
3: ഞങ്ങളെ കൂടെ ജോലി ചെയ്യുന്നേ.
2: അവിടെ എന്താ മാമന്റെ ജോലി? എന്താണ്
3: മാമൻ ഇവിടെ അണ്ടി തല്ലിക്കൊണ്ടിരിക്കുക.
2: ഓ ശരി, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും
3: മാമനൊരു തവലിസ്റ്റാണ്.
2: എന്താണ്?
3: മാമനൊരു തബലിസ്റ്റാണ്.
2: തബലിസ്റ്റാണ്, ഓക്കെ.
3: അന്നേരം മാമന് വേണ്ടി ഒരു പാട്ട് വേണം.
2: ശരി, സോമൻ മാമൻ.
3: ഏത് പാട്ടാണെന്നറിയാമോ?
2: ഏത് പാട്ടാണ്?
3: തൂമഞ്ഞിൽ നെഞ്ചിലൊതുങ്ങൻ.

0: தீனோடும் சாந்தனமாயன் அருளம் காட்டி. ஆ பாட்டு
1: സോമൻ മാമ കലാകാരനാണ് മാമൻ. മാമനൊരു ഹായ് കേട്ടോ. ഓക്കെ, എന്തായാലും മാമന് വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം കേൾക്കാം കേട്ടോ.

0: ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതറാണ്, തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കൻ നമ്പർ 0474293111. അപ്പോ സംവിധായകൻ, അഭിനേതാവ്, തിരക്കഥാകൃത്ത്, സംഗീത സംവിധായകൻ, നിർമ്മാതാവ്, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നിങ്ങനെ വിവിധ നിലകളിൽ തമിഴ് സിനിമാ ലോകത്തും സാംസ്കാരിക മേഖലയിലും പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് കൃഷ്ണസ്വാമി ഭാഗ്യരാജ് എന്ന കെ ഭാഗ്യരാജ്. അദ്ദേഹത്തിന്റെ മരണവാർത്തയാണ് നമ്മൾ കുറച്ചു മുമ്പ് കേട്ടത്. അതേക്കുറിച്ച് പറയുകയാണെങ്കിൽ തെലുങ്ക്, ഹിന്ദി ചിത്രങ്ങളുടെയും ടെലിവിഷൻ പരമ്പരകളുടെയും രചനയും സംവിധാനവും ഒക്കെ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. അപ്പം ഏതാണ്ട് 75-ലധികം സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹം 25-ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും അടുത്ത ഒരു കോളിലേക്ക് പോകാം, നോക്കാം ആരാണെന്ന്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്? വാഹിദേട്ടാ, സ്വാഗതം പരിപാടിയിലേക്ക്. സുഖം, സുഖമായിരിക്കുന്നു. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ള എന്തോ അതാ ഞാൻ ചോദിക്കാൻ വന്നത്. വാഹിദേട്ടൻ സാധാരണ പഴയ ഗാനങ്ങൾ ചോദിക്കുന്ന ആളാണ്. അപ്പോ എന്തായാലും ഭാഗ്യരാജ് ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടാവും, അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഓർമ്മയുണ്ടാവും അല്ലേ? മറന്നുപോയോ? വാഹിദേട്ടൻ മറക്കിയോ? എങ്കിലും അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിൽ ഓർമ്മയുള്ള ഒരു ചിത്രം ഏതാണ്? മുന്താണ് മുടിച്ച് മാത്രം പറയരുത്, വേറൊരെണ്ണം പറയണം. എല്ലാരും അതാ പറഞ്ഞു. ഓർമ്മ വരുന്നില്ല. അദ്ദേഹം അഭിനയിച്ചിരുന്ന മലയാളം ചലച്ചിത്രം കണ്ടിരുന്നോ, മിസ്റ്റർ മരുമകൻ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഓക്കെ, അതെ, അങ്ങനെ ഒരു ചിത്രത്തെ അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ, ശരി. പിന്നെ ഇന്ന് ഏത് പാട്ടാണ് ചേട്ടൻ ആവശ്യപ്പെടുന്നത്?
1: ഞാൻ ജമുനിയുടെ ഒരു പാട്ടാണ്.
0: ആ, പഴയ ഗാനമാണ്.
1: തമിഴ് പാട്ട്.
0: ഏത് പാട്ടാണ്?
1: കാലങ്കളിൽ അവൾ തുണ്ടം തലകളിൽ അവൾ.
0: ഓക്കെ, ഉറപ്പായും പി ബി ശ്രീനിവാസ് ആലപിച്ച ഗാനം അല്ലേ?
1: ഓക്കെ,
0: ഗാനം കേൾക്കാം കേട്ടോ. ഓക്കെ, ഇതട്ടാ, വിളിച്ചതിൽ സന്തോഷം.

0: ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതറാണ് തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കുന്ന നമ്പർ 0474293111. ഈ നമ്പറിലേക്ക് പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിച്ചോളൂ. ഓക്കെ, അപ്പോൾ ഒപ്പം ഉള്ളത് ശ്രീലക്ഷ്മി എം എസ് ആണ്. നല്ല നല്ല ഗാനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാം. നമ്മുടെ കാതോട് കാതരം ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 28:47 ആയിട്ടുള്ളൂ. 3 മണി ആയിട്ട് നമുക്ക് സമയമുണ്ട്. ഓക്കെ, നമുക്ക് അടുത്തൊരു കോളിൽ എത്തിയിട്ടുണ്ട്. ഹലോ,
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ഇതാരാണ്?
1: ഞാൻ തൃക്കരയുടെ വിനോദാണ്. പൂരം ഫുട്ബോൾ ക്ലബ് എന്ന് പറയുന്ന ഒരു ക്ലബിന്റെ.
0: അത്രയൊന്നും പറയണ്ട, പൂരം വിനോദ് എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് നല്ല അറിയാം. വിനോദ
1: ശ്രീലക്ഷ്മി അല്ലേ?
0: ശ്രീലക്ഷ്മിയാണ്.
1: അതെ അതെ,
0: വിനോദേട്ടനെ മറക്കാൻ പറ്റുമോ? മറക്കാതിരിക്കാനായിട്ട് ഞങ്ങൾ എല്ലാ ആർജേസിനും ഓരോ മൊമെന്റോ തന്നിട്ട് പോയ ആളല്ലേ. എന്നിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോഴാണ് തോന്നുന്നു സംസാരിക്കുന്നത്.
1: അതെ അതെ, ശ്രീലക്ഷ്മി ഇപ്പോഴാണ് സംസാരിക്കുന്നത്. വേറെ ഞാൻ സന്തോഷം, നമ്മുടെ തിരുമല
0: വരം
1: സംസാരിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട്.
0: ഇടയ്ക്ക് എപ്പോഴോ തിരുവനന്തപുരത്ത് എന്തോ പോയിരുന്നു പറയുന്നത് പോലെ തോന്നി. ആണോ?
1: അതെ, അവിടെ അവിടെ 2004 കേരളത്തിന് വേണ്ടി സന്തോഷ് ട്രോഫി നേടിത്തന്ന ടീമിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ഇഗ്നേഷ്യസ് സിൽവർസൺ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വീടിന്റെ കുറെ വർക്കിന് പോയിരുന്നു. മൊത്തം വർക്ക് നമ്മളാ ചെയ്തത്, കബോർഡിന്റെ.
0: അല്ല, ഞാൻ ആ കോള് ശ്രദ്ധിക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ? അതില് ഈ തിരുവനന്തപുരത്താണ് എന്ന് പറഞ്ഞ എന്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു, ഇവിടെ നിൽക്കുമ്പോ എനിക്ക് പ്ലെയിൻ വളരെ അടുത്ത് കാണാം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനത് പെട്ടെന്ന് ശ്രദ്ധിച്ചത്. അതുകൊണ്ടാണ്
1: വീടിന്റെ സൈഡിൽ കൂടാണത് പറഞ്ഞു പോകുന്നത്. നൈറ്റ് അവിടെ തങ്ങിയൊക്കെയാണ് ചെയ്തത്, ജോലി ചെയ്തതെ. പുറത്തില്ല, എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. നമ്മളിവിടെ കൊല്ലത്തേക്കൊക്കെ കാണുന്ന പറഞ്ഞാൽ ഡെയിലി 1-2 ഫ്ലൈറ്റേ കാണുന്നുള്ളൂ.
0: അല്ല, നമ്മളിവിടെ കൊല്ലത്ത് നിക്കുമ്പോഴത്തേക്കും ചെറിയ ശബ്ദം കേൾക്കുമ്പോ വീടിനകത്ത് നമ്മൾ പുറത്ത് ഓടി വരും. അയ്യോ, പ്ലെയിൻ പോകുന്നു
1: എന്ന് പറയുന്നത് അതിനടിയില് ആ നമ്മള് കാണുന്ന ലൈറ്റുകളില്ലേ, കുഞ്ഞു ലൈറ്റുകള്, അതിലെ പ്രകാശം എന്ന് പറയുന്നത് താഴെ ഇരിക്കാന്ന് പറഞ്ഞാൽ നല്ല പ്രകാശം അടിക്കുന്നു.
0: പിന്നെ
1: ഒരു ഹരവാണ്, കുറെ 2 മാസത്തോളം കാണാൻ പറ്റി. പിന്നെ അത് ഉറക്കമില്ല, കാരണം പറഞ്ഞാല് ഏത് സമയം 10-15 മിനിറ്റ് ഇടപെട്ട് ഇങ്ങനെ പറന്നു പോകുന്നത്. നമ്മളിവിടെ കാണുന്ന പറഞ്ഞാൽ ഡെയിലി ചിലപ്പോ 1-2 ഇത്ര നമ്മള് കാണുന്നുള്ളൂ. അവിടെ ഏത് സമയവും ദിവസം അങ്ങ് കട അറബിക്കടങ്ങൾ അവർക്കോട്ട് അങ്ങനെയല്ലേ കയറി പോകുന്നത്. റൂട്ട് മാറി പോകുന്ന അനുസരിച്ച്
0: പോകുന്നു വരുന്നു.
1: പിന്നെ അത്യാവശ്യം പറഞ്ഞ വരുന്ന കാണാന്ന് പറഞ്ഞാല് നൈറ്റില് 3 അവിടെ തങ്ങിയപ്പോഴ് രാത്രിയില് അവിടെ 3 ആകുമ്പോഴത്തേക്ക് ഇറങ്ങി ഭീമ പള്ളി അടുത്ത് ചെന്നിട്ട് ഫ്ലൈറ്റ് ഇറങ്ങുന്നത് കാണാം.
0: പള്ളിയുടെ
1: ഏരിയ, അതെ, നൈറ്റ് 8 മണി തൊട്ട് 1:30 വരെ അങ്ങനെ ആ ഏരിയ എല്ലാം കറങ്ങി തിരിച്ചാ വീട്ടിൽ വരും. പിറ്റേന്ന് അങ്ങനെ അതേപോലെ പത്മനാഭസ്വാമി ക്ഷേത്രം.
0: അവിടെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നമുക്ക് കാണാൻ എളുപ്പമായിരുന്നു മുമ്പൊക്കെ. ഇപ്പൊ അവിടെ പക്ഷെ അവർ കുറച്ചും കൂടി അത് അടച്ചു ആ ഭാഗം. ആ മുമ്പ് നമുക്ക് നന്നായിട്ട് ആ റൺവേ കാണാൻ പറ്റുമായിരുന്നു.
1: അതെ അതെ അതെ അതെ അതെ. ഇപ്പം അല്ല, അവിടെ അവിടെ നിന്ന് കാണാം, കാരണം ഇവരുടെ വീട്ടിലെ പുറത്ത് നിന്ന് തന്നെ കാണാം. നമ്മളെ എയർപോർട്ടിൽ നിന്ന് വിമാനം ഓടി വരുന്നതും പോകുന്നതൊക്കെ ആയിട്ട് കാണാം. ഇതിന്റെ ടോപ്പില് പറയുമ്പോ കാണാമായിരുന്നു. പക്ഷെ ഒരു നിലയുടെ കെട്ടാൻ വേണ്ടി അദ്ദേഹം നോക്കിയിട്ട് അവിടുന്ന് സാംസം കൊടുത്തില്ല.
0: അതെ
1: അതെ. പിന്നെ അവിടെ ക്യാമറ എല്ലാം നിരോധിതമാണ്, ക്യാമറ നമുക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഏരിയ മൊത്തം അങ്ങനെയാണ്. പടിഞ്ഞാറ് തന്നെ വ്യോമസേനയുടെ തൊട്ടിപ്പുറത്ത് തന്നെ ഉണ്ട്. അതിന് എപ്പോഴും ഹെലികോപ്റ്ററിന്റെ വേണം.
0: ഫോട്ടോ പറന്ന് വരുന്നതൊക്കെ എടുക്കാൻ പറ്റുന്ന ഭാഗമുണ്ട്. കുറച്ച് ഇപ്പുറത്തോട്ട്
1: സൈഡിൽ നിന്ന് ഞാൻ 1-2 എടുത്തിട്ടുണ്ടായിരുന്നു. അത് അറിഞ്ഞാലും വിഷയമാണ്.
0: അല്ല, അതാ ഞാൻ പറഞ്ഞത്, എടുക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്, നമുക്ക് അത്ര വലിയ കുഴപ്പമില്ലാതെ ഇത് പറക്കുന്ന എടുക്കാൻ പറ്റുന്ന ഭാഗമുണ്ട്. അത് മിക്കവാറും ആളുകളൊക്കെ അവിടെ വന്ന് അങ്ങനെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി വരുന്നവരുണ്ട് അവിടെ.
1: പിന്നെ പറഞ്ഞത്, ചില സമയത്ത് ഞങ്ങൾ രാവിലെ കാപ്പി വാങ്ങാൻ പോകുന്ന സമയത്ത് ചില വിമാനങ്ങൾ ഇങ്ങനെ നമ്മള് കാര്യത്തിൽ ഇപ്പൊ താഴെ വീഴുന്നു. കാരണം പറഞ്ഞാൽ പറന്ന് ഇത്തിരി മുന്നോട്ട് പറന്നു വരുന്നതാണ്, നിന്ന് നിന്നാ കയറിപ്പോണം. കാരണം അത്രയും ഭാരമാണ് വണ്ടിയുടെ ഭാരവും ഫ്ലൈറ്റിന്റെ ഭാരവും പിന്നെ എന്താ ജനങ്ങളുടെ ഭാരം, ലഗേജ്, ഇതെല്ലാം താങ്ങണ്ടേ.
0: നമുക്ക് അങ്ങനെയൊക്കെ തോന്നും, നമ്മള് വളരെ അടുത്തിങ്ങനെ കാണുന്നോണ്ടാണ്.
1: അതെ, അത് സത്യമാണ്. അത് പറന്ന് മുന്നോട്ട് പറന്ന് ഉയരുകയും ചെയ്യുന്നുണ്ട്, പതുക്കെ നിൽക്ക് സ്ലോ ആവുന്നുണ്ട്, പിന്നെയും ഇരിക്കും പതുക്കെ

0: പതുക്കെയാണ് ഇത് കയറി പോകുന്നത്.
1: പക്ഷെ
0: അതിന്റെ അതിന്റെ ഒരു ദൂരപരിധി എത്തുമ്പോഴത്തേക്ക് പിന്നെ അവൻ ഓട്ടോമാറ്റിക് അടങ്ങ് പോകും. ഇത്രയും ഭാരമായിട്ട് വലിഞ്ഞ് കയറി പോകുന്ന ഒരു അത്ഭുതം തന്നെ സത്യം. അത് കണ്ടുപിടിച്ചവരെ
1: എന്താ പറയാ, അമ്മ ചെന്ന പ്ലെയിൻ ഇങ്ങനെ അടുത്ത് കണ്ടപ്പോഴുള്ള എന്താ പറയാ വിനോദട്ടന്റെ ആ ഒരു സന്തോഷവും ഒരു ആകാംക്ഷയും എനിക്ക് അന്നേ മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് ഓർത്തു വെച്ചിരുന്നത് കേട്ടോ. എനിക്കത് വളരെ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. എന്താ അങ്ങനെ പറഞ്ഞു, ഞാൻ പ്ലെയിൻ കണ്ടു, വളരെ അടുത്ത് കണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോ ഒരു കുട്ടികൾ സംസാരിക്കുന്ന പോലെ എനിക്കത് തോന്നി.
0: നമ്മളിത്രയും അടുത്ത് കാണുന്ന ജീവിതത്തിൽ ആദ്യമായിട്ടാണല്ലോ.
1: ഓക്കെ, മനസ്സിലായി.
0: 2000 അടി ഉയരത്തിലൊക്കെ പോകുന്നതാണല്ലോ നമ്മള് കാണുന്നത്.
1: അല്ല ചേട്ടന് ഇങ്ങനെയാണല്ലോ തോന്നിയത്. എനിക്കൊക്കെ ആദ്യമായിട്ട് നമ്മള് കൊല്ലത്താണ്, തിരുവനന്തപുരത്ത് ചിലപ്പോ വല്ലപ്പോഴും എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ കാണുന്നല്ലാതെ, ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഉണ്ടായ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാല് ഇതിങ്ങനെ പോകുമ്പോൾ ഉള്ള ശബ്ദം കേട്ടിട്ട് ഞാൻ എവിടെയോ ആരോ പടക്കം പൊട്ടിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്.
0: രാത്രികാലങ്ങളിൽ 1-2 മണിക്കൊക്കെ ഇത് പോകുന്ന ആ ഉറക്കം പറഞ്ഞ നമുക്ക് വിഷയമാണ്. പക്ഷെ അവർക്ക് ആ നാട്ടുകാർക്ക് വിഷയമില്ല, അവർക്കൊരു വിഷയമല്ല, അവർ സ്ഥിരം കേൾക്കുന്നതല്ലേ. പിന്നെ അതേപോലെ ഒരു കാര്യം ചോദിക്കാനായിരുന്നു, KSRTC സ്ത്രീകൾക്ക് സൗജന്യയാത്ര എന്നുള്ള ഒരു നിയമം വന്നല്ലോ, അതേപോലെ കാതോട് കാതോടെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണോന്ന് ഒരു സംശയം തോന്നി. കാരണം എല്ലാ സ്ത്രീകളും കോളേ
1: ഉള്ളൂ.
0: ഇപ്പൊ വിളിച്ച ഒരു കോള് കിട്ടിയായിരുന്നല്ലോ വേറെ. ഞാൻ തമാശയായിട്ട് ചോദിച്ചേ ഉള്ളേ,
1: കുഴപ്പമില്ല, കാരണം എല്ലാരും വിളിക്കട്ടെ, കിട്ടുന്നവരൊക്കെ സംസാരിക്കട്ടെന്നേ. നമ്മള് പക്ഷെ ഇന്നാള് മാത്രമേ വിളിക്കാവുന്ന മാത്രം റേഡിയോ പെൻസ് കയറി പറയില്ല.
0: ഞാൻ ഇങ്ങനെ കേട്ടോ, ഇന്നിപ്പോ കോള് കേട്ടതെല്ലാം ഇങ്ങനെയാണ് വന്നത്. ഞാൻ വിചാരിച്ചിനി KSRTC സൗജന്യ യാത്ര എന്ന് പറയുന്നത് പോലെ കാതോട് കാതോരം ലേഡീസിന് മാത്രം ആയോന്നുള്ള ഒരു സംശയം തോന്നി, അതുകൊണ്ട് പറഞ്ഞു
1: പോയതാ.
0: ഞാൻ കഴിഞ്ഞ കോള് ഞാൻ കേട്ടു,
1: കേട്ട
0: സംസാരിച്ച്. അതെ അതെ അതെ അതെ,
1: അതിന് മുമ്പൊന്നും ഞാൻ കേട്ടില്ല.
0: ഞാൻ മൊബൈലാണ്, മൊബൈലാണ്, ജോലി സ്ഥലത്താണ്, മൊബൈലാണ്.
1: എല്ലാരും വിളിക്കൂ കേട്ടോ, ചേട്ടന്മാരൊക്കെ വിളിക്കൂ കേട്ടോ. ഓക്കെ, സന്തോഷം വിളിച്ചതിൽ. നല്ലൊരു ഗാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോ നമ്മളെ ചേട്ടന്മാരും വിളിക്കൂ, ചേച്ചിമാരും വിളിക്കൂ, കുട്ടികളും വിളിക്കൂ, എല്ലാരും വിളിക്കൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഗാനം കേൾക്കാം.

0: കുട്ടികൾക്കായുള്ള കാതോട് കാതോരം എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:15 മുതൽ 10:15 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. കൊച്ചുകുട്ടികൾക്കായുള്ള കാതോട് കാതോരം.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരാണ്. അപ്പോൾ ഇതിൽ കൊച്ചുകുട്ടികൾക്ക് വിളിക്കുക, മുതിർന്നവർക്ക് വിളിക്കുക, എല്ലാവർക്കും വിളിക്കാം കേട്ടോ. അപ്പോൾ വിളിക്കുന്ന നമ്പർ 0474293111. സമയം 1 മണി കഴിഞ്ഞ് 40 മിനിറ്റും 47 സെക്കൻഡും ആയിട്ടുണ്ട്. അടുത്ത കോളിലേക്ക് പോവാണ്.
2: ഹലോ.
3: ഹലോ, നമസ്കാരം.
1: നമസ്കാരം അമ്മ, പേര് പറയൂ.
3: പേര് ജയ മുണ്ടയ്ക്കൽ. ഞാൻ വിളിക്കത്തില്ല, പക്ഷെ ഇത് ജയ ഭാഗ്യരാജൻ മരിച്ചതിന്റെ ഒരു പാട്ട് ചോദിക്കാന്ന് പറഞ്ഞ് വിളിച്ചതാ. എന്നുവെച്ചാ ഒരാഴ്ച കഴിഞ്ഞാലേ വിളിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഭാഗ്യരാജന്റെ മരണം അറിഞ്ഞോണ്ടാ ഇപ്പൊ ഒരു പാട്ടാണ് ചോദിച്ചത്.
1: എത്ര സിനിമകൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ?
3: ഞാൻ ഒത്തിരി പടം തമിഴ്, ഞങ്ങളിവിടെ കൊല്ലത്തൊന്നുമില്ല, അതുകൊണ്ട് ഒത്തിരി എനിക്ക് വലിയ ഇഷ്ടമാണ് ഭാഗ്യരാജന്റെ പടങ്ങളൊക്കെ. പേരൊക്കെ മറന്നുപോയി. ആദ്യത്തെ പടം നമ്മൾ കാണുന്നത് മുന്താണി മുടിച്ചില്ലേ? ഒരു വശം ഉണ്ട്. പിന്നെ ഇതിപ്പോ എന്താ എഴുന്നാൾക്കൾ, പിന്നെ ഒത്തിരി പടങ്ങളുണ്ട്, പക്ഷെ എല്ലാം ഓർമ്മപ്പെടുത്തി എടുക്കണം.
1: ഒരു കാര്യം ചോദിക്കട്ടെ, അതിനുശേഷം ഭാഗ്യരാജ് പിന്നെ പൂർണ്ണിമയെ വിവാഹം കഴിച്ചു.
3: പൂർണ്ണിമയായിട്ട്
1: അവരുടെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നോ? അവരുടെ ഒരുമിച്ച് അഭിനയിച്ച്
3: മഞ്ഞളിന്റെ പൂക്കളിൽ ഇല്ല, പക്ഷെ
1: പൂർണ്ണിമയുടെ ചിത്രം.
3: ഒത്തിരി പടമുണ്ട് പൂർണ്ണിമയായിട്ടുള്ള.
1: എനിക്ക് തോന്നുന്നു 1984 ഡാർലിംഗ് ഡാർലിംഗ് എന്ന് പറഞ്ഞൊരു ചിത്രത്തിൽ രണ്ടുപേരോട്
3: അഭിനയിച്ചിട്ടുണ്ട്.
1: അല്ല, എന്നാലും ഇഷ്ടപ്പെടുന്ന താരങ്ങളായിരുന്നു രണ്ടുപേരും.
3: ആ നല്ല തമിഴ് പടം എന്ന് പറഞ്ഞാലേ ഇനി പേരുകൾ അന്വേഷിക്കും, പക്ഷെ നല്ല നല്ല പാട്ടുകളാ ഈ ഭാഗ്യരാജന്റെ പടത്തില്. നല്ല അർത്ഥമുള്ള പാട്ടുകളാ അത്ര. ഇത് മലയാളം തമിഴും കൂടി ഉള്ള പടമാ ഇത്, പക്ഷെ അവൻ മലയാളം സംസാരിക്കുന്നത് ഗാംഭീക ആയിട്ടുള്ളതാ.
1: ഓ ശരി ശരി.
3: അന്തയെഴുന്നാൾക്കൾ.
1: അന്തയെഴുന്നാൾക്കൾ. അപ്പൊ അതിലെ പാട്ടാണ് വേണ്ടത്.
3: ആ അതെ അതെ.
1: ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ പാട്ട് കേൾക്കാം കേട്ടോ.
3: ഓക്കെ ഓക്കെ ശരി.

0: ഓക്കെ, ഭാഗ്യരാജ് ചിത്രത്തിലെ ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. അപ്പോൾ 1953 ജനുവരി 7 തമിഴ്നാട്ടിലെ വെള്ളൻകോയിൽ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. കൃഷ്ണസ്വാമി അമരാവതി അമ്മയുടെ മകനായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. അപ്പോൾ ആദ്യത്തെ വിവാഹത്തിലുള്ള ഭാര്യ, അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ മരണപ്പെട്ടതിനെ തുടർന്നായിരുന്നു പൂർണ്ണിമയുമായിട്ടുള്ള വിവാഹം തന്നെ നടക്കുന്നത്. അത് 1984 ആ ഒരു വിവാഹം നടന്നത്. കുറച്ചും കൂടി എന്താ പറയുക, എല്ലാവർക്കും വളരെ സന്തോഷം, കാരണം രണ്ടു പേർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന താരങ്ങളായിരുന്നു പൂർണ്ണിമയും ഭാഗ്യരാജും. ആ ഒരു വിവാഹം വന്നതിന് ഏറെ എല്ലാവരും ആരാധകർ ആഘോഷമാക്കിയ ഒരു വിവാഹം കൂടിയായിരുന്നു ഇവരുടെ വിവാഹം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതുപോലെ കുറേ, ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. ഞാനീ പറയുന്നതും കുറേ കാര്യങ്ങളിലൊക്കെ എൻ്റെ ചെറിയ അറിവുകൾ, കേട്ടുപോയിട്ടുള്ള അറിവുകൾ മാത്രമാണ്. പക്ഷേ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റും, കാരണം ഭാഗ്യരാജ് ചിത്രങ്ങൾ കാണാൻ വേണ്ടി തിയേറ്ററുകളിൽ പോയിട്ടുള്ള ഓർമ്മകളുള്ള ഒരുപാട് ശ്രോതാക്കളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതിനേക്കാൾ കൂടുതൽ പറയാൻ കഴിയുന്നതാണ്. അപ്പോൾ അതിനായിട്ട് വിളിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: ശരവണൻ ചേട്ടാ, പറയൂ. ശരവണൻ ചേട്ടാ, സ്വാഗതം.
1: ഭാഗ്യരാജിന് വേണ്ടിയാണ് വിളിച്ചത്.
0: ആണോ? ആ, പറഞ്ഞോളൂ.
1: ഭാഗ്യരാജ് നമ്മളെ നല്ലവർ നടന്നില്ലേ? നമ്മളെ എല്ലാ പടം നടന്നുണ്ട് ഭാഗ്യരാജിന്റെ.
0: പിന്നെ
1: നമുക്ക് ഈ ഏറ്റവും നല്ലവർ എന്ന് വെച്ചാൽ നമ്മൾ പോയിട്ട് പറഞ്ഞു പറയുന്നുണ്ട്.

0: ഇതാണ്
1: ആദ്യത്തെ പട തൂരൻ നിന്നുപോക്ക്.
0: ഓഹോ ഓക്കെ ഓക്കെ.
1: അത് നമ്മൾ ഇത് മറ്റേ മൗത കമ്പോ നല്ല പടമാണ്.
0: ഓക്കെ
1: ഓക്കെ. പിന്നെ അടിപൊളി പടം അത്.
0: അദ്ദേഹത്തിന്റെ ചിത്രത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്
1: ശരിക്കും.
0: ഫാമിലി അതായത് കുടുംബ ചിത്രമാണ്,
1: കുടുംബ ചിത്രമാണ്. കണ്ണീർ വന്നു പോകും അവസാന രംഗത്തിലേക്ക്, ചിലപ്പോ കണ്ണീർ വന്നു
0: പോകും.
1: അങ്ങനെയുള്ള നടനാല് എല്ലാവരും നടക്കണം.
0: പിന്നെ
1: എം ജി ആറിന്റെ പാട്ട ചോദിച്ചിട്ട് ഭാഗ്യരാജിന് ഏറ്റവും ഉള്ളിൽ എം ജി ആറാ.
0: അതുകൊണ്ട്
1: എം ജി ആറിന്റെ പാട്ട് തന്നെ
0: ചോദിച്ചിരിക്കുക.
1: എം ജി ആർ അമേരിക്കയിൽ സുഖമില്ലാ കിടന്നപ്പോ ഇയാൾ പോയി കല്യാണത്തിന് ഇതൊക്കെ കൊടുത്തായിരുന്നു
0: എം ജി ആറിനെ.
1: അങ്ങനെ പിന്നെ കല്യാണത്തിന് പങ്കെടുത്തായിരുന്നു.
0: ഓഹോ ഓക്കെ ഓക്കെ. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന ശ്രോതാക്കൾ ഒരുപാട് പേരുണ്ട്. പങ്കെടുത്തു. ഓക്കെ ശരി. ഭാഗ്യരാജന് ഏറ്റവും ഇഷ്ടപ്പെട്ട നടനായ എം ജി ആർ ചിത്രത്തിലെ ഗാനമാണ്, അതുകൊണ്ട് ശരവണൻ ചേട്ടാ ആവശ്യപ്പെടുന്നത്. ഓക്കെ, ഗാനം കേൾക്കാം ചേട്ടാ.

0: റാണി, നമ്മളിപ്പോ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നെ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് ഡി ബി എം മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് ഡി ബി എം 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്ത് വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക്ക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: കേട്ടുകൊണ്ടിരിക്കുന്നത് കഥോട് കഥരാണ്. തത്സമയം ഫോണിങ് പ്രോഗ്രാം. നമ്മൾ ഭാഗ്യരാജനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സംവിധായകരായ ജി രാമകൃഷ്ണന്റെയും ഭാരതിരാജയുടെയൊക്കെ അസിസ്റ്റന്റായിട്ട് ചലച്ചിത്ര ജീവിതത്തിൽ തുടക്കം കുറിച്ച ഭാഗ്യരാജ് തിരക്കഥ രചനയിലൂടെ തൻ്റെതായിട്ടുള്ളൊരു പ്രതിഭ തെളിയിച്ച് അംഗീകാരമൊക്കെ നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുമാത്രമല്ല, ഈ ആദ്യകാലത്ത് ഈ 16 പോലുള്ള സിനിമകളിൽ, അതുമാത്രമായിരുന്നില്ല, സികപ്പ് റോജാക്കൾ, ഇതിലൊക്കെ വളരെ ചെറിയൊരു വേഷം കൈകാര്യം ചെയ്ത് തുടങ്ങിയ ഒരു വ്യക്തിയായിരുന്നു ഭാഗ്യരാജ്. അപ്പൊ കൂടുതൽ കാര്യങ്ങളൊക്കെ കേൾക്കാം, നിങ്ങൾക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ പങ്കുവെച്ചോളൂ കേട്ടോ. അടുത്തൊരു കോൾ ഉണ്ട്. ഹലോ.
4: ഹലോ, ഞാൻ മാങ്ങാട്ടിൽ നിന്ന് റിനോയി.
1: റിനോയി, സ്വാഗതം. റിനോയി,
4: എനിക്ക് ഒരു പാട്ട് വേണോ?
1: പറയൂ, ഏത് പാട്ടാണ് റിനോയ്ക്ക് വേണ്ടത്?
4: പുഷ്പ ടൂല.
1: പുഷ്പ ടൂല പാട്ട് വേണോ?
4: ആ, അത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
1: ആർക്കാണ്?
4: മാങ്ങാട്ടുള്ള ബിജു വെഞ്ഞാറുമൂടി മിമിക്രി ആർട്ടിസ്റ്റ്, പിന്നെ ഡെയിൻ വാവ, പിന്നെ കിളിയത് പോലീസ് സ്റ്റേഷന്റെ അടുത്ത് ഓട്ടോ ഡ്രൈവേഴ്സ് ജിതിൻ, ദീപക് ഉണ്ണികൃഷ്ണ ഓട്ടോ,
1: ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒരു പാട്ട് പാട്ട് കേൾക്കാം കേട്ടോ. പുഷ്പ, പുഷ്പ എന്ന ചിത്രത്തിലെ ഒരു അടിപൊളി ഒരു ഗാനം കേൾക്കാം. റിനോയി ആയിരുന്നു സംസാരിച്ചിരുന്നത് കഥോട് കഥോരത്തിൽ.

0: ഹേ, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ?
1: അതെ, എന്റെ അനിയന്റെ കല്യാണത്തിന് നല്ല ഒരു ബ്ലേസർ വാങ്ങണം, അതോടൊപ്പം ഒരു സൂട്ടും. എവിടെ നിന്ന് വാങ്ങുമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്?
0: അതിനാണോ ഇങ്ങനെ ആലോചിക്കുന്നേ? നമ്മുടെ ബ്ലേസർ സോൺ ഉണ്ടല്ലോ, മികച്ച വെഡിംഗ് സൂട്ടുകളും ബ്ലേസേഴ്സും വൈവിധ്യമാർന്ന ഡിസൈനുകളും കൂടാതെ ബർത്ത്ഡേ പാർട്ടിക്കും ആദ്യ കുർബാനയ്ക്കുമുള്ള വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്.
2: നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ തുണിത്തരങ്ങൾ വളരെ പെട്ടെന്ന് തയ്ച്ചു നൽകുന്നു. വൈവിധ്യമാർന്ന ഇറ്റാലിയൻ തുണിത്തരങ്ങൾ ന്യായമായ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
3: ബ്ലേസേഴ്സ് സോൺ, നിയർ ശങ്കസ് ഹോസ്പിറ്റൽ, ആശ്രാമം റോഡ്, കൊല്ലം. ഫോൺ 8606268080.
4: കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോടുകാതരം തൽസമയ ഫോണിൻ പ്രോഗ്രാമാണ്. അപ്പോൾ വിളിക്കുന്ന നമ്പർ 0474293111. കോളിലേക്ക് പോവാണ്. ഹലോ,
5: ഒരു ഞായറാഴ്ചക്കാരനായിരുന്നു, ഇന്നും മാറിപ്പോയി സമയം. അതായത് ഭാഗ്യരാജന്റെ ഇത് കേട്ടപ്പോ ഡേറ്റ് മാറ്റിയതാ, ദിവസം മാറ്റിയതാ.
6: ഞാൻ ഞായറാഴ്ച കഴിയായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഞായറാഴ്ചകളിൽ വരാറുണ്ടായിരുന്നു.
5: ആ കാക്കാറുണ്ട്, പിന്നെ അങ്ങനെ ഇരിക്കണം. ഭാഗ്യരാജന്റെ സിനിമകൾ പറഞ്ഞാലേ സൂപ്പർ സൂപ്പർ സിനിമകളാ. ദാവണിക്കനോളെ, ചിന്നവീടൊക്കെ, ബാമ രുക്മിണിയൊക്കെ സൂപ്പർ സൂപ്പർ. പിന്നെ കഞ്ഞിപ്പരുവത്തിലെ എന്താ പുതിയ വാർപ്പുകള്, പിന്നെ പോയി സാക്ഷി, സുന്ദരകാണ്ടൊക്കെ അടിപൊളി മൂവിയാ. ഞാൻ ഭാഗ്യരാജന്റെ ഫിലിം എല്ലാം ഒരു 10 പ്രാവശ്യങ്ങൾ ചുരുങ്ങിയത് കണ്ടോണ്ട്. എല്ലാ പടവും, ഇറങ്ങിയ പടം കംപ്ലീറ്റ്. പണ്ട് ഞങ്ങൾക്ക് ഈ റേഡിയോ കാസ്റ്റ് ബിസിനസ് ആയിരുന്നു, അതെ, റെന്റഡ് ആയിരുന്നു. അപ്പൊ എല്ലാ മൂവിയും, ഏത് മൂവി വരണോ ആ മൂവി, തമിഴ്, മലയാളം, എല്ലാ മൂവിയും കയറും. അപ്പൊ ചില ഭാഗങ്ങളിൽ ഈ ഭാഗ്യരാജ്, ഞങ്ങളുടെ ഏരിയയിലൊക്കെ കൂടുതൽ തമിഴ് ആൾക്കാരായതുകൊണ്ട് അവർക്ക് ഈ ഭാഗ്യരാജന്റെ ഫിലിം വരുമ്പോ കാണാൻ നല്ല രസമാണ്. അവര് ഈ റെന്റ് ടിവിയും വിസിപിയും, അല്ല ടിവിയും വിസിപിയും ഒക്കെ കൊണ്ടുപോകുന്ന സമയത്ത് കാസ്റ്റും കൊണ്ടുപോകും. ചില അവിടെ അവര് നിങ്ങൾക്ക് കിട്ടാനറിയില്ല, നിങ്ങൾ വന്ന് ഇട്ടുകാരനും പറയും.
6: വാടകയ്ക്ക് എടുത്തിട്ട് പോകും,
5: വാടകയ്ക്ക് എടുത്തിട്ട് പോകും. അന്നൊക്കെ ഈ 80, 85, 85, 87, 90 കാലങ്ങളിലൊക്കെ അങ്ങനെയാണ്.
6: വിസിആറും
5: ഉണ്ടായിരുന്നു, പിന്നെ വി സി പി ഒന്നും, അങ്ങനെ എല്ലാം ഉണ്ടറിഞ്ഞു. ആ കാലങ്ങളിലെ ഏറ്റവും സൂപ്പർ സൂപ്പർ മൂവി എന്ന് അപ്പ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് തമിഴ്. ഇപ്പോഴും അതിലൊക്കെ ഏറ്റവും, ഇതില് ഏറ്റവും ദാവണിക്കനോൾ പറഞ്ഞ സിനിമ കാണേണ്ട ഓപ്പായിരുന്നു, സൂപ്പർ മൂവി.
6: അതേപോലെ ഇതിനകത്ത് ഈ കന്നിപ്പരുവത്തിലെ എന്ന് പറഞ്ഞ ഈ ചിത്രത്തിൽ എനിക്ക് തോന്നുന്നു നായകനല്ല, പ്രതിനായകനാണ് അല്ലേ?
5: അതെ അതെ അതെ, കന്നിപ്പരുവത്തിലെ പ്രതിനായകൻ സൂപ്പർ ആയിരുന്നു.
6: അങ്ങനെ ഒരു വേഷം അദ്ദേഹം ചെയ്തിട്ടുണ്ട്, നായകൻ മാത്രമായിട്ടല്ല പ്രതിനായകനായിട്ട് ചെയ്തിട്ടുണ്ട്.
5: അത് എഴുതിയിട്ടുണ്ട്, നല്ല മൂവിയല്ല, സൂപ്പർ സൂപ്പർ പറഞ്ഞ ഏറ്റവും നല്ല.
6: അതെ, ഓക്കെ, ശരി. എന്തായാലും അത് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു കേട്ടോ. അപ്പം എന്തായാലും ഭാഗ്യരാജ് ചിത്രങ്ങൾ കാണാൻ വേണ്ടി ടിവിയും വിസിആറും ഒക്കെ എടുത്തോണ്ട് പോയിരുന്ന ഒരു കാലം വരെ
5: ആൾക്കാർ. ഞാന് ചിലപ്പോ നമ്മക്ക് ഈ ഫിലിം 2-3 ഫിലിം ഇരുന്ന് കാണേണ്ടവരെ അവർക്ക് അറിയില്ല പറഞ്ഞ, ഓരോ സിനിമ കഴിയുമ്പോൾ ഓരോ കാസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അത് കഴിയുമ്പോ അടുത്ത കാസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം, അങ്ങനെയായിരുന്നു പണ്ടൊക്കെ. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അതെല്ലാം പോയില്ലേ? ഇപ്പൊ എല്ലാം പോയി, ഇപ്പൊ കംപ്ലീറ്റ് മൊബൈലെല്ലാം ആയി കഴിഞ്ഞില്ലേ, ഒന്നും അവിടെ ഒന്നും വേണ്ടല്ലോ.
6: ഒരു ഞാനൊരു കാര്യം കൂടെ ചോദിച്ചിട്ട്, ഈ ഭാഗ്യരാജ് സിനിമ ഒപ്പം മുൻപ് ഇപ്പം ശിവാജി ഗണേശൻ, MGR, അല്ലെങ്കിൽ പിന്നീട് സൈഡിൽ നമുക്ക് രജനി, കമൽ, ഇവരൊക്കെ അഭിനയിക്കുന്ന ഭാഗ്യരാജ് ഒരു സൈഡിൽ കൂടി കുറച്ച് ഹിറ്റുകൾ ഇങ്ങനെ സമ്മാനിക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ അപ്പോഴും ആ ചിത്രത്തിന് വലിയ മങ്ങലൊന്നും.
5: ബാലേന്ദ്ര മേനോന്റെ സിനിമയില്ല അതേപോലെ അടിയിലടിയിലെ ഓരോ പണി കൊടുക്കില്ല എല്ലാവർക്കും, അതേപോലെയാണ് ഭാഗ്യരാജ്. ഓരോ ഫിലിം കൊണ്ടുവരും, ജനങ്ങളുടെ കൈയടിയാണ് ഏറ്റവും കൂടുതൽ. അതായത് ഒരു കാര്യമുണ്ട്, ഭാഗ്യരാജ് സിനിമയിൽ ഒരു തല്ലെങ്കിൽ ഇല്ലാത്ത സിനിമയില്ല. അത് ഏത് സിനിമ നോക്കൂ, എന്തെങ്കിലും ഒരു അടിയടി എങ്കിലും കാണും, അതാണ് രസം. പക്ഷെ കാണാൻ ഭയങ്കര കുടുംബ ഫിലിം പറഞ്ഞ ഏറ്റവും ടോപ്പാണ്, ഏറ്റവും ടോപ്പ്. ശരിക്കും കണ്ണി ഈ ദാവണിക്കനുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും കരയും, അങ്ങനത്തെ ഫിലിമാ. ഓക്കെ,
6: അപ്പൊ എന്തായാലും സന്തോഷം സംസാരിക്കാൻ സാധിച്ചത് സർ. അപ്പൊ നമുക്ക് എന്തായാലും വളരെ മനോഹരമായൊരു ഗാനം അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭാഗ്യരാജ് ചിത്രത്തിലെ ഗാനം തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ഗാനം നമുക്ക് കേൾക്കാം.

0: ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതറാണ്. തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474293111. കോളിലേക്ക് പോവാണ്. ഹലോ.
1: ഹലോ
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം അനിത കടവൂർ.
2: അനിത ചേച്ചി കടവൂരിൽ നിന്നും. ഓക്കെ, എന്തോ
1: പറയുന്നുണ്ടോ വോയിസ് ബീച്ച് റോഡില്? ഒരുപാട് മിസ് ചെയ്യുക ഭാഗ്യരാജ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്ടർ, പിന്നെ അയാളുടെ മുഖം കണ്ടാ തന്നെ നമ്മളൊരു ശാന്തായിട്ട് ആവണ ഒരു മുഖമാണ്. നല്ല ഒരു ഫേസാ അത്. അതുപോലെ അവരുടെ സിനിമ കണ്ടാ നമ്മൾ ചിരിക്കാത്തവര് ചിരിക്കുകയും ചെയ്യും. നല്ല അർത്ഥമുള്ള ഒരു സിനിമ ആയിരിക്കും എടുക്കുന്നതില്. ഞങ്ങളെ ഈ സിനിമ ഒക്കെ ഇഷ്ടപ്പെട്ട് കാണുമ്പോൾ ഞങ്ങളെ മക്കളും അതുപോലെ ഇരുന്ന് ഇഷ്ടപ്പെട്ട സിനിമ കാണും. അതുപോലെ ഭാഗ്യരാജിന്റെ അങ്ങനെയുള്ള ഒരു ആക്ടർ അത്. മിസ് ചെയ്യുക, മരിച്ചെന്ന് പറഞ്ഞപ്പോ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പം തന്നെ ഒരുപാട് ആൾക്കാർ മരിച്ചില്ലേ, അവരെല്ലാം നല്ല നല്ല ആക്ടർമാരും നല്ല സ്റ്റോറികൾ ഇതിനെ വരും തയ്യാറുപാളർ എങ്ങനെയല്ലേ മരിച്ചു മരിച്ചു പോണ. അപ്പൊ നമുക്ക് ഒരുപാട് ഉള്ളില് വിഷമങ്ങളില്ലയോ? ആണ് മലയാളീസ് തന്നെ എത്ര പേരിപ്പം അടുത്തടുത്ത് മറന്നില്ല ഈ രണ്ടു മാസത്തില് തന്നെ. അതന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ
2: കുറച്ച് സമയമാണ് ഭാരതി രാജയുടെ മരണം ഉണ്ടായിരുന്നു.
1: ആ പിന്നെ സലീമിന്റെ മരണം, ഇതെല്ലാം നമുക്ക് നല്ല നല്ല ആക്ടറില്ലേ, ഇവരൊക്കെ മറക്കാൻ പറ്റുമോ നമ്മള് ജീവിതത്തില്? ഇല്ല, നമ്മളെ പണ്ടൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാലങ്ങളിൽ ആരും നല്ലത് ഇങ്ങനെ എങ്ങനെയൊക്കെ പഠിപ്പിച്ചു തരത്തില്ല. പക്ഷെ ഒരു സിനിമ കണ്ടിട്ട് ആ സിനിമയിലിരുന്ന് നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇല്ലയോ? അതുപോലെ നമ്മള് റേഡിയോ, റേഡിയോയില് ഒരുപാട് വലിയവരൊക്കെ മിണ്ടുന്നൊക്കെ കേട്ടിട്ട് ഒരുപാട് നമ്മൾ മാറിയിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക ഓരോരോ കാര്യങ്ങൾ. പണ്ട് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ മാറിയതാ നമ്മളെ ക്യാരക്ടറൊക്കെ, അതിനെ എപ്പോഴും ഓർക്കും. നമ്മളൊക്കെ നമ്മളിങ്ങനെ മാറാൻ കാര്യങ്ങൾ എന്തുവാണ്. ഇപ്പോഴത്തെ സിനിമ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ സിനിമ നമ്മള് പിള്ളേര് കുത്തുവാലും പിടിച്ച് നിക്കുക.
2: അത് ഭയങ്കര കാര്യമാണ്. എന്തായാലും ചേച്ചി പറഞ്ഞ ഓക്കെ. ചേച്ചി സന്തോഷപ്പ ഭാഗ്യരാജ് ചിത്രത്തിലെ ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഗാനം കേൾക്കാം കേട്ടോ. അപ്പൊ വിളിച്ചതിൽ സന്തോഷം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതലാണ് തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. അപ്പോൾ ഇന്ന് നമ്മൾ ഭാഗ്യരാജനെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ 1991 മുതലൊക്കെ അദ്ദേഹം ക്രമേണ അഭിനയം മാത്രം നായകനായിട്ടുള്ള കൂടുതൽ വേഷങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് തുടങ്ങി. അതിന്റെ സംവിധാനമൊക്കെ മറ്റുള്ളവരായിരിക്കും. അദ്ദേഹം സിനിമയിൽ നായകനായി മാത്രം കൂടുതൽ ചെയ്യണം എന്നൊരു തീരുമാനത്തിലേക്ക് ഈ 91 മുതൽ അത് എത്തുമായിരുന്നു. പിന്നീട് അത് മാത്രമല്ല, അദ്ദേഹം ഒരു പ്രസിദ്ധീകരണം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഭാഗ്യ എന്ന പേരിലുള്ള ഒരു പ്രതിവാര പ്രസിദ്ധീകരണം, അതിൻ്റെ ഒരു പത്രാധിപ കൂടിയായിരുന്നു ഭാഗ്യരാജ്. പിന്നീട് അദ്ദേഹം ശരിക്കും പറഞ്ഞ ഒരു ഹിന്ദി ചിത്രം, മിസ്റ്റർ ബച്ചാരെ എന്ന് പറഞ്ഞ ഒരു ഹിന്ദി ചിത്രം സംവിധാനം ചെയ്തിരുന്നു. ആ ചിത്രം പക്ഷേ വൻ പരാജയമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പിന്നീട് ഹിന്ദിയിൽ ചിത്രം സംവിധാനം ചെയ്യില്ല, തിരക്കഥ മാത്രം ചെയ്യും എന്നുള്ളൊരു തീരുമാനവും കൂടി പിന്നീട് ഈ ഒരു പരാജയം അദ്ദേഹത്തിന് അങ്ങനെ ഒരു തീരുമാനത്തിലേക്കൊക്കെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്തൊരു കോളിലേക്ക് പോകാം, നോക്കാം ആരാണെന്ന്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം, എന്റെ പേര് വാളത്തെങ്കിൽ നിന്നും.
0: ആ, വാളത്തെങ്കിൽ നിന്നും ആരാ ഇത്?
1: ആർദ്ര.
0: ആർദ്ര, ഓക്കെ. ആർദ്ര കുട്ടി, എന്തൊക്കെയുണ്ട് വിശേഷം?
1: സുഖമാണ്.
0: ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ?
1: സിക്സ്ത് സ്റ്റാൻഡേർഡ്.
0: ഏത് സ്കൂളിലാ? ആരൊക്കെയുണ്ട് വീട്ടില് ആർദ്ര കുട്ടിയുടെ?
1: അമ്മ, അച്ഛൻ, അനിയത്തി.
0: അനിയത്തിന്റെ പേരെന്താ?
1: ഹൃതിക.
0: ഹൃതിക പഠിക്കുവാണോ അനിയത്തി? ഏത് ക്ലാസ്സിലാ? എൽ കെ ജിയിലാണ്. ഓ ശരി, യു കെ ജിയിലാണ്. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? പാട്ട് പാടണോ? വേറെ ഏതെങ്കിലും പാട്ട് പാടണോ?
1: വേറെ
0: പാടിക്കോ?
1: നിണക്കോഴി കണ്ടപ്പോ അടിവയറ്റിലെ മഞ്ഞുളരാത്തേയും നിന്റെ ചിരിയത് കണ്ടപ്പോ അയ്യയ്യോ നെഞ്ചിലരാതി കരിമിഴിയുള്ള കളവാണിക്കാർ കൂന്തല് കണ്ടപ്പോ കണ്ണപ്പോ കണ്ണൊന്നു ഉടക്കി ചിരിക്കല്ലെ പെണ്ണെ കല്യാണി നിന്റെ മാറത്ത് പുള്ളിയിലെന്നെ കുടിക്കണ്ട് കണ്ണില നിറകണ്ട് കയ്യില വളകണ്ട് കാലില് കൊലിച്ചിട്ട് എന്നെ കൂട്ടിച്ച് അരയില അരഞ്ഞണ മരക്കെട്ടി കിടക്കുമ്പോ എനിക്കെന്റെ മോഹങ്ങൾ അണക്കെട്ട് ഒഴുകുമ്പോ നമുക്കല്ലേ നീയൊരു തീ നോട്ടത്തിനെ കൊണ്ട ശങ്കത് പടയ്ക്കണ നോക്കല നീയൊരു തീ.
0: ആ, സന്തോഷം കേട്ടോ. അപ്പൊ എന്തായാലും പാട്ട് കേൾക്കാം.

0: കുട്ടികൾക്കായുള്ള കാതോട് കാതോരം എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:15 മുതൽ 10:15 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. കൊച്ചുകുട്ടികൾക്കായുള്ള കാതോട് കാതോരം. കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474293111. കോളിലേക്ക് പോവാണ്. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം ചേട്ടാ. മനസ്സിലായി, എന്തൊക്കെയാ പറയൂ.
1: കൊറേ നാളായി മാരാട് സംസാരിക്കുന്നു.
0: അതെ അതെ, കൊറേ നാളായി സംസാരിച്ചു. ഓക്കെ, പ്രോഗ്രാമൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു.
1: അതെ, പ്രോഗ്രാം ഒരാളാണല്ലോ. ഇപ്പൊ ജോലി, വേറെ ജോലി ഇല്ലല്ലോ. രാവിലെ രാത്രി 10 മണിയുടെ ഇതാണ് പ്രോഗ്രാം.
0: അതിൽ കേക്ക് മാത്രല്ല, ഞങ്ങളൊരു ജോലി ഇരുന്നുണ്ടല്ലോ. വിളിക്കൂ, വിളിക്കൂന്ന്.
1: അതെ അതെ, വിളിക്കൂ.
0: ആ, വിളിച്ച് കിട്ടുക എന്ന് പറയുന്നത് അത്രയും നേരം ശ്രമിക്കുക എന്ന് പറയുന്ന ഒരു ജോലിയാണല്ലോ.
1: അതൊരു വലിയ ജോലിയാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ. ഒരു മണിക്ക് തുടങ്ങിയതാ പരിപാടി. ഇപ്പതാ കിട്ടിയത്.
0: ഓക്കെ, ഏതാണ്ട് 1.5 മണിക്കൂർ ആകാൻ പോകുന്നു.
1: ഇനി വിളിച്ചെന്ന് കിട്ടിയ സംസാരിക്കുമ്പോ മനസ്സിലൊരു പ്രത്യേക സന്തോഷം ഇല്ല.
0: ആടോ, അത് കേട്ടപ്പോ എനിക്കൊരു സന്തോഷമായി കേട്ടോ. ചേട്ടനെ കിട്ടി എന്നുള്ളത് സന്തോഷം, ചേട്ടന് കിട്ടിയപ്പോൾ ഉള്ള സന്തോഷം കേൾക്കുമ്പോൾ എനിക്ക്
1: കിട്ടുന്നതിലുള്ള സന്തോഷം അവിടെ ആദ്യം വർക്ക്.
0: അതെ അതെ,
1: രണ്ടു കൂട്ടർക്കും സന്തോഷം തന്നെ.
0: ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ ചേട്ടാ?
1: അറബിക്കടലിന് മണവാൻ, കരയോ എന്തായാലും മണവാറ്റി എന്നുള്ള പാട്ടാ പറഞ്ഞിരിക്കുന്നത്.
0: ഓക്കെ, ഇത് പാടുന്നുണ്ടോ?
1: ആ, ഒരു ചെറിയ പദ്യം ചൊല്ല.
0: ആയിക്കോട്ടെ.
1: ചിന്താവിഷയായ സീത എന്ന പദ്യമാണ്. ശ്രീരാമപുത്രന്മാരെ ലവനും കുശനും ശ്രീരാമനെ കാണാനായിട്ട് മഹർഷിമത്ത് പോന്നതിനെ കുറിച്ചുള്ള വർണ്ണനയാണ് കൊടുത്തിരിക്കുന്നത്. സുധർ മാമുനിയുടെ അയോധ്യയിൽ ജനരായോരളവൊന്നരന്തിയിൽ അതിചിന്ത വഹിച്ചു സീത പോയി. സ്ഥിതി ചെയ്താലുടെ ജാന്തവാടിയിൽ അരിയോരണി വന്തല കതിക്കൊരു പൂവാകൃത്തശാഖകൾ അരിനീലകരങ്ങൾ കിരുന്നരളും പട്ടുവിരിപ്പുമായിതു. രവി പോയി മറഞ്ഞതും സ്വയം ഭുവനം ചന്ദ്രയാ നിറഞ്ഞതും അവൻ ഈശ്വരി ഓർത്തതില്ല പോകും അവിടത്താൻ തനിയെ ഇരിപ്പതും. ഉളകങ്ങൾ കയത്തിലാമ്പലൻ തെളിയിക്കും തമസാ സമീരനിൽ ഇളകും വനരാജിവെല്ലാ പൊളിയാൽ വെള്ളിയിൽ വാർത്ത പോലെയായി. വനമുല്ലയിൽ നിന്ന് വായുവിൻ ഗതിയിൽ പാറി വരുന്ന പൂക്കൾ പോൽ കനവേണി വഹിച്ചു കൂന്തലിൽ പതിയും തൈജസകിടപങ്കിയെ വിടപങ്ങളൊക്കൈകൾ തൻ ഉടനേൽ വെച്ചു വരുന്നു സുന്ദരി.
0: സന്തോഷം ചേട്ടാ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കതരം തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474293111. കോളിലേക്ക് പോവാണ്. ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം.
3: നമസ്കാരം ശ്രീലക്ഷ്മി.
2: ഇതാരാണ്?
3: മങ്ങാടിന്ന് വിമല ചേച്ചി.
2: വിമല ചേച്ചി, എന്തുണ്ട് ചേച്ചി വിശേഷം?
3: വിശേഷം നല്ല വിശേഷം. ഞാൻ 12 മണി മുതൽ ഞാൻ വിളിക്കുകയായിരുന്നു. ഭാഗ്യരാജിനെ കുറിച്ച്, ഭാഗ്യരാജന്റെ സിനിമയെ കുറിച്ച് പറയാനായിട്ട്.
2: ചേച്ചി പറയൂ ചേച്ചി.
3: ഭാഗ്യരാജന് 82-83 കാലഘട്ടത്തിൽ ഇറങ്ങിയ സിനിമയാണ് ഇത്. റൂറൽ നിൻഡ്രു പോസ്റ്റ് എന്ന് പറഞ്ഞ സിനിമ. ദക്ഷിണയാണ് അതിനകത്ത് അഭിനയിച്ചെ നായകൻ നായകി. അത് എത്ര തവണ കണ്ടെന്ന് തന്നെ എനിക്കറിയത്തില്ല. അന്ന് ആ സിനിമ
2: അത്ര നല്ല
3: ലവ് സ്റ്റോറി സിനിമയാണത്. അതിലെ പാട്ടുകളെല്ലാം ഒന്നിനൊന്ന് സ്വിച്ച്
2: പാട്ടുകളെല്ലാം അതിലെ പാട്ടാണ് ഇന്ന് ആവശ്യപ്പെടുന്നതും.
3: ഓക്കെ,
2: ഈ ഒരു ചിത്രം മാത്രമാണോ ഏറ്റവും ഇഷ്ടം ഭാഗ്യരാജിന്റെ? അതോ
3: അല്ല, മിക്ക സിനിമകളും എനിക്കിഷ്ടമാണ് ഭാഗ്യരാജിന്റെ. എന്താണ് മുടിച്ചേക്കാ, നല്ല സൂപ്പർ. അതൊക്കെ ഒത്തിരി ഒത്തിരി പ്രാവശ്യങ്ങൾ പോയി കണ്ട സിനിമയാണ്.
2: അങ്ങനെ
3: ഈ ഒരു സിനിമ തന്നെ ഇത് ഗ്രാൻഡിലും പ്രിൻസിലുമായിട്ട് ഓടിയ സിനിമയാണ്. ഒത്തിരി നാളെ ഓടിയ സിനിമയായത്.
2: തമിഴിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടനായിരുന്നു ഭാഗ്യരാജ്. ഇത്ര ഇഷ്ടമുള്ള നടൻ പിന്നെ ഉണ്ടായിട്ടുണ്ടോ?
3: ഇഷ്ടപ്പെട്ട നടനുണ്ട്. എന്നാലും ഭാഗ്യരാജ് അന്നത്തെ കാലത്ത് നിൽക്കാൻ നമുക്ക് ഭാഗ്യരാജാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം നടൻ.
2: അപ്പൊ എന്തായാലും അദ്ദേഹം അഭിനയിച്ച ചിത്രത്തിലെ ഗാനം കേൾക്കാം.
3: ഓക്കെ ഓക്കെ ഓക്കെ
2: ചേച്ചി, വിളിച്ചതിൽ സന്തോഷം.

0: ഭാഗ്യരാജ് ചിത്രത്തിലെ ഗാനമാണ് നമ്മൾ കേട്ടത്. ഓക്കെ, അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 2000-ൽ മറ്റ് ബാനറുകളിൽ നിന്നുള്ള ലഭിച്ച പുതിയ തിരക്കഥയിൽ നിന്നും അദ്ദേഹം വലിയ താല്പര്യമൊന്നും കാണിക്കാതെയൊക്കെ മാറി നിന്നിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെ അതിനോടൊന്നും വലിയ താല്പര്യമില്ലാതെ പിന്നീട് അദ്ദേഹം കുറെ TV ഷോകളൊക്കെ സംവിധാനം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ 2000-ന് ശേഷമുള്ള കാര്യമാണ്. 2000-ന് ശേഷം മറ്റ് ബാനറുകളിലൊന്നും അദ്ദേഹത്തിന് ചെയ്യാൻ വലിയ താല്പര്യമൊന്നും സിനിമയിൽ കാണിച്ചില്ല. അങ്ങനെയാണ് കുറച്ച് TV ഷോകളൊക്കെ ആ ഒരു സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും പിന്നീടും വീണ്ടും ചില ചിത്രങ്ങളിലൊക്കെ അദ്ദേഹം സജീവമായിരുന്നു. അപ്പൊ അതിലേക്ക് വരാം, നമുക്കൊരു കോളിലേക്ക് പോവാം. ആദ്യം നോക്കാം ആരാണെന്ന്. ഹലോ, ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: ഇതാരാണ്? ആദ്യമായിട്ടല്ലല്ലോ അല്ലേ? നേരത്തെ വിളിക്കുവായിരുന്നു. എന്താണ് ചെയ്യുന്നത് അനിൽ? എന്തിന്റെയാണ്?
1: ഇലക്ട്രിക്കൽ റിപ്പയറിംഗ് പണിയാണ്.
0: ഓ, ശരി ശരി. ഓക്കെ, അപ്പോ ഇന്നിപ്പോ വീട്ടിലാണോ അതോ ജോലിയിലാണോ?
1: ഷോപ്പിലാണ്, കടയിലാണ്.
0: കടയിലാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ റെഡിയൊക്കെ കേട്ടോണ്ടിരിക്കാണ്? കേൾക്കാറുണ്ട്. അതില് വിളിക്കാറുണ്ടോ?
1: അല്ല, ഞാൻ അപ്പോഴൊക്കെ വിളിക്കും.
0: ഓക്കെ, ശരി ശരി. ഇന്ന് ഏത് പാട്ടാണ്?
1: എന്റെ അനിയന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്, 6-ാമത്.
0: ഓക്കെ, ഇന്നാണോ?
1: അല്ല, നാളെയാണ് അഡ്വാൻസ് വെഡിങ്
0: ആനിവേഴ്സറി. ഓ, ശരി
1: ശരി. അപ്പൊ 6-ാമത് വെഡിങ് ആനിവേഴ്സറി നാളെ. അപ്പം അവന്റെ പേര് സുനിൽ എന്നാണ്.
0: ഓക്കെ,
1: വൈഫിന്റെ പേര് ധനശ്രീ.
0: എന്താണ്?
1: ധനശ്രീ. ധനശ്രീ.
0: ധനശ്രീ. ഓക്കെ, ശരി.
1: അവർക്ക് വേണ്ടിട്ട് നല്ലൊരു പാട്ടാണ് ഞാൻ
0: പറഞ്ഞിരിക്കുന്നത്. ഉറപ്പായും നാളെ 6-ാം വിവാഹവാർഷികം ആഘോഷിക്കുന്ന സുനിൽ ധനശ്രീ രണ്ടുപേർക്കും കമ്മ്യൂണിറ്റി റേഡിയോ പെൻസികന്റെയും വിവാഹവാർഷിക ആശംസകൾ. ഓക്കെ, സന്തോഷം വിളിച്ചതിൽ. അപ്പോ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം ഗുരുജി ഒരു വാക്ക് എന്ന ചിത്രത്തിലെ പെണ്ണിന്റെ ചെഞ്ചുണ്ടിൽ തുടങ്ങുന്ന ഗാനമാണ്. ഗാനം കേൾക്കാം.

0: ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതരാണ്. തത്സമയം ഫോണിങ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474293111. ഈ നമ്പറിലേക്ക് പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിച്ചോളൂ. സമയം 2 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആയിരിക്കണം. ഇനി കുറച്ച് സമയമുള്ളൂ ഇന്നത്തെ നമ്മുടെ കാതോട് കാതരം. അപ്പൊ ഞാൻ അടുത്തൊരു കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം,
0: ഇതാരാണ്?
1: ഉമേ
0: നല്ലൂരിൽ നിന്നും. ആരാണ്, പേര് പറയാമോ?
1: രാജീവ്.
0: രാജു.
1: രാജീവ്. രാജീവ്.
0: രാജീവ്. ഓക്കെ ചേട്ടാ,
1: ചിത്രത്തിലൊരു പാട്ട് പറഞ്ഞു, പഴയ പാട്ട്.
0: നല്ലൊരു പാട്ട് ഇട്ടാ മതി ചിത്രത്തിലെ.
1: ആ മതി.
0: ഓക്കെ, ഉറപ്പായിട്ടും ചിത്രത്തിലെ ആന കേൾക്കാം.
1: ആ ഓക്കെ.

0: ഓക്കേ, കേട്ടുകൊണ്ടിരിക്കുന്നത് കഥോട് കഥരാണ്, തത്സമയം ഫോണിങ് പ്രോഗ്രാം. അപ്പോ നമ്മൾ വീണ്ടും അടുത്തൊരു കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം,
0: ഇത് ആരാ? ഇത്
1: ഞാൻ ആയിട്ട് കൊല്ലത്തുനിന്ന്.
0: കൊല്ലത്തുനിന്ന് ആരാ സംസാരിക്കുന്നത്?

0: കൊച്ചുമക്കളെ
1: കൂടാ.
0: ശരി, ഈ കൊച്ചുമക്കളൊക്കെ പഠിക്കുന്നവരാണോ അതോ തീരെ ചെറിയ
1: ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന മൂത്തത് എന്റെ മോള് പത്താം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്നു. പിന്നെ 10, 8, 7 ബാലി.
0: ആറിലായി. ഓക്കെ, അപ്പൊ ഇളയ മോളുടെ വീട്ടിൽ അങ്ങനെ നിന്ന് റേഡിയോ ഒക്കെ കേട്ട് സന്തോഷമായിട്ട് ഇങ്ങനെ പോകുന്നു.
1: ഭയങ്കര ഇഷ്ടമാ റേഡിയോ. എനിക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരുന്നു, സമയമുണ്ടായിരുന്നു 2023. അങ്ങനെ ഞാൻ ഒരുപാട് വിഷമത്തിൽ ഞാൻ ഇരിക്കാൻ എന്റെ ഇളയ മോള് എന്റെ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, മോക്ക് പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ. ഞാൻ അവളടുത്ത് പറയും, മോളെ നിന്റെ ഫോണിന്റെ ഒരു പാട്ടൊക്കെ ഇത് നല്ല പാട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവള് എന്റെ ഫോൺ നോക്കിയിട്ട് പറഞ്ഞു, ഉമ്മാക്ക് എക്സെറ്റ് വെച്ചേരാന്ന് പറഞ്ഞ് മേടിച്ചത്. പിന്നെ അവള് ഈ മദറിന്റെ വരുവാ ഈ വാർത്തകൾ ഉണ്ടല്ലോ, അന്ന് അവള് റേഡിയോ എനിക്ക് മേടിച്ചു തന്നെ. പക്ഷെ അതൊക്കെ ചീത്തയായി പോയി, പിന്നെ ഞാൻ വാങ്ങിച്ചു. ഇപ്പൊ അത് അതാണ് എന്റെ ലോകം.
0: ലോകം ഓക്കെ, ആ ലോകത്ത് സന്തോഷിക്കുക കേട്ടോ.
1: ശരി, സന്തോഷമായിട്ടാണ്, കുഴപ്പമില്ല.
0: സുഖമാണ്, സുഖമായിരിക്കുന്നമ്മ. ഏത് പാട്ടാണ്
1: എല്ലാരും ഭയങ്കര ഇഷ്ടമാണ്,
0: എല്ലാരോടും തിരക്കിയെന്ന് പറയാം കേട്ടോ.

0: അബിയല്ലേ? എടാ, എന്താ രാവിലെ പരിപാടി?
1: ആ റൈഹാൻ, ഞാനേ കിംസ് ഹെൽത്ത് DBM മാരത്തോണിലെ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
0: ഓ, അത് ശരി. നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ? അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
1: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 km ഉള്ള ഹാഫ് മാരത്തോൺ, 10 km പിന്നെ 3 km ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്. അറിയാലോ.
0: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ വിളിക്കാം, അടിച്ചു പൊളിക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു ചേട്ടാ, എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്?
4: അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
3: എന്തിനാ? പത്രത്തിലിടാനാണോ?
4: ഏയ്, അല്ല, റേഡിയോയിലിടാനാ.
3: റേഡിയോയിലോ?
4: അതെ, റേഡിയോയിൽ പരസ്യം ഇട്ടാൽ കൂടുതൽ പേർ കേൾക്കും. കേട്ട് കേട്ട് ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യം ഇട്ടാലുള്ള ഗുണം.
3: അതെയോ?
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ പരസ്യം ചെയ്തതിന് ബന്ധപ്പെടുക 9809016611.
3: നമ്പർ ഒരിക്കൽ കൂടി 9809016611.
5: കേട്ടുകൊണ്ടിരിക്കുന്ന കാതോടുകതരം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം അടുത്ത റെക്കോർഡിലേക്ക് പോണ്. ഹലോ.
6: ഹലോ, നമസ്കാരം.
5: നമസ്കാരം.
6: പിന്നെ എങ്ങനെയുണ്ട്?
5: സന്തോഷം.
6: സന്തോഷമായിട്ടിരിക്കുന്നു.
5: അതെ,
6: എന്തായാലും പ്രോഗ്രാം തീരാറായി എന്ന് തോന്നുന്നു.
5: പ്രോഗ്രാം തീരാറായി. അതെ അതെ, എല്ലാം പറഞ്ഞു.
6: മുണ്ടാണി മുടിച്ചത് ഒരു 50 എണ്ണം കണ്ടു. കാണും
5: 50 പ്രാവശ്യം കണ്ടു.

0: അന്ന് അതായിരുന്നു തൊഴിൽ. സെക്കൻഡ് ഷോ ഫസ്റ്റ് തേർഡ് എന്ന് വേണ്ട പ്രഭാതി വെച്ച് തന്നെ ഒരു 100 പ്രാവശ്യം കണ്ടതാണ്.
1: ചേട്ടൻ പോയി തന്നെ 50 ദിവസം ഓടി.
0: അതെ, തിയേറ്ററിൽ തന്നെ 50 ദിവസം ഓടിയിട്ടുണ്ട്. ഞാൻ തിയേറ്ററിൽ നിൽക്കുകയായിരുന്നു.
1: ഓഹോ, തിയേറ്ററിൽ ജോലിയായിരുന്നോ?
0: പ്രഭാതില്
1: തിയേറ്ററിലായിരുന്നോ ജോലി? ഹലോ, കേൾക്കുന്നില്ല. ഹലോ.
0: 5 വർഷം ടിക്കറ്റ് വാങ്ങാൻ നിന്നു.
1: ഓ, ഓക്കെ ഓക്കെ. ആഹാ,
0: അത് ഞാൻ 15-ാമത്തെ വയസ്സിൽ.
1: ഓ ശരി ശരി, ഓക്കെ ഓക്കെ.
0: അപ്പോ പഠിത്തവും പഠിത്തവും പോവും, ടിക്കറ്റ് എടുപ്പും പോവും.
1: അങ്ങനെ സിനിമയോട് ഭയങ്കര ഇഷ്ടമായിരിക്കും അവിടെ നിന്ന് നിന്നല്ലേ.
0: കണ്ണപ്പനുണ്ടി 100 ദിവസം അടിച്ചത്. അങ്ങനെ എല്ലാ പടങ്ങളും നമ്മൾ 50 ദിവസം 100 ദിവസം 200 ദിവസം ഒക്കെ അല്ലേ കാണുന്നത്. ഒരു ഷോ തന്നെ 4 ഷോ അല്ലേ
1: ഒരു ദിവസം.
0: അപ്പം 4 ഷോ ആകുമ്പോ എത്ര പടമായി?
1: മടുക്കത്തില്ലേ ഇത്രയും നേരം പ്രാവശ്യം കാണുമ്പോ?
0: ആര് കാണാൻ, ചുമ്മാ പറയുന്നു. പിന്നെ ശാലേരെ ഇരിക്കാൻ ഇറങ്ങിപ്പോവും.
1: ഓ ശരി ശരി, ഓക്കെ ഓക്കെ.
0: പിന്നെ ആ പാട്ട് വരുമ്പോ ഒന്ന് പോയി ചിലപ്പോ പാട്ട് കേട്ടിച്ചിട്ട് നിൽക്കും, ബോറടിക്കും. പിന്നെ ഈ ഒരു ഷോ കണ്ടു കഴിയുമ്പോഴത്തേക്കും ബോറടിക്കും.
1: എന്തായാലും ഏത് സിനിമ വന്നാലും ആദ്യത്തെ ഷോ കാണാം. അതൊരു വലിയ കാര്യമല്ലേ.
0: പിന്നെ
1: ഓക്കെ, അതുപോലെ ഈ ഷോ
0: പിന്നെ ബാക്കിയുള്ള തിയേറ്ററിൽ ഫ്രീ ആണ്.
1: ഓ, അങ്ങനെ ഉണ്ടായിരുന്നു.
0: ഇവിടെ നിൽക്കുന്നുണ്ട് ജൂപ്പിറ്റർ, ശക്തി, അപ്സര, ഇങ്ങനെയുള്ള തിയേറ്ററിൽ പോവാ.
1: ഈ തിയേറ്ററിലൊക്കെ പോയി ഭാഗ്യരാജ് ചിത്രം കണ്ടിട്ടുണ്ട്? കണ്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ടാ?
0: ഇന്ന് ഇടമണ്ണൂർ മഠത്തിലെ ഇണക്കുയിലെ മാറിൽ കളവക്കൂട്ടണഞ്ഞുകൊണ്ടുറക്കമായോ, ഇരകത്തിന് ചൂടുണ്ടോ വീർപ്പുണ്ടോ, നിന്നെ വീശുവാൻ ഇളം കാറ്റിന് വിശറിയുണ്ട്.
1: പാട്ട് കേൾക്കാം കേട്ടോ.

കേട്ടുകൊണ്ടിരിക്കുന്ന കാതോട് കാതിലാണ്. അപ്പോൾ പ്രശസ്ത സംവിധായകനും ചലച്ചിത്ര നടനും തിരക്കഥാകൃത്തുമായിരുന്ന കെ ഭാഗ്യരാജിന്റെ നിര്യാണത്തിൽ നമുക്ക് എല്ലാവർക്കും അഗാധമായിട്ടുള്ള ദുഃഖമുണ്ട്. കാരണം തമിഴ് പ്രേക്ഷകർക്ക് മാത്രമല്ല, നല്ല സിനിമകളിലൂടെ, പ്രത്യേകിച്ച് ഗ്രാമീണ പശ്ചാത്തലത്തിലൊഴുക്കിയ ചിത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകർക്കു കൂടി ഏറെ ഇഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു ഭാഗ്യരാജ്. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ കമ്മിറ്റ് റേഡിയോ ബെൻസിന്റെയും ആദരാഞ്ജലികൾ. ഇന്നത്തെ കാതോട് കാതരം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ശ്രീലക്ഷ്മി, MS.

റേഡിയോ ബെൻസികർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയം ഫോണിൻ പ്രോഗ്രാം. ഇന്നത്തെ കാതോട് കാതോരം സമാപിക്കുന്നു. കാതോട് കാതോരം വീണ്ടും നാളെ 12 മണിക്ക് ആരംഭിക്കും.

0: ഫ്രീയാ കിട്ടി, പോയാ പോയി, ചോദിക്കാം, പറയാം, അറിവ് നേടാം. കിട്ടിയാ കിട്ടി, പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. കിട്ടിയാ കിട്ടി, പോയാ പോയി.
1: പ്രാക്ടീസ് തുടങ്ങാറേ.

0: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: കിട്ടിയാ കിട്ടി, പോയാ പോയി, ചോദിക്കാം, പറയാം, അറിവ് നേടാം. കിട്ടിയാ കിട്ടി, പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. കിട്ടിയാ കിട്ടി, പോയാ പോയി.
5: നമസ്കാരം. കിട്ടിയാ കിട്ടി, പോയാ പോയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കിട്ടിയാ കിട്ടി പോയാ പോയിൽ ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111. അപ്പോൾ തീ നമുക്ക് ഫസ്റ്റ് കോൾ എത്തിയിട്ടുണ്ട്. ആരാന്നൊക്കെ ഒക്കെ കോൾ കണക്റ്റ് ആവുന്നതേ ഉള്ളൂ. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474-294-2913-1111 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ ഈ സമയം 3:31 4:30 നമ്മുടെ സമയം. അപ്പോൾ വീഗൻ തന്നെ വിളിക്കുക. വിളിക്കുന്ന നമ്പർ 0474-294-2113-1111. ആദ്യത്തെ കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
6: ഹലോ
5: ഹലോ, പേര് പറയോ.
6: ഹലോ
5: ഹലോ, പേര് പറയോ.
6: ഹലോ, ഹലോ, ഉഷയാണ്.
5: ഓക്കെ, ഉഷ ചേച്ചി, ചോദിക്കട്ടെ.
6: ഇവിടെ കൊല്ലം, കൊല്ലം വയനാട്.
5: ചോദ്യം ഇതാണ്, എം ടി വാസുദേവൻ നായർ രചിച്ച നാലുകെട്ട് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് വർഷമാണ്? എം ടി വാസുദേവൻ നായർ രചിച്ച നാലുകെട്ട് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് വർഷമാണ്? അറിയോ?
6: 2005.
5: അല്ല അല്ല. ഓക്കെ, സാരമില്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474-293-1111.

0: നമ്പറിലേക്കാണ്. അപ്പതി നമുക്ക് കോള് കണക്ട് ആകുന്നതേ ഉള്ളൂ. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04-74-2939-111 എന്ന നമ്പറിലേക്കാണ്. 4:30 വരെയാണ് കേട്ടോ നമ്മുടെ സമയം. അപ്പോൾ വേഗം തന്നെ വിളിക്കുക. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയർ 107.8. ശ്രോതാക്കളോടൊപ്പം ഞാൻ രീഷ്മയാണ്. അപ്പതി നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
1: ഹലോ, ഞാൻ
0: നന്ദനാർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? നന്ദനാർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്?
1: കുഞ്ഞുണ്ണി മാഷ്.
0: അല്ല. ഓക്കെ അമ്മ, സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ആ പറഞ്ഞേക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 04-74-293-1111. അടുത്തൊരു കോളത്തിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ,
2: ഗുഡ് ഈവനിങ്, ഞാൻ കരിക്കോട് നിന്ന് ലതികയാണ്.
0: ഓക്കെ ലതിക ചേച്ചി, ചോദിക്കട്ടെ. കോട്ടയ്ക്കൽ ശിവരാമൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കോട്ടയ്ക്കൽ ശിവരാമൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അല്ല.
2: ഓട്ടന്തുള്ളൽ.
0: അല്ല.
2: മോഹിനിയാട്ടോ?
0: ശിവരാമനോ? മോഹിനിയാട്ടോ? അല്ല. അറിയോ? അറിയത്തില്ല. ഓക്കെ സാരല്ല, ലതികേന്ദി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 04-74-293-1111. ഹലോ.
3: ഹലോ.
0: ഹലോ, പേര് പറയോ.
3: കൃഷ്ണദേവ്.
0: കൃഷ്ണദേവ്. ഓക്കെ മോനെ, ചോദ്യം ഇതാണ്, ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏതാണ്? ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏത്? ഓക്കെ സാരല്ല, വിഷമിക്കണ്ട കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടൈം വീണ്ടും ട്രൈ ചെയ്താൽ മതി, കണക്ട് ആകുന്നതായിരിക്കും. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഹലോ. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കാണ്, നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
4: ഹലോ.
0: ഹലോ, പേര് പറയൂ. റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കൂ. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്, നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഹലോ.
4: ഹലോ.
0: ഹലോ, പേര് പറയോ.
5: ഹാഷിം.
0: ആ റേഡിയോയുടെ വോളിയം കുറയ്ക്കൂ. ഓക്കെ, ആ കോളും ബ്രേക്ക് ആയിരിക്കുകയാണ്, നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
6: ഹലോ മോളെ.
0: പേര് പറയൂ അമ്മ.
6: കൃഷ്ണ ചേച്ചി, മോളെ സുഖമായിരിക്കുന്ന?
0: ആ സുഖമായിട്ടിരിക്കുന്നു. ചോദിക്കട്ടെ.
6: കേരള
0: ഗ്രന്ഥശാല ദിനം എന്നാണ്? കേരള ഗ്രന്ഥശാല ദിനം എന്നാണ്?
6: കേരള ഗ്രന്ഥശാല ദിനം. സെപ്റ്റംബർ 14.
0: സെപ്റ്റംബർ 14 കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 04-74-293-1111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
7: ഹലോ.
0: ഹലോ, പേര് പറയൂ.
7: വൈഷ്ണവ്.
0: ഓക്കെ വൈഷ്ണവ് മോനെ, ചോദിക്കട്ടെ. ആരാച്ചാർ എന്ന നോവൽ രചിച്ചത് ആരാണ്? ആരാച്ചാർ എന്ന നോവൽ രചിച്ചത് ആരാണ്? നമ്മൾ കഴിഞ്ഞ ആഴ്ച ചോദിച്ചു. കെ ആർ മീര, കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 04-74-293-1111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
8: ഹലോ, രണ്ടാംകുട്ടിയെന്ന് മിനിയ.
0: ഓക്കെ മിനി ചേച്ചി, ചോദ്യം ഇതാണ്, പി എൻ പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനാശാലയുടെ പേര് എന്ത്? പി എൻ പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേരെന്ത്?
8: ഗ്രന്ഥശാല.
0: അതിന്റെ പേരെന്തായിരുന്നു?
8: അറിയില്ല.
0: ഓക്കെ.

0: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
1: ഹലോ,
0: പേര് അറിയോ? ഓക്കെ, റീത്ത അമ്മ, ചോദ്യം ഇതാണ്, വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരെ? വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരെ? അറിയോ? അറിയത്തില്ല. ഓക്കെ, സാരല്ലമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കണേ നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ
0: ഹലോ, പേര് പറയോ?
2: ശോഭന.
0: ഓക്കെ ശോഭന ചേച്ചി, വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരെ? അല്ല, അറിയത്തില്ല. ഓക്കെ സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അപ്പൊ തീ നമുക്ക് അടുത്തൊരു കോൾ കണക്ട് ആകുന്നതേ ഉള്ളൂ. വിളിക്കുന്ന നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0744294111 എന്ന നമ്പറിലേക്കാണ്. 4:30 വരെയാണ് നമ്മുടെ സമയം, ശ്രോതാക്കൾക്ക് വിളിക്കാനുള്ള സമയമാണ് 4:30 വരെ. അപ്പൊ വിളിക്കുക, വിളിക്കുന്ന നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0474294111 എന്ന നമ്പറിലേക്കാണ്. അടുത്തൊരു ഷോർട്ട് ബ്രേക്കാണ്, ബ്രേക്കിന് ശേഷം തിരികെ എത്താം.

0: പെട്രോൾ വിലയോർത്ത് വിഷമിക്കേണ്ട. ഇതാ കുറഞ്ഞ ചിലവിൽ കൂടുതൽ യാത്ര ചെയ്യാൻ EVMA ഇലക്ട്രിക് സ്കൂട്ടർ. ലൈസൻസോ രജിസ്ട്രേഷനോ വേണ്ട. വളരെ കുറഞ്ഞ മെയിന്റനൻസ് ചാർജ്, ആകർഷകമായ ബജാജ് ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്. സമയം കളയാതെ ഇന്ന് തന്നെ സ്വന്തമാക്കൂ. മറിയം EV, വിമല ഹൃദയം സ്കൂളിന് സമീപം, പട്ടത്താനം, കൊല്ലം. കോൺടാക്ട് 9444778 9846976084.
1: ഓക്കെ, തിരികെ എത്താം. കിട്ടിയ കിട്ടി, പോയ പോയിലേക്ക്. അപ്പൊ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം.
2: നമസ്കാരം,
1: പേര് പറയൂ. ഓക്കെ ചേട്ടാ, ചോദ്യം ഇതാണ്. 1829 കേരളത്തിലെ ആദ്യത്തെ പൊതുവായ

0: Ni clue tu tu.
1: പായിലാണ് തുടങ്ങുന്നത്. ചെമ്മീൻ എന്ന നോവലിന് പശ്ചാത്തലമായ കടപ്പുറം ഏതെന്നാണ് ചോദ്യം. അറിയാൻ ചാൻസ് ചിലപ്പോ കുറവായിരിക്കും. അതേ ഉള്ളൂ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അറിയോ മോളെ? ഹലോ. അറിയത്തില്ല, സാരമില്ല, വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഓക്കെ ഓക്കെ മോളെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ, ഞാൻ മാറ്റുന്ന റിനോയെ വിളിക്കുന്നു.
1: റിനോയ് കുറച്ചു മുന്നേ വിളിച്ചായിരുന്നല്ലോ.
2: എനിക്ക് ആ ചോദ്യം അറിയാം.
1: ചോദിക്കട്ടെ അപ്പോ. നന്ദനാർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? നന്ദനാർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്?

0: സോറി.
1: പുറക്കാടാണ് കറക്റ്റ് സ്ഥലപ്പേര് കേട്ടോ. പുറക്കാട്.
0: ഓക്കെ,
1: വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 04742931111. ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് ഈ അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, പേര് പറയൂ.
2: ഞാൻ സിദ്ധു.
1: ഓക്കെ സിദ്ധുക്കുട്ട, ചോദിക്കട്ടെ. അറിയാമെങ്കിൽ പറഞ്ഞാ മതി കേട്ടോ. രാത്രിമഴ എന്ന കവിത രചിച്ചത് ആരാണ്? രാത്രിമഴ എന്ന കവിത രചിച്ചത് ആരാണ്? ആ ആലോചിച്ചോ, ആലോചിച്ചോ. രാത്രിമഴ എന്ന കവിത രചിച്ചത് ആരാണ്?
2: ഒരു സെക്കൻഡ്.

0: സുഗതകുമാരി അല്ലേ?
1: സുഗതകുമാരി കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ മോനെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ, പേര് പറയോ. ഓക്കെ നെൽസൺ ചേട്ടാ, ചോദ്യം എന്താണ്? എം ടി വാസുദേവൻ നായർ രചിച്ച നാലുകെട്ട് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് വർഷമാണ്? എം ടി വാസുദേവൻ നായർ രചിച്ച നാലുകെട്ട് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് വർഷമാണ്? അല്ല, കൊറേ ബാക്കിൽ പോണം. ഇല്ല, ഇനിയും ബാക്കിലോട്ട് പോണം. അറിയത്തില്ല. ഓക്കെ സാരല്ല, നമുക്ക് ഒരാളത്തും ചോദിച്ചിട്ട് ആൻസർ പറയാം കേട്ടോ. അപ്പൊ ദേ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം.
2: ഹലോ
1: ഹലോ, നമസ്കാരം. പേര് പറയോ. യൂസഫ്. ഹലോ
2: ഹലോ,
1: പേര് പറയോ ചേട്ടാ ഒന്നുകൂടെ. യൂസഫ്. ഓക്കെ, ഇപ്പൊ ചോദിച്ച ചോദ്യമാണ്, എം ടി വാസുദേവൻ നായർ രചിച്ച നാലുകെട്ട് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് വർഷമാണ്? അറിയത്തില്ല. ഓക്കെ, 1958 ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ, പേര് പറയോ.
2: പേര് ധനഞ്ജയ്.
1: ഓക്കെ ധനഞ്ജയ്, ചോദ്യം ഇതാണ്, പി എൻ പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേര് എന്താണ്? പി എൻ പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേര്? ആൻസർ പറഞ്ഞില്ല. പി എൻ പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേര് എന്ത്?
2: പി എൻ പണിക്കർ.
1: ആ,
2: സനാതനധർമ്മം
1: കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
3: ഹലോ, നമസ്കാരം മോനെ.
1: നമസ്കാരം. ഞാൻ പറഞ്ഞേക്കാം. അപ്പൊ ചോദിക്കട്ടെ, ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏതാണ്? ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം? അറിയോ? അറിയോ ആൻസർ? അറിയോ, ജ്ഞാനപീഠമാണ് കറക്റ്റ് ആൻസർ. ഓക്കെ സാറല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ

0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ, പേര് പറയോ. രവി. ഓക്കെ ചേട്ടാ, വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? എം കെ മേനോൻ. കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അപ്പൊ നമുക്ക് അടുത്തൊരു കോള് കണക്ട് ആകുന്നതേ ഉള്ളൂ. ഓക്കെ, കോള് കണക്ട് ആയി, ആരാ നോക്കാം. ഹലോ ഹലോ. ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ് ശ്രോതാക്കൾക്ക് വിളിക്കാനുള്ളത്. 4:30 വരെയാണ് നമ്മുടെ സമയം. അപ്പോൾ അടുത്തൊരു ഷോർട്ട് ബ്രേക്കാണ്. ബ്രേക്കിന് ശേഷം

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: ഓക്കെ, തിരികെ എത്താം. കിട്ടിയ കിട്ടി, പോയാ പോയിയിലേക്ക്. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. അപ്പം ശ്രോതാക്കൾക്ക് വിളിക്കാനുള്ള സമയമാണ്. വിളിക്കേണ്ട നമ്പർ 0474239311 എന്ന നമ്പറിലേക്കാണ്. 4:30 വരെയാണ് നമ്മുടെ സമയം. അപ്പം ഈ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ആയിട്ട് ഞാനിവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രോതാക്കൾക്ക് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0474239311 എന്ന നമ്പറിലേക്കാണ്. അപ്പം നമുക്ക് അടുത്തൊരു ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഓക്കേ, ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയർ 107.8 ശ്രോതാക്കൾ. അപ്പൊ ഞാൻ രേഷ്മയാണ്. അവധി നമുക്ക് ഒരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ. ഓക്കേ, കോൾ ബ്രേക്ക് ആയിരിക്കാണ് നമുക്ക് തയ്യാറെ. ഹലോ
1: ഹലോ
0: ഹലോ, പേര് പറയോ.
1: അമ്പിളി, കൊല്ലത്ത്
0: നിന്ന്. ഓക്കേ അമ്പിളി ചേച്ചി, ചോദിക്കട്ടെ. നേരത്തെ ചോദിച്ചൊരു ചോദ്യമാണ്, 1829 കേരളത്തിലെ ആദ്യത്തെ പൊതു വായനശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് ആരാണ്? 1829 കേരളത്തിലെ ആദ്യത്തെ പൊതു വായനശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് ആരാണ്? ക്ലൂ ഇല്ല, ചിത്തിര തിരുനാളല്ല. ഓക്കേ ഓക്കേ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ അതേ നമുക്ക് അടുത്തൊരു കോൾ എത്തിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
2: ഹലോ
0: ഹലോ, കൃഷ്ണകുമാരി അമ്മ. ചോദ്യം ഇതാണ്, തിരുവിതാംകൂർ ലൈബ്രറി അസോസിയേഷന്റെ മുദ്രാവാക്യം എന്താണ്? തിരുവിതാംകൂർ ലൈബ്രറി അസോസിയേഷന്റെ മുദ്രാവാക്യം എന്താണ്? ഓക്കേ സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിട്ടുണ്ട്. ഹലോ
3: ഹലോ
0: ഹലോ, പേര് പറയോ.
3: എന്റെ പേര് കൃഷ്ണേന്ദു.
0: ഓക്കെ കൃഷ്ണേന്ദു, ഇപ്പൊ ചോദിച്ച ചോദ്യമാണ്, തിരുവിതാംകൂർ ലൈബ്രറി അസോസിയേഷന്റെ മുദ്രാവാക്യം എന്താണ്?
3: അതറിയത്തില്ല, നേരത്തെ ചോദിച്ചില്ലേ ഫസ്റ്റ് ലൈബ്രറി ആരാണ്?
0: ഫസ്റ്റ് ലൈബ്രറി മനസ്സിലായില്ല, ചോദ്യം ഒന്നുകൂടെ പറയൂ.
3: ട്രിവാൻഡ്രത്ത് ഫസ്റ്റ് ലൈബ്രറി സ്ഥാപിച്ച ആരാണ് ചോദിച്ചില്ലേ?
0: 1829 കേരളത്തിലെ ആദ്യത്തെ പൊതു വായനശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് ആരാണ്? സ്വാതി തിരുനാള്. കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിട്ടുണ്ട്. ഹലോ ഹലോ,
4: കേക്കാമോ?
0: ആ കേക്കാം, പറഞ്ഞോളൂ. ഓക്കെ ദേവദാസ് ഏട്ടാ, ചോദ്യം ഇതാണ്, നന്ദനാർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? നന്ദനാർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? തിരുവിതാംകൂർ ലൈബ്രറി അസോസിയേഷന്റെ മുദ്രാവാക്യം എന്താണ്? വായിച്ച് വളരുക. പക്ഷേ ഇപ്പം വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നതാണ് വിപുലീകരിക്കപ്പെട്ട ഇപ്പോഴത്തത്. ചേട്ടനോട് ചോദിച്ചത് നന്ദനാറിന്റെ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? PC ഗോപാലനാണ്. കറക്റ്റ് ആൻസർ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിട്ടുണ്ട്. ഹലോ ഹലോ. ഓക്കെ കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്, നമുക്ക് അടുത്തൊരു കോള്. ഹലോ
5: ഹലോ
0: ഹലോ, പേര് പറയൂ.
5: ശ്രീദേവി.
0: ഓക്കെ ശ്രീദേവി ചേച്ചി, എവിടുന്ന വിളിക്കുന്നത്? നേരത്തെ ചോദിച്ചൊരു ചോദ്യമാണ്, കോട്ടയ്ക്കൽ ശിവരാമൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കോട്ടയ്ക്കൽ ശിവരാമൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
5: കഥകളി.
0: കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
6: ഹലോ,
0: പേര് പറയൂ. കേട്ടില്ല. ഓക്കെ, ചോദ്യം ഇതാണ്, വാസ്തുഹാര എന്ന ചെറുകഥയുടെ രചയിതാവ് ആരാണ്? വാസ്തുഹാര എന്ന ചെറുകഥയുടെ രചയിതാവ്? ഓക്കെ ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു കോള്. ഓക്കെ കോൾ.

ഓക്കെ, തിരികെ താം കിട്ടിയ കിട്ടി പോയാ പോയിലേക്ക്. അപ്പത്തി നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111.

0: ഓക്കെ, അപ്പൊ ദേ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, പേര് പറയൂ.
1: ടെൽമ ടെൽമ ടെൽമ സുറു.
0: ടെൽമ, ഓക്കെ. ടെൽമ ചേച്ചി, ചോദ്യം ഇതാണ്, വാസ്തുഹാര എന്ന ചെറുകഥ കഥയുടെ രചയിതാവ് ആരാണ്? വാസ്തുഹാര എന്ന ചെറുകഥയുടെ രചയിതാവ്? അല്ല, ഓക്കെ, സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കണേ നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ
0: ഹലോ, പേര് പറയൂ. റീന ചേച്ചി, ചോദ്യം ഇതാണ്, ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ആത്മകഥയാണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ആത്മകഥയാണ്?
2: എന്താ ചോദിക്കും
0: അറിയോ?
2: ക്ലൂ എന്തെങ്കിലും ഉണ്ടോ?
0: ക്ലൂ ഒന്നുമില്ല.
2: ഇന്ത്യ
0: വിൻസ് ഫ്രീഡം.
2: ജവഹർലാൽ നെഹ്റുവിന്റെ ആണ്?
0: അല്ല.
2: ഗാന്ധിജി?
0: അല്ല. അല്ല, അതൊന്നുമല്ല. മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
3: ഹലോ
0: ഹലോ, പേര് പറയൂ.
3: എന്റെ പേര് അതീന്ദ്രിയ.
0: അതീന്ദ്രിയ, ഓക്കേ, ചോദിക്കട്ടെ, അടുത്ത ആരുണ്ട്? അപ്പൊ അമ്മൂമ്മയടുത്തോ അപ്പൂപ്പനടുത്തോ ചോദിക്കണം കേട്ടോ ആൻസർ. ചോദ്യം ഇതാണ്, കുറത്തി എന്ന കവിതയുടെ രചയിതാവ് ആരാണ്? കുറത്തി എന്ന കവിതയുടെ രചയിതാവ്? ഓക്കെ സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ
4: ഹലോ
0: ഹലോ, പേര് പറയോ. ഓക്കെ അമ്മിണി ചേച്ചി, ചോദ്യം ഇതാണ്, ദേവകി നിലയങ്ങോട്ടിന്റെ ആത്മകഥയുടെ പേരെന്താണ്? ദേവകി നിലയങ്ങോട്ടിന്റെ ആത്മകഥയുടെ പേര്?
4: അയ്യോ, അറിഞ്ഞൂടാട്ടോ.
0: ഓക്കെ സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഓക്കേ, തിരികെത്താം. കിട്ടിയ കിട്ടി, പോയാ പോയിലേക്ക്. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, പേര് പറയോ.
1: പേര് മായ.
0: ഓക്കേ മായ ചേച്ചി, ചോദ്യം ഇതാണ്. ഹരിപ്രസാദ് ചൗരസ്യ ഏത് സംഗീതോപകരണത്തിലാണ് പ്രാവീണ്യം നേടിയിരിക്കുന്നത്? ഹരിപ്രസാദ് ചൗരസ്യ ഏത് സംഗീതോപകരണത്തിലാണ് പ്രാവീണ്യം നേടിയിരിക്കുന്നത്? അല്ല, ഓക്കേ, സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ
0: ഹലോ, പേര് പറയോ.
2: സുലോചന.
0: ഓക്കേ സുലോചന ചേച്ചി, ചോദ്യം ഇതാണ്. ദേവകി നിലയങ്ങോടിന്റെ ആത്മകഥയുടെ പേരെന്താണ്? ദേവകി നിലയങ്ങോടിന്റെ ആത്മകഥയുടെ പേരെന്താണ്? ദേവകി നിലയങ്ങോടിന്റെ ആത്മകഥയുടെ പേര്?
2: ഒരു ക്ലൂ ഉണ്ടോ?
0: ക്ലൂ ഒന്നുമില്ല. നഷ്ടബോധങ്ങളില്ലാതെ എന്നതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ. ആ ഹലോ ഹലോ, പേര് പറയോ. കേട്ടില്ല. ഓക്കെ പ്രസന്ന ചേച്ചി, റേഡിയോയുടെ വോളിയം കുറയ്ക്കണേ. ചോദ്യം ഇതാണ്, ഹരിപ്രസാദ് ചൗരസ്യ ഏത് സംഗീതോപകരണത്തിലാണ് പ്രാവീണ്യം നേടിയിരിക്കുന്നത്? ബൻസൂരിയാണ് കറക്റ്റ് ആൻസർ. ഓടക്കുഴല് പോലെ ഇരിക്കുന്ന ബൻസൂരി. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്ത ഷോർട്ട് ബ്രേക്ക് ആണ്, ബ്രേക്കിന് ശേഷം തിരികെത്താം.
3: പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ
4: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
3: സ്ഥലം കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഹാൾ.
4: കൂടുതൽ വിവരങ്ങൾക്ക് 9447789825 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: ഓക്കെ, തിരികെ എത്താം. കിട്ടിയ കിട്ടി പോയ പോയിലേക്ക് ശ്രോതാക്കളോടൊപ്പം ഞാൻ രീഷ്മയാണ്. അപ്പൊ നീ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: പേര് പറയൂ അമ്മ.
1: ശകുന്തള.
0: ഓക്കെ ശകുന്തളയമ്മ, ചോദ്യം ഇതാണ്, വാസ്തുഹാര എന്ന ചെറുകഥയുടെ രചയിതാവ് ആരാണ്? വാസ്തുഹാര, വാസ്തുഹാര എന്ന ചെറുകഥയുടെ രചയിതാവ്. സി വി ശ്രീരാമനാണ് കറക്റ്റ് ആൻസർ കേട്ടോ.
1: ഇന്നത്തെ ക്വസ്റ്റ്യൻ എല്ലാം ഇത്രയും കട്ടിയുള്ളത്.
0: അത് ഇത് കുറച്ച് വായനാ ദിനത്തിനോട് ബേസ് ചെയ്യുന്നുള്ള ക്വസ്റ്റ്യൻസ്, അതുകൊണ്ടാ. ഇതും കൂടെ അറിയണ്ടേ നമ്മുടെ ശ്രോതാക്കൾക്ക്.
1: എല്ലാ ആൻസർ ഒന്നുകൂടെ പറ, ആൻസർ ഒന്നുകൂടെ പറ.
0: ശ്രീരാമനാണ്, സി വി ശ്രീരാമൻ കറക്റ്റ് ആൻസർ. ആ ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ
0: ഹലോ, പേര് പറയോ. ഓക്കെ ചോദിക്കട്ടെ. അറിയാവുന്നത് ആയിരിക്കും. ചോദ്യം ഇതാണ്, ഇന്ത്യൻ ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ക്ലൂ ഒന്നുമില്ല. അറിയത്തില്ല. ഓക്കെ സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. ഓക്കെ, അപ്പൊ തീ നമുക്ക് അടുത്തൊരു കോള് കണക്ട് ആകുന്നതേ ഉള്ളൂ. കോള് വെയിറ്റ് ചെയ്യാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. ശ്രോതാക്കൾ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ 107.8. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. അപ്പൊ തീ നമുക്ക് അടുത്തൊരു ഗാനം

ഓക്കെ, തിരികെ എത്താം. കിട്ടിയ കിട്ടി, പോയാ പോയിലേക്ക്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. ശ്രോതാക്കളോടൊപ്പം ഞാൻ രീഷ്മയുടെ പറ്റി. നമ്മുടെ സമയം അവസാനിക്കാറായിക്കൊണ്ടിരിക്കുകയാണ്, വൈൻഡ് അപ്പ് ടൈം ആയിരിക്കുകയാണ്. അപ്പോൾ ശ്രോതാക്കൾ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ ഇനി വളരെ കുറച്ച് സമയം കൂടെ ഉള്ളൂ വിളിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ, ഓക്കെ ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്.

ഓക്കെ, അപ്പതി നമ്മുടെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അടുത്തൊരു കിട്ടിയ കിട്ടി പോയാ പോയിലൂടെ കേട്ടുമുട്ടുന്നതുവരെ സൈനിങ് ഓഫ് രേഷ്മ.

0: റേഡിയോ ബെൻസിഗർ 107.8.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും ഇളമ്പളൂർ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ
6: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
5: സ്ഥലം ഇളമ്പളൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ്.
6: കൂടുതൽ വിവരങ്ങൾക്ക് 9447789825 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: പെരുമണ്ണ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ
2: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
1: സ്ഥലം കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റി ഓഫീസ്.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9745390261 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിംഗിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിംഗിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
3: പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ
4: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
3: സ്ഥലം കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി ഓഫീസ്.
4: കൂടുതൽ വിവരങ്ങൾക്ക് 9745390261 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010. ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്. കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: കൊല്ലം സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
4: കൊല്ലം സുപ്രീം 1 gram designer jewelry, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
5: വിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിതർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. നാളെ നടത്താനിരുന്ന ബാച്ചിലർ ഓഫ് ഡിസൈൻ കോഴ്സിന്റെ പ്രവേശന പരീക്ഷ മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0471-232-4396, മറ്റൊരു നമ്പർ 256-03-27. തലച്ചിറ യൂനിസ് കോളേജ് ഓഫ് പോളിടെക്നിക്കിൽ ലാറ്ററൽ എൻട്രി ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഇന്നും 29-30 തീയതികളിലും സ്പോട്ട് അഡ്മിഷൻ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 799-4981-11, മറ്റൊരു നമ്പർ 9847-07-37-37. കേരളത്തിലെ ക്രൈസ്തവ സ്വാശ്രയ നേഴ്സിംഗ് കോളേജുകളിൽ നടത്തുന്ന BSc നേഴ്സിംഗ്, പോസ്റ്റ് ബേസിക് BSc നേഴ്സിംഗ്, MSc നേഴ്സിംഗ് എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. കേരളത്തിലെ ഏകജാല രീതിയിൽ നടത്തുന്ന പ്രവേശനത്തിന് അസോസിയേഷന്റെ വെബ്സൈറ്റിൽ അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷ ജൂലൈ 25 വരെ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9048-1220-33, മറ്റൊരു നമ്പർ 8848-1220-33. അഹല്യ കണ്ണാശുപത്രിയും മെഡിടെക് സാലസ് ലബോറട്ടറിയും സംയുക്തമായി നാളെ രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ മങ്ങാട് ഹോളിക്രോസ് ചർച്ചിൽ വെച്ച് സൌജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9496-09-6136. ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ ബിരുദ കോഴ്സുകളിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്യുന്ന സീറ്റുകളിൽ എയ്ഡഡ് വിഭാഗത്തിൽ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, പോളിമർ കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, സൈക്കോളജി, ജിയോളജി, ഇക്കണോമിക്സ്, മലയാളം, BSW എന്നിവയിൽ സെൽഫ് ഫിനാൻസ് വിഭാഗങ്ങളിൽ BA ഇംഗ്ലീഷ്, BCom കോർപ്പറേഷൻ, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCom ലോജിസ്റ്റിക്സ്, സൈക്കോളജി എന്നിവയിലും സീറ്റ് ഒഴിവുണ്ട്. കോളേജിൽ ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിച്ചിട്ടുള്ള SC/ST വിദ്യാർത്ഥികൾക്ക് ഇന്ന് രാവിലെ 10 അസൽ രേഖകൾ സഹിതം ഹാജരാകണം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യത. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും വീശിയേക്കാം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: പ്രത്യേക അറിയിപ്പ്. ഋഷികേശ് പെയിന്റിംഗ് എക്സിബിഷന്റെ 3rd edition June 29 തിങ്കളാഴ്ച വൈകിട്ട് 4:30 കൊല്ലം ജില്ലാ കളക്ടർ ശ്രീമതി ആനി ജൂല തോമസ് IAS നിർവഹിക്കും. ലഹരി മുക്തമായ ഒരു യുവജനത എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം.
1: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നേ.
2: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
1: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
2: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th edition കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്ത് വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
1: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
2: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പൊ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
1: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
3: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9639 3 9 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: റേഡിയോ ബിൻസിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഇസ്
2: Eastertide. Eastertide.
1: Eastertide is spelled as E A S T E R T I D E.
2: This is a noun. It's a festival season in the liturgical year of Christianity that focuses on celebrating the resurrection of Jesus. മലയാളത്തിൽ യേശുവിന്റെ ഉത്ഥാനത്തോടനുബന്ധിച്ചുള്ള കാലം.
1: Thank you all.

ഫോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624410.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8
1: നാളെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ചെന്നൈയിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദാനെ നേരിടും. മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷൽസിലെത്തി. പ്രസിഡന്റ് പാട്രിക് ഹെർമിനി അദ്ദേഹത്തിന് ഊഷ്മള സ്വീകരണം നൽകി. സെയ്ഷൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. സെയ്ഷൽസ് ദേശീയ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ശ്രീ മോദി. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ അങ്കമാലി അയ്യമ്പുഴ സ്വദേശി റോഷൻ രാജു ഒന്നാം റാങ്കും, കണ്ണൂർ സ്വദേശി ധ്യാൻ തേജ് രണ്ടാം റാങ്കും, തൃശൂർ സ്വദേശിനി വിസ്മയ കെ ആർ മൂന്നാം റാങ്കും നേടി. ജൂലൈ 8 ആദ്യ അലോട്ട്മെന്റ് നടക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ അറിയിച്ചു.
2: മൊത്തം എഞ്ചിനീയറിംഗിന് 96,000+ ആളുകൾ ഹാജരായതിൽ 79,717 വിദ്യാർത്ഥികളാണ് യോഗ്യത നേടിയത്. അതിൽ യഥാക്രമം മാർക്ക് വിവരങ്ങൾ സമർപ്പിച്ചവരെ ഉൾപ്പെടുത്തി 64,759 പേരുടെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറായി. ആ റിസൾട്ടാണ് ഇവിടെ പ്രസിദ്ധീകരിക്കുന്നത്. അതോടൊപ്പം ഫാർമസി പ്രവേശന പരീക്ഷ എഴുതിയ 31,141 വിദ്യാർത്ഥികളിൽ 26,943 പേരാണ് ഫാർമസി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്.
1: ബിഫാമിൽ തൃശൂർ കോട്ട സ്വദേശി വിനായക് നാരായണൻ ഒന്നാം റാങ്ക് നേടി. ഒല്ലൂർ സ്വദേശി ജസേ ജസ്റ്റിൻ രണ്ടാം റാങ്കും, മലപ്പുറം സ്വദേശി ദിയ ഫാത്തിമ മൂന്നാം റാങ്കും നേടി. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. യാത്രാവേളയിൽ വാക്സിൻ നൽകുന്നതിന് പ്രത്യേക ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. നാളെ ബൂത്തുകളിൽ എത്താത്ത കുഞ്ഞുങ്ങൾക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. മലപ്പുറം 5, കോഴിക്കോട് 4, വയനാട് 1 എന്നിങ്ങനെയാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 190 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തു. ഈ വർഷം ഇതുവരെ 266 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ പാലക്കാട് ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഈ മാസം ഇതുവരെ 25,000+ പേരാണ് ജില്ലയിൽ പനി ബാധിച്ച് ചികിത്സ തേടിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: കഴിഞ്ഞ മാസത്തേക്കാൾ 10,000+ കേസുകളുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. എലിപ്പനിയിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഡെങ്കിപ്പനി, വയറിളക്ക രോഗങ്ങൾ എന്നിവ വർദ്ധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം നേരിട്ട് വീടുകളിലെത്തി കൊതുകുകളുടെ ഉറവിടങ്ങൾ നശിപ്പിക്കുന്നുണ്ടെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജലജന്യ രോഗങ്ങൾ തടയുന്നതിനായി ക്ലോറിനേഷനും നടത്തുന്നുണ്ട്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ചെന്നൈയിൽ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. 25-ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും 75-ഓളം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. മൌനഗീതങ്ങൾ, മുന്താനെ മുടിച്ചു എന്നിവയാണ് പ്രശസ്ത ചിത്രങ്ങൾ. മിസ്റ്റർ മരുമകൻ, ഏഞ്ചൽ ജോൺ എന്നീ മലയാള സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഭാഗ്യരാജന്റെ വിയോഗത്തിൽ ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെയും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരങ്ങൾ നാളെ. ഗ്രൂപ്പ് എല്ലിൽ ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2:30 പനാമ ഇംഗ്ലണ്ടിനെയും ഘാന ക്രൊയേഷ്യയെയും നേരിടും. ഗ്രൂപ്പ് കെയിൽ കൊളംബിയ പോർച്ചുഗൽ കോംഗോ ഉസ്ബെക്കിസ്ഥാൻ മത്സരങ്ങൾ നാളെ രാവിലെ 5:00. ഗ്രൂപ്പ് ജെയിൽ കരുത്തരായ അർജന്റീന ജോർദാനെയും ഓസ്ട്രിയ അൾജീരിയയെയും നേരിടും. നാളെ രാവിലെ 7:30 മത്സരം. ക്രിക്കറ്റ് കോച്ചിംഗിനായി വന്ന വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ ക്രിക്കറ്റ് കോച്ച് തിരുവനന്തപുരം ശ്രീവരാഹം സ്വദേശി മനു എമ്മിന് 47 വർഷം കഠിന തടവും 79,000 രൂപ പിഴയും വിധിച്ച് തിരുവനന്തപുരം പ്രത്യേക അതിവേഗ കോടതി. മനു പ്രതിയായ 3-ാമത്തെ കേസിലാണ് ശിക്ഷ വിധിച്ചത്. 4-ാമത്തെ കേസിലും പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ആദ്യ 2 കേസിലെയും ശിക്ഷ കാലാവധിക്ക് ശേഷമേ ഈ കേസിലെ ശിക്ഷ ആരംഭിക്കുകയുള്ളൂ എന്നും വിധിന്യായത്തിൽ പറയുന്നു. കണ്ണൂർ ജില്ലയിലെ ആറളത്തും കണിച്ചാറിലും കാട്ടാന ആക്രമണം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
5: ആറളം പൊക്കുണ്ടിൽ RRT പട്രോളിംഗ് വാഹനത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിസ്സാര പരിക്കേറ്റു. ആറളം ഫാമിൽ സ്ഥിരം ശല്യക്കാരനായി അറിയപ്പെടുന്ന മോഴയാനയാണ് ജീപ്പ് മറിച്ചിട്ടതെന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞു. കണിച്ചാർ ഓടംതോട്ടിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമാണ് ആക്രമണമുണ്ടായത്. ആറളത്തെ ആനമതിൽ നിർമ്മാണം വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു.
1: 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഏകജാലക പ്രവേശനത്തിന്റെ 3-ാം ഘട്ട അലോട്ട്മെന്റ് പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ മറ്റന്നാൾ മുതൽ July 2 സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ഈ വർഷത്തെ SSLC THSLC പുനഃപരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. പിന്നാക്ക മേഖലകളിൽ നവീനമായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് നീതി ആയോഗ് വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരി. ഇടുക്കി ജില്ലയിലെ ആസ്പിരേഷണൽ ബ്ലോക്കുകളിലെ വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പട്ടികജാതി പട്ടികവർഗ വികസനം, ആരോഗ്യം, പോഷകാഹാരം തുടങ്ങിയ മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിൽ ചെയ്യാനുള്ള ശേഷി വിദ്യാർത്ഥികൾക്ക് പ്രദാനം ചെയ്യുന്നതിൽ പോളിടെക്നിക്കുകൾ വഹിക്കുന്ന പങ്ക് നിർണായകമാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവത്തിന്റെ സമാപന സമ്മേളനം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കലാപരമായ കഴിവുകൾ സമൂഹത്തിന്റെ പുരോഗതിക്കും വ്യക്തിത്വ വികസനത്തിനും പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിനും മുന്നോടിയായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഫാൻ ലീഗ് സംഘടിപ്പിക്കുന്നു. അടുത്ത മാസം 4 ലീഗിലെ ആദ്യ മത്സരം നടക്കും. ക്രിക്കറ്റിനെ കൂടുതൽ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് BJP MLA രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. ശബരിമലയിലെ സ്വർണ അപഹരണ കേസ് CBI അന്വേഷിക്കണമെന്നും അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടു. സ്വർണ വിലയിൽ വർധന. ഗ്രാമിന് 110 രൂപ വർദ്ധിച്ച് 13,195 രൂപയും പവന് 880 രൂപ ഉയർന്ന 1,55,560 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം ആറ്റുകാലിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടതായി കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി അറിയിച്ചു. ഇടുക്കി ജില്ലയിൽ അപകട സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനുള്ള പരിശീലനത്തിന്റെ ഭാഗമായി മോക്ഡ്രിൽ സംഘടിപ്പിച്ചു. ഔദ്യോഗിക സന്ദർശനത്തിനായി സെയ്ഷൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. സെയ്ഷൽസ് ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയാകും. കീൻ പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ റോഷൻ രാജുവിനും ബിഫാമിൽ വിനായക് നാരായണനും 1-ാം റാങ്ക്. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ചെന്നൈയിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
6: സ്പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായ് കാർ സ്വന്തമാക്കും. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് സ്പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ പരസ്യങ്ങൾ വഴിതെറ്റിക്കാതിരിക്കട്ടെ, മാറ്റങ്ങളും തിരിച്ചറിയണം. അവതരണം സുനിൽ കുരുവിള, ഇൻസൈറ്റ് മിഷൻ.
7: രാവിലെ പത്രത്തിലെ ഒരു ആർട്ടിക്കിൾ വായിക്കുകയായിരുന്നു. ഒരു ഇന്നത്തെ പൊതുസമൂഹത്തിൽ നമ്മൾ വലിയ കരിയറൊക്കെ ആഗ്രഹിച്ചു പോകുന്ന പല കുട്ടികളെ സംബന്ധിച്ചും അവരവസാനം എത്തിപ്പെടുന്നത് വളരെ അനാരോഗ്യപരമായ സാഹചര്യങ്ങളിലാണ്. ഇപ്പം തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ വർക്ക് ഫ്രം ഹോമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരിൽ വലിയ ഡിപ്രഷനും വിഡ്രോവലും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അവർക്ക് സോഷ്യലൈസ് ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം അവരൊരുപാട് കാലങ്ങളായിട്ട് അകത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അവർ ഒരു അസോസിയേഷൻ ഒന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നില്ല. ഒരു ഫെലോഷിപ്പ് ഇല്ല, ഇൻ്റർപേഴ്സണൽ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, ഫ്രണ്ട്സ്ഷിപ്പ് കുറവാണ്, ആഘോഷങ്ങളില്ല. അപ്പോൾ പലപ്പോഴും വരുന്നൊരു കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഒരുപാട് കാലം ഇരുന്ന് ജോലി ചെയ്യുമ്പോഴത്തേക്ക് അവരിലെ പല നാച്ചുറൽ എബിലിറ്റീസും നശിച്ചു പോവാണ്. ഒരുപാട് അത്തരം ആൾക്കാർ ഒരു വിഡ്രോവൽ സിംപ്റ്റത്തോടുകൂടി അകത്തിരിക്കുന്നുണ്ട്. വേറൊന്ന് ഈ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. നൈറ്റ് ഷിഫ്റ്റൊക്കെ ചെയ്യുന്ന ധാരാളം കുട്ടികൾ, അവരൊക്കെ വളരെ ബ്രില്യൻ്റ് ആയിട്ടൊക്കെ പഠിച്ച കുട്ടികളാണ്. പക്ഷേ ഈ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, അവർ പകല് കിടന്ന് ഉറങ്ങുകയും സമൂഹമായിട്ട് വലിയ കണക്ഷൻ ഉണ്ടാകാതെ വരികയും അവരുടെ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അല്ല, എന്നാലും ഇതൊക്കെ നല്ല ശതമാനത്തെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. വേറൊരു കാര്യം ആ ആർട്ടിക്കിളിൽ കണ്ടത്, വർഷങ്ങളായിട്ട് ഇങ്ങനെ ഓരോ കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക, ഇപ്പോൾ സിവിൽ സർവീസിന് വേണ്ടിയൊക്കെ 2-3 വർഷമൊക്കെ പ്രിപ്പയർ ചെയ്യുക, അതുപോലെ തന്നെ കാറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, ഇങ്ങനെ ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ ഒരു എക്സാമിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അത് കിട്ടാതെ വന്നിട്ട് അതിൽ നിന്നുള്ള വിഡ്രോവലും ഡിപ്രഷനും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രാജ്യത്തിൻ്റെ ഹ്യൂമൻ റിസോഴ്സിലെ ഒരു വളരെ കേപ്പബിളായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ പോയി നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ മൈക്രോ ലെവലിൽ ചിന്തിച്ചാൽ, നമ്മുടെയൊക്കെ വീടുകളിൽ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, 10-ാം ക്ലാസ് കഴിഞ്ഞു, കുട്ടികളുടെയൊക്കെ കരിയറിനെ പറ്റിയൊക്കെ വലിയ ആലോചനകൾ നടക്കുന്ന ഒരു സമയമാണ്. പലരും ഈ ഒരു 30 കൊല്ലം മുമ്പുള്ള ചോയ്സ് ിലൊക്കെയാണ് ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നത്. ഞാൻ കരിയർ സംബന്ധമായ പല ഡിസ്കഷൻസും, വളരെ എമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ പല ഡിസ്കഷൻസ് ഈ ദിവസങ്ങളിലൊക്കെ ശ്രദ്ധിക്കുകയായിരുന്നു. അവരൊക്കെ പറയുന്ന ഒരു കാര്യം, സമൂഹത്തിൻ്റെ താഴേ തട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ലൈനിലേക്ക് ശരിയായിട്ടുള്ള ഒരു കരിയർ ലിറ്ററസി ഇപ്പോഴും വന്നിട്ടില്ല. ഇപ്പോഴും നമ്മൾ ഡോക്ടർ, എഞ്ചിനീയർ, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ്, IAS ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെ കാണുന്നത്. പക്ഷേ കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല, അങ്ങനെ കൺവെൻഷനലായിട്ട് ചിന്തിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇതിലെത്ര കുട്ടികൾ ഇതിനൊക്കെ റിയലി കോമ്പീറ്റൻ്റ് ആണ്. ഇപ്പോൾ ഡോക്ടർ ആകേണ്ട ഒരു കുട്ടിയെ സംബന്ധിച്ച് ഇന്നത്തെ കാലത്ത്, ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ഡോക്ടർ എന്നൊക്കെ പറയുമ്പോൾ ഇനിയുള്ള കാലത്ത് ഡിജിറ്റൽ ടെക്നോളജിയും റോബോട്ടിക്സും ഒക്കെ കൈകാര്യം ചെയ്യേണ്ടവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചൊരു ഡോക്ടർ ആകുമ്പോൾ തന്നെ ഒരു എഞ്ചിനീയറും കൂടെ ഒക്കെ ആയെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലത്ത് അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ. പല കുട്ടികളും ഈ നീറ്റൊക്കെ എഴുതാൻ പോകുന്ന പല കുട്ടികളും മാത്തമാറ്റിക്സിൽ ഒരു കോമ്പിറ്റൻസി ഉള്ളവരല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എത്ര വർഷം നീറ്റിന് വേണ്ടി ശ്രമിച്ചാലും അവർക്കൊരു ഹയർ റാങ്ക് കിട്ടാനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവായിരിക്കും. ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. ബയോളജി ഇഷ്ടമാണ്, അതുകൊണ്ട് ഡോക്ടറാകണം, ഇതൊക്കെ ഇമോഷണലായിട്ട് തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ല ഇത്തരം കാര്യങ്ങൾ. അതുപോലെ ഈ എഞ്ചിനീയറിങ്ങിന് പോകുന്ന നല്ലൊരു ശതമാനം കുട്ടികൾ ഇപ്പോഴും കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള എഞ്ചിനീയറിങ്ങിലേക്കാണ് പോകുന്നത്. ഒരു AI വരുമ്പോൾ ആദ്യം റീപ്ലേസ് ചെയ്യപ്പെടുന്നത് ഈ കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് പഠിക്കുന്ന കുട്ടികളെ ആയിരിക്കും. ഇപ്പം തന്നെ നമ്മൾ ഓരോ ദിവസവും വിദേശ രാജ്യങ്ങളിലെ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കമ്പനികളുടെയൊക്കെ മെറ്റ പോലുള്ള കമ്പനികളൊക്കെ നമ്മൾ കാണുന്നത് ഓരോ ദിവസവും 1000-ക്കണക്കിന് പേരെയാണ് അവർ പിരിച്ചുവിടുന്നത്. ഇത് നല്ലൊരു ശതമാനം ഇന്ത്യക്കാരാണ് ജോലി നഷ്ടപ്പെടുന്നത്, അതിനകത്ത് നമ്മുടെ മലയാളികളും ധാരാളമായിട്ടുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? നമ്മൾ ഈ കമ്പ്യൂട്ടർ സയൻസ് എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടെ വൾണറബിൾ ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ്. എഞ്ചിനീയറിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാർ കുറേ കൂടി ഒരു പെർഫോമിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ കോറായിട്ടുള്ള മെക്കാനിക്കല് സിവില് ഇലക്ട്രോണിക്സ് ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ പോകാൻ ഫിറ്റാണെങ്കിൽ, കാരണം അതിനൊക്കെ പോകുമ്പോൾ നമ്മൾ മാത്സും ഫിസിക്സും മാത്രമല്ല നല്ല ആരോഗ്യവും നല്ല അനലിറ്റിക്കൽ സ്കില്ലും ഒക്കെ ഉള്ളവരായിരിക്കണം എഞ്ചിനീയറിങ്ങിന് പോകുന്നത്. അപ്പം അങ്ങനെയൊക്കെ പോയി അങ്ങനെയൊക്കെ ഫിറ്റായിട്ടുള്ള ആൾക്കാർ മാത്രമേ എഞ്ചിനീയറിങ്ങിലേക്ക് പോവുക. ഇനിയും കമ്പ്യൂട്ടർ രംഗത്ത് ഇത്രയും കാലം നമുക്ക് ജോലി കിട്ടിയതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഈ കോഡിങ്ങും കോൾ സെൻ്ററുകളും അതുപോലെ തന്നെ ബാക്ക് ഓഫീസ് ഓപ്പറേഷൻസ് ഇങ്ങനെയൊക്കെയുള്ള വളരെ മേഖലകളിലൊക്കെ നമുക്ക് ജോലി ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ആ ജോലികളൊക്കെ ക്രമേണ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത്തരം മേഖലകളിലൊക്കെ പോകും. ഇപ്പോൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് തന്നെ ഒന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വളരെ എക്സ്പേർട്ടായിട്ടുള്ള ഒരാൾ പറഞ്ഞത് എഞ്ചിനീയറിംഗ് ഡിപ്ലോമക്കാർക്ക് കുറേ കൂടെ സാധ്യതകളുണ്ട്. കാരണം അവർ കൈകൊണ്ട് ജോലികളൊക്കെ ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ അവർ അതിൻ്റെ ടെക്നിക്കൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ലെവലിൽ നിൽക്കുന്നവരാണ്. അവർക്ക് കുറേ കൂടെ ജോലി സാധ്യതകൾ കൂടും. നേരെ മറിച്ച് ഈ കോഡിംഗ് ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ, സോഫ്റ്റ്വെയർ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ, അവർക്കാണ് കൂടുതൽ ജോലി നഷ്ടപ്പെടാൻ സാധ്യത.

എന്നുള്ള ഒരു സന്തോഷമില്ല. അപ്പൊ നമ്മള് ഈ നമ്മുടെ കരിയറിൽ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും നാളെ ഉണ്ടാക്കാൻ പോകുന്ന അതിന്റെ ഔട്ട്കം എന്താണ്, അതിന്റെ ഇമ്പാക്ട് എന്താണ്, അതിന്റെ ഇംപ്ലിക്കേഷൻസും കോൺസിക്വൻസസും ഒക്കെ എന്താണെന്നൊരു ലോങ് ടേം ആയിട്ട് പ്ലാൻ ചെയ്തൊക്കെ വേണം നമ്മൾ പഠിക്കാനായിട്ടൊക്കെ പോവാൻ. അതുപോലെ വളരെ പ്രധാനമായ ഒരു കാര്യം, ആർട്സ് ആൻഡ് സയൻസിലൊക്കെ ഇപ്പോഴും വലിയ സാധ്യതകളുണ്ട്. കാരണം ഈ AI ഒക്കെ ഒരുപാട് വരുമ്പോൾ കൂടുതലും റീപ്ലേസ് ചെയ്യപ്പെടുന്നത് ടെക്നോളജിക്കലായിട്ടുള്ള ഏരിയയിലും ഒക്കെയാണ്. എന്നാൽ ഹ്യൂമൻ കണ്ടന്റ് ഉള്ള ജോലികൾ, പ്രത്യേകിച്ച് മനുഷ്യൻ്റെ ഇടപെടലുകൾ ഒരുപാട് ആവശ്യമുള്ള ലബോറട്ടറി വർക്കുകൾ, അതുപോലെ തന്നെ ടെക്നിക്കൽ വർക്കുകൾ, അതുപോലെ തന്നെ സെയിൽസ്, മാർക്കറ്റിങ്, ഓർഗനൈസ് ചെയ്യുന്നവർ, പ്ലാൻ ചെയ്യുന്നവർ, വലിയ പ്രോജക്റ്റുകളെ ലീഡ് ചെയ്യുന്നവർ, നല്ല ലീഡർഷിപ്പ് എടുക്കാൻ കഴിവുള്ളവർ, ഏതൊരു സാഹചര്യത്തെ അനലൈസ് ചെയ്ത് അതിൻ്റെ ഒരു സൊല്യൂഷനിലേക്ക് വരാൻ കഴിയുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കായിരിക്കും ജോലി സാധ്യതകൾ കൂടുതൽ. അത്തരം ആൾക്കാരെയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുടെ ക്യാമ്പസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ പോയാലുള്ള ഒരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ, കുറച്ചുകൂടെ വിശാലമായ അല്ലെങ്കിൽ കുറേ കൂടെ ഒരു സമഗ്രമായ ഒരുപാട് കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് പഠിക്കാനുള്ള സാധ്യതകളുണ്ട്. അവർക്ക് ഒത്തിരി അത്തരം അവന്യൂസ് അവിടെയൊക്കെ ഉണ്ട്. പ്രൊഫഷണൽ കോഴ്സുകളിലൊക്കെ ഉള്ള ഒരു കുഴപ്പം എന്നാന്ന് വെച്ചാൽ, പലപ്പോഴും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം മാത്രം പഠിക്കുന്നു, ഒരു ഡൊമൈൻ മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് വരുന്നവർക്കൊക്കെ ഇനിയും സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ ഒന്നി കൂടുതൽ കാര്യങ്ങളെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമ്മുടെ ഒരു പഠനം കൊണ്ടൊക്കെ സാധിക്കുമെങ്കിൽ അത്തരം ആൾക്കാർക്കൊക്കെ സാധ്യതകൾ വളരെയധികം കൂടും. ആർട്സ് ആൻഡ് സയൻസ് ഒക്കെ എടുത്ത് പഠിക്കാൻ കഴിയുന്നവർക്ക് പഠിക്കാം, അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. വിദേശ രാജ്യത്തൊക്കെ ധാരാളം ആൾക്കാർ അത്തരം കോഴ്സുകളൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് മിടുക്കരായ കുട്ടികൾ അത്തരം കോഴ്സുകളൊക്കെ എടുക്കാൻ ധൈര്യം കാണിക്കുന്നില്ല. അപ്പം ഇതൊക്കെ ഒരു കരിയർ ലിറ്ററസിയും കരിയർ അവയർനെസ്സും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. സാധാരണ നമ്മളെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഏത് ഫീൽഡിലാണ് സ്കോപ്പ് ഉള്ളത്? സ്കോപ്പ് എന്നൊരു സാധനം ഒരു ഫീൽഡിലും ഇല്ല എന്നുള്ളത് വളരെ സ്നേഹത്തോടെ പറയുകയാണ്. കാരണം അങ്ങനെ ഒരു സാധനമില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ഫീൽഡിലൊക്കെ എല്ലാവരും അങ്ങ് വന്നാൽ മതി. ഇപ്പോൾ AI എന്നൊക്കെ പറയുന്നത് ഒരു സ്കോപ്പല്ല. കാരണം AI എന്ന് പറയുന്ന എല്ലാ ഫീൽഡിലും ഇനി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ആ AIയുടെ പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന, അല്ലെ AIയുടെ ഏറ്റവും ടോപ്പിൽ ഡിസൈനിങ്ങും മറ്റുമൊക്കെ ചെയ്യാൻ കഴിയുന്ന, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ആൾക്കാരൊക്കെ എന്ന് പറയുന്നത് ഒരു എലീറ്റായിട്ടുള്ള ഏറ്റവും മിടുക്കരായിട്ടുള്ള കുറച്ച് പേർക്ക് ആ ഫീൽഡിൽ നിൽക്കാമെന്നുള്ളതല്ലാതെ എല്ലാവരും കൂടെ AI പഠിക്കാൻ പോയിട്ട് കാര്യമില്ല. കാരണം AI എല്ലാ ഫീൽഡിലും ഉപയോഗിക്കുമ്പോൾ ഒരു ഏതെങ്കിലും ഒരു ഫീൽഡിൽ നിങ്ങൾക്കൊരു എക്സ്പെർട്ടൈസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ബയോളജിസ്റ്റാണ്, അതിൻ്റെ കൂടെ നിങ്ങൾ AIയും കൂടെ ഉപയോഗിക്കാനുള്ള ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ, നിങ്ങളൊരു എക്കണോമിസ്റ്റാണ്, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഡാറ്റ അനാലിസിസും AIയും ഒക്കെ ഉപയോഗിക്കാനുള്ള ഒരു ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കുറേ കൂടി ഒരു ഫീൽഡിൽ മികച്ച ഒരാളാവും. ഇപ്പോൾ ഒരു ഡോക്ടറാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ മെഡിക്കൽ സയൻസിൽ ഫീൽഡിൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് റോബോട്ടിക്സും AI ഒക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വലിയ സാധ്യതകളാണ്. അപ്പോൾ ഇന്ന് പറയുന്ന പോലെ ഏതെങ്കിലും ഒരു AI മാത്രമായിട്ട് ഇനിയും നിലനിൽക്കാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പോൾ AI നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഫീൽഡിലെ എക്സ്പെർട്ടൈസിൻ്റെ കൂടെ AIയുടെ നോളജും കൊണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള സാധ്യതകൾ വളരെയധികം കൂടും. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനി മീഡിയോക്കറായിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഫീൽഡിലെ സാധ്യതകളില്ല. അപ്പം നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് ഏത് ഫീൽഡിൽ പോയാലാണ് എനിക്കൊരു എക്സലൻ്റ് ആകാൻ പറ്റുന്നത്, എനിക്കൊരു ഏറ്റവും ടോപ്പ് ആകാൻ പറ്റുന്നത്, അങ്ങനെയൊരു ഫീൽഡിലേക്കാണ് പോകേണ്ടത്. എല്ലാ ഫീൽഡിലും ഒരു 20% ആൾക്കാർക്ക് സാധ്യത കിട്ടുകയും ബാക്കി ആൾക്കാർക്ക് സാധ്യത ഇല്ലാതായി പോവുകയും ചെയ്യും. ഏത് അതുകൊണ്ട് തന്നെ ആ 20% എത്താൻ പറ്റുന്ന മേഖല എനിക്ക് ഏതാണ്, ഇതനുസരിച്ചിട്ടാണ് നമ്മൾ പോകേണ്ടത്. അല്ലാതെ മെഡിസിൻ കിട്ടിയില്ലെങ്കിൽ നേരെ എഞ്ചിനീയറിങ്ങിന് പോവുക, അത് കിട്ടിയില്ലെങ്കിൽ CA പോവുക, അതും കിട്ടിയില്ലെങ്കിൽ സിവിൽ സർവീസിന് പോവുക. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിടത്തും അവസാനം എത്താൻ പോകുന്നില്ല. നിങ്ങളുടെ കോർ ക്വാളിറ്റീസും കോമ്പിറ്റൻസീസും എവിടെയാണ്, നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സാധ്യതകൾ എന്തെല്ലാമാണ്, നിങ്ങളെ ഒരു വാല്യൂ ഉള്ള ഒരാളാക്കി മാറ്റാൻ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളിൽ ട്രെയിനിങ് എടുത്താൽ സാധിക്കും, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എപ്പോഴും ഇന്നൊവേറ്റ് ചെയ്ത് ഏത് ഫീൽഡിൽ ചെന്നാലും എപ്പോഴും ഇന്നൊവേറ്റ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, എപ്പോഴും നമ്മളെ എനർജൈസ് ചെയ്യുക, അങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇനിയും നിലനിൽപ്പുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ അടിസ്ഥാനപരമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ചെറിയ പ്രായം മുതലേ, കുഞ്ഞുങ്ങളെ വളർത്തുമ്പം മുതൽ ചെറിയ പ്രായം മുതലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളെയൊക്കെ സമഗ്രമായി വളർത്തിക്കൊണ്ട് വരിക. നമ്മൾ ഈ പറയുന്ന സ്കില്ലുകളൊക്കെ ഒരു അൾട്ടിമേറ്റ് ആയിട്ട് ഒരു 25 ഒരാളിൽ കാണണമെങ്കിൽ അവരുടെ ബാല്യം വളരെ സന്തോഷമുള്ളതായിരിക്കണം. ബാല്യത്തിൽ തന്നെ അവരുടെ ശാരീരിക ആരോഗ്യം, മാനസികാരോഗ്യം, വൈകാരികമായ ആരോഗ്യം, അതുപോലെ തന്നെ അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ പിന്നെ ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ്, ഇതിലൊക്കെ നമ്മൾ നല്ല സമഗ്രമായ ഒരു വളർച്ച. ഇപ്പോൾ സ്കൂളുകളൊക്കെ പ്രധാനമായിട്ടും ചെയ്യേണ്ടത്, പ്രൈമറി സ്കൂൾസ് ഒക്കെ ചെയ്യേണ്ടത് ദേശീയ അഡ്രസ്സ് ദ ഹോൾ ചൈൽഡ്, കുട്ടിയുടെ ഒരു വെറുതെ സ്പെല്ലിങ് പഠിപ്പിക്കുക, ഭാഷ പഠിപ്പിക്കുക, കണക്ക് പഠിപ്പിക്കുക എന്നുള്ള ഒരു പ്രൈമറി ലെവലിൽ നിൽക്കുക.

കാതെ വി മസ്റ്റ് ഹാവ് ടു അഡ്രസ് ദ ഹോൾ ചൈൽഡ്. കുട്ടിയുടെ ഒരു ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ആയിരിക്കണം ഒരു പ്രൈമറി സ്കൂൾ ഉറപ്പുവരുത്തേണ്ടത്. ഹൈസ്കൂളിലേക്കൊക്കെ വന്ന കുട്ടികളുടെ പേഴ്സണാലിറ്റി, സ്കിൽസ്, ആറ്റിറ്റ്യൂഡ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ, അവരുടെ കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അത് ഹൈസ്കൂളിലൊന്നും നടക്കുന്നേയില്ല. നമ്മളെങ്ങനെയെങ്കിലും പരീക്ഷയൊക്കെ പാസ്സാക്കി ഒരു സിലബസൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അവരെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി മാറ്റാനാണ് ശ്രമിക്കുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള സ്കൂളുകളിൽ പോലും നടക്കുന്നത് ഈ പരീക്ഷ എഴുതിപ്പിക്കാനുള്ള പരിപാടികളാണ്. ഇപ്പം അവധിക്ക് തന്നെ നമ്മൾ ഫസ്റ്റ് മിഡ് ടേം, അതുപോലെ തന്നെ മിഡ് ടേം, സെക്കൻഡ് മിഡ് ടേം, പിന്നെ സെക്കൻഡ് ടേം, ഇതിൻ്റെ എല്ലാം ഡേറ്റുകളെല്ലാം ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. കുട്ടികൾക്ക് ഡെവലപ്മെൻറ്റ് കൊടുക്കാൻ ഇതുകൊണ്ട് മാത്രം സാധിക്കില്ല. സ്പോർട്സ്, ആർട്സ്, വോളണ്ടറി ആക്ടിവിറ്റീസ്, ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, റീഡിങ്, പ്രസൻറ്റേഷൻ സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കുട്ടികളെ ഡെവലപ്പ് ചെയ്തെങ്കിൽ മാത്രമേ ഇവരൊക്കെ നാളത്തെ ഒരു ചലഞ്ചിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 10 കൊല്ലം കഴിയുമ്പോൾ വരാൻ പോകുന്ന സാധ്യതകളും അവസരങ്ങളും വെല്ലുവിളികളും ഒക്കെ എന്താണെന്ന് വലിയ അതായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷെ അതിന് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരേ ഒരു ഗ്യാരണ്ടി എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളുടെ ബേസ് വളരെ സ്ട്രോങ് ആക്കി മുമ്പോട്ട് കൊണ്ടുവരിക, നല്ല സോളിഡ് ഫൗണ്ടേഷനുള്ള കുട്ടികളായിട്ട് കൊണ്ടുവരിക. ഏത് സാഹചര്യമായിട്ടും പെട്ടെന്ന് ഫ്ലെക്സിബിളായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുന്ന, ലീഡ് ചെയ്യാൻ പറ്റുന്ന, പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വ്യക്തിത്വങ്ങളെ നമ്മൾ സൃഷ്ടിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം അതിന് സ്കൂളിങ്ങിലൊക്കെ വലിയ മാറ്റങ്ങൾ വരണം. ഇപ്പം ഈ സ്കൂളിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ചർച്ചകളും മറ്റുമൊക്കെ വളരെ ഔട്ട്ഡേറ്റഡ് ആണെന്ന് പറയേണ്ട വരും. കുട്ടികളെ എൻഗേജ് ചെയ്ത്, കുട്ടികളെ സ്മാർട്ടാക്കി, കുട്ടികളെ ഓർഗനൈസ് ചെയ്ത്, കുട്ടികളെ ലീഡർഷിപ്പിലേക്കൊക്കെ കൊണ്ടുവന്നില്ലെങ്കിൽ ഒരു കരിയറിലും അവർ സക്സസ്ഫുൾ ആകാൻ പോകുന്നില്ല. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഒന്നിനും ഒരു സ്കോപ്പില്ല, നമ്മളാണ് സ്കോപ്പായി മാറേണ്ടത്. സ്കോപ്പായി മാറാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ ഓരോരുത്തരെയും നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുക. അതിൽ പേരൻറ്റിങ്ങിന് വലിയ റോളുണ്ട്, ടീച്ചേഴ്സിന് വലിയ റോളുണ്ട്, എഡ്യൂക്കേഷൻ ആസിറ്റീസ് വലിയ റോളുണ്ട്. എല്ലാവർക്കും നല്ല ആശംസകൾ നേരുന്നു. അത്യാവശ്യമെങ്കിൽ ഒരു കരിയർ ഗൈഡൻസ് ഒക്കെ എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം കാര്യങ്ങൾ കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കി ഓരോ ഫീൽഡിലേക്കൊക്കെ പോകാനും, മാത്രമല്ല ഏത് ഫീൽഡിൽ ചെന്നാലും അവിടെ പിന്നീട് നമ്മൾ നടത്തേണ്ട ട്രെയിനിങ് പ്ലാനിങ് എന്താണ്, ഓർഗനൈസിങ് എന്താണെന്നൊക്കെ മനസ്സിലാക്കാനും നിങ്ങളെ സഹായിക്കും. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഹാപ്പി ലിവിങ്.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
0: ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ വിരൽത്തുമ്പിലെ വിസ്മയം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നാദൃഷ. എഡിറ്റിംഗ്, ശബ്ദമിശ്രണം ബോണി ജെ ബേസ്.
5: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും റേഡിയോ ബെൻസുകർ 107.8 അവതരിപ്പിക്കുന്ന വിരൽത്തുമ്പിലെ വിസ്മയത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. 5 മാസത്തിനകം 3.3 കോടിയിലധികം ഡൗൺലോഡുകൾ. കത്തിക്കേറി ആധാർ ആപ്പ് പുറത്തിറക്കിയതിനു ശേഷം വെറും 5 മാസത്തിനുള്ളിൽ ആധാർ ആപ്പ് ഡൌൺലോഡ് ചെയ്തത് 3.3 കോടിയിലധികം തവണയാണ്. യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ UIDAI അടുത്തിടെയാണ് ആധാർ ആപ്പ് എന്ന പേരിൽ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത്. ആധാർ കാർഡിന്റെ ഭൌതിക പകർപ്പ് കയ്യിൽ കൊണ്ടു നടക്കാതെ സ്മാർട്ട് ഫോണുകളിൽ ആധാർ കാർഡ് വിശദാംശങ്ങൾ ഡിജിറ്റലായി സൂക്ഷിക്കാൻ സൌകര്യമൊരുക്കുന്ന ആപ്പാണ് ഇത്. കൂടാതെ QR കോഡ് പങ്കിട്ട് ഐഡന്റിറ്റി പരിശോധിക്കുന്നതുൾപ്പെടെ മറ്റ് നിരവധി സേവനങ്ങളും സവിശേഷതകളും ഇതിലുണ്ട്. ആധാർ കാർഡ് കയ്യിലെടുക്കാൻ മറക്കുന്ന ഘട്ടങ്ങളിൽ പോലും ആധാർ ആപ്പ് ഗുണം ചെയ്യുന്നതാണ്. പുറത്തിറക്കി മാസങ്ങൾക്കകം പുതിയ ആധാർ ആപ്പ് രാജ്യത്തുടനീളമുള്ള ആളുകൾ നെഞ്ചിലേറ്റിയിരിക്കുകയാണ്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ കണക്കനുസരിച്ച് ആരംഭിച്ച 5 മാസങ്ങൾക്കുള്ളിൽ ആപ്പ് 3 കോടിയിലധികം പേർ ഡൌൺലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആപ്പിന്റെ ലക്ഷ്യം വിജയം കണ്ടതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മൊബൈൽ നമ്പറോ വിലാസമോ അപ്ഡേറ്റ് ചെയ്യാൻ ആധാർ സേവാ കേന്ദ്രത്തിൽ പോവാതെ ഫോണിൽ നിന്ന് തന്നെ എളുപ്പത്തിൽ ചെയ്യാമെന്നതാണ് ആളുകൾക്ക് ആപ്പ് വഴി ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രയോജനം. ഇത്തരം ആവശ്യങ്ങൾക്ക് ആധാർ സേവാ കേന്ദ്രത്തിൽ പോയി കാത്തിരിക്കേണ്ടതില്ല. ഇക്കാരണത്താൽ തന്നെ ഏകദേശം 40 ലക്ഷം ആളുകൾ ഇതിനകം മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ ഈ ആപ്പ് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം 8.5 ലക്ഷത്തിലധികം ആളുകൾ ഈ ആപ്പ് വഴി വിലാസവും മാറ്റിയിട്ടുണ്ട്. മുമ്പ് ആളുകൾ ഇത്തരം ജോലികൾക്കായി അക്ഷയ കേന്ദ്രത്തിൽ പോയി മണിക്കൂറുകളോളം ക്യൂ നിൽക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ആളുകൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ മിനിറ്റുകൾക്കകം ആധാർ കാർഡിലെ ഫോൺ നമ്പറോ വിലാസമോ മാറ്റാൻ കഴിയുന്നു എന്നത് പ്രത്യേകതയാണ്. എന്തൊക്കെയാണ് ആധാർ ആപ്പിലെ പുതിയ സവിശേഷതകൾ? QR കോഡ് അടിസ്ഥാനമാക്കിയുള്ള ആധാർ പങ്കിടൽ, ഫേസ് ഓതന്റിക്കേഷൻ സപ്പോർട്ട്, ഓഫ്ലൈൻ വെരിഫിക്കേഷൻ, ബയോമെട്രിക് ലോക്ക് കൺട്രോൾ ഉൾപ്പെടെ നിരവധി സേവനങ്ങൾ പുതിയ ആധാർ ആപ്പിൽ ലഭിക്കുന്നു. ആധാർ ആപ്പ് പ്രധാനമായും സ്വകാര്യതയിലും ഡിജിറ്റൽ പരിശോധനയിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആധാർ കാർഡിന്റെ ഭൌതിക ഫോട്ടോ കോപ്പികൾ കയ്യിൽ കൊണ്ടു നടക്കുന്നതിന് പകരം ഫോണിൽ സൂക്ഷിക്കാൻ ഇത് അവസരം നൽകുന്നു. മാത്രമല്ല QR കോഡ് പങ്കിട്ട് ഐഡന്റിറ്റി പരിശോധിക്കാൻ കഴിയുന്നു. ഇതിലൂടെ ഭൌതിക രേഖകൾ നേരിട്ട് നൽകുന്നത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇത് കൂടുതൽ സുരക്ഷ നൽകുന്നു. ഉപയോക്തൃ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി ഐഡന്റിറ്റി പരിശോധനയും ആപ്പിലുണ്ട്. ഈ ആപ്പ് കൂടുതൽ സുരക്ഷിതമാക്കാൻ ഫേസ് ഓതന്റിക്കേഷനും ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉപയോക്താക്കൾക്ക് പുതിയ ആധാർ ആപ്പ് ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. തുടർന്ന് മൊബൈൽ നമ്പർ നൽകി OTP ലഭിക്കും. ഈ OTP നൽകുക. ചില സന്ദർഭങ്ങളിൽ പ്രാരംഭ സജ്ജീകരണ പ്രക്രിയയുടെ ഭാഗമായി ഉപയോക്താക്കളോട് OTP ആവശ്യപ്പെടും. എങ്ങനെയാണ് ആധാർ ആപ്പ് ഡൌൺലോഡ് ചെയ്യുന്നത്? പ്ലേ സ്റ്റോറിൽ നിന്ന് പുതിയ ആധാർ ആപ്പ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് അത് ഡൌൺലോഡ് ചെയ്യുക. നിങ്ങളുടെ ഫോൺ നമ്പർ ചോദിക്കുമ്പോൾ ഫോൺ നമ്പർ നൽകുക. ലഭിക്കുന്ന OTP നൽകുക. പ്രാരംഭ സജ്ജീകരണ സമയത്ത് ഫേസ് ഓതന്റിക്കേഷൻ ആവശ്യപ്പെട്ടാൽ വെരിഫൈ ചെയ്യുക. ദൈനംദിന ജീവിതത്തിൽ ആപ്പ് പലതരത്തിലും നമുക്ക് പ്രയോജനപ്പെടുന്നു. ഹോട്ടൽ ചെക്ക് ഇൻ സമയത്ത് ഫിസിക്കൽ ആധാർ കാർഡ് നൽകുന്നതിന് പകരം QR കോഡ് സ്കാൻ ചെയ്ത് സ്ഥിരീകരണം നടത്താൻ ആപ്പ് ഉപയോഗിക്കാം. ആശുപത്രികളിൽ രോഗികളെ പ്രവേശിപ്പിക്കുമ്പോഴും ആപ്പ് ഉപയോഗിക്കാവുന്നതാണ്.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: പ്രേമമെന്നാൽ എന്താണ് പെണ്ണേ?

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിനായി സെയ്ഷെൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹത്തിന്റെ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. രാജ്യത്തെ ആദ്യ സഹകരണാധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്രമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. കേരളത്തിൽ 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന നാളെ ജോർദനെയും പോർച്ചുഗൽ കൊളംബിയയും നേരിടും. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷെൽസിലെത്തി. പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണം നൽകി. സെയ്ഷെൽസിലെ ഇന്ത്യൻ സമൂഹവും പ്രധാനമന്ത്രിയെ ആവേശപൂർവ്വം എതിരേറ്റു. സെയ്ഷെൽസ് ദേശീയ ദിനത്തിൽ

0: സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ ശ്രീ മോദി വിശിഷ്ടാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്രമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. അടുത്ത 2 വർഷത്തിനുള്ളിൽ 500 നഗരങ്ങളിലേക്ക് കൂടി സർവീസ് വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. നിലവിലുള്ള ഓൺലൈൻ ടാക്സി ആപ്പുകൾ ഉയർന്ന കമ്മീഷൻ ചുമത്തുകയും ഡ്രൈവർമാരുടെ പ്രതിഫലം വൈകിപ്പിക്കുകയും ചെയ്യുന്നതായി ശ്രീ അമിത്ഷാ ആരോപിച്ചു.
1: हम तो 1.5-2 साल में 500 से ज्यादा शहर में पहुंच जाएंगे, कुछ बचेगा ही नहीं. 31-7 के पहले सातों स्थान पर भारत टैक्सी पहुंच जाएगी और 2 साल के अंदर छोटे बड़े मिलाकर हम 500 शहरों के अंदर कस्बों के अंदर हमारे 2-व्हीलर ऑटो और 4-व्हीलर का कंसेप्ट लॉन्च करने जा रहे हैं.
0: തമിഴ്നടനും സംവിധായകനുമായ കെ ഭാഗ്യരാജിന്റെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്, ഡി എം കെ മേധാവിയും മുൻ മുഖ്യമന്ത്രിയുമായ എം കെ സ്റ്റാലിൻ തുടങ്ങിയവർ അനുശോചിച്ചു. സംസ്കാരം നാളെ ചെന്നൈയിൽ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു ഭാഗ്യരാജിന്റെ അന്ത്യം. 73 വയസ്സായിരുന്നു. 25-ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും 75-ഓളം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. മൌനഗീതങ്ങൾ, മുന്താണെ മുടിച്ച് എന്നിവയാണ് പ്രശസ്ത ചിത്രങ്ങൾ. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. യാത്രാവേളയിൽ വാക്സിൻ നൽകാൻ പ്രത്യേക ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. നാളെ ബൂത്തുകളിൽ എത്താനാകാത്ത കുഞ്ഞുങ്ങൾക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും. ദ്വീപ് രാഷ്ട്രമായ ബഹ്റിനെ ലക്ഷ്യമിട്ട് ഇറാൻ വീണ്ടും ഡ്രോൺ ആക്രമണം നടത്തി. നിരവധി ഡ്രോണുകൾ രാജ്യത്തെ ലക്ഷ്യമിട്ടതായി ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ച കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തിന് മറുപടിയായി അമേരിക്ക ടെഹ്റാനിൽ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇറാന്റെ തിരിച്ചടി. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പ് പ്രശ്നത്തെ തുടർന്ന് ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായിയുടെയും ട്രസ്റ്റി അനിൽ മിശ്രയുടെയും രാജി ഔദ്യോഗികമായി അംഗീകരിച്ചു. വിഷയം അടുത്ത യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് ട്രഷറർ സ്വാമി ഗോവിന്ദ് ദേവ് ഗിരി മഹാരാജ് പ്രസ്താവനയിൽ അറിയിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനുള്ള സെൽഫ് എന്യുമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ലോകമെമ്പാടുമുള്ള ഏത് സമ്പദ്വ്യവസ്ഥയുടെയും ശക്തി MSME മേഖലയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ ഏകദേശം 50% സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലയുടെ സംഭാവനയാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. MSME ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഇന്ന് 10 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. മലപ്പുറം 5, കോഴിക്കോട് 4, വയനാട് 1 എന്നിങ്ങനെയാണ് ഇന്നത്തെ കണക്ക്. ജൂൺ മാസം 190 കേസുകളും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 266 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. കീം പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണാണ് ഫലം പ്രഖ്യാപിച്ചത്. എഞ്ചിനീയറിംഗിൽ അങ്കമാലി സ്വദേശി റോഷൻ രാജു 1-ാം റാങ്ക് കരസ്ഥമാക്കി. ബി ഫാം വിഭാഗത്തിൽ തൃശൂർ സ്വദേശി വിനായക് നാരായണനാണ് 1-ാം റാങ്ക്. അടുത്ത മാസം 8-നാണ് ആദ്യ അലോട്ട്മെന്റ്. ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദനെ നേരിടും. രാവിലെ 7:30 മത്സരം. വിശദാംശങ്ങളിലേക്ക്.
3: ഗ്രൂപ്പ് ജെയിൽ നിന്ന് ഇതിനകം അർജന്റീന നോക്കൌട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഈ ഗ്രൂപ്പിലെ അൾജീരിയ ഓസ്ട്രിയ മത്സരവും നാളെ രാവിലെ 7:30. ഗ്രൂപ്പ് എല്ലിലെ പനാമ ഇംഗ്ലണ്ട് ക്രൊയേഷ്യ ഖാന മത്സരങ്ങൾ പുലർച്ചെ 2:30 നടക്കും. നാളെ പുലർച്ചെ 5 നടക്കുന്ന ഗ്രൂപ്പ് കെ പോരാട്ടങ്ങളിൽ കൊളംബിയ പോർച്ചുഗലിനെയും കോംഗോ ഉസ്ബെക്കിസ്ഥാനെയും നേരിടും. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഇറാനോട് സമനില വഴങ്ങിയ ഈജിപ്ത് ഇതാദ്യമായി ലോകകപ്പിന്റെ നോക്കൌട്ട് ഘട്ടത്തിൽ കടന്നു. ന്യൂസിലൻഡിനെ തോൽപ്പിച്ച ബെൽജിയവും നോക്കൌട്ട് ഉറപ്പാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: US ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ ദേവിക സിഹാഗ് സെമിഫൈനലിൽ. കാലിഫോർണിയയിൽ നാളെ പുലർച്ചെ നടക്കുന്ന മത്സരത്തിൽ ദേവിക ഡെൻമാർക്ക് താരത്തെ നേരിടും. പുരുഷ സിംഗിൾസ് റൌണക് ചൌഹാനും കിഡംബി ശ്രീകാന്തും സെമിയിൽ ഇടം നേടിയിട്ടുണ്ട്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെയും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിൽ പശ്ചിമബംഗാൾ, സിക്കിം എന്നിവിടങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്കുള്ള വഴിപാട് ബുക്കിംഗ് 430 കടന്നു. അടുത്തമാസം 19 മുതലാണ് വള്ളസദ്യ. സ്പെഷ്യൽ പാസ് സദ്യ ബുക്കിംഗ് ജൂലൈ 1 മുതൽ ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
4: ഇക്കൊല്ലം 550 വഴിപാടുകളാണ് ലക്ഷ്യമിടുന്നത്. ഇന്നു വരെയുള്ള കണക്കനുസരിച്ച് ബുക്കിംഗ് 430. അടുത്ത മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കുന്ന വള്ളസദ്യ കാലത്തിനായി 17 സദ്യാലയങ്ങൾ ക്ഷേത്രത്തിനകത്തും പുറത്തുമായി സജ്ജമാക്കിയിട്ടുണ്ട്. റാന്നി പള്ളിയോടം ഒഴികെ 51 പള്ളിയോടങ്ങൾ പങ്കെടുക്കും. KSRTC ബജറ്റ് ടൂറിസം വഴി ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് സദ്യ പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിലും സ്പെഷ്യൽ പാസ് വഴിയുള്ള സദ്യ ഇലയൊന്നിന് 300 രൂപ പ്രകാരം തെക്കേടത്ത് ഇല്ലം ഓഡിറ്റോറിയത്തിലും നടക്കും.
0: മുൻ പ്രധാനമന്ത്രി പി.വി. നരസിംഹറാവുവിന്റെ 105 ജന്മവാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി മ്യൂസിയം ആന്റ് ലൈബ്രറി ന്യൂഡൽഹിയിൽ പ്രത്യേക പ്രദർശനം സംഘടിപ്പിച്ചു. PMML എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാൻ നൃപേന്ദ്ര മിശ്ര ഉദ്ഘാടനം ചെയ്തു. ഉത്തർപ്രദേശിലെ ജയ്പൂരിൽ ആംഡ് ആന്റ് അസെന്റ് കെ സർക്യൂട്ട് നിർമ്മാണ പ്ലാനിന്റെ ശിലാസ്ഥാപനം കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവ്, ഭൂപേന്ദർ യാദവ്, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. വിശ്വസനീയ നൈപുണ്യമുള്ള നിർമ്മാണ പങ്കാളിയായാണ് ലോകം ഇന്ത്യയെ കാണുന്നതെന്ന് ശ്രീ ഭൂപേന്ദർ യാദവ് പറഞ്ഞു. തമിഴ്നാട്ടിൽ DMKയുമായുള്ള സഖ്യം അവസാനിപ്പിച്ച് MDMK പാർട്ടി. ജനറൽ സെക്രട്ടറി വൈക്കോയുടെ നേതൃത്വത്തിൽ ഇന്ന് ചെന്നൈയിൽ ചേർന്ന ജനറൽ കൌൺസിൽ യോഗത്തിൽ 9 വർഷത്തെ സഖ്യത്തിൽ നിന്ന് പിന്മാറുന്നതിനുള്ള പൊതുപ്രമേയം പാസാക്കി. തമിഴ്നാട് നിയമസഭയിൽ MDMKക്ക് 2 MLA മാരുണ്ട്. അർഹരായ അഭയാർത്ഥികൾക്ക് സുരക്ഷിതത്വവും നിയമപരിരക്ഷയും ഉറപ്പാക്കുന്ന പുതിയ കുടിയേറ്റ നയം പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് സർക്കാർ. അനധികൃതമായി രാജ്യത്ത് കഴിയുന്നവരെ നാട് കടത്തുന്നത് എളുപ്പമാക്കുന്നതിന് കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കാനും തീരുമാനമായി. കാനഡയുടെ ദീർഘകാല കമ്മ്യൂണിറ്റി സ്പോൺസർഷിപ്പ് പ്രോഗ്രാമിന്റെ മാതൃകയിൽ സംഘടനകൾക്കും സർവകലാശാലകൾക്കും തൊഴിലുടമകൾക്കും ബ്രിട്ടനിൽ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്ന അഭയാർത്ഥികളെ സ്പോൺസർ ചെയ്യാനുള്ള നടപടിയും ആവിഷ്കരിച്ചിട്ടുണ്ട്. 3 ദിവസത്തെ സന്ദർശനത്തിനായി സെയ്ഷെൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹത്തിന്റെ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്രമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. കേരളത്തിൽ 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന നാളെ ജോർദനെയും പോർച്ചുഗൽ കൊളംബിയയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
4: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കും. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

മാനേജ് റേഡിയോ ബെൻസുകറിൽ ഇപ്പോൾ എന്റെ ചെടി. ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ ബോട്ടണി വിഭാഗം വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പരിപാടി. സാങ്കേതിക സഹായം ശിവപ്രിയൻ.

0: മനുഷ്യനിൽ നിന്ന് പ്രകൃതിയെയും വേർതിരിക്കാനാവില്ല. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അഭേദ്യമാണ്. നമുക്ക് ചുറ്റും കാണപ്പെടുന്ന പല സസ്യങ്ങളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നവയാണ്. ആരോഗ്യ സംരക്ഷണത്തിനായി ആയുർവേദത്തിൽ പരമപ്രധാനമായ ഒരു സ്ഥാനമാണ് ഔഷധ സസ്യങ്ങൾക്കുള്ളത്. പരമ്പരാഗതമായ ആയുർവേദ ചികിത്സാ രീതിക്ക് ലോകമെമ്പാടും പ്രചാരമേറുന്ന ഒരു കാലം കൂടിയാണിത്. നമുക്ക് ചുറ്റും വളരുന്ന നമുക്കറിയാവുന്ന പല സസ്യങ്ങൾക്കും പല വിധത്തിലുള്ള ഔഷധ ഗുണമാണുള്ളത്. ചില ചെടികളിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിന് ഹാനികരമാവാറുമുണ്ട്. ആയതിനാൽ ചെടികളുടെ കൃത്യമായ ഉപയോഗ രീതി നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന റേഡിയോ ബെൻസിഗർ പ്രോഗ്രാമാണ് എൻ്റെ ചെടി. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ ബോട്ടണി വിഭാഗം വിദ്യാർത്ഥികൾ നമുക്ക് ചുറ്റും കാണുന്ന ഔഷധഗുണമുള്ള ചെടികളെയും ഇവയുടെ ഉപയോഗവും പ്രാധാന്യവും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു.
1: നമസ്കാരം. എന്റെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സാന്ദ്ര, കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ 2ാം വർഷ PG വിദ്യാർത്ഥിനിയാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ചീര എന്ന ആരോഗ്യകരവും ഔഷധ ഗുണമുള്ളതുമായ ഒരു ഇലക്കറിയെ കുറിച്ചാണ്. നമ്മുടെ ദിവസേന ഭക്ഷണത്തിൽ പ്രധാനപ്പെട്ട സ്ഥാനമുള്ള ഒരു സസ്യമാണ് ചീര. ആരോഗ്യത്തിന് വളരെ ഗുണമുള്ളതിനാൽ ലോകമെമ്പാടും ചീര ഭക്ഷണമായി ഉപയോഗിക്കുന്നു. എളുപ്പത്തിൽ വളർത്താൻ കഴിയുന്നതും പോഷക ഗുണങ്ങളാൽ സമ്പന്നവുമാണ് ചീര. ചീരയുടെ ശാസ്ത്രീയ നാമം സ്പിനാഷ്യ ഒലിറേസ്യ എന്നാണ്. ഇത് അമരാന്തേസ്യ എന്ന സസ്യകുടുംബത്തിൽ പെടുന്നു. പോഷക ഗുണങ്ങളാൽ സമ്പന്നമായതിനാൽ ചീരയെ ആരോഗ്യത്തിന്റെ നിധി എന്ന് വിശേഷിപ്പിക്കാം. ചീരയുടെ ചരിത്രം വളരെ പഴക്കമുള്ളതാണ്. ചരിത്രരേഖകൾ പ്രകാരം ചീരയുടെ ഉത്ഭവം പുരാതന പേർഷ്യ രാജ്യമാണെന്ന് കരുതപ്പെടുന്നു. അവിടെ നിന്നാണ് ചീര ചൈനയിലേക്കും പിന്നീട് യൂറോപ്പിലേക്കും വ്യാപിച്ചത്. സ്പെയിനിലും മറ്റ് പല രാജ്യങ്ങളിലും ഇത് പ്രചാരം നേടി. ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും വീട്ടുവളപ്പുകളിൽ സാധാരണയായി വളർത്തുന്ന ഒരു ഇലക്കറിയാണ് ചീര. ചീര വളർത്താൻ വളരെ എളുപ്പമാണ്. ചെറിയ സ്ഥലമാണെങ്കിൽ പോലും നമുക്ക് ചീര നട്ടു വളർത്താം. വിത്ത് നട്ടതിന് ശേഷം വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വിളവെടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ വീട്ടുവളപ്പിൽ ഏറ്റവും കൂടുതൽ വളർത്താൻ കഴിയുന്ന പച്ചക്കറികളിൽ ഒന്നാണ് ചീര. ചീരയ്ക്ക് പലവിധ ഇനങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ സാധാരണയായി കാണുന്ന ചില ചീര ഇനങ്ങൾ ചുവപ്പ് ചീര, പച്ചച്ചീര, വള്ളിച്ചീര, ചൈനീസ് ചീര, വെള്ളച്ചീര എന്നിവയാണ്. ചുവപ്പ് ചീരയിൽ ഇരുമ്പ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. പച്ചച്ചീര ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. വള്ളിച്ചീര വേഗത്തിൽ വളരുന്ന ഒരു ഇനമാണ്. ചൈനീസ് ചീരയ്ക്ക് ഇലകൾ വലുതായിരിക്കും. അതുകൊണ്ട് ഇത് പാചകത്തിന് കൂടുതൽ ഉപയോഗിക്കുന്നു. ഓരോ ചീര ഇനത്തിനും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും എല്ലാം ആരോഗ്യത്തിന് ഗുണകരമാണ്. ചീരയിൽ ധാരാളം വിറ്റാമിനുകളും ഖനിജകങ്ങളും അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ എ, വിറ്റാമിൻ സി, ഇരുമ്പ്, കാൽസ്യം എന്നിവ ചീരയിൽ ധാരാളം കാണപ്പെടുന്നു. രക്തക്ഷയം തടയാനും ശരീരത്തിന് ശക്തി നൽകാനും ചീര സഹായിക്കുന്നു. കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു ഭക്ഷണമാണ് ചീര. ചീരയ്ക്ക് ഔഷധ ഗുണങ്ങളും ധാരാളമുണ്ട്. കണ്ണിന്റെ ആരോഗ്യം നിലനിർത്താൻ ചീര സഹായിക്കുന്നു. ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും ചീര കഴിക്കുന്നത് നല്ലതാണ്. ശരീരത്തെ ശുദ്ധമാക്കാനും സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ പോലും ഭക്ഷണത്തിൽ ഇലക്കറികൾ ഉൾപ്പെടുത്താൻ ഉപദേശിക്കുന്നു. നമ്മുടെ പൂർവികർ പ്രകൃതിയോട് ചേർന്ന് ജീവിച്ചിരുന്ന കാലത്ത് അവർ സ്ഥിരമായി ചീര പോലുള്ള ഇലക്കറികൾ ഭക്ഷിച്ചിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് നല്ല ആരോഗ്യവും ദീർഘായുസ്സും ഉണ്ടായിരുന്നത്. ഇന്നത്തെ കാലത്ത് ഫാസ്റ്റ് ഫുഡ് കൂടുതലായി ഉപയോഗിക്കുന്നതിനാൽ പല ആരോഗ്യ പ്രശ്നങ്ങളും നമ്മെ ബാധിക്കുന്നു. അതിനാൽ വീണ്ടും പ്രകൃതിയെ ദത്തമായ ഭക്ഷണത്തിലേക്ക് തിരിഞ്ഞ് ചീര പോലുള്ള ഇലക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ ആവശ്യമാണ്. അതിനാൽ നമ്മുടെ ആരോഗ്യകരമായ ജീവിതത്തിന് പ്രകൃതി ദത്തമായ ഭക്ഷണങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതിൽ പ്രധാന സ്ഥാനമാണ് ചീരയ്ക്ക് ഉള്ളത്. നമുക്ക് കഴിയുന്നത്ര വീട്ടിൽ തന്നെ ചീര നട്ടുവളർത്തുകയും ദിവസേന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം. ചെറിയ ഒരു ഇലക്കറി ആയിരുന്നാലും വലിയ ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന ഒരു അനുഗ്രഹമാണ് ചീര. ആരോഗ്യവും ശക്തിയും സന്തോഷവും നിറഞ്ഞ ജീവിതത്തിനായി ചീര പോലുള്ള പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങളെ നമുക്ക്

0: കൂടുതൽ പ്രാധാന്യത്തോടെ ഉപയോഗിക്കാം. മറ്റൊരു സസ്യവുമായി വീണ്ടും കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ നന്ദി.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് എന്റെ ചെടി. ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ ബോട്ടണി വിഭാഗം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പരിപാടി. സാങ്കേതിക സഹായം ശിവപ്രിയൻ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിക്കർ 107.8 നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:40 നേർച്ചാലുകൾ, 6:45 പ്രാദേശിക വാർത്തകൾ, 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 അച്ചായൻ സ്പീക്കിംഗ്, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:15 കൊച്ചുകുട്ടികളുടെ കാതോട് കാതോരം, 10:30 ദിൽകി ആവാസ്, 11:30 മൻ കി ബാത്ത്, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 നെപ്പോളിയന്റെ നാട്ടിലൂടെ, 4:00 കഥ പറയും നേരം, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 7:00 തീരധ്വനി, 8:00 രാഗസുധാസാഗരം, 9:00 നേർച്ചാലുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: കായിക മത്സര ലോകത്ത് ഏവരും ഓർമ്മിക്കുന്ന വ്യക്തിയാണ് ഷേസേ ഓവൻസ്. 1936 നടന്ന ബെർലിൻ ഒളിമ്പിക് മത്സരങ്ങളിൽ 4 മെഡലുകൾ നേടിയ കായിക പ്രതിഭയാണ് അദ്ദേഹം. എന്നാൽ ലുട്സ് ലോങ് എന്ന പേരുള്ള കായിക താരം അത്രത്തോളം പ്രസിദ്ധനായില്ല. ബെർലിൻ ഒളിമ്പിക് മത്സരങ്ങളിൽ ജർമ്മനിയുടെ പ്രിയങ്കരനായ താരമായിരുന്നു ലുട്സ് ലോങ്. ലോങ് ജമ്പിൽ ഒളിമ്പിക് റെക്കോർഡ് തകർത്ത ലുട്സ് ലോങ് ഹിറ്റ്ലറിന്റെ പ്രതീക്ഷയും അഭിമാനവുമായിരുന്നു. അന്ന് ലുട്സിന് വെല്ലുവിളിയായി ഒരാൾ മാത്രമേ മത്സരത്തിലുണ്ടായിരുന്നുള്ളൂ. അത് ജേസേ ഓവൻസ് ആയിരുന്നു. ലോങ് ജമ്പ് ക്വാളിഫൈയിങ് മത്സരം ആരംഭിച്ചു. ജേസേ ഓവൻസിന്റെ ഊഴം വന്നപ്പോൾ ഒരു സംഭവം നടന്നു. കറുത്ത വർഗക്കാരനായിരുന്നു ജേസേ ഓവൻസ്. വർഗവിദ്വേഷവുമായി സദസ്സിലിരുന്ന ഹിറ്റ്ലർ ചാടിയെഴുന്നേറ്റ് ഇറങ്ങിപ്പോയി. വംശാഹന്ത നിറഞ്ഞ നിന്ദ്യമായ പെരുമാറ്റം ജേസേ ഓവൻസിന്റെ ഹൃദയത്തിൽ വിഷം പുരട്ടിയ അസ്ത്രമായി ചെന്ന് പതിച്ചു. പരസ്യമായി അവഹേളിക്കപ്പെട്ടത് മൂലമുണ്ടായ കോപം മൂലം അയാളുടെ ശ്രദ്ധ പതറി. ആദ്യത്തെ ചാട്ടം ഫൗളിൽ കലാശിച്ചു. രണ്ടാമത്തെ ചാട്ടവും പിഴച്ചു. ഇനി ഒരവസരം മാത്രം ശേഷിച്ച വേളയിൽ ഭയം അയാളെ കടന്നു പിടിച്ചു. അടുത്ത ചാട്ടവും പിഴച്ചാൽ അയാൾ ഒരിക്കലും ഫൈനലിലെത്തുകയില്ല. പെട്ടെന്ന് അയാളുടെ ചുമലിൽ ആരോ സ്പർശിച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ അത് ലുട്സ് ലോങ് തന്നെയായിരുന്നു, തൻ്റെ എതിരാളി. അയാളുടെ മുഖത്ത് സൗഹാർദ്ദത്തിൻ്റെ മനസ്മിതം തെളിഞ്ഞു നിന്നിരുന്നു. ലുട്സിൻ്റെ നിർദ്ദേശപ്രകാരം ജേസേ ഓവൻസ് ടേക്ക് ഓഫ് ലൈനിൻ്റെ പിറകോട്ട് അല്പദൂരം വിട്ട് ഒരു വര വരച്ചു. ആ വര നോക്കി ചാടുകയും ഫൗളാകാതെ ക്വാളിഫൈ ചെയ്യുകയും ചെയ്തു. തുടർന്നുള്ള 2 ദിവസങ്ങളിൽ അവർ സുഹൃത്തുക്കളായി. ലോകത്തിലെ വർഗവിവേചനങ്ങളെക്കുറിച്ചും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളെക്കുറിച്ചും അവർ ആശയങ്ങൾ പങ്കുവച്ചു. പിന്നെ നടന്ന മത്സരങ്ങളിൽ ജേസേ ഓവൻസ് 3 മെഡലുകൾ നേടി. 100 മീറ്റർ, 200 മീറ്റർ റിലേ. ഓരോ മത്സരത്തിലും ജേസേ ഓവൻസിനെ ആവേശപൂർവം പ്രോത്സാഹിപ്പിച്ചിരുന്നവരുടെ മുൻനിരയിൽ ലുട്സ് ലോങ് ഉണ്ടായിരുന്നു. ഒടുവിൽ ലോങ് ജമ്പ് ഫൈനൽ മത്സരം വന്നു ചേർന്നു. ഈ ഇനത്തിൽ മുഖ്യ പ്രതിയോഗികൾ ലുട്സും ജേസേ ഓവൻസുമായിരുന്നു. മത്സരത്തിൽ ജേസേ ഓവൻസ് വിജയിച്ചു. കുപിതനായ ഹിറ്റ്ലർ നോക്കി നിൽക്കവേ ലുട്സ് ജേസേ ഓവൻസിന്റെ കൈകൾ ഉയർത്തിപ്പിടിച്ച് അവിടെ തടിച്ചുകൂടിയിരുന്ന ജനസഞ്ചയത്തെ നോക്കി ജേസേ ഓവൻസ്, ജേസേ ഓവൻസ് എന്ന് ആഘോഷപൂർവ്വം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ജനം ആ ഉദ്ഘോഷമേറ്റുവാങ്ങി ഒന്നടങ്കം ആവർത്തിച്ചു. ലുട്സിന്റെ അസാധാരണമായ പ്രതികരണം സ്പോർട്സ് ചരിത്രത്തിലെ അപൂർവമായ സംഭവങ്ങളിലൊന്നാണ്. ഒരു മത്സരത്തിൽ പ്രതിയോഗിയെ പ്രോത്സാഹിപ്പിക്കുന്നതും പ്രതിയോഗിയുടെ വിജയം ആഘോഷിക്കുന്നതും സ്വാഭാവികമല്ല, സാധാരണവുമല്ല. പക്ഷേ ലുട്സ് സാധാരണതയുടെ വേരുകൾ പൊളിച്ച് സ്വതന്ത്രനായതുമൂലം അസാധാരണ മനുഷ്യനായിത്തീർന്നു. ഈ അസാധാരണത്വം ചരിത്രത്തിൽ സ്മരണീയമായ ഒരു സംഭവമായി നിലകൊള്ളുന്നു. എല്ലാ 4 വർഷം കൂടുമ്പോഴും നടക്കുന്ന ഒളിമ്പിക് മത്സരങ്ങളിൽ ലുട്സ് എന്നും സ്മരിക്കപ്പെടുന്നു. ജേസേ ഓവൻസ്, ജേസേ ഓവൻസ് എന്നുദ്ഘോഷിക്കുന്ന ലുട്സിന്റെ ചിത്രം ഒളിമ്പിക് മത്സരങ്ങൾ നടക്കുന്ന അവസരങ്ങളിൽ ലോകമെങ്ങും ടെലിവിഷനിൽ കാണാറുണ്ട്. നമുക്കെല്ലാം സമൂഹം അംഗീകരിക്കുന്ന ചില സാധാരണ ശീലങ്ങളുണ്ട്. ചിലപ്പോൾ പാരമ്പര്യം സമ്മാനിച്ചത്, അന്ധവിശ്വാസങ്ങൾ സൃഷ്ടിച്ചത്, അജ്ഞതയും അറിവുകേടും നൽകിയത്. സാമ്പ്രദായികമായ നടപ്പിലുള്ള എല്ലാ പെരുമാറ്റങ്ങളും ശരിയാകണമെന്നില്ല. ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ശീലിച്ചവയിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കുവാൻ ധൈര്യം കാട്ടുന്നവരാണ് മഹത്തുക്കൾ. ശീലിച്ചവ മാത്രം ചെയ്യുമ്പോൾ അതിലൊരു സുരക്ഷാബോധമുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്വം വ്യക്തിപരമായി ഏറ്റെടുക്കേണ്ടി വരുന്നില്ല. എല്ലാവരും ചെയ്യുന്നതുപോലെ ഞാനും ചെയ്യുന്നു എന്നൊരു ന്യായം നമ്മളെ സുരക്ഷിതരാക്കുന്നു. ആൾക്കൂട്ടത്തിൽ മുഖമൊളിപ്പിച്ച് ശ്രദ്ധിക്കപ്പെടാതെ പോകാം. എന്നാൽ ആൾക്കൂട്ടത്തിൻ്റെ ഒളിവിൽ നിന്ന് പുറത്തു വന്ന് വ്യത്യസ്തരാകുന്നവരാണ് ശ്രദ്ധിക്കപ്പെടുന്നത്, മറ്റുള്ളവർക്ക് പ്രചോദനമായി തീരുന്നത്. നമ്മുടെ പൂർവ്വകാലവും സമൂഹവും പിന്നെ മനുഷ്യപ്രകൃതിയും പല മുൻവിധികൾ കൊണ്ടും നമ്മെ ബന്ധിച്ചു വച്ചിരിക്കുന്നു എന്ന സത്യം നാം മനസ്സിലാക്കണം. ഇതുമൂലം സംസ്കാരത്തിൻ്റെ വളർച്ച തടസ്സപ്പെടുന്നു. ഒന്ന് വ്യത്യസ്തമായി ചിന്തിക്കുവാൻ, വ്യത്യസ്തമായി പ്രവർത്തിക്കുവാൻ ശ്രമിക്കുന്ന മനുഷ്യരാണ് ചലനം സൃഷ്ടിക്കുന്നത്.
1: ചാലുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ

കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികറിൽ ഇപ്പോൾ പറയാതെ വയ്യ. കൊല്ലം വിനോദസഞ്ചാരത്തിന് അനന്ത സാധ്യതകൾ ഉള്ള ജില്ല. തയ്യാറാക്കിയത് മങ്ങാട് സുബിൻ നാരായണൻ. അവതരണം ശ്രീലക്ഷ്മി എം.

0: നൂറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന പൗരാണിക നഗരമാണ് കൊല്ലം. ഒരു കാലത്ത് വേണാടിന്റെ തലസ്ഥാനം ഈ നഗരമായിരുന്നു. വാണിജ്യപരമായും വ്യാവസായികമായും സാംസ്കാരികമായും കൊല്ലത്തിനുണ്ടായിരുന്ന മഹത്വത്തെപ്പറ്റി ഇബ്നു ബത്തൂത്തയെ പോലെയുള്ള ലോകസഞ്ചാരികൾ വിശദമായി പരാമർശിച്ചിട്ടുണ്ട്. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്ന പ്രയോഗം തന്നെ ഈ നഗരത്തിന്റെ മഹത്വത്തെ ഓർമ്മപ്പെടുത്തുന്നു. കൊല്ലം തുറമുഖവും വാണിജ്യ കേന്ദ്രവും ഉൾക്കൊള്ളുന്ന ജില്ലയ്ക്ക് 2492 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. കേരളത്തിലെ 7-ാമത്തെ വലിയ ജില്ല എന്ന സ്ഥാനവും കൊല്ലത്തിന് തന്നെ. കൊല്ലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഡി ഗീതാകൃഷ്ണൻ പറയുന്നത് കേൾക്കാം.
1: നമസ്കാരം, ഞാൻ ഗീതാകൃഷ്ണൻ. കൊല്ലം ജില്ല എന്ന് പറഞ്ഞാൽ കടലും കായലും ഉൾനാടൻ ജലാശയങ്ങളും സമതലവും മലനിരകളും ഒക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ജില്ലയാണ് നമ്മുടെ ജില്ല. മറ്റൊരു ജില്ലയും ഇതുപോലെ എല്ലാ മേഖലയുമുള്ള പ്രദേശം ഇല്ല എന്ന് തന്നെ പറയാം. ലോകോത്തര നിലവാരത്തിലുള്ള പിന്നെ മണൽ ഉൾപ്പെടെയുള്ളതാണ് കൊല്ലം ബീച്ച്. കൊല്ലം ബീച്ചിൽ കടലിലിറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പരവൂർ പൊഴിക്കര മുതൽ അഴീക്കൽ വരെയുള്ള തീരദേശ പ്രദേശത്ത് നമുക്ക് തിരുമുല്ലവാരം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ കരുനാഗപ്പള്ളി അഴീക്കല് പരവൂർ പൊഴിക്കരയിലൊക്കെ നമുക്ക് കടലിലിറങ്ങുവാനും സഞ്ചാരികൾക്ക് ആസ്വദിക്കാനും ഒക്കെയുള്ള സാഹചര്യമുണ്ട്. മൺറോത്തുരുത്തുണ്ട്. മൺറോത്തുരുത്തിനോടൊപ്പം സാമ്പ്രാണിക്കൊടിയുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും വരുന്ന പ്രദേശമാണ്. കിഴക്കൻ മേഖല എടുത്താൽ ജടായുപ്പാറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളും അവിടുത്തെ തെന്മല പിന്നെ കൊളത്തൂപ്പുഴ പ്രദേശങ്ങളിലെ എക്കോ ടൂറിസം ഒക്കെ ഉപയോഗപ്പെടുത്തിയാൽ വളരെ വലിയ രീതിയിൽ സഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയുന്ന പ്രദേശങ്ങളും നമ്മുടെ ജില്ലയിലുണ്ട്. പിന്നെ ഉൾനാടൻ ജലഗതാഗതത്തിന് ഉപയോഗിക്കാനുള്ള ബാക്ക് വാട്ടേഴ്സ് നമ്മുടെ ജില്ലയിലുണ്ട്. ഇതെല്ലാം പ്രൊമോട്ട് ചെയ്യുവാനും ജില്ലയിലെ ടൂറിസം വികസനത്തിന് വളരെ വലിയ മുന്നേറ്റം നടത്തുവാനുള്ള സാഹചര്യമുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം കൊല്ലം ജില്ലയും വിശേഷം കൊല്ലം നഗരവും ഒരു ടൂറിസ്റ്റ് ഹബായിട്ട് മാറുവാനുള്ള സാഹചര്യമുണ്ട്. അതിന് വേണ്ടുന്ന സത്വരമായ നടപടികൾ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ പി സി വിശ്വനാഥന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
0: കായൽ ടൂറിസത്തിനും കടലോര ടൂറിസത്തിനും മലയോര ടൂറിസത്തിനും ഇത്രയേറെ അനന്ത സാധ്യതകളുള്ള ജില്ല കൊല്ലം പോലെ മറ്റൊരു ജില്ലയ്ക്കും ഇല്ല. താന്നി കടപ്പുറവും അഴീക്കൽ വെള്ളനാര് തുരുത്ത് കടലോരങ്ങളും അഷ്ടമുടി കായലും വീരഭദ്ര ക്ഷേത്രത്തിന് പടിഞ്ഞാറേ കരയിലും മൺറോത്തുരുത്തിലും പരവൂർ പൊഴിക്കര കായലോരത്തും കൊട്ടാരക്കര ഓടനാവട്ടത്തുള്ള മരുതിമലയിലും തെന്മല ശെന്തുരുണിയിലും മീൻമുട്ടിയിലും കുംഭാവുരട്ടി വിനോദസഞ്ചാരം വികസിപ്പിക്കുകയും ഇവിടങ്ങളിൽ സഞ്ചാരികൾക്ക് താമസ സൗകര്യം ഒരുക്കിയാൽ ഈ സ്ഥലങ്ങളിലേക്ക് ടൂറിസ്റ്റുകളുടെ കുത്തൊഴുകഴിക്കും. കൊല്ലം ജില്ലാ മുൻ എംപ്ലോയ്മെന്റ് ഓഫീസറും കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ മുൻ ജില്ലാ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് ആദിനാട് നാസർ പറയുന്നത് കേൾക്കാം.
2: അഡ്വക്കേറ്റ് ആദിനാട് നാസർ, കേരളത്തിന്റെ സാമ്പത്തിക പുരോഗതിയിൽ വൻ കുതിച്ചു ചാട്ടത്തിന് ഉതകുന്ന തരത്തിൽ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തികമായ ഭൗതികമായ മുന്നേറ്റത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ വിനോദസഞ്ചാര മേഖലയാണ്. ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും അനുഗ്രഹീതമായ ഭൂപ്രദേശങ്ങളിലൊന്നാണ് കേരളം. ലോകസഞ്ചാരികളെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ആത്മവിശ്വാസമാണ്. കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അതിന് നമ്മുടെ മുന്നിൽ ഒരു സുവർണാവസരം വന്നിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിന് ടൂറിസത്തിന്റെ ഡെവലപ്പിന് വേണ്ടി എല്ലാ ജില്ലകളിലും പ്രത്യേകിച്ച് ഓരോ ജില്ലയും എടുത്ത് 14 ജില്ലകൾ എടുത്തു നോക്കി കഴിഞ്ഞാലും തീർച്ചയായിട്ടും വളരെ മനോഹരമായ നമ്മുടെ പ്രകൃതി രമണീയമായ പ്രദേശങ്ങളുണ്ട്. കൊല്ലം ജില്ലയിൽ തന്നെ നമുക്ക് അറിയാം, ഇവിടെ അഴീക്കൽ, അതുപോലെ തന്നെ മൺറോത്തുരുത്ത്, ആലിങ്കടവ്, ഇവിടൊക്കെ പ്രദേശങ്ങളിലൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അഷ്ടമുടി, ഇവിടെയൊക്കെ കൊല്ലം ജില്ലയിൽ തന്നെ അങ്ങനെ വിവിധമായ പ്രദേശങ്ങൾ ഓരോ ജില്ലയിലുമുണ്ട്. ഈ പ്രദേശങ്ങളിലൊക്കെ ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പായി നാളെ ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക കുതിച്ചുചാട്ടത്തിന്റെ ഒരു നാന്ദിയായി മാറുന്ന വിനോദസഞ്ചാര മേഖലയ്ക്ക് അതിയായ പ്രാധാന്യം കൊടുത്തുകൊണ്ട്
0: ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ലയായിരുന്നു ഇത്. കൃഷി, വ്യവസായം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം കൊല്ലത്തിന്റെ പ്രശസ്തി കടൽ കടന്നിരുന്നു. ചൈന, അറബി നാടുകൾ തുടങ്ങിയ രാജ്യങ്ങളുമായി രാജഭരണ കാലത്തു തന്നെ വാണിജ്യ ബന്ധമുണ്ടായിരുന്നു എന്ന കാര്യം വസ്തുതാപരമായി വെളിവാക്കപ്പെട്ട കാര്യമാണ്. കറുത്ത സ്വർണത്തിന്റെ നാടെന്ന നിലയിൽ ലോകമെമ്പാടും കൊല്ലം അറിയപ്പെട്ടിരുന്നു. നാണ്യവിളകളുടെയും വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെയും സ്വർണ്ണഭൂമിയായിരുന്ന ഈ നാടിന്റെ മഹത്വം ഇന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പുനലൂർ, കുണ്ടറ, കൊല്ലം, ചവറ തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം വ്യാവസായികമായി വൻ വളർച്ച ആർജിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. കയർ വ്യവസായവും കശുവണ്ടി വ്യവസായവുമെല്ലാം ഇവിടെ തഴച്ചു വളർന്നതുപോലെ ഇന്ത്യയിൽ മറ്റൊരിടത്തും വളർന്നിരുന്നില്ല. ജനങ്ങളുടെ ജീവിതത്തിന്റെ അടിത്തറ തന്നെ ഈ പരമ്പരാഗത വ്യവസായങ്ങളായിരുന്നു. കുണ്ടറയിലെ അലൂമിനിയം സിറാമിക്സ് വ്യവസായങ്ങളും പുനലൂരിലെ പേപ്പർ മില്ലും കൊല്ലത്തെ HNC-യുമെല്ലാം ചരിത്രത്തിന്റെ സുവർണ സ്മാരകങ്ങളാണ്. കൊല്ലം കത്തോലിക് രൂപത പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറിയും രാഷ്ട്രീയകാര്യ സെക്രട്ടറിയും കൊല്ലം കോടതിയിലെ സീനിയർ അഭിഭാഷകനുമായ ഫ്രാൻസിസ് ജെ നെറ്റോ പറയുന്നത് കേൾക്കാം.
3: ഞാൻ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജെ നെറ്റോ. നയന മനോഹരങ്ങളായ പ്രദേശങ്ങളാൽ സമൃദ്ധമാണ് നമ്മുടെ ജില്ല. പ്രത്യേകിച്ച് തീരപ്രദേശത്തും കിഴക്കൻ പ്രദേശത്തും ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ധാരാളം സ്ഥലങ്ങൾ സ്വദേശികളായ ടൂറിസ്റ്റുകളെ ആകർഷിക്കത്തക്കതുണ്ട്. അതൊക്കെ ഒന്ന് സ്പോട്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്താൽ ധാരാളം സ്വദേശികളായ ടൂറിസ്റ്റുകളെ ആകർഷിപ്പിക്കാൻ പറ്റും. നമ്മുടെ കൊല്ലം ബീച്ച് വിശേഷ ദിവസങ്ങളിൽ അവിടെ വരുന്നവരെ ഉൾക്കൊള്ളുവാൻ സ്ഥല പരിമിതി മൂലം കഴിയാതെ വരുന്നുണ്ട്. അതിനൊരു പരിഹാരമായിട്ട് കൊല്ലം ബീച്ചിന്റെ തൊട്ട് തെക്കുവശത്ത് കാണുന്ന ഇരുപുരം തീരം, ഏകദേശം 3-4 കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ആ തീരം മെച്ചപ്പെടുത്തിയെടുത്താൽ അവിടെ ധാരാളം സ്വദേശികളെ ആകർഷിക്കാൻ പറ്റും. 2 ലൈറ്റ് ഹൗസുകൾ നമുക്കുണ്ട് തീരത്ത്. ആ ലൈറ്റ് ഹൗസുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ടൂറിസ്റ്റ് പദ്ധതി ആവിഷ്കരിച്ചാൽ നല്ലതായിരിക്കും. അതുപോലെ സാമ്പ്രാണിക്കുടിയിൽ ധാരാളം സ്വദേശികൾ വന്നു പോകുന്നതാണല്ലോ, നമുക്കറിയാമല്ലോ. ജലാശയത്തിൽ വന്ന് നയന മനോഹരങ്ങളായ കാഴ്ചകളൊക്കെ കൊണ്ട് സമയം ചെലവഴിക്കാനായിട്ട് നമ്മുടെ സ്വദേശികൾ വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാവനാട് കിഴക്കുവശത്തുള്ള സെന്റ് തോമസ് ഐലൻഡ്, നീണ്ടകര കിഴക്കുവശത്തുള്ള ഐലൻഡുകൾ ഉൾപ്പെടുത്തി അത് കോർത്തിണക്കൊണ്ട് ഒരു ടൂറിസ്റ്റ് പദ്ധതി ഡെവലപ്പ് ചെയ്താൽ ധാരാളം സ്വദേശികളെ അവിടെ ആകർഷിക്കാൻ പറ്റും. ഇതൊക്കെ ചർച്ച ചെയ്യാനായിട്ട് നമ്മുടെ 3 മന്ത്രിമാരും നമ്മുടെ ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒന്നുകൂടി, നമ്മുടെ ജനപ്രതിനിധികളും കൂടെ കൂടി, ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും കൂടെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ച് ആ തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കിയാൽ കൊല്ലം ജില്ല ടൂറിസത്തിന്റെ സംസ്ഥാനത്തെ ഹബ്ബാക്കി മാറ്റാൻ സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്.
0: കൊല്ലത്ത് തഴച്ചു വളർന്നിരുന്ന വ്യവസായങ്ങളും നാടിന്റെ കഴുത്തായിരുന്ന കാർഷിക മേഖലയുമെല്ലാം ഇന്ന് തകർന്നടിഞ്ഞിരിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജില്ലയുടെ ടൂറിസ്റ്റ് സാധ്യതകൾ വികസിപ്പിക്കുക എന്നതാണ് പ്രധാനം. ഇതിന് സഹായകമായ എല്ലാ ഘടകങ്ങളും ഈ ജില്ലയ്ക്കുണ്ട്. കൊല്ലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഈ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു എന്നതാണ്. ഇതിലെ ജലമാണ് കൊല്ലം പട്ടണത്തിലും പരിസരത്തിലുമുള്ള ജനങ്ങൾ കുടിക്കുന്നത്. പരിശുദ്ധമായിരുന്ന ഈ കുടിവെള്ള തടാകം ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. ശാസ്താംകോട്ടയുടെ പ്രകൃതി സൗന്ദര്യം ഒരിക്കൽ ആസ്വദിച്ചിട്ടുള്ളവർ വീണ്ടും അവിടെ എത്താനും ആഗ്രഹിക്കും. കൊല്ലത്തെ കാർഷിക സമൃദ്ധിക്ക് ആധാരം കല്ലടയാറും ഇത്തിക്കരയാറുമാണ്. അഷ്ടമുടിക്കായലും പരവൂർക്കായലും ലോകഭൂപടത്തിൽ കൊല്ലത്തിന്റെ മഹത്വം കൊണ്ടെത്തിക്കുന്നു. ജില്ലയുടെ 30% വിസ്തൃതിയുള്ള ഭാഗം അഷ്ടമുടിക്കായലാണ്. കൊല്ലം നഗരം അഷ്ടമുടിക്കായലിന്റെ ലാളനയേറ്റിക്കിടക്കുന്നു. നഗരത്തിന്റെ ശക്തിയും സൗന്ദര്യവും അഷ്ടമുടി കായലുമായി കൈകോർത്ത് കിടക്കുന്നു. അഞ്ചാലുമൂട് AITUC മണ്ഡലം സെക്രട്ടറി അനീഷ് അഷ്ടമുടിയുടെ അഭിപ്രായം കേൾക്കാം.
4: നമസ്കാരം, ഞാൻ അനീഷ് അഷ്ടമുടി. അഷ്ടമുടിക്കായലിന്റെ പേരെടുത്ത് വെച്ച് മറ്റു പല വ്യവസായ സ്ഥാപനങ്ങളും ഇഷ്ടംപോലെ സമ്പത്തും ആ പേരിലൂടെ തന്നെ പല രീതിയിലുള്ള മെച്ചപ്പെടലുകളും ഉണ്ടായിട്ടുണ്ടെങ്കിലും അഷ്ടമുടിയിൽ യഥാർത്ഥ ടൂറിസത്തിലേക്കുള്ള ഒരു കടന്നുവരവ് ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. മനോഹരമായ അഷ്ടമുടിയുടെ തീരങ്ങൾ കാണുവാനും കണ്ട് ആസ്വദിക്കുവാനും ശ്രീ അഷ്ടമുടി എന്ന് പറയുന്ന 1-2 ബോട്ട് പ്രോജക്ടുകൾ അല്ലാതെ അഷ്ടമുടിയെ കുറിച്ച് യാഥാർത്ഥ്യങ്ങൾ അറിയാൻ പറ്റിയ ഒരു സംവിധാനവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. സാമ്പ്രാണിക്കുടി ഉൾപ്പെടെ അഷ്ടമുടിയുടെ മനോഹരിതമായിട്ടുള്ള സ്ഥലങ്ങൾ, മണ്ഡപത്തുരുത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾക്ക് കുറച്ചും കൂടി ടൂറിസത്തിനും ഇവിടെ സന്ദർശിക്കുവാനെത്തുന്നവർക്ക് താമസിക്കുവാനുള്ള സൗകര്യമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. അപ്പം അവർക്ക് താമസിക്കുവാനുള്ള സൗകര്യം, അവരുടെ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുക, ടൂറിസ്റ്റുകളെ ആകർഷിക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക, അതിനുവേണ്ട ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് വളരെ വലിയൊരു കടമ്പയാണ്.
0: ലോകപ്രശസ്തമായ നീണ്ടകര മത്സ്യബന്ധന തുറമുഖം നഗരത്തിന്റെ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നു. ചരിത്രപരമായ വലിയ പ്രാധാന്യമാണ് നീണ്ടകര തുറമുഖത്തിനുള്ളത്. അഷ്ടമുടിക്കായലിലും മൺറോ തുരുത്തിലും കെട്ടുവള്ളങ്ങളിലൂടെ യാത്ര ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവിസ്മരണീയമായ ഒരു അനുഭവമാണ്. പുനലൂരിലെ തൂക്കുപാലവും തെന്മലയിലെ പാലരുവിയും അഗസ്തീയമലയും കൊല്ലം തിരുമുല്ലാവാരം തങ്കശ്ശേരി അഴീക്കൽ ബീച്ചുകളും പുകഴ്പെറ്റ ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രങ്ങളാണ്. ഇപ്പോൾ കൊല്ലം പൂരവും ജനശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. മൺട്രോത്തുഴുത്തിലെ കമ്മ്യൂണിറ്റി ടൂറിസവും അഷ്ടമുടിയിലെ ബാക്ക് വാട്ടർ ടൂറിസവും വളർന്നു വരുന്നുണ്ടെങ്കിലും ഇനിയും വേണ്ടത്ര ശ്രദ്ധ പിടിച്ചിട്ടില്ല. ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഇക്കോ ടൂറിസം പരീക്ഷിച്ചത് തെന്മലയിലാണ്. എങ്കിലും ഇനിയും ഈ കേന്ദ്രത്തിന്റെ പ്രത്യേകത അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ജനമധ്യത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടില്ല. കഥകളിയുടെ നാടാണ് കൊട്ടാരക്കര. ഇളയെടുത്ത് സ്വരൂപത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യവും ഗണപതി ക്ഷേത്രവുമെല്ലാം പ്രശസ്തമാണെങ്കിലും ഇപ്പോഴും ശക്തമായ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയിട്ടില്ല. കുണ്ടറയ്ക്ക് വേലിത്തമ്പിയുടെ കുണ്ടറ വിളംബരവുമായുള്ള പ്രാധാന്യം എടുത്തു പറയേണ്ടതാണ്. കുന്നത്തൂർ താലൂക്കിലെ ദുര്യോധന ക്ഷേത്രവും ശകുനി ക്ഷേത്രവും അഷ്ടമുടി വീരഭദ്ര ക്ഷേത്രവും ടൂറിസ്റ്റ് ഭൂപടത്തിൽ വേണ്ടത്ര പ്രാധാന്യം നേടിയിട്ടില്ല. പോളച്ചിറയും ചാത്തന്നൂരിനടുത്തുള്ള ആനത്താവളവും ചടയമംഗലത്തെ ജടായുപ്പാറയും രസകരങ്ങളും ഇതിഹാസപരവുമായ മിത്തുകളെ ഓർമ്മിപ്പിക്കുന്നവയാണ്. പുനലൂരിലെ തൂക്കുപാലം എക്കാലവും കൗതുകമുണർത്തുന്ന കാഴ്ചയായി മാറിയിരിക്കുന്നു. RSP കൊല്ലം ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പറും വെളിയം ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പറുമായ വെളിയം ഉദയകുമാറിന്റെ അഭിപ്രായം കേൾക്കാം.
5: ഞാൻ വെളിയം ഉദയകുമാർ. ടൂറിസം രംഗത്ത് അതിരൂക്ഷമായ പ്രതിസന്ധി നേരിടുകയാണ്. ടൂറിസത്തിന് ഏറെ സാധ്യതയുള്ള ഒരു ജില്ലയാണ് നമ്മുടെ ജില്ല, കൊല്ലം ജില്ല. അതിൽ തന്നെ ജില്ലയുടെ കിഴക്കൻ മേഖല ടൂറിസം കൊണ്ട് അനുഗ്രഹീതമാണ്. ആ അനുഗ്രഹീതമായ ടൂറിസം കേന്ദ്രങ്ങൾ പരിപോഷിക്കാൻ വേണ്ടുന്ന യാതൊരു നടപടിയും ഗവൺമെന്റുകൾ സ്വീകരിക്കുന്നില്ല എന്നുള്ള വസ്തുതയാണ്. അതിൽ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായി വളർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ജടായുപ്പാറയുമായി ബന്ധപ്പെട്ട ടൂറിസങ്ങൾ അവർ അവതാളത്തിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അവിടുത്തെ ഗ്രാമപഞ്ചായത്തിന് 10 പൈസയും കിട്ടാത്ത അവസ്ഥ. ടൂറിസ്റ്റുകൾ വന്നു പോകുമ്പോൾ വന്നു ചേരുന്ന ടൂറിസ്റ്റുകൾക്ക് തങ്ങാൻ വേണ്ടുന്ന യാതൊരു സൗകര്യങ്ങളും ഇവിടെ ഇല്ല. തങ്ങാൻ വേണ്ടുന്ന കെട്ടിടങ്ങളില്ല. കുളത്തൂപ്പുഴയിലടക്കം പാരമ്പര്യമായിട്ടുള്ള പുഴകളാൽ സമ്പന്നമാണ്. പമ്പാ നദിയുടെ ഉത്ഭവ സ്ഥലങ്ങളൊക്കെയാണ് ഇവിടെ. ശബരിമല സീസണിൽ ഒറ്റ തീർത്ഥാടകർ വന്നു പോകുന്ന സ്ഥലമാണ് കുളത്തൂപ്പുഴ ക്ഷേത്രം. മത്സ്യങ്ങളെ കാണാനും ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളുടെ രൂപത്തിലുള്ള ആളുകളും അതേപോലെ ഭക്തിപരമായുള്ള ആളുകളും വന്നു പോകുന്ന സ്ഥലമാണ് അവിടെ. ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയെങ്കിലും തെന്മല മേഖലയിൽ ആ ടൂറിസം വികസനം വേണ്ടത്ര ജാഗ്രതയോടെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം നമ്മുടെ കൊല്ലം ജില്ലയിലെ ജല ദൗർലഭ്യത്തിന് പരിഹാരം കാണുകയും വേണ്ടി വന്ന തെന്മല ഡാം പദ്ധതി പുരോഗതിയിലേക്ക് ഉണ്ടെങ്കിൽ തന്നെയും അവിടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഗവൺമെന്റുകൾ പരാജയപ്പെടുകയാണ്. ആ തെന്മല ഇക്കോ ടൂറിസം പദ്ധതി പൂർണ്ണ രൂപത്തിൽ നടപ്പിലാക്കിയാൽ ധാരാളം ആളുകൾക്ക് തൊഴിലവസരം നൽകുവാനും കൂടുതൽ തൊഴിൽ സാധ്യതകൾ നേടുവാനും ഇക്കോ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിച്ച് മുട്ടറായി മരുതിമലയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ ബിനോയ് വിശ്വം കേരളത്തിലെ വനം വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ ഞാനും കൂടി മുൻകൈയെടുത്താണ് അവിടെ ആ മുട്ടറയിലെ സർക്കാർ ഭൂമി ടൂറിസം പദ്ധതിക്ക് വേണ്ടി ഇക്കോ ടൂറിസം പദ്ധതിക്ക് വേണ്ടി വെളിയം പഞ്ചായത്തിന് വിട്ടുകൊടുത്തത്. എന്നാൽ അത് വേണ്ടത്ര ജാഗ്രതയോടെ നടപ്പിലാക്കാൻ കഴിയാത്തതിന്റെ പേരിൽ അതിന്റെ പരിമിതിയിൽ പെട്ട് നിൽക്കുകയാണ്. കൊട്ടാരക്കര കേന്ദ്രീകരിച്ചുള്ള മീൻവെട്ടിപ്പാറയിലെ ടൂറിസം പദ്ധതിയായാലും പൊങ്ങുംപാറയിലെ ടൂറിസം പദ്ധതിയായാലും അതെല്ലാം വികസിപ്പിച്ചുകൊണ്ട് വരേണ്ട ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. നമ്മുടെ കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ടൂറിസത്തിന് മാത്രമാണ് ഇനി കൂടുതൽ സാധ്യതകളുള്ളത്. പുതിയ ടൂറിസം മന്ത്രി കൂടി കൊല്ലം ജില്ലയിൽ നിന്നുള്ള കുണ്ടറയിൽ നിന്നുള്ള വിഷ്ണുനാഥും കൂടെ വന്നതോടുകൂടി ടൂറിസം മേഖല വലിയ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണ്.
0: 200 കൊല്ലത്തെ പഴക്കമുള്ള ആശ്രമം ഗസ്റ്റ് ഹൌസും അതിനോട് ചേർന്ന ടൂറിസ്റ്റ് വില്ലേജും ഇനിയും ഏറെ വികസന സാധ്യതയുള്ള കേന്ദ്രങ്ങളാണ്. ഈ ഗസ്റ്റ് ഹൌസും തേവള്ളി പാലസും വാസ്തുശില്പകലയിലെ വ്യത്യസ്ത മാതൃകകളെയാണ് പ്രശസ്ത ആർക്കിടെക്ടുകൾ കരുതുന്നത്. പഴമയുടെ അടയാളമായ തങ്കശ്ശേരി ലൈറ്റ് ഹൌസും ഇന്നും വിസ്മയമാണ്. സാഹിത്യകാരന്മാർക്കും കലാകാരന്മാർക്കുമെല്ലാം വളരാനുള്ള വളക്കൂറുള്ള മണ്ണാണ് നമ്മുടെ കൊല്ലം. പക്ഷേ കൊല്ലം ജില്ല തെറ്റായ ആസൂത്രണത്തിന്റെയും ദീർഘവീക്ഷണക്കുറവിന്റെയും കെടുകാര്യസ്ഥതയുടെയും വിളഭൂമിയാക്കി മാറ്റിയിരിക്കുന്നു. കൊല്ലത്തിന്റെ ഹൃദയമെന്ന് വിശേഷിപ്പിക്കാവുന്ന അഷ്ടമുടി കായൽ ഇന്ന് മാലിന്യങ്ങളുടെ ചവറ്റുകുട്ടയായി പരിണമിച്ചിരിക്കുന്നു. പ്രകൃതിയുടെ വരദാനമായ ശാസ്താംകോട്ട തടാകം വരണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ തലമുറയ്ക്ക് നിലനിൽപ്പിനു വേണ്ടി നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വരും. ഇനി നമ്മുടെ ആശ്രയം പ്രകൃതിയാണ്. പ്രകൃതിയുടെ സൗന്ദര്യവും സമൃദ്ധിയുമാണ് നമ്മുടെ പൂർവികർ സമ്പാദിച്ച സംസ്കൃതിയാണ്. ഇതൊക്കെ നന്നായി സൂക്ഷിച്ചാൽ നിശ്ചയമായും വലിയൊരു സാമ്പത്തിക വളർച്ചയിലേക്ക് നമുക്ക് ഉയരാൻ കഴിയും. പുതിയ സംസ്ഥാന ടൂറിസം വകുപ്പ് മന്ത്രി ദേശിംഗനാടിൽ നിന്നുള്ളതാണെന്നും ജനങ്ങളുടെ പ്രതീക്ഷ ഏറെ വർദ്ധിപ്പിക്കുന്നു. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് പറയാതെ വയ്യ. കൊല്ലം വിനോദസഞ്ചാരത്തിന് അനന്ത സാധ്യതകൾ ഉള്ള ജില്ല. തയ്യാറാക്കിയത് മങ്ങാട് സുബിൻ നാരായണൻ. അവതരണം ശ്രീലക്ഷ്മി എം എസ്.
6: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.